റേഡിയോ ബെൻസിംഗർ. കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിംഗർ 107.8. റേഡിയോ ബെൻസിംഗർ, അറിയേണ്ടതെല്ലാം

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 97.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 22, ക്രിസ്തുവർഷം 2026, ജൂലൈ 6, തിങ്കളാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 97.8 പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

മുഖം പ്രസന്നമാകുന്നത് മനം പ്രസന്നമാകുമ്പോഴാണ്. മനം പ്രസന്നമാകുന്നതാകട്ടെ നമ്മിൽ ദൈവീക ചൈതന്യം നിറയുന്ന നിമിഷങ്ങളിലാണ്. ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു, ഹൃദയവ്യഥ ഉന്മേഷം കെടുത്തിക്കളയുന്നു. വ്യത്യസ്ത കർമ്മ മേഖലകളിൽ വ്യാപരിക്കുന്ന നമ്മുടെ ലക്ഷ്യം സന്തോഷം കണ്ടെത്തുകയാണല്ലോ. എന്നാൽ നമ്മിലെല്ലാമുള്ള തെറ്റായ ഒരു പ്രവണത ഉള്ളതിനെപ്പറ്റി സന്തോഷിക്കാതെ ഇല്ലാത്തതിനെപ്പറ്റി വേവലാതിപ്പെടുക എന്നതാണ്. ഈ വേവലാതിയും ആശങ്കയുമാണ് നമ്മിലെ പ്രസന്നതാഭാവത്തെ കെടുത്തിക്കളയുന്നത്. നടിയും നർത്തകിയും ഗായികയുമായ മിറ്റ്സി ഗെയ്നർ ഉന്മേഷവതിയും ശുഭാപ്തി വിശ്വാസക്കാരിയുമാണ്. ജീവിതത്തോടുള്ള നിങ്ങളുടെ താൽപ്പര്യം എത്രയോ ഊർജ്ജസ്വലമാണ് എന്ന് ബ്രിട്ടീഷ് പത്രപ്രവർത്തകനായ കോളിനോസ് ഒരു അഭിമുഖത്തിനിടയിൽ പറഞ്ഞപ്പോൾ ഉത്സാഹത്തോടെ മിറ്റ്സി ഇങ്ങനെ പ്രതികരിച്ചു, അതെ, എനിക്ക് ജീവിതത്തോട് ആവേശമാണ്. ഓരോ പ്രഭാതത്തിലും പുതുമ നിറഞ്ഞതും ആവേശകരവുമായ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും എന്ന് ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കുന്നു. ഞാൻ എന്റെ ജോലിയെയും ജനങ്ങളെയും സ്നേഹിക്കുന്നു. ജീവിതത്തോടുള്ള മിറ്റ്സിയുടെ സമീപനം തികച്ചും അനുകരണീയമാണ്. ഓരോ പ്രഭാതത്തെയും പുതുമയോടെ നോക്കിക്കാണുക, ജീവിതം തികച്ചും വ്യത്യസ്തമാകും. സന്തുഷ്ടരായിരിക്കുവാൻ ആഗ്രഹിക്കുകയും എന്നാൽ അസന്തുഷ്ടിയോടെ കഴിയുകയും ചെയ്യുന്നവർ ഏറെയുണ്ട്. വ്യാമോഹങ്ങളുടെ ഭാണ്ഡവും പേറി പരാതിയുടെ പാതയിലൂടെ ചരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷത്തിന്റെ കണിക കാണുകയില്ല. അസന്തുഷ്ടരായവർ കടിച്ചു പിടിച്ച എല്ലിൻ കഷ്ണവുമായി ജലാശയത്തിലേക്ക് നോക്കിയ നായയെ പോലെയാണ്. തന്റെ പ്രതിബിംബം കണ്ട് മറ്റേ നായയുടെ വായിൽ നിന്ന് എല്ലിൻ കഷ്ണം സ്വന്തമാക്കാൻ വെള്ളത്തിൽ ചാടി അവൻ നിരാശനായി. ഇതുപോലെയാണ് തന്റെ കയ്യിലിരുന്ന സന്തോഷത്തെയും സൗഭാഗ്യത്തെയും മറക്കുകയും മറ്റുള്ളവരുടെ ഭാഗ്യങ്ങളിൽ അതൃപ്തരാവുകയും ചെയ്യുന്നവർ. അവർക്ക് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനാവില്ല, സ്വയം സന്തോഷചിത്തരാകാനും കഴിയില്ല. സന്തുഷ്ടി നമ്മിൽ തന്നെയാണുള്ളത്, അത് നാം കണ്ടെത്തണം. കുടുംബാംഗങ്ങളുടെ പരസ്പര സ്നേഹം, സുഹൃത്തുക്കളുടെ അടുപ്പം, സഹപ്രവർത്തകരുടെ മതിപ്പ്, മേലാധികാരികളുടെ പ്രശംസ തുടങ്ങിയ സന്തോഷാനുഭവങ്ങളൊക്കെ നേരായ വണ്ണം കാണുവാൻ വേണ്ട തുറവയാണ് ഉണ്ടായിരിക്കേണ്ടത്. ജീവിതത്തിൽ കൊടുത്തുകൊണ്ട് നേടുക എന്ന നയം നാം സ്വീകരിക്കുമ്പോൾ നമ്മിലും സ്വീകരിക്കുന്നവനിലും സന്തുഷ്ടി പ്രസരിക്കും. പ്രസന്നത നിറഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ട ചില പ്രായോഗിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. മാറ്റാൻ പറ്റാത്തവയെ അംഗീകരിക്കാൻ, അതായത് നാം ആയിരിക്കുന്ന ജീവിതാവസ്ഥയുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ സാധിക്കണം. നമുക്കുണ്ടാകുന്ന ഏത് അനുഭവത്തിന്റെ പിന്നിലും ദൈവകരം ദർശിക്കുവാനുള്ള വിശ്വാസത്തിലേക്ക് നാം വളരണം. അസാധ്യമായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ ചേക്കേറുവാൻ അനുവദിക്കരുത്. മറിച്ച് സാധ്യമാകുന്നവയെ ആഗ്രഹിക്കുകയും അതിനായി തീവ്ര പരിശ്രമം നടത്തുകയുമാണ് വേണ്ടത്. പ്രശ്നങ്ങളിൽ നിന്ന് ഓടിയൊളിക്കാതെ അവയെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് നാം പ്രകടിപ്പിക്കുമ്പോൾ ജീവിതം കൂടുതൽ കൗതുകകരമായി മാറും. ലക്ഷ്യത്തിനു വേണ്ടിയുള്ള പ്രയാണത്തിനിടയിൽ വീണുകിട്ടുന്ന സന്തോഷത്തിന്റെ നിമിഷങ്ങൾ ആസ്വദിച്ച് ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ ജീവിതം ഹൃദ്യമായ ഒരു അനുഭവമായി മാറും. നമ്മിൽ പ്രസന്നത കളിയാടും.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കോഴിക്കോട്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവെ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായി ഇന്ന് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം ബുധനാഴ്ച വരെയാണ് നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം. സമുദ്രസുരക്ഷാ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി മോദിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്തോനേഷ്യയിലെ സാംസ്കാരികവും ചരിത്രപ്രധാനവുമായ യോഗ്യകർത്ത നഗരം നരേന്ദ്രമോദി സന്ദർശിക്കും. മലാക്ക കടലിടുക്ക സമുദ്രമേഖലയുടെ സുരക്ഷയിലും സ്ഥിരതയിലും പ്രധാന പങ്കുവഹിക്കുന്ന ഇന്തോനേഷ്യയുമായി സമുദ്രമേഖല സംബന്ധിച്ച് പ്രധാനമന്ത്രി ചർച്ച നടത്തും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലന്റിലെത്തുമെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു.
0: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് തുടക്കമായി. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ ഉൾപ്പെടെ രാജ്യങ്ങളാണ് വിദേശകാര്യമന്ത്രി സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ദോഹയിലെത്തിയ ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജം, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സുരക്ഷ, ഉഭയകക്ഷി തുടങ്ങി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. 12 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. യോഗത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും കൊച്ചിയിൽ പൂർത്തിയായി. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. ബ്രിക്സ് രാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗോഹട്ടിയിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾ തമ്മിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കാണ് യോഗത്തിന്റെ ചുമതല. രാസലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കലും ഏകോപനവും ശേഷി വികസനവും സ്ഥാപനപരവുമായ സഹകരണവുമാണ് യോഗത്തിന്റെ ലക്ഷ്യങ്ങൾ. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത്ഷാ ഭാരത് മണ്ഡപത്തിൽ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകാർ സേ സമൃദ്ധി ദർശനത്തിന് അനുസൃതമായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ നിരവധി പ്രധാന സംരംഭങ്ങൾക്ക് അദ്ദേഹം തറക്കല്ലിടും. 232 ധാന്യ സംഭരണ ഗോഡൌണുകളും അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തേക്ക് വളങ്ങളും അസംസ്കൃത വസ്തുക്കളുമായി 15 കപ്പലുകൾ സുരക്ഷിതമായി ഹോർമോസ് കടലെടുക്ക് കടന്നതായി രാസവള മന്ത്രാലയം അറിയിച്ചു. ഇതിൽ യൂറിയയുമായി 8 കപ്പലുകളും ഫോസ്ഫേറ്റുമായി 4 കപ്പലുകളും സൾഫറുമായി 3 കപ്പലുകളും ഉടൻ ഇന്ത്യയിലെത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വിതരണ ശൃംഖലയെ സാരമായി ബാധിച്ചുവെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. ഇത് വളത്തിന്റെ വില കൂടുന്നതിനും കയറ്റുമതി സമയം വൈകിപ്പിക്കുന്നതിനും കാരണമായെന്ന് നദ്ദ പറഞ്ഞു. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് അയോധ്യയിൽ ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളുടെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3-ന് യോഗം. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട്ട് തലക്കുളത്തൂരിൽ CMMHSSൽ രാവിലെ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയാകും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പദ്ധതി വിശദീകരണം നൽകുന്ന യോഗത്തിൽ എലത്തൂർ MLA വിദ്യാബാലകൃഷ്ണൻ അധ്യക്ഷയാകും. രാവിലെ 10:30, ഉച്ചയ്ക്ക് 1 വരെ പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ടീമാകാം പുതുയുഗ സ്വപ്നങ്ങൾക്കായി എന്ന പേരിൽ ക്ലാസുകളും ഉണ്ടാകും. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർവികസനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവലോകനം ചെയ്തു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കോർപ്പറേഷൻ മേയർ, ജില്ലയിലെ ജനപ്രതിനിധികൾ, റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷത്തെ തൃശൂർ പുലിക്കളിക്ക് കേന്ദ്ര

0: തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോട്ടയം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുമുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
0: കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് പൂമംഗലത്ത് തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട 3 വയസ്സുകാരനെ കാണാതായി. പരിയാരം കോരൻപീടികയിലെ മുഹമ്മദ് നജ്മാനെയാണ് കാണാതായത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. കനത്ത മഴയെ തുടർന്ന് മുംബൈയിലെ മൻഖുർദ് മേഖലയിൽ 3 നില കെട്ടിടം തകർന്ന് 6 പേർ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. സ്ഥലത്ത് NDRF ഉൾപ്പെടെ വിവിധ ഏജൻസികളുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവെ ക്വാർട്ടറിൽ. ഇപ്പോൾ മെക്സിക്കോ ഇംഗ്ലണ്ടിനെ നേരിടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 6 കിരീട നേട്ടത്തിലൂടെ ചരിത്രം കുറിക്കാനെത്തിയ ബ്രസീലിനെ മടക്ക ടിക്കറ്റ് നൽകി നോർവെ ലോകകപ്പിന്റെ ക്വാർട്ടറിൽ കടന്നു. തകർപ്പൻ പോരാട്ടത്തിൽ 1-2 ലോക ഫുട്ബോളിലെ ഏറ്റവും കരുത്തരെ നോർവെ മറികടന്നത്. നോർവെക്ക് വേണ്ടി 79-90 മിനിറ്റുകളിൽ സൂപ്പർ താരം എർലിൻ ഹാലൻഡ് കിടിലൻ ഗോളുകൾ നേടി. എണ്ണം പറഞ്ഞ ഈ ഗോൾ നേട്ടത്തോടെ ലോകകപ്പിൽ 7 ഹാലൻഡ് മെസ്സിക്കും എംബാപ്പയ്ക്കും ഒപ്പമെത്തി. ഇഞ്ചുറി ടൈമിൽ ലഭിച്ച പെനാൾട്ടിയിലൂടെ നെയ്മറാണ് ബ്രസീലിന്റെ ആശ്വാസ ഗോൾ നേടിയത്. ഈ ലോകകപ്പിൽ നെയ്മറിന്റെ ആദ്യ ഗോളാണിത്. തോൽവിയോടെ 2002 5 കിരീട വിജയത്തിന് ശേഷം തുടർച്ചയായ 6 ലോകകപ്പിലാണ് ബ്രസീൽ കിരീടമില്ലാതെ മടങ്ങുന്നത്. 1990 ശേഷം ആദ്യമായാണ് ബ്രസീൽ ഒരു ലോകകപ്പിലെ പ്രീ ക്വാർട്ടറിൽ തന്നെ തോറ്റു പുറത്താകുന്നത്. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളായ നെയ്മർ ഈ തോൽവിയോടെ തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ആരാധകരെ സങ്കടത്തിലാഴ്ത്തി.
0: ICC വനിതാ 2020 ലോകകപ്പ് കിരീടം ഓസ്ട്രേലിയക്ക്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇംഗ്ലണ്ടിനെ 7 തകർത്താണ് ഓസ്ട്രേലിയ കിരീടം നേടിയത്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ നൊവാക് ജോക്കോവിച്ച് ക്വാർട്ടറിൽ കടന്നു. റഷ്യയുടെ റോമൻ സഫ്യുലിനെയാണ് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത്. വിംബിൾഡണിൽ ജോക്കോവിച്ചിന്റെ 106 സിംഗിൾസ് വിജയമാണിത്. ഭാരതം എല്ലാ മേഖലയിലും കുതിക്കുകയാണെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP പറഞ്ഞു. എല്ലാവരെയും ഒന്നായി കാണുന്ന ഗവൺമെന്റാണ് രാജ്യം ഭരിക്കുന്നതെന്നും അദ്ദേഹം കോഴിക്കോട്ട് കുട്ടിഗോപാലൻ അനുസ്മരണത്തിൽ പറഞ്ഞു. മാങ്കാവ് കുട്ടിഗോപാലൻ സ്മാരക മന്ദിരത്തിന് സദാനന്ദൻ മാസ്റ്റർ തറക്കല്ലിട്ടു. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കാസർകോട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ഉച്ചകഴിഞ്ഞ് ബഷീർ അനുസ്മരണവും ബഷീർ ചെറുകഥാ പുരസ്കാര വിതരണവും സംഘടിപ്പിക്കും. കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിപാടിയിൽ പ്രമുഖ സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ ബഷീർ ചെറുകഥാ പുരസ്കാരം യുവ എഴുത്തുകാരൻ KV അർജുൻ ഏറ്റുവാങ്ങും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട്ട് മഫ്റ്റിയിൽ പെട്രോളിംഗ് ഡ്യൂട്ടി ചെയ്യുകയായിരുന്ന പോലീസുകാരെ ആക്രമിച്ച കേസിൽ കക്കോടി സ്വദേശി മുഹമ്മദ് ഹാഷിം, തമിഴ്നാട് സ്വദേശി വേൽമുരുകൻ എന്നിവരെ കസബ പോലീസ് പിടികൂടി. കസബ സ്റ്റേഷനിലെ രഞ്ജിത്ത്, അനൂപ് ലാൽ എന്നിവരെയാണ് ആക്രമിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. 2 ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. പ്ലസ് 1 പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കോഴിക്കോട്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവെ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകർ 107.8. ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 കഥാസാഗരം, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം മലയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 രാഗസുധാസാഗരം, 10:00 മിണ്ടിയും പറഞ്ഞും, 11:15 ഫൺ ഫ്യൂഷൻ, 11:50 കൂടെയുണ്ട് ഞാൻ സഖി, 11:55 അറിയിപ്പുകൾ, 12:00 കാതോടു കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നാട്ടിലെ പാട്ടുകാർ, 4:30 പാട്ടിന്റെ പാലാഴി, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 7:25 ദേശീയ വാർത്തകൾ, 8:30 നെപ്പോളിയന്റെ നാട്ടിലൂടെ, 9:00 നേർച്ചാലുകൾ, 9:05 ടൈം പാസ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: ഓഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
2: മക്കളോട് ചില കാര്യങ്ങൾ ആവർത്തിച്ചു പറഞ്ഞാൽ അവരുടെ വ്യക്തിത്വം നല്ല രീതിയിലായി മാറും എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അതിൽ വല്ല സത്യവും ഉണ്ടാകാൻ ഇടയുണ്ടോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതൽ അറിയാം. ഞാൻ ഖാൻകരിക്കോ. ഒരു കുഞ്ഞ് പൂജാതനാകുന്ന നിമിഷം മുതൽ അവനിൽ വളരുന്ന ഒന്നാണ് സ്വാഭിമാനം. സ്വാഭിമാനം വളർത്തുന്ന എന്തും അവനെ മിടുക്കനാക്കും, കഴിവുള്ളവനാക്കും, സന്തോഷവാനാക്കും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, മനഃശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുള്ള വസ്തുതകളാണ്. സ്വാഭിമാനം വളർത്തുന്നതിന് അപ്പോൾ എന്ത് വേണമെന്ന് നിങ്ങൾ ചോദിക്കാം. ഐ ലവ് യു എന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ മക്കളോടൊന്ന് പറയുക. ഇത് കേൾക്കുമ്പോൾ കുട്ടിയിൽ സ്വാഭിമാനം ഉണരും. അത് കുട്ടിയെ നിങ്ങളുമായി കൂടുതൽ അടുപ്പിക്കും. കൊച്ചു കുഞ്ഞിനും അവന്റെ കഴിവിനെ അംഗീകരിച്ചു കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നു എന്ന് കുട്ടിയോട് പറയുക. ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുട്ടിയിലെ ചെറിയ നേട്ടങ്ങൾ അറിയുമ്പോഴും സന്ദർഭത്തിന് യോജിച്ച രീതിയിൽ കുട്ടിയുടെ കഴിവിൽ അഭിമാനിക്കുന്നതായി കുട്ടിയെ ബോധ്യപ്പെടുത്തണം. എപ്പോഴും കുട്ടിക്ക് ശരിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. തെറ്റുകൾ വരാം, വീഴ്ചകൾ വരാം. അത്തരം സന്ദർഭങ്ങളിൽ മാനസികമായി അവർ ദുർബലാവസ്ഥയിലേക്ക് പോയെന്നും വരാം. ഇത്തരം കുട്ടികളിൽ ഞാൻ നിന്നോടൊപ്പം ഉണ്ടെന്ന് പറയണം. കുട്ടികൾക്ക് എപ്പോഴും നല്ലത് മാത്രം ചെയ്യാൻ കഴിയില്ല. മാതാപിതാക്കൾ ഇഷ്ടപ്പെടാത്ത പലതും ചെയ്തു പോകാം. അത് കാണുമ്പോൾ അവരെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വഴക്കു പറയരുത്. അങ്ങനെ പറയണമെങ്കിൽ സൗമ്യതയോടെ സ്വകാര്യമായി പറഞ്ഞു മനസ്സിലാക്കണം. കുട്ടികൾ നാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാത്രം പ്രവർത്തിക്കാൻ കഴിയില്ല. കുട്ടിയെ അമിതമായി കൺട്രോൾ ചെയ്യരുത്. അവർക്ക് അവരുടേതായ ഒരു സ്വാതന്ത്ര്യം നൽകണം. നിങ്ങൾ കുട്ടിയുടെ നല്ല കൂട്ടുകാരന്റെ സ്ഥാനത്തേക്ക് മാറണം. ഈ പറഞ്ഞ പോലെ പ്രവർത്തിക്കാൻ പലർക്കും കഴിഞ്ഞെന്ന് വരില്ല. കുട്ടികളുമായുള്ള ബന്ധം വളരുന്നതോടൊപ്പം അവരെ പരിശീലിപ്പിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ച് കൂടി അല്പം പറയാം. ചെസ് കളിയുണ്ടല്ലോ, അതിൽ പരിശീലനം നൽകണം. കാര്യങ്ങൾ വ്യക്തതയോടെയും സ്ഫുടതയോടെയും പറയാൻ, അതായത് പബ്ലിക് സ്പീക്കിംഗിൽ കുട്ടികൾക്ക് പരിശീലനം നൽകണം. അതുകൂടാതെ സ്വയം പ്രതിരോധിക്കാനും പരിശീലനമാകാം. കരാട്ടയോ ബോക്സിംഗോ മറ്റു പരിശീലനങ്ങളോ തങ്ങളുടെ സാമ്പത്തിക നില വെച്ച് നൽകാൻ ശ്രമിക്കണം. എപ്പോഴും സീരിയസ് ആകാതെ തമാശകൾ പറയാനും പ്രോത്സാഹിപ്പിക്കണം. മുതിർന്നവരോടും സ്ത്രീകളോടും ബഹുമാനം നൽകി പെരുമാറാനും ചെറുപ്പത്തിലേ ശീലിപ്പിക്കണം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളും അതുൾക്കൊണ്ട ആശയങ്ങളും വച്ച് പ്രവർത്തിക്കുമ്പോൾ കുട്ടിയുമായുള്ള ബന്ധം ഊഷ്മളമായി മാറും. അവ മിടുക്കരായി തന്നെ വളർന്നു വരും. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: സുവിശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ന് അസമിൽ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവെ ക്വാർട്ടറിൽ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ താരം നെയ്മർ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വൈകുന്നേരത്തോടെ പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. വിശദാംശങ്ങളിലേക്ക്.
2: ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി യോഗ്യകർത്തയിലെ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും സന്ദർശിക്കും. വിദേശ പര്യടനത്തിന്റെ 2-ാം പാദത്തിൽ മറ്റന്നാൾ ശ്രീ മോദി മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. നിർണായക ധാതുക്കൾ, സൈബർ സുരക്ഷ, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ചർച്ചകൾ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 10-11 തീയതികളിൽ ന്യൂസിലാന്റിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തുന്ന ചർച്ചയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ വ്യാപാര പ്രതിരോധ മേഖലകളിൽ ഉണ്ടായ പുരോഗതി വിലയിരുത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷം ഇന്ന്. ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയാകും. 50,000 പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിനായുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തും. 232 ധാന്യ സംഭരണശാലകൾ, ദേശീയ സഹകരണ ഡാറ്റാബേസ്, ജിയോ ടാഗ് മൊബൈൽ ആപ്ലിക്കേഷൻ, ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ഡാഷ്ബോർഡ് പോർട്ടൽ എന്നിവ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗുവാഹത്തിയിൽ ഇന്ന് തുടക്കമാകും. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും 2 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശു വികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രതിരോധശേഷി, നൂതന ആശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുക. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലാന്റിലെ ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ 9-ാം സമ്മേളനം ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. മറ്റന്നാൾ വരെയാണ് പരിപാടി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് ശ്രീ ജയശങ്കർ സന്ദർശിക്കുക. ഊർജ്ജം, വ്യാപാരം, സുരക്ഷാ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ദോഹയിൽ ഖത്തർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഈ മാസം 13-ന് ന്യൂയോർക്കിലെത്തുന്ന കേന്ദ്രമന്ത്രി 14-15 തീയതികളിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ ബ്രസൽസിലേക്ക് യാത്ര തിരിക്കും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് രാമക്ഷേത്ര പരിസരത്ത് ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളിലെ ക്രമക്കേട് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന ഭരണ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത്രായ്, ട്രഷറി അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കത്തുകൾ പരിഗണിക്കുന്നതും അജണ്ടയിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ പ്ലസ് വൺ ക്ലാസുകൾക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പ്രവേശനോത്സവം കോഴിക്കോട് നടക്കും. ഏകജാലക സംവിധാനം വഴിയുള്ള മെറിറ്റ് അടിസ്ഥാനത്തിലെ പ്രവേശന നടപടികൾ ഈ മാസം 3 പൂർത്തിയാക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
0: 359,890 വിദ്യാർത്ഥികൾക്കാണ് ഇതുവരെ ഏകജാലക സംവിധാനം വഴി പ്ലസ് വൺ പ്രവേശനം നൽകിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ 78,741 പേർ പ്രവേശനം നേടിയപ്പോൾ വയനാട് ജില്ലയിൽ 11,353 പേർക്കാണ് ഇതുവരെ പ്രവേശനം നൽകിയിട്ടുള്ളതെന്ന് പ്രവേശന നടപടികൾക്കായുള്ള പോർട്ടൽ വ്യക്തമാക്കുന്നു. ആകെയുള്ള 441,265 സീറ്റുകളിൽ 81,375 എണ്ണത്തിൽ ഇനിയും പ്രവേശനം നടത്താനുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു.
1: രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, കൊങ്കൺ, ഗോവ, മഹാരാഷ്ട്ര, കിഴക്കൻ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കർണാടക, മാഹി, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, ജമ്മുകശ്മീർ, ലഡാക്ക്, ഒഡീഷ, സൌരാഷ്ട്ര, കച്ച്, ഉത്തരാഖണ്ഡ്, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, തീരദേശ കർണാടക, വടക്കൻ ഉൾനാടൻ കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിലെ ഏറ്റവും വലിയ അട്ടിമറിക്കാണ് ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയം ഇന്ന് വേദിയായത്. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ കരുത്തരായ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ക്വാർട്ടർ കാണാതെ പുറത്തായതിനു പിന്നാലെ ബ്രസീൽ താരം നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: കിട്ടിയ ഒന്നാന്തരം അവസരങ്ങൾ പാഴാക്കിയ ബ്രസീലിനെ മികച്ച പോരാട്ടത്തിലൂടെ മറികടന്ന് നോർവേ ഈ ലോകകപ്പിൽ ഏറ്റവും വലിയ അട്ടിമറിക്കാരായി. 14 മിനിറ്റിൽ പെനാൾട്ടി നഷ്ടമാക്കിയ ബ്രസീലിന് അപ്രതീക്ഷിതമായ വെല്ലുവിളിയാണ് നോർവേക്കാർ നൽകിയത്. ആക്രമണവും പ്രത്യാക്രമണവും തുടരെ തുടരെ ഉണ്ടായ മത്സരത്തിന്റെ രണ്ടാം പകുതി 79 മിനിറ്റിൽ ബ്രസീലിയൻ ഡിഫൻസിനെ ഞെട്ടിച്ച് തകർപ്പൻ ഹെഡറിലൂടെ സൂപ്പർ താരം എർലിൻ ഹാളണ്ട് കളിയുടെ ഗതി മാറ്റി. തിരിച്ചടിക്കാൻ ബ്രസീൽ രണ്ട് കൽപ്പിച്ച് പൊരുതുന്നതിനിടെ ഹാളണ്ട് 90 മിനിറ്റിൽ ക്യാനറികളുടെ വലയിലേക്ക് നിറയൊഴിച്ച് ലക്ഷ്യം കണ്ടു. ഇതിഹാസ താരം നെയ്മർ മത്സരത്തിന്റെ അധിക സമയത്ത് പെനാൾട്ടിയിലൂടെ ബ്രസീലിന്റെ ഗോൾ നേടി. 6 കിരീട നേട്ടമെന്ന മോഹവുമായി എത്തി പ്രീ ക്വാർട്ടറിൽ തന്നെ ലോക ഫുട്ബോളിലെ മണ്ടന്മാരായ ബ്രസീൽ തോറ്റു മടങ്ങുന്നത് ആരാധകരെ നിരാശയിലാക്കി. മത്സരശേഷം നെയ്മർ വിരമിക്കൽ കൂടി പ്രഖ്യാപിച്ചതോടെ ആ നിരാശ കോടാനുകോടി ആരാധകരുടെ കണ്ണുകൾ ഈർന്നണിയിച്ചു.
1: ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോ ഇംഗ്ലണ്ട് മത്സരം പുരോഗമിക്കുകയാണ്. ഐസിസി വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 151 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 17.1 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 153 റൺസ് നേടി. 64 റൺസ് നേടിയ ബെത്ത് മൂണിയാണ് ഓസ്ട്രേലിയയുടെ ടോപ് സ്കോറർ. ഫിബി ലിച്ച്ഫീൽഡ് 48 റൺസ് നേടി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം ഇന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ആഗോള എണ്ണ വിപണിയിലെ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് ഒപെക് പ്ലസ് രാജ്യങ്ങൾ. ഈ വർഷം ഓഗസ്റ്റ് മുതൽ പ്രതിദിനം 1.88 ലക്ഷം ബാരൽ എണ്ണ അധികമായി ഉൽപ്പാദിപ്പിക്കാനാണ് ഒപെക് യോഗത്തിൽ ധാരണയായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ന് അസമിൽ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5 സ്ഥാപക ദിനാഘോഷത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവെ ക്വാർട്ടറിൽ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ താരം നെയ്മർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ച

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: ജൂലൈ 6 ഇന്ന് ലോക ജന്തുജന്യ രോഗ നിവാരണ ദിനമാണ്. കേരളത്തെ സംബന്ധിച്ച് വളരെ സാമൂഹ്യ പ്രാധാന്യമുള്ള ദിവസം കൂടിയാണ് ഇന്ന്. കാരണം നമ്മെ സംബന്ധിച്ച് നായ്ക്കൾ ഇന്ന് വലിയൊരു ഭീഷണിയായി നാം കാണുന്നു. നായ്ക്കൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും തെരുവ് നായ്ക്കൾ തന്നെയാണ്. തെരുവ് നായ്ക്കളിൽ നിന്ന് നിരന്തരമായ കടിയാണ് മലയാളികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓരോ 2 മിനിറ്റിലും ഒരു പട്ടികടി കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് ഇത് സംബന്ധിച്ച വിദഗ്ധ പഠനങ്ങൾ പറയുന്നത്. ഈ പട്ടികടിയെല്ലാം പേവിഷബാധ ഏൽക്കുന്ന കടികളല്ല, എന്നാൽ ഇതിൽ പലതും അങ്ങനെയാണ് താനും. ഏതാണ് പേപ്പട്ടിയുടെ കടിയെന്നോ അല്ലാത്ത പട്ടികളുടെ കടിയെന്നോ നമുക്കറിയാൻ കഴിയില്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവന് തന്നെ ഭീഷണിയായി മാറുകയാണ് കേരളത്തിലെ തെരുവ് നായ്ക്കൾ. അതുകൊണ്ട് നായ്ക്കൾ മനുഷ്യൻ്റെ ശത്രുക്കളായി ചിലർ കാണുന്നു. അത് ശാസ്ത്രീയമല്ല. നായ്ക്കൾ മനുഷ്യനോടൊപ്പം എന്നും ഉണ്ടായിരുന്ന ജീവിയാണ്. അത് ഇന്നും നമ്മോടൊപ്പം കഴിയുന്നു. നായ്ക്കളെ ശത്രുപക്ഷത്ത് നിർത്തുന്നത് നമ്മുടെ അശാസ്ത്രീയമായ സമീപനമാണ്. എന്നാൽ പട്ടികൾ നമുക്കെന്നും ഒരു ഭീഷണിയായി മാറുന്നതും നമ്മുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതാണ്. ഇതിന് ശാസ്ത്രീയമായ ചില നിലപാടുകളാണ് മലയാളി എന്നുള്ള നിലയിൽ നാം എടുക്കേണ്ടത്, അതോടൊപ്പം ഭരണാധികാരികളും എടുക്കേണ്ടത്. ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നത് നായ്ക്കൾ മനുഷ്യൻ്റെ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. ആ രീതിയിൽ നാം അവയെ കാണേണ്ടതാണ് എന്നുള്ളതാണ്. കേരളത്തിലേക്കാൾ ധാരാളം തെരുവ് നായ്ക്കളുള്ള പല രാജ്യങ്ങളുമുണ്ട്. ചില രാജ്യങ്ങളിലാവട്ടെ അവിടുത്തെ ആകെ ജനങ്ങളെക്കാൾ കൂടുതൽ തെരുവ് നായ്ക്കളുണ്ട്. അവർ ശാസ്ത്രീയമായ സമീപനങ്ങൾ എടുത്തത് കൊണ്ടാണ് അവിടെ തെരുവ് നായ്ക്കളും മനുഷ്യരും ഒന്നിച്ച് കഴിഞ്ഞുകൂടുന്നത്. ഇത്തരം സമീപനങ്ങൾ നമുക്കും എടുക്കാവുന്നതാണ്. പക്ഷേ നായ്ക്കളോടുള്ള അനാവശ്യ ഭയം നാം തീർത്തും വർജിക്കേണ്ടതാണ്. ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ചുള്ള ലോകദിനം എന്ന് പറയുമ്പോൾ അത് നായ്ക്കൾ മാത്രമല്ല, എല്ലാ തരത്തിൽപ്പെട്ട ജന്തുക്കളിൽ നിന്നും മനുഷ്യനുണ്ടാകുന്ന രോഗവും അവയ്ക്കെതിരെയുള്ള പ്രതിരോധവുമാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് അതിൽ പ്രാമുഖ്യം നായ്ക്കളായതുകൊണ്ടാണ് അത് മുഖ്യ ചർച്ചാ വിഷയമാവുന്നത്. നായ്ക്കളിൽ നിന്ന് പകരുന്ന ഭീകരമായ രോഗമാണ് പേവിഷബാധ എന്ന് നമുക്കറിയാം. മറ്റു പല ജന്തുജന്യ രോഗങ്ങളേക്കാൾ രോഗിക്കും കണ്ടു നിൽക്കുന്നവർക്കും അസഹനീയമായ രോഗം കൂടിയാണിത്. രോഗം ബാധിച്ച നായയോ മനുഷ്യനോ വെള്ളം കണ്ടാൽ പരാക്രമം കാണിക്കും. ഇതിനാൽ പേവിഷബാധയെ ഹൈഡ്രോഫോബിയ എന്നും വിളിക്കാറുണ്ട്. വൈറസുകളാണ് പേവിഷബാധയ്ക്ക് കാരണം. പട്ടി, പൂച്ച, കുറുക്കൻ, ചെന്നായി, വവ്വാൽ തുടങ്ങിയ ജന്തുക്കളിൽ കൂടിയാണ് മനുഷ്യനിലേക്ക് ഈ രോഗം പകരുന്നത്. ഇന്ത്യയിൽ നായ്ക്കളിൽ കൂടിയാണ് പ്രധാനമായും പേവിഷബാധ ബാധിക്കുന്നത്. എന്നാൽ അത്ഭുതമെന്ന് തോന്നാമെങ്കിലും അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ പേരെ പേവിഷബാധ ബാധിക്കുന്നത് വവ്വാലുകളിൽ കൂടിയാണ്. പേവിഷബാധയുള്ളയാൾ മറ്റൊരാളെ കടിച്ചാലും രോഗം പകരും. ലൈസ വിഭാഗത്തിൽപ്പെട്ട വൈറസാണ് പേവിഷബാധ പ്രധാനമായും ഉണ്ടാക്കുന്നത്. പേയിളകിയ നായയുടെയോ മറ്റ് മൃഗങ്ങളിലൂടെയോ ഉമിനീർ വഴി ഇത് പകരും. ഈ മൃഗങ്ങൾ കടിക്കുമ്പോൾ വൈറസ് മനുഷ്യരുടെ രക്തത്തിലെത്തുന്നു, അവിടെ നിന്നും തലച്ചോറിലേക്കും. അതോടെ അയാൾ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിക്കും. പേവിഷബാധയുള്ള മൃഗങ്ങൾ നക്കിയാലും മാന്തിയാലും രോഗം പിടിപെടാം. എലിപ്പനി മുതൽ കുരങ്ങ് പനി വരെ നിരവധി രോഗങ്ങൾ ജന്തുക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നുണ്ടെങ്കിലും മനുഷ്യന് ജീവന് കടുത്ത ഭീഷണി എന്ന് പറയാവുന്നത് നായ്ക്കളിൽ നിന്നുള്ള പേവിഷബാധ തന്നെയാണ്. പട്ടികളെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട്. ചിലപ്പോൾ നമുക്ക് അത്ഭുതമായി തോന്നാം, സൈനോളജി എന്ന് പറയും. പല വിദേശ രാജ്യങ്ങളിലും ഇത് പാഠ്യ വിഷയമാണ്. ലോകത്ത് ഓരോ 10 മിനിറ്റിലും ഒരാൾ പേവിഷബാധ ഏറ്റു മരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്കുകൾ. ഇതിൽ 90% നായ്ക്കളിൽ നിന്നാണ്. ഇന്ത്യയിൽ പ്രതിവർഷം 25,000 പേർ പേവിഷബാധ ഏറ്റ് മരിക്കുന്നതായാണ് ഒരു കണക്ക് പറയുന്നത്. ഓരോ 2 സെക്കൻഡിലും ഒരാൾ വീതം ഇന്ത്യയിൽ നായ്ക്കടി ഏൽക്കുന്നുണ്ട്. ഇത് നേരത്തെ സൂചിപ്പിച്ചതാണ്. പക്ഷേ ഇതെല്ലാം പേപ്പട്ടിയല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിശയിപ്പിക്കുന്ന മറ്റൊരു കണക്ക്, 15 കോടി പേർ പേവിഷ ചികിത്സയ്ക്കായി വർഷം തോറും ലോകത്തിലെ വിവിധ ആശുപത്രികളിൽ എത്തുന്നു എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ 52 കോടി നായ്ക്കൾ ഉണ്ടെന്നാണ് നായ്ക്കളുടെ പഠനശാസ്ത്രമായ സൈനോളജി, അതായത് പട്ടിശാസ്ത്രം, പറയുന്നത്. ഇത് യൂറോപ്പിലെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ്. അമേരിക്കയിൽ 7 കോടി പട്ടികളുണ്ട്. അവിടുത്തെ ജനസംഖ്യയുടെ 1/5 പട്ടികളാണ്. ഇതിൽ 75% പക്ഷേ വളർത്തു നായ്ക്കളാണ്. തെരുവ് പട്ടികൾക്ക് എന്നാൽ അവിടെ സംരക്ഷണവും ഉണ്ട്. ജനസംഖ്യയേക്കാൾ പട്ടികളുള്ള രാജ്യമാണ് ബ്രസീൽ. ഇവിടുത്തെ കാക്ലിയസ് പട്ടണത്തിൽ 1000 പട്ടിക്കൂടുകൾ സ്ഥാപിച്ച് 1600 പട്ടികളെ കോളനിയായി തന്നെ സർക്കാർ സംരക്ഷിക്കുന്നു. സന്നദ്ധ സംഘടനകളാണ് ഇങ്ങനെ ചെയ്യുന്നത്. രാജ്യത്ത് പല ഭാഗങ്ങളിലും ഇങ്ങനെ പട്ടി കോളനികളുണ്ട്. വളർത്തു നായ്ക്കളെ ആവശ്യമില്ലെങ്കിൽ ഈ കോളനിയിൽ കൊണ്ടുവിടാം, വേണമെങ്കിൽ ദത്തെടുക്കുകയും ചെയ്യാം. ഗ്രീസിൽ തെരുവ് നായ്ക്കൾ പൂർണ്ണമായും സർക്കാർ സംരക്ഷണയിലാണ്. അവയ്ക്ക് ഭക്ഷണവും മറ്റ് പരിചരണങ്ങളും സർക്കാർ ചിലവിലാണ് കൊടുക്കുന്നത്. തെരുവ് നായ്ക്കൾ മനുഷ്യനെ ആക്രമിക്കുന്ന വാർത്തകളെ ഇവിടെ നിന്ന് കേൾക്കാറില്ല. മനുഷ്യനും നായ്ക്കളും നല്ല സൗഹൃദത്തിലാണ് ഈ രാജ്യങ്ങളിൽ. മേൽപ്പറഞ്ഞ രാജ്യങ്ങളിൽ നായ്ക്കൾക്ക് ആവശ്യമായ സാധനങ്ങൾ, അതായത് ഭക്ഷണം, മരുന്ന് ഇവ വാങ്ങാൻ പ്രത്യേക ഡോഗ് ഷോപ്പുകൾ തന്നെ ഉണ്ട്. പൗരന്മാരുടെ അവകാശങ്ങളെ പോലെ നായ്ക്കളുടെ അവകാശങ്ങളെയും അതാത് സർക്കാരുകൾ അവിടെ സംരക്ഷിക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ചൈനയിൽ 1 കോടി നായ്ക്കൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവയെല്ലാം വളർത്തു നായ്ക്കളാണ്. പട്ടിമാംസം ഇവിടുത്തെ ജനങ്ങളുടെ ഇഷ്ട ഭക്ഷണം കൂടിയാണ്. വർഷം തോറും പട്ടി ഇറച്ചി മഹോത്സവം തന്നെ ചൈനയിൽ നടക്കാറുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അവിടെ നായ്ക്കൾ ക്രമാതീതമായി വളരാത്തത്. പട്ടികൾ ക്രമാതീതമായി വളരുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. 2012 ലൈവ് സ്റ്റോക്ക് സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ആകെ 2,88,10,000 പട്ടികൾ ഉണ്ടെന്നാണ് ഒരു ഏകദേശ കണക്ക്. ഇത് പഴയ ഒരു സെൻസസാണ്. തെരുവ് പട്ടികളുടെ കണക്ക് കൂടി വരുമ്പോൾ ഈ സെൻസസ് ചിലപ്പോൾ കൃത്യമാവണമെന്നില്ല. എടുത്തു പറയേണ്ട കാര്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ തെരുവ് പട്ടികളുള്ള രാജ്യം ഇന്ത്യയാണ് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് ഏത് സംസ്ഥാനത്ത് ചെന്നാലും തെരുവ് പട്ടികളെ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തെരുവ് പട്ടികളുള്ളത് ഉത്തർപ്രദേശിലാണ്. തമിഴ്നാട്ടിൽ ഏകദേശം 15 ലക്ഷത്തോളം വളർത്തു പട്ടിയും 6 ലക്ഷത്തോളം തെരുവ് പട്ടികളുമുണ്ട്. കേരളത്തിലെ സ്ഥിതി വളരെ ഗൗരവമുള്ളതാണ്. 2012 ഒടുവിലത്തെ നായ് സെൻസസ് പ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് 9,23,359 നായ്ക്കളുണ്ട്. ഇപ്പോൾ അത് അതിലും കൂടുതലായിരിക്കും. വർഷം 10 കഴിഞ്ഞു. ഈ പറഞ്ഞതിൽ തന്നെ തെരുവ് പട്ടികൾ ഏതാണ്ട് 2,68,999 ഉണ്ടെന്നാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. ഇവയിൽ പകുതിയോളം പെൺപട്ടികളാണ്. തെരുവ് പട്ടികൾ ക്രമാതീതമായാണ് വളരുന്നത് കേരളത്തിൽ. ഒരു പെൺപട്ടി ആറുമാസത്തിലൊരിക്കൽ പ്രസവിക്കും. ഒരു പ്രസവത്തിൽ 10 കുട്ടികൾ ഉണ്ടാകുമെങ്കിലും പകുതിയെ അവശേഷിക്കുകയുള്ളൂ. ഈ കണക്ക് പ്രകാരം ഒരു പെൺപട്ടി 2 വർഷം 2 പ്രാവശ്യമായി 10 പട്ടികൾക്ക് ജന്മം നൽകും. ഒരു ആൺപട്ടിയും പെൺപട്ടിയും ഇണചേർന്ന് ഉണ്ടാകുന്ന സന്തതികളും അവയുടെ പരമ്പരകളും ചേർന്ന് 6 കൊണ്ട് ഏതാണ്ട് 66,000 എണ്ണമായി അത് പെരുകുമെന്നാണ് ഇത് സംബന്ധിച്ച പഠനം വ്യക്തമാക്കുന്നത്. ആകെ പട്ടികളിൽ തെരുവ് പട്ടികൾ 1/3 ഉള്ളുവെങ്കിലും അവയുടെ വമ്പിച്ച വർധനവാണ് ഇത് കേരളത്തിൽ കാണിക്കുന്നത്. കഴിഞ്ഞ 1/4 കേരളത്തിൽ തെരുവ് പട്ടികൾ ക്രമാതീതമായി വളർന്നത് അവയുടെ ആരോഗ്യം വർദ്ധിച്ചതുകൊണ്ടാണ്. സാധാരണ ഒരു പ്രസവത്തിൽ 10 കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെങ്കിലും 1-2 കുഞ്ഞുങ്ങളെ പൂർണ്ണമായി വളർച്ച പ്രാപിക്കുകയുള്ളൂ. ഇന്ന് ഒറ്റ പ്രസവത്തിൽ നിന്ന് തന്നെ 4-5 കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നതാണ്. തെരുവിൽ നിന്നും കിട്ടുന്ന ആവശ്യത്തിലധികമുള്ള ഭക്ഷണ അവശിഷ്ടങ്ങളാണ് തെരുവ് നായ്ക്കളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം. മലയാളിയുടെ പരിസ്ഥിതി മലിനീകരണമാണ് തെരുവിൽ ആഹാര അവശിഷ്ടങ്ങൾ കുന്നുകൂടാൻ കാരണം. കേരളത്തിലെ തെരുവുകളിൽ

0: പരീക്ഷണാർത്ഥം അയച്ച ഭൂമിയിലെ ഏക ജീവി ലൈക്ക എന്ന തെരുവ് നായയായിരുന്നു. മനുഷ്യനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വളർത്തു മൃഗം കൂടിയാണ് നായ്ക്കൾ. മനുഷ്യരെ സ്നേഹിക്കാനും വേണ്ടി വന്നാൽ യജമാനന് വേണ്ടി ജീവൻ വരെ നൽകാനും തയ്യാറുള്ള ജീവിയാണിത്. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നായ്ക്കൾ മനുഷ്യരുടെ ചലനങ്ങളിൽ ചിലപ്പോൾ പ്രകോപിതരാകുന്നതാണ് അത് മനുഷ്യനെ കടിക്കുന്നതിന് ഒരു കാരണം. നായ്ക്കളുടെ പഠനശാസ്ത്ര പ്രകാരം വിശപ്പുള്ള തെരുവ് നായി ഭക്ഷണത്തിന് വേണ്ടി അരയുമ്പോഴും വിശന്നിരിക്കെ ഭക്ഷണം കഴിക്കുമ്പോഴും മനുഷ്യനെ കണ്ടാൽ തങ്ങളുടെ ഭക്ഷണം ഇല്ലാതാക്കാൻ വരികയാണെന്ന് തെറ്റിദ്ധരിച്ച് ആക്രമിക്കാൻ ഒരുങ്ങുന്നു. കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പെൺപട്ടിയും മനുഷ്യൻ തൻ്റെ അതിർത്തിക്കകത്തേക്ക് വന്നാൽ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നായ്ക്കളുടെ കണ്ണിലേക്ക് നോക്കിയാൽ അവ കൂടുതൽ പ്രകോപിതരാകും. മുരുളുന്ന നായയുടെ കണ്ണിലേക്ക് നോക്കി അകറ്റാൻ ശ്രമിച്ചാൽ അവ തീർച്ചയായും കടിക്കും. പരമാവധി പട്ടികളുടെ കണ്ണിൽ നോക്കാതിരിക്കുക, അവയെ പ്രകോപിപ്പിക്കാതിരിക്കുക. നായ്ക്കൾ മനുഷ്യന്റെ ശത്രുക്കളല്ലെന്ന് ആദ്യം തിരിച്ചറിയുക. മനുഷ്യന്റെ ഏറ്റവും വലിയ പരോപകാരി കൂടിയാണ് ഈ മൃഗം. പേവിഷബാധ ഏറ്റാൽ മുൻപ് മരണം ഉറപ്പായിരുന്നു. 1885 ലൂയി പാസ്റ്റർ എന്ന രസതന്ത്രജ്ഞൻ ഈ രോഗത്തിനെതിരെയുള്ള മരുന്ന് കണ്ടുപിടിച്ചു. ഈ കുത്തിവയ്പ് ആദ്യം പരീക്ഷിച്ചത് രോഗം ബാധിച്ച 9 വയസ്സുകാരനായ ജോസഫ് മീസ്റ്റർ എന്ന ബാലനിലായിരുന്നു. കുട്ടിയുടെ മാതാപിതാക്കൾ നിർബന്ധ പ്രകാരമായിരുന്നു അന്ന് ലൂയി പാസ്റ്റർ ഇത് ചെയ്തത്. കാരണം ഡോക്ടർ അല്ലാത്ത ലൂയി പാസ്റ്റർക്ക് ഇതിനുള്ള അധികാരമില്ലായിരുന്നു. എന്തായാലും കുട്ടി രക്ഷപ്പെട്ടു. 6 ഈ സംഭവം. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും 6 ലോക ജന്തുജന്യ രോഗ നിവാരണ ദിനമായി ആചരിക്കുന്നത്. ലോക ജന്തുജന്യ രോഗ നിവാരണ ദിനത്തോടനുബന്ധിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു, അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
1: ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.

0: ഫിക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: വിശേഷങ്ങൾ പറയൂ.
5: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
7: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. മടിയെ നേരിടാൻ ലക്ഷ്യങ്ങളെ ചെറുതാക്കാം. ഇത് ഈ പരിപാടിയുടെ 6-ാം ഭാഗമാണ്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുന്നിൽ ഒരു വലിയ ജോലി കിടക്കുന്നത് കണ്ട് ഇത് ഞാൻ എങ്ങനെ തീർക്കും എന്ന് ഭയന്ന് നാളത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ടോ? എങ്കിൽ നമ്മുടെ വിഷയം നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ലക്ഷ്യങ്ങളെ എങ്ങനെ ചെറുതാക്കാമെന്നാണ്. എന്തുകൊണ്ടാണ് നമ്മൾ മടി കാണിക്കുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനസ്സിന്റെ ഭയം കൊണ്ടാണ്. നമ്മുടെ മുന്നിൽ വലിയ ലക്ഷ്യമുണ്ടാകും. ഉദാഹരണമായി ഒരു വലിയ പുസ്തകം വായിച്ചു തീർക്കണം, വീട് മുഴുവൻ വൃത്തിയാക്കണം. അങ്ങനെ വരുമ്പോൾ മനസ്സ് അതിനെ ഒരു മല പോലെയാണ് കാണുന്നത്. അതോടെ ഊർജം അങ്ങ് നഷ്ടപ്പെടും. ഇത്രയും വലിയ ജോലി ചെയ്യാൻ ഒരുപാട് അധ്വാനം വേണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ തലച്ചോറ് പ്രോക്രാസ്റ്റിനേഷൻ അല്ലെങ്കിൽ മടി എന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. തുടങ്ങാനൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും എവിടെ നിന്ന് തുടങ്ങണമെന്ന ആശയക്കുഴപ്പം ആണ് നമ്മളെ തളർത്തുന്നത്. എളുപ്പമാക്കാൻ ചില വഴികൾ ഞാൻ നിർദ്ദേശിക്കാം. ആദ്യമായി ചങ്കിങ് മെത്തേഡ് എന്നൊന്നുണ്ട്. അതെന്താണെന്നല്ലേ ഞാൻ ലളിതമായി പറയാം. മടിക്ക് ഉള്ള ഒരു പരിഹാരമായിട്ടാണ് മനഃശാസ്ത്രജ്ഞന്മാർ ചങ്കിങ് മെത്തേഡിനെ കുറിച്ച് പറയുന്നത്. വലിയൊരു പാറക്കല്ലിനെ ചെറിയ കഷണങ്ങളാക്കി മാറ്റുന്ന പോലെ വലിയ ജോലികളെ ചെറിയ ഭാഗങ്ങളായി വിഭജിക്കുക. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് 500 പേജുള്ള ഒരു പുസ്തകം വായിക്കണം എന്ന് വിചാരിക്കുക. അത് കാണുമ്പോൾ തന്നെ മടി തോന്നും. എന്നാൽ പിന്നെ ദിവസവും ഒരു 5 പേജ് എന്ന് മാറ്റി നോക്കൂ. വളരെ എളുപ്പമായി തോന്നില്ലേ? അടുത്തൊരു ഉദാഹരണം കൂടി ആകട്ടെ. വലിയ ഒരു ഓഫീസ് പ്രോജക്റ്റ് ആണെങ്കിൽ അതിനെ മുഴുവനായി ചിന്തിക്കാതെ ആദ്യത്തെ 1.5 മണിക്കൂറിൽ അതിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രം തയ്യാറാക്കുക. ആ ലക്ഷ്യം വെച്ചാൽ മതി. ഇതിന്റെ പിന്നില് ഒരു മനഃശാസ്ത്ര വശമുണ്ട്. എന്താണെന്നല്ലേ? ആ സമയം നമുക്ക് ആത്മവിശ്വാസം കൂടുന്നു. ഒരു ചെറിയ ജോലി നമ്മൾ ചെയ്തു തീർക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു വലിയ വിജയം കിട്ടിയ സന്തോഷം തോന്നും. ഇവിടെ ഡോപ്പമിൻ റിലീസ് ഉണ്ടാവുകയാണ്. ഓരോ ചെറിയ ഘട്ടവും പൂർത്തിയാകുമ്പോൾ തലച്ചോറിൽ സന്തോഷം നൽകുന്ന ഡോപ്പമിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് അടുത്ത ഘട്ടം ചെയ്യാനുള്ള ആവേശം തരും. നിയന്ത്രണം കിട്ടുന്നു. വലിയ ജോലി നമ്മളെ നിയന്ത്രിക്കുന്നതിന് പകരം നമ്മൾ ആ ജോലിയെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കും. ഇനി ഇത് ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാമെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. 1-ാം ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് എഴുതി വെക്കുക. അതൊരു ഡയറിയിലോ ഫോണിലോ ആയിക്കൊള്ളട്ടെ. 2-ാം ഘട്ടം വിഭജിക്കുക. അതിനെ 15 മുതൽ 20 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ 4-5 ഭാഗങ്ങളായി മാറ്റുക. 3-ാം ഘട്ടം ആദ്യപടി മാത്രം ശ്രദ്ധിക്കുക. മറ്റു ഭാഗങ്ങളെ കുറിച്ച് ഒന്നും ചിന്തിക്കരുത്. ആ ലിസ്റ്റിലെ 1-ാമത്തെ കാര്യം മാത്രം ചെയ്യാൻ തുടങ്ങുക. ഫോക്കസ് മുഴുവൻ അതിലായിരിക്കട്ടെ. 4-ാമത്തെ ഘട്ടത്തിൽ സ്വയം അഭിനന്ദിക്കുക. ചെറിയ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റ് വിശ്രമം കൊടുക്കണം. സ്വയം ഒരു സന്തോഷം, ഒരു സബാഷ് എന്ന് പറയുക. അവസാനമായിട്ട് സുഹൃത്തുക്കളെ, ഒരു കാര്യം കൂടി പറയട്ടെ. ആനയെ തിന്നണമെങ്കിൽ പോലും ചെറിയ കഷണങ്ങളായി തിന്നണം എന്ന് പറയാറില്ലേ, അത് തന്നെയാണിത്. ലക്ഷ്യം വലുതായിക്കൊള്ളട്ടെ, പക്ഷെ ചുവടുകൾ ചെറുതായിരിക്കണം. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ വലിയ മടിയെ ചെറിയ കഷണങ്ങളാക്കി മുറിച്ചു മാറ്റാൻ തയ്യാറാകുക. അപ്പോൾ വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒരു മനോഹരമായ ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഒന്നുകൂടി പറയട്ടെ, മടി വെക്കാതെ അടുത്ത ഭാഗം കേൾക്കാൻ മറക്കാതെ ഇരിക്കുക. ഞാൻ നിങ്ങളുടെ കാൻകരിക്കും.
2: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. അഞ്ചാലുമൂട് തൃക്കരുവ ഗ്രാമപഞ്ചായത്തിൽ താൽക്കാലിക ഡ്രൈവർ ഒഴിവിലേക്കുള്ള അപേക്ഷ 13-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് മുൻപ് ഓഫീസിൽ നൽകണം. എഴുത്തു പരീക്ഷ 20-ാം തീയതി രാവിലെ 11-ന്, അഭിമുഖം 22-ന് നടത്തും. വിവരങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടണം. തീരപ്രദേശത്ത് നാളെ വരെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് ജില്ലാ കളക്ടർ അറിയിക്കുന്നു. കേരള തീരത്ത് മോശം കാലാവസ്ഥയും ശക്തമായ കാറ്റും പ്രക്ഷുബ്ധമായ കടലും കാരണം മത്സ്യബന്ധനത്തിന് പ്രതികൂലമായ സാഹചര്യമാണെന്നും കളക്ടർ അറിയിച്ചു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ജൂനിയർ റെസിഡന്റ് ഒഴിവിലേക്ക് കരാർ നിയമനം നടത്തും. 15-ാം തീയതി രാവിലെ 11 മണിക്ക് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ കാര്യാലയത്തിൽ ഇന്റർവ്യൂ നടക്കും. കെ രവീന്ദ്രനാഥൻ നായരുടെ 3-ാമത് അനുസ്മരണ യോഗവും കലാവിരുന്നും ജൂലൈ 8 ബുധനാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ പബ്ലിക് ലൈബ്രറിയിലെ സോപാനം ഓഡിറ്റോറിയത്തിലും കൊയിലോൺ ആർട്ട് ഗാലറിയിലുമായി നടക്കും. രാവിലെ 10 മണിക്ക് ചിത്രകലാകാരുടെ ചിത്രപ്രദർശനവും സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അച്ചാണി കെ രവീന്ദ്രനാഥൻ നായർ സ്മാരക ചിത്രരചനയും കാരിക്കേച്ചർ മത്സരവും നടക്കും. കൊല്ലം ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ഉദയസുകുമാരൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 3 മണിക്ക് രവി കലയും ജീവിതവും ഡോക്യുമെന്ററി പ്രദർശനവും 4 മണി മുതൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാഞ്ജലിയും തുടർന്ന് അനുസ്മരണ യോഗവും നടക്കും. അയത്തിൽ, മുന്നണിക്കുളം, തെക്കേക്കാവ്, വാഴയിൽ, വേടയിൽ എന്നിവിടങ്ങളിൽ ഇന്ന് രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ വൈദ്യുതി മുടങ്ങും. കടപ്പാക്കട ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ മനോരമ, ഭാവന നഗർ, ഫോർമാൻ, ട്വിൻ ടവർ, കടപ്പാക്കട, ചക്കരത്തോപ്പ്, ഫയർ സ്റ്റേഷൻ, ജനയുഗം, ടി കെ ഡി എം, സെവന്ത് ഡേ സ്പോർട്സ് ക്ലബ്, അമർ ജ്യോതി, കാനറ ബാങ്ക്, പഴയത്ത്, കണ്ടോലിത്തോട് എന്നിവിടങ്ങളിൽ ഇന്ന് 9 മുതൽ വൈകിട്ട് 5 വരെയും വൈദ്യുതി മുടങ്ങും. സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മളിപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ അറൈസ്, അവേക്ക്, അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിലി.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കഥാസാഗരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടിക്കഥകളും മുത്തശ്ശിക്കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. ഏവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന കഥകളാണ് ഇതിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലോട്ട് കടന്നാലോ? വൈകണ്ട. വ്യാസഹൃദയം എന്ന് പറഞ്ഞ ഇ വി ദാമോദരൻ എഴുതിയ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു പുരാണ കഥയാണ് ഇന്ന് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ കഥയിലോട്ട് കടക്കാം. ഭരദ്വാജനും രൈഫ്യനും ഹൃദയം കൊണ്ട് ഒന്നായി തീർന്ന അയൽവാസികളാണ്. പോരാത്തതിന് പരസ്പരം കൊള്ളുകയും കൊടുക്കുകയും വഴി അവർക്ക് തമ്മിൽ നന്ദി പുലർന്നിരുന്നു. അരനൊടിയും അകന്നിരിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നുമില്ല. അങ്ങനെ ജീവിതമാകെ മുന്തിരിച്ചാറിൽ മുങ്ങി നിൽക്കുന്നത് പോലെ അവർക്ക് അനുഭവപ്പെട്ടു. അർവാവസവും പരാവസവും രൈഫിന്റെ മക്കളാണ്. ഭരദ്വാജന്റെ ഒരേ ഒരു മകനാണ് യവക്രീതൻ. ആ നാട്ടിൽ രൈഫിയ കുടുംബം വൈദുഷ്യത്തിൽ ഏറെ മികച്ചു നിന്നു. നാട്ടുകാരാകെ പ്രശംസയും ആരാധനയും അവരിൽ ചൊരിഞ്ഞു. ഭരദ്വാജൻ വിദ്യയില്ലെങ്കിലും തപസ് കൊണ്ട് ധനവാനായിരുന്നു. വിദ്യയില്ലാതെ പിതാവ് മകനെ എന്ത് പഠിപ്പിക്കാനാണ്? യവക്രീതൻ അജ്ഞനായി തന്നെ വളർന്നു വന്നു. എന്നാലും ആ മൂന്ന് മക്കളും ഉറ്റമിത്രങ്ങളായി കഴിഞ്ഞു. യവക്രീതൻ അല്പം തലയെടുത്ത് വന്നപ്പോൾ വിദ്യയില്ലാത്തതോർത്ത് അവന് അനുനിമിഷം വിഷാദം വർദ്ധിച്ചു. മറുവീട്ടിലെ പേരും പെരുമയും ആ കുട്ടിയുടെ വ്യസനത്തിന് ആഴം കൂട്ടി. മനുഷ്യൻ്റെ ആകൃതിയുണ്ടെങ്കിലും അറിവില്ലാത്തവൻ മൃഗമാണ്. അവൻ പുല്ലു തിന്നുന്നില്ലെന്നേ ഉള്ളൂ. അറിവില്ലായ്മ നിറഞ്ഞ ജീവിതം നിന്ദ്യവും ശോചനീയവുമാണെന്ന് അയൽപ്പക്കം യവക്രീതനെ സദാ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ അതിന് പെട്ടെന്നൊരു പോംവഴിയും കണ്ടില്ല. ഇനിയൊരു ഗുരുവിനെ തേടാനും കണ്ടുപിടിക്കാനും വിഷമം. കണ്ടുപിടിച്ചാൽ പിന്നെ നീനാൾ ശുശ്രൂഷിച്ച അദ്ദേഹത്തെ പ്രസാദിപ്പിക്കണം. അത് ഇനി വലിയ മെനക്കേടാണ്, സമയവുമില്ല. എന്നാലും എങ്ങനെയെങ്കിലും കാര്യം സാധിക്കണമെന്ന് അവന് വാശിമൂത്തു. ഗുരുവില്ലാതെ മുഴുവൻ വിദ്യയും ഒന്നിച്ച് പെട്ടെന്ന് കൈക്കലാക്കി രൈഫ്യനോട് കിടനിൽക്കാൻ അവനൊരു ഉപായമേ തോന്നിയുള്ളൂ. എന്താണത്? തപസ്. യവക്രീതൻ തീവ്രമായ തപസ് ആരംഭിച്ചു. ശരീരം തുണ്ടം തുണ്ടമായി കണ്ടിച്ച് അഗ്നിയിൽ ഹോമിച്ചു തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ഇന്ദ്രന് സന്താപം പെരുകി. നിൽക്കപ്പുറതിയില്ലാതെ ഇന്ദ്രൻ യവക്രീതന്റെ അടുത്തെത്തി. നീ എന്തിനിങ്ങനെ കൊടിയ തപസ് ചെയ്യുന്നു? ഇന്ദ്രൻ ചോദിച്ചു. ഗുരുമുഖത്ത് നിന്നല്ലാതെ തന്നെ വേദങ്ങളെല്ലാം എനിക്ക് ഒരുമിച്ച് വശമാക്കണം. തപസ്സുകൊണ്ട് ജ്ഞാനരാശി കൈവശമാക്കാനുള്ള എൻ്റെ ആശ അവിടുന്ന് സഫലമാക്കി തരണം. മറ്റു മാർഗം കാലവിളംബം ഉണ്ടാകും, യവക്രീതൻ അഭ്യർത്ഥിച്ചു.
4: ഹേ മുനികുമാര, നീ സഞ്ചരിക്കാൻ നോക്കുന്ന ഈ വഴി ഒട്ടും നല്ലതല്ല. ഇത് തികച്ചും ബുദ്ധിശൂന്യതയാണ്. വിദ്യയും ധനവും അല്പാൽപമായി ക്രമേണ വലിയ പരിശ്രമം കൊണ്ട് മാത്രമേ നേടാൻ ഒക്കുകയുള്ളൂ. നീ താമസിക്കേണ്ട, പോയി ഏതെങ്കിലും ഒരു ഗുരുവിനെ പ്രാപിക്കുക. ഇന്ദ്രന്റെ കരുതിക്കൂട്ടിയുള്ള നിരാശപ്പെടുത്തൽ അവനിൽ ഏഷിയില്ല. ആ വിക്രമൻകുട്ടി വീണ്ടും ഘോരതപം തുടങ്ങി. ഇന്ദ്രന് പേടിയും പിടച്ചിലുമായി. ഒരു തവണ കൂടി ഇന്ദ്രൻ സൂത്രത്തിൽ തടഞ്ഞു നോക്കി. എടോ, അസാധ്യമാണ് നിന്റെ ഈ ആരംഭം. നീ ഒട്ടും ആലോചിച്ചില്ല. ഇത് ചെയ്യുന്നത് തികഞ്ഞ വിഡ്ഢിത്തം. നിനക്കും നിന്റെ അച്ഛനും ശിക്ഷ കൂടാതെ തന്നെ അക്ഷരബ്രഹ്മം വിളങ്ങുമോ? അസംബന്ധം. ഇന്ദ്രൻ ഇങ്ങനെ ശക്തമായ ഭാഷയിൽ അതിശയിപ്പിച്ചു പറഞ്ഞു. യവക്രേതൻ കുലുങ്ങിയില്ല. അയാൾ ദൃഢസ്വരത്തിൽ അറിയിച്ചു, ഇങ്ങനെ വിദ്യ നേടണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. ഇതിൽ ഞാൻ തുലയുന്നെങ്കിൽ തുലഞ്ഞോട്ടെ, പിന്മാറാൻ ഒരുക്കമില്ല. ഇത് നടത്തി തന്നില്ലെങ്കിൽ ഇതിലും ഉഗ്രമായി ഞാൻ തപസ് ചെയ്യും. ഓർത്തുകൊള്ളണം, ഇന്ദ്രൻ, ഇങ്ങനെ വിദ്യ നേടണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. ഇതിൽ ഞാൻ തുലയുന്നെങ്കിൽ തുലഞ്ഞോട്ടെ, പിന്മാറാൻ ഒരുക്കമില്ല. ഇത് നടത്തി തന്നില്ലെങ്കിൽ ഇതിലും ഉഗ്രമായി ഞാൻ തപസ് ചെയ്യും. ഓർത്തുകൊള്ളണം. ഇന്ദ്രൻ യവക്രീതന്റെ ഉള്ളുറപ്പും ദൃഢനിശ്ചയവും കണ്ട് പരിഭ്രമിച്ചു. ഇതിനെ തടസ്സം ചെയ്യാൻ വഴിയെന്താണെന്ന് ഇരുന്ന് ആലോചിച്ചു. ഒടുവിൽ ഇന്ദ്രൻ എല്ലും തൊലിയുമായി ഒരു പടുകിഴവന്റെ വേഷം കിട്ടി. യവക്രീതൻ ശരീരശുദ്ധി ചെയ്യുന്ന തീർത്ഥക്കടവിൽ ചെന്ന് ചേർന്നു. ആഴമേറി ഇരച്ചുപായുന്ന ഗംഗയിൽ യവക്രീതൻ കാണെ അദ്ദേഹം അണകെട്ടാൻ തുടങ്ങി. തുരുതുര മൺതരികൾ തോരാതെ വാരിയിടുന്നത് കണ്ട് കിഴവന്റെ കടുതബുദ്ധി ഓർത്തും യവക്രീതൻ ചിരിച്ചുപോയി. എന്താണ് ഹേ മഹാബ്രാഹ്മണ ഈ കാണിക്കുന്നത്? ഒരു സാധ്യതയുമില്ലാത്ത കാര്യത്തിന് പ്രയത്നം ചെയ്യുന്നു. വയസ്സായപ്പോൾ ബുദ്ധി കാശിക്ക് പോയിരിക്കും. നല്ല കൂത്ത് തന്നെ. കുഞ്ഞെ നദി കടക്കാൻ നിവൃത്തിയില്ലാതെ നാട്ടുകാരാകെ ബുദ്ധിമുട്ടുന്നു. സുഖമായ ഒരു വഴി കിട്ടും കുറുകെ ഒരു ചെറുകെട്ടിയാൽ. അതിനുള്ള ഈ ഉദ്യമം നല്ലതല്ലേ? നദിയുടെ ഒഴുക്കിൻ്റെ ഊക്ക് അങ്ങ് കണ്ടില്ലായിരിക്കും. ഓ, കണ്ണിന് കാഴ്ച നശിച്ചിരിക്കാം. അങ്ങേക്കിത് അസാധ്യമാണ്. സാധ്യമല്ലാത്തതിൽ നിന്നും പിന്തിരിയുന്നതാണ് ബുദ്ധി. യവക്രീതന്റെ ഉപദേശമാണ്. വേദം കൈക്കലാക്കാൻ താങ്കൾ തപസ് ചെയ്യുന്നില്ലേ? അതുപോലെ ഇതും അസാധ്യമാണെങ്കിലും പിന്മാറുന്നതെങ്ങനെ? ഇത് ഞാൻ ഏറ്റുപോയി. ഇന്ദ്രൻ മെല്ലെ ഒന്ന് കളിയാക്കി. നിങ്ങളുടെ യത്നം പോലെ എൻ്റെ യത്നവും നിഷ്ഫലമായെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒഴുക്ക് വെള്ളത്തിൽ മണൽ തൂറ്റുന്നതും തപസ് ചെയ്യുന്നതും തുല്യമാണോ? തപസ്സിൻ്റെ ഫലമായി മറ്റുള്ളവരെക്കാൾ മേലെയാവാൻ തക്ക വരം ലഭിക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ യവക്രീതൻ തീർത്തുരച്ചു. മറ്റു പോം വഴിയൊന്നും കാണാതെ ഇന്ദ്രൻ സ്വവേഷം പൂണ്ട് ആ ഉഗ്രവ്രതൻ ചോദിച്ച വരം കൊടുത്തു. നിനക്കും നിന്റെ അച്ഛനും വേദമൊക്കെ യഥേഷ്ടം തോന്നും. മറ്റാഗ്രഹങ്ങളും സാധിക്കും യവക്രീത. നിനക്ക് മംഗളം ഭവിക്കട്ടെ, ഇന്ദ്രൻ പറഞ്ഞു. ആഗ്രഹം സാധിച്ച ഉടൻ തന്നെ യവക്രീതൻ നേരെ അച്ഛനെ ചെന്ന് കണ്ട് കാര്യം അറിയിച്ചു. ഇന്ദ്രനെ വരച്ച വരയിൽ നിർത്തി ഞാൻ വരം വാങ്ങിച്ചിരിക്കുന്നു അച്ഛ. നാം ഇതാ മറ്റാരുടെയും മുകളിൽ ആയിരിക്കുന്നു. ഉണ്ണേ, ഇഷ്ടം പോലുള്ള ഈ വരം കൊണ്ട് നിനക്ക് ഗർവുണ്ടാക്കും. വരം സിദ്ധിയാണ്, സമ്പത്താണ്. അത് മതിപ്പിക്കും. മതമുളവായാൽ വിവേകം പറന്നു കളയും. അതോടൊത്ത് നാശവും വരും. കേൾക്കൂ ഈ കഥ, ഭരദ്വാജൻ തുടർന്നു. പണ്ട് ബാലദി എന്നൊരു മുനി തനിക്ക് മരിക്കാത്ത മകനുണ്ടാകുമെന്ന് കരുതി കഠിന തപം ചെയ്തു. ദേവകൾ പ്രസാദിച്ചു. പക്ഷേ മർത്യൻ അമർത്യനാവുകയില്ല. അതുകൊണ്ട് മകന് ദേവതുല്യത സാധ്യമല്ല. നിമിത്തായുസായ മകനെ വരിച്ചു കൊള്ളുക എന്നായി ദേവകൾ. പർവ്വതങ്ങൾ എന്നും നിലനിൽക്കുന്നുണ്ട്. അവ അക്ഷയങ്ങളാണ് എന്ന് കരുതി ഒരു പർവ്വതത്തെ നിമിത്തമാക്കി ബാലദി പുത്രായുസ്സു വരിച്ചു. അങ്ങനെയുണ്ടായ മകൻ മേധാവി ഇക്കഥയറിഞ്ഞു. സ്വതേ കോപശീലനായ അവൻ ഗർവുകൊണ്ട് എല്ലാവരെയും നിന്ദിച്ചും ഉപദ്രവിച്ചും എങ്ങും ചുറ്റി നടന്നു. ധനുഷാക്ഷൻ എന്ന ഒരു മഹാനെ അവൻ വളരെ പീഡിപ്പിച്ചു. ഭസ്മമായി പോകട്ടെ എന്ന് അദ്ദേഹം ശപിച്ചെങ്കിലും മേധാവി ഭസ്മമായില്ല. എന്നല്ല, അവനൊരു കേടും വന്നതുമില്ല. കാര്യം മനസ്സിലാക്കിയ ധനുഷാക്ഷൻ തൻ്റെ എതിരാളിയുടെ ആയുസ്സിന് നിമിത്തമായ പർവ്വതത്തെ പെരും പോത്തുകളെ വിട്ട് തകർത്തു കളഞ്ഞു. മേധാവി ചത്തുവീണു. അച്ഛൻ മകനെ മടിയിൽ വെച്ച് തോരാതെ കണ്ണീർ പൊഴിച്ചു. ഏങ്ങിക്കരഞ്ഞു. തപസ്സുകൊണ്ടായാലും മറ്റു വഴിക്കായാലും ആരും ആവശ്യമില്ലാത്തത് മക്കൾക്കോ തനിക്കോ ഉണ്ടാക്കി വെക്കരുതെന്നായി ഓടിക്കൂടിയ ആളുകൾ. ഉണ്ണി വരം കൊണ്ട് ചെറുപ്പക്കാരായ തപസ്വികൾ ഗർവം കൊണ്ടുപോകും, ഉടൻ നശിക്കും. നീ അങ്ങനെ ആയി പോകരുത്. നീ എനിക്കൊരു മകൻ മാത്രമേ ഉള്ളൂ. രൈഫനും മക്കളും മഹാശക്തരാണ്, കോപിഷ്ഠരാണ്, ബുദ്ധിമാന്മാരാണ്. ബുദ്ധിമാന്റെ കൈ നീണ്ടതാണ്. അവർക്ക് എതിരൊന്നും പറയാതെ എൻ്റെ മകൻ കരുതി നിൽക്കണം. അച്ഛൻ പറയുന്നത് പോലെ തന്നെ എല്ലാം ചെയ്യാം. അണുവളവും ഞാൻ തെറ്റുകയില്ല. എനിക്ക് രൈഫനും അച്ഛനും ഒന്നുപോലെയല്ലേ? യവക്രീതൻ ഭംഗിവാക്ക് പറഞ്ഞു മടങ്ങി. എങ്കിലും ആളുകളെ നിർഭയം ധിക്കരിക്കാനും ദ്രോഹിക്കാനും മടിച്ചില്ല. തളർത്തും പൂത്തും മനം കവരുന്ന മരങ്ങൾ തിങ്ങിയ ആശ്രമത്തിൽ വസന്തകാലത്തൊരു നാൾ യവക്രീതൻ ചെന്നു കയറി. അവിടെ ദേവദൂതിയെപ്പോലെ നിന്നിരുന്ന പരാവസുവിൻ്റെ ധർമ്മദാരങ്ങളെ കണ്ട് കൊതിച്ചു. സുചരിതയായ അവൾ ഒരു സൂത്രം പ്രയോഗിച്ചു. ഏകാന്തത്തിൽ അല്പനേരം കാത്തു നിൽക്കാൻ അവനോട് ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും രൈഫൻ വന്നു. അദ്ദേഹം തൻ്റെ സ്നുഷ കണ്ണീർ വാർത്ത് തേങ്ങിക്കരയുന്നത് കണ്ട് കാരണം ആരാഞ്ഞു. അവളെയെല്ലാം അറിയിച്ചു. പോരാഞ്ഞ് യവക്രീതൻ മറഞ്ഞു നിൽക്കുന്നതും കാട്ടിക്കൊടുത്തു. കരളരിയും മട്ടിൽ രൈഫന് കോപം പെരുകി. സ്വന്തം ജട പൊട്ടിച്ച് മന്ത്രമോദി ഹോമിച്ചു. അംഗം തോറും അഴകൊഴുകുന്ന ഒരു യുവതി ഹോമാഗ്നിയിൽ നിന്നും പൊങ്ങി വന്നു. വീണ്ടും ജടപിഴുത് ഹോമം നടത്തി. കണ്ണിൽ തീജ്വാല പാർന്ന ഒരു ഘോര രാക്ഷസ് പ്രത്യക്ഷപ്പെട്ടു. യവക്രീതന്റെ കഥ കഴിക്കാൻ രൈഫൻ അവരോട് ആജ്ഞാപിച്ചു. ആചമനം ചെയ്ത് ശുചിത്വം നേടാൻ ഇടകൊടുക്കാതെ അവൻ ആദ്യം തന്നെ യവക്രീതന്റെ കമണ്ടലു തട്ടിയെടുത്തു. പിന്നെ ശൂലവും മോങ്ങി പാഞ്ഞ് അടുത്തു. യവക്രീതൻ എഴുന്നേറ്റ് സരസുള്ളിടം നോക്കി ഓടി. ഒടുവിൽ അച്ഛൻ്റെ ഹോമശാലയിൽ ചെന്ന് കയറാൻ ഒരുമ്പെട്ടു. അവിടുത്തെ കാവൽക്കാരൻ ഒരു കുരുടൻ ആയിരുന്നു. അയാൾ ആ ബഹളം കേട്ട് ആളറിയാതെ യവക്രീതനെ തടഞ്ഞു നിർത്തി. രക്ഷസ് ആ തക്കം നോക്കി ശൂലം പ്രയോഗിച്ചു. ദൈവം എതിരായ യവക്രീതൻ നെഞ്ചു പിളർന്ന് മലർന്നു വീണു. ഭരദ്വാജൻ അകലെ നദീതീരത്ത് നിത്യകർമ്മങ്ങൾക്ക് ശേഷം ചമതക്കെട്ടുമായി ആശ്രമത്തിലെത്തി. മുൻപൊക്കെ എഴുന്നേറ്റ് ആദരിച്ചിരുന്ന അഗ്നികൾ മകൻ മരിച്ച ഭരദ്വാജനെ എതിരേറ്റില്ല. ഗൃഹം കാക്കുന്ന കുരുടനും മുൻമട്ടിൽ മാനിച്ചില്ല. മക്കളില്ലാത്തവനെ ആര് മാനിക്കാൻ? എന്താടാ കുരുട, എൻ്റെ അല്പബുദ്ധിയായ മകൻ രൈഫനുമായി നേരിട്ടിരിക്കുമോ? എൻ്റെ മനം തെളിയുന്നില്ല. പറയൂ പരമാർത്ഥം. ഭരദ്വാജൻ ബന്ധപ്പെട്ട് അന്വേഷിച്ചു. രൈഫനുമായി നേരിട്ടിരിക്കണം. ക്രൂരനായ ഒരു രക്ഷസ് ഇതാ കുഞ്ഞിനെ കൊന്നിട്ടിരിക്കുന്നു. കുരുടൻ സംഭവം വിവരിച്ചു. മരിച്ച പുത്രനെ മടിയിൽ കിടത്തി ഭരദ്വാജൻ കരൾ പൊട്ടി കരഞ്ഞു. വേദം തന്നെയേ തോന്നുമെന്ന് കരുതി തപസ്സു ചെയ്ത എൻ്റെ ഓമന മകൻ കല്യാണശീലനും ആർക്കും കുറ്റം ചെയ്യാത്തവനുമാണ്. രൈഫ്യാശ്രമത്തിൽ കാലു കുത്തരുതെന്ന് എൻ്റെ പൊന്നുണ്ണി ഞാൻ നിന്നോട് പറഞ്ഞു തന്നില്ല. ആ യമ പ്രായനുമായി നീ എന്തിന് ഏറ്റുമുട്ടി? പടുവൃദ്ധനായ എനിക്ക് നീ ഒരു മകനേ ഉള്ളുവെന്ന് നിനക്കറിയാമായിരുന്നില്ല. ഇതാ ദുർമതിയായ നീ അവൻ്റെ കോപത്തിനിരയായി. ശരി, എല്ലാം അവസാനിച്ചു. ആ രൈഫ്യൻ നിമിത്തം പാപിയായ ഞാനിതാ പുത്രശോകാർത്ഥനായി പ്രാണൻ പോലും വെടിയാൻ പോകും. രൈഫ്യ, കുറ്റമൊന്നും ചെയ്യാത്ത നിന്നെ നിന്റെ മൂത്ത മകൻ കൊല്ലും. പുത്രൻ പിറക്കാത്തവരാണ് വാസ്തവത്തിൽ സുഖം അനുഭവിക്കുന്നത്. അവരാണ് അല്ലലില്ലാതെയും പാപം ചെയ്യാതെയും ജീവിക്കുന്നത്. മക്കൾ മൂലം സങ്കടപ്പെടുന്നവർ സ്നേഹിതന്മാരെയും ശപിച്ചു പോകും. ഇങ്ങനെ വിലപിച്ചും ശപിച്ചും ആ പിതാവ് പുത്രൻ്റെ ചുടലത്തിയിൽ ചാടി ലോകം വിടുന്നു. നാളുകൾ ഏറെ നീങ്ങിയില്ല. രൈഫിൻ്റെ ശിഷ്യരിൽ ഒരുവൻ ഒരു യാഗം തുടങ്ങി. സഹായത്തിന് രൈഫിൻ്റെ രണ്ട് പുത്രന്മാരെയും ക്ഷണിച്ചു. അവർ പോയി. ഒരു ദിവസം പരാവസു ഭാര്യയെ കാണാൻ വന്നു. പിറ്റേന്ന് പോകാറായപ്പോൾ നിദ്രാന്തനായ അവൻ പുലരും മുമ്പ് മാൻതോലും ധരിച്ച് പുറത്ത് ധ്യാനനിഷ്ഠനായിരുന്ന അച്ഛനെ മാനാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പെയ്ത് കൊന്നു. ഒരു മട്ടിൽ പിതൃകർമ്മം നടത്തി അയാൾ പോയി അനുജനോട് വാർത്ത അറിയിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഞാൻ മതി, നീ പോകണം. ഈ മഹാപാപം തീരാൻ വ്രതമെടുക്കണം. നല്ലവനായ അർവാവസു നെടുന്നാൾ തീവ്രവ്രതം നോറ്റ് രണ്ട് കുടുംബത്തെയും ഉദ്ധരിച്ചു. ഇവിടെ കഥ അവസാനിക്കുക. സാമ്പ്രദായിക വിദ്യാഭ്യാസം നമ്മൾ നേടിയേ പറ്റൂ. മത വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരിക്കലും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. അത് അന്ധതയ്ക്ക് കാരണമാണ്. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിൻ്റെ അന്ധതയാണ്. വർത്തമാനകാലത്തെ വിദ്യാഭ്യാസ രീതി നമ്മൾ പുലുകിയേ പറ്റൂ. അതിൽ നിന്ന് ആർക്കും പിന്തിരിയാൻ സാധിക്കില്ല, അതിൽ നിന്ന് മുഖം തിരിക്കാനും സാധിക്കില്ല. അവിടെ നമ്മൾ ഒറ്റപ്പെടൽ അനുഭവിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കും, അടുത്ത കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കും. തൽക്കാലം വിട ചൊല്ലുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.

0: റേഡിയോ മെൻസികളിൽ നിങ്ങൾ ഇപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിലി.
1: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ,
2: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
1: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
3: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
4: അപ്പൊ അത് അറിഞ്ഞില്ലേ? 4 രാവിലെ 10 മണി മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
3: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
4: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടു സാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
5: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
6: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
7: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
8: ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയം തുടങ്ങുകയാണ്. ഇനി 9 മണി വരെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474239311. ഈ നമ്പറിലേക്ക് ഫോൺ എടുത്ത് വിളിച്ചോളൂ. ഒപ്പം മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809301311. ഓക്കെ, ഇന്ന് തിങ്കളാഴ്ചയാണ്, ജൂലൈ 6 പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS. അപ്പൊ ആദ്യത്തെ കോളിലേക്ക് പോവാണ്. ഹലോ ഹലോ
9: ഹലോ, ഗുഡ് മോർണിംഗ് മാഡം.
8: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
9: പത്താനത്തിന് ശകുന്തള.
8: പറഞ്ഞോ, ഇന്ന് ആർക്കാണ് ആശംസ?
9: എന്റെ മരുമോട്. എന്റെ മോളെ നിഷേ, 1000 ജന്മദിന ആശംസകൾ.
8: ഓക്കെ, അപ്പൊ നിഷയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിന്റെയും ജന്മദിന ആശംസകൾ കേട്ടോ. സന്തോഷം വിളിച്ചതിൽ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയം ഫോണിംഗ് പ്രോഗ്രാമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയമാണ്. 9 മണി വരെ ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്ത കോൾ. ഹലോ ഹലോ,
9: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി.
8: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
9: സുലഭ.
8: സുലഭ ചേച്ചി,
9: എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്.
8: സുരഭി.
9: ഞങ്ങളൊരു പട്ടിക്കുട്ടിയുണ്ട്, അത് സാൻഡി.
8: സാൻഡി, ഓക്കേ, അടിപൊളി. ശരി, എന്തായാലും നമ്മുടെ സുരഭിക്ക് ഒരു അടിപൊളി ആശംസ പറഞ്ഞു.
9: വാവേ, ഹാപ്പി ബർത്ത്ഡേ മോളെ.
8: ഓക്കേ, അപ്പോ സുരഭി, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും 1000 ജന്മദിന ആശംസകൾ. ചേച്ചി, സന്തോഷം വിളിച്ചതിൽ. വീണ്ടും നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. നോക്കാം ആരാണെന്ന്. ഹലോ,
10: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി.
8: ഗുഡ് മോർണിംഗ്.
10: ഞാൻ അമ്മ നല്ല വസന്ത. ഇന്ന് എന്റെ മൂത്ത മോന്റെ മോള് നക്ഷത്ര +1 ചേച്ചിയാണ്. പിന്നെ അനിയത്തിയുടെ മോൻ ഗോവിന്ദ് എന്ന് വിളിക്കുന്ന ആകർഷ്.
8: ഓക്കേ,
10: ഫാത്തിമ ഡിഗ്രിക്ക് ചേരുന്നു.
8: ശരി,
10: ആശംസ പറയണേ ശ്രീലക്ഷ്മി.
8: അപ്പോ രണ്ടു പേർക്ക് പറയണം, ആദർശിനും നക്ഷത്രയ്ക്കും പറയണം അല്ലേ?
10: അതെ അതെ.
8: ഓക്കെ, ആദ്യം അമ്മ പറഞ്ഞു. അമ്മ പറയുന്നില്ലേ ആശംസ?
10: പറഞ്ഞു ശ്രീലക്ഷ്മി, ഞാൻ പറഞ്ഞു.
8: ഇനി ഞാൻ പറഞ്ഞാ മതി. അപ്പൊ നല്ല പഠിച്ചു മിടുക്കരായിട്ട് വരട്ടെ, ആദർശവും നക്ഷത്രവും എല്ലാവിധ ആശംസകളും കേട്ടോ.
10: ഓക്കെ,
8: സന്തോഷം വിളിച്ചതിൽ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വീണ്ടും നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ ഹലോ
11: ഹലോ,
8: ഗുഡ് മോർണിംഗ്.
11: ഗുഡ് മോർണിംഗ്.
8: ഓക്കേ, ഇത് ആരാണ്?
11: എന്റെ പേര് ബിജി. ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല, എന്റെ ബർത്ത്ഡേ വിഷയം ഞാൻ വിളിച്ചായിരുന്നു.
8: ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്.
11: എന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു.
8: മോന്റെ പേരെന്താ?
11: മോന്റെ പേര് അബിലാൽ എന്നാ അപ്പു എന്നാ വീട്ടിൽ വിളിക്കുന്നത്.
12: അബിലാൽ എന്ന അപ്പു നിന്ന് എത്ര വയസ്സാകുക? ഇരുപത്തിനാല് വയസ്സാകുന്ന അബിലാൽ എന്ന അപ്പുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിന്റെ ഒരു 1000 ജന്മദിന ആശംസകൾ കേട്ടോ. അമ്മ പറഞ്ഞു
11: ഹാപ്പി ബർത്ത്ഡേ മോനെ.
12: ഓക്കേ, സന്തോഷം ചേച്ചി വിളിച്ചതില്. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം ആണ്. വിളിക്കേണ്ട നമ്പർ 0474293111. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയം 9 മണിവരെയാണ്. അപ്പൊ പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനേ. അതോടൊപ്പം തന്നെ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809901311.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കൂ, വിളിക്കൂ. വിളിക്കാൻ നമ്പർ 0474291111. കോളിലേക്ക് പോകണം. ഓക്കെ, റേഡിയോയുടെ ശബ്ദം കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കോളുണ്ട്. ഹലോ.
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: സുഷമ ചേച്ചിയാണോ? അല്ല, ഹലോ, പോയോ?
1: ഹലോ,
0: ആരായത്? ആണോ? എന്താ പേര്?
1: പേര് അഖില. പാറുന്ന വീട്ടിൽ വിളിക്കും.
0: ശരി ശരി, ആശംസ പറഞ്ഞോട്ടോ.
1: ഹാപ്പി ന്യൂ ഇയർ അഖില. അഖില,
0: ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ബർത്ത്ഡേ.
1: ഹാപ്പി ബർത്ത്ഡേ. ന്യൂ ഇയർ ഓടി വന്നു. അമ്പലത്തിൽ പോയിട്ട് വരുന്നോജി ആയിക്കോട്ടെ.
0: എല്ലാം ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല, ഇരുന്നോട്ടെ. ശരി, അപ്പൊ പാറു എന്ന് ആക്കില്ല അല്ലേ?
1: പാറു.
0: ആ ഓക്കെ, വീട്ടിൽ വിളിക്കുന്നു പാറു. ഓക്കെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും ജന്മദിന ആശംസകൾ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും അടുത്തൊരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
2: ഞാനേ കുട്ടിയത്തിന്ന് മിനിയാ മോളെ.
0: പറയും മിനി ചേച്ചി, ആർക്കാ ആശംസ?
2: ഇന്ന് എന്റെ തൊട്ടടുത്ത വീട്ടില് എന്റെ കൂട്ടുകാരുടെ മോളെ ബർത്ത്ഡേയാ. പേര് വിസ്മയ.
0: വിസ്മയ, ഓക്കെ.
2: വിസ്മയക്കുട്ടിക്ക് എന്റെ 1000 ജന്മദിനാശംസകൾ.
0: വിസ്മയക്കുട്ടിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികന്റെയും 1000 ജന്മദിനാശംസകൾ കേട്ടോ.
2: ഓക്കെ
0: ചേച്ചി, സന്തോഷം വിളിച്ചതിൽ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. സമയം 8 മണി കഴിഞ്ഞ് 42 മിനിറ്റും 32 സെക്കൻഡും ആയിട്ടുണ്ട്. അടുത്ത കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ.
3: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
3: മോർണിംഗ്.
0: ആരാണ്?
3: രാധാമണിയാ.
0: പറയോ അമ്മ, ഇന്നാർക്കാണ് ആശംസ?
3: എന്റെ മോന്റെ, മൂത്ത മോന്റെ ബർത്ത്ഡേ ആണ്.
0: മോന്റെ പേര് പറഞ്ഞു ആശംസ പറഞ്ഞു.
3: വിഷ്ണുമോന് 100 ജന്മദിനാശംസകൾ.
0: ഓക്കെ, അപ്പൊ വിഷ്ണുവിന് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികന്റെയും 100 ജന്മദിനാശംസകൾ കേട്ടോ. ഓക്കെ, സന്തോഷം വിളിച്ചതിൽ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി പെട്ടെന്ന് ഫോൺ എടുക്കുക, വിളിക്കുകയോ. വിളിക്കേണ്ട നമ്പർ 0474293111. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 0474293111. ഓക്കെ, ഇനി മെസ്സേജ് വായിക്കാം. മെസ്സേജ് ഒക്കെ 8:50 വരെ സമയമുള്ളൂ കേട്ടോ, അതുകൊണ്ട് തന്നെ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കൂ. ഓക്കെ, 8:50 ശേഷം ഞാൻ മെസ്സേജൊക്കെ വായിക്കുന്നതായിരിക്കും. അപ്പം മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013311. ഈ നമ്പറിലേക്ക് മെസ്സേജ് മാത്രമേ അയക്കാവുള്ളൂ, ഈ നമ്പറിലേക്ക് വിളിക്കാൻ സാധിക്കുന്നില്ല കേട്ടോ. ഓക്കെ, നമുക്ക് കോൾ ഉണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തോ? പറയൂ, ഇന്ന് ആർക്കാണ് ആശംസ? ഓക്കെ, ആശംസ പറഞ്ഞോ കേട്ടോ. ഓക്കെ, അപ്പൊ അമ്മൂന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കന്റെയും ജന്മദിനാശംസകൾ. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. ചെറിയൊരു ഇടവേള.
4: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
5: പെട്രോൾ വില ഓർത്ത് വിഷമിക്കേണ്ട, ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട, വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്, ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444774868, 9846976084.
6: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
7: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
6: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം, ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
8: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
9: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയമാണ്. 9 മണി. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 50 മിനിറ്റും 37 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ മെസ്സേജ് അയക്കാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ മെസ്സേജിലേക്ക് ഒന്ന് പോവുകയാണ്. പമ്മു വളത്തുങ്കിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയ കൂട്ടുകാരികൾ മഹിമയ്ക്കും ഗൗരിക്കും ആശംസകൾ നേരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പമ്മു. ഓക്കെ, അപ്പം മഹിമ ഗൗരി രണ്ടുപേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് കണ്ടെയും ജന്മദിന ആശംസകൾ. ഓക്കെ, അടുത്ത മെസ്സേജ്. ഡിയർ ശ്രീ, ഹാവ് എ ഹാപ്പി ഡേ. ഓക്കെ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട സുലഭയുടെ മകൾ സുലഭിക്ക് സ്നേഹം നിറച്ച 1000 ജന്മദിന ആശംസകൾ. അപ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ നൂർജഹൻ ചേച്ചിയാണ് കേട്ടോ, മയ്യനാട് നിന്നും. സന്തോഷം ചേച്ചി. ഓക്കെ, വീട്ടും അടുത്തൊരു മെസ്സേജ്. ശ്രീ നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാനും ഈ കഴിഞ്ഞ 2 ബർത്ത്ഡേ ആഘോഷിച്ച ഞങ്ങളുടെ കുഞ്ഞിക്ക് ഒരു ജന്മദിന ആശംസകൾ നേരുന്നു. ഹൈറ എന്നാണ് പേര്. കുഞ്ഞി എന്ന് വിളിക്കുന്നു എന്നാണ് കേട്ടോ. ശ്രീ ഒന്ന് വിഷ് ചെയ്യണേന്നാണ്. അതുപോലെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കുഞ്ഞു മക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിന ആശംസകൾ കൂടി. നസീറ ചേച്ചിയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കുഞ്ഞി എന്ന് വിളിക്കുന്ന ഹൈറയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് കണ്ടെയും

0: ഓക്കേ, കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്, തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ, നമസ്കാരം. ആരാണ്? ഓ ശരി ചേട്ടാ, ഇന്ന് ആർക്കാണ് ആശംസ പറയുന്നേ?
1: മാഡം, എന്താ കൊച്ചുമോളെ വാളാത്ത മാത്തമ്മ സ്കൂളില് പ്ലസ് വൺ പഠിക്കാൻ
0: പോകുന്നു.
1: അവർക്കെല്ലാ ആശംസകളും മാഡം കൂടെ.
0: ഓക്കെ, എന്താ കൊച്ചുമോളുടെ പേര്?
1: ആദിത്യ.
0: ആദിത്യ, ഓക്കെ. ആദിത്യ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിന്റെയും എല്ലാ ആശംസകളും കേട്ടോ. സന്തോഷം വിളിച്ചതിൽ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. അപ്പം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികൻ്റെ ജന്മദിനാശംസകൾ.

ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിക 107.8. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗ്രീറ്റിംഗ്സ് ടൈം ഇവിടെ സമാപിക്കുകയാണ്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്കും എല്ലാം തന്നെ കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികളുടെ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ ടാറ്റ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്.

0: ഇപ്പോൾ സമയം 9 മണി.
1: ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
6: കൊല്ലത്ത് ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പയിൻ പദ്ധതി വ്യാപകമാവുകയാണ്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായി നടപ്പിലാക്കിയത് കൊല്ലത്താണ്. കുട്ടികളിലെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അപകടകരമായ ഉപയോഗത്തിനെതിരെ ആണ് കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി നടത്തുന്ന പ്രചരണം. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ കുട്ടികളിൽ കുടൽ ക്യാൻസറിന് കാരണമാകുന്നെന്ന് നേരത്തെ തന്നെ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 2 മാസം മുമ്പ് സർക്കാർ നടത്തിയ സൗന്ദര്യ ഓപ്പറേഷൻ പദ്ധതിയിൽ അതിന്റെ ഭാഗമായ റെയ്ഡിൽ ലിപ്സ്റ്റിക്, ഐലൈനർ, ഐഷാഡോ, ഫ്ലഷ്, ഫേസ് ക്രീം തുടങ്ങിയവയിൽ മെർക്കുറി, കാഡ്മിയം, ക്രോമിയം, ആർസെനിക്, ലെഡ് എന്നിവ ഉൾപ്പെടെയുള്ള മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇവയിൽ അനുവദനീയമായതിന്റെ 1200 ഇരട്ടിയിലധികം മെർക്കുറിയുടെ അളവ് കണ്ടെത്തി. ലിപ്സ്റ്റിക്കിന്റെ നിറം കൂട്ടാനും കേടാകാതിരിക്കാനും ഉപയോഗിക്കുന്ന മെർക്കുറി നാഡീ വ്യവസ്ഥയെ തകരാറിലാക്കുകയും ഓർമ്മക്കുറവ്, തലവേദന എന്നിവയ്ക്ക് കാരണമാകുകയും ചെയ്യുമെന്നാണ് വിദഗ്ധ റിപ്പോർട്ട്. ആഴ്സനിക്കാകട്ടെ നാഡീവ്യൂഹത്തെയും ഹോർമോൺ വ്യവസ്ഥയെയും തന്നെ നശിപ്പിക്കും. വൃക്കകളെ തകരാറിലാകുന്ന കാഡ്മിയം, ലിപ്സ്റ്റിക് ഈട് നിൽക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെഡ് ക്യാൻസറിനും ഇടയാക്കും. തുടർന്നാണ് സ്കൂൾ, കോളേജ് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ലിപ്സ്റ്റിക് ഫ്രീ ആക്കാൻ ശിശുക്ഷേമ സമിതിയും ബാലാവകാശ കമ്മീഷനും കൈകോർക്കുന്നത്. സ്കൂളുകൾക്ക് പുറമെ റെസിഡന്റ് അസോസിയേഷനിലും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലും വിവിധ സംഘടനകളിലും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുമെന്നാണ് ശിശുക്ഷേമ സമിതി പറയുന്നത്. സ്കൂളുകളുടെ സമീപം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്ന കടകളിൽ പരിശോധനയും ഇതിനോടനുബന്ധിച്ച് നടത്തും. ബോധവൽക്കരണ പദ്ധതിയെക്കുറിച്ച് ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി വേണ്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.

0: പറഞ്ഞു. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
1: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞും ചർച്ച ചെയ്യുന്നു. ജീവിതം രണ്ടറ്റം ടച്ച് ചെയ്യാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തവരും ബാറിൽ ടച്ചിങ്സിന് തല്ലുകൂടുന്നവരും, ഇതോ നമ്മുടെ കേരളം. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

0: ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: pagination. Pagination.
1: Pagination is spelled as P A G I N A T I O N.
2: This is a noun. It's a process of dividing content into discrete pages, either in print or digital format, to improve readability, navigation and performance. ഒരു പുസ്തകത്തിന്റെയോ പത്രത്തിന്റെയോ പേജുകളിലേക്ക് നൽകിയിട്ടുള്ള സംഖ്യകളുടെ ക്രമം.
1: Thank you all.
3: दिल्ली के फिरोज शाह कोटला ग्राउंड से हम आपके लिए लेकर आ रहे हैं सीधा प्रसारण क्रिकेट मैच के लिए और

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
2: അപ്പൊ അതറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
1: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
2: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടു സാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
3: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
4: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
5: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
4: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech, സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റാ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
5: അപ്പൊ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
4: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
5: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402. മറ്റൊരു നമ്പർ 0474276403. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.
6: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ രാഗസുധാ സാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശാ പ്രദ. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
7: മാന്യ ശ്രോതാക്കൾക്ക് രാഗസുധാ സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ രാഗസുധാ സാഗരത്തിൽ രാഗങ്ങളുടെ വകഭേദ രാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി ശുദ്ധരാഗത്തെ പരിചയപ്പെടുത്താം. നിശ്ചിത നിയമങ്ങൾക്കനുസരിച്ചുള്ള രാഗങ്ങളാണ് ശുദ്ധരാഗങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ ശുദ്ധരാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്, മറ്റ് രാഗങ്ങളുടെ ഛായ ഇല്ലാതിരുന്ന രാഗങ്ങളെയാണ് ശുദ്ധരാഗങ്ങളെന്ന് പറയുന്നത്. ഇനി ഒരു ഗാനത്തിലേക്ക്

ഗാനത്തിൽ നിന്നും മടങ്ങി വരാം. ഏതെങ്കിലും ഒരു രാഗത്തിൽ നിന്നുള്ള സ്വരങ്ങളോ സഞ്ചാരങ്ങളോ അംഗീകരിക്കുന്നത് വഴി ആ രാഗത്തിന്റെ ഛായ തോന്നിക്കുന്ന രാഗത്തിലാണ് സാലക രാഗമെന്നും ഛായാലക രാഗമെന്നും പറയുന്നത്. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

ഗാനത്തിൽ നിന്നും മടങ്ങി വരാം. സങ്കീർണ രാഗം എന്ന് പറയുന്നത് ഒരു തരം മിശ്ര രാഗങ്ങളാണ്. സങ്കീർണ രാഗങ്ങൾ, ഈ വക രാഗങ്ങൾക്ക് ഒന്നിലധികം രാഗങ്ങളുടെ ഛായ ഉണ്ടാകും. ശുദ്ധ ഛായാലക സങ്കീർണ രാഗങ്ങളാകട്ടെ, ശാസ്ത്രപ്രകാരം ഏർപ്പെടുത്തിയിട്ടുള്ള രാഗങ്ങൾ ശുദ്ധമാകുന്നു. ഈ രാഗങ്ങളുടെ ഒരു സ്വരത്തിൽ കോമള തീവ്രഭേദങ്ങൾ വരാറില്ല. ഉദാഹരണമായി വരുന്ന രാഗങ്ങളാണ് മായാമാളവകളുള്ള ശ്രീരഞ്ജിനി, മോഹനം, മധ്യമാവതി എന്നിവ. ഇനി മറ്റൊരു ഗാനത്തിലേക്ക്.

ഗാനത്തിൽ നിന്ന് മടങ്ങി വരാം. ഛായാലക രാഗം എന്നാൽ ഒരു രാഗത്തിൽ മറ്റൊരു രാഗത്തിന്റെ ഛായ കൂടി കലർന്നു വരുന്നതിനെയാണ് ഛായാലക രാഗം എന്ന് പറയുന്നത്. ഉദാഹരണമായി വരുന്ന രാഗങ്ങളാണ് സൗരാഷ്ട്ര, സാരംഗ എന്നിവ. ഇനി ഒരു ഗാനം ആസ്വദിക്കാം.

ഗാനത്തിൽ നിന്നും മടങ്ങി വരാം. രാഗങ്ങളിൽ ചില സ്വരങ്ങളെ മാത്രം കമ്പിതത്തോട് പാടാറുണ്ട്. അങ്ങനെയുള്ള രാഗങ്ങളെ അർത്ഥകമ്പിത രാഗങ്ങളെന്നും പറയുന്നു. ഉദാഹരണമായി വരുന്ന രാഗമാണ് കുന്തള വരാൽ. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

0: സുവിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: മിണ്ടിയും പറഞ്ഞു തൽസമയ ഫോൺ ഇൻ പ്രോഗ്രാം.
3: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞു ചർച്ച ചെയ്യുന്നു, ജീവിതം രണ്ടറ്റം ടച്ച് ചെയ്യാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തവരും ബാറിൽ ടച്ചിങ്സിന് തല്ലുകൂടുന്നവരും, ഇതോ നമ്മുടെ കേരളം. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: മിണ്ടിയും പറഞ്ഞു തൽസമയം ഫോൺ ഇൻ പ്രോഗ്രാം.
7: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞും ചർച്ച ചെയ്യുന്നു, ജീവിതം രണ്ടറ്റം ടച്ച് ചെയ്യാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തവരും, ബാറിൽ ടച്ചിങ്സിന് തല്ലുകൂടുന്നവരും, ഇതോ നമ്മുടെ കേരളം. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്.
8: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. മിണ്ടിയും പറഞ്ഞും തത്സമയം ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. തിങ്കളാഴ്ചയായി നമ്മൾ മിണ്ടിയും പറഞ്ഞും പരിപാടിയുടെ മറ്റൊരു വിഷയമായി എത്തിയിരിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കേരളത്തിൽ നടന്ന രണ്ട് വ്യത്യസ്ത സംഭവങ്ങളെ കോർത്തിണക്കിയാണ് ഇന്നത്തെ മിണ്ടിയും പറഞ്ഞും മുന്നോട്ട് പോകുന്നത്. ഇതിൽ തമ്മിലുള്ളൊരു വൈരുദ്ധ്യം എന്താന്ന് വെച്ചാൽ, ജീവിക്കാൻ മാർഗമില്ലാതെ ഒരു കുടുംബം ആത്മഹത്യ ചെയ്തപ്പോൾ ചിലതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ പോലും ഇതെന്താണ് അല്ലേ, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരു സംഭവം. അതായത് ബാറിലുണ്ടായ ഒരു തല്ല്, അത് ഈ പറയും പോലെ ഒരു വാക്ക് തർക്കം, ജീവനക്കാരും അവിടെ വന്നവരുമായുള്ള ഒരു വാക്ക് തർക്കം. അത് അതിൻ്റെ കാരണം ഈ പറയും പോലെ ടച്ചിങ്സ് കിട്ടിയില്ല എന്നുള്ളത് പറയുന്നു, ജീവനക്കാരുമായിട്ട് പ്രശ്നമാകുന്നു. ഓക്കെ, അത് അതൊരു സംഭവം, അല്ലെങ്കിൽ നമ്മളത് കേൾക്കുന്ന സംഭവങ്ങളിൽ ഒന്ന് എന്ന് പറയാം. പക്ഷെ അതിനും ഒക്കെ മുമ്പ് നമ്മൾ കേട്ട, അതിന് കുറച്ച് 2 ദിവസം മുമ്പ് നമ്മൾ കേട്ട ഒരു വാർത്തയാണ്, ജീവിക്കാൻ മാർഗമില്ലാതെ ഈ പറയും പോലെ കാഴ്ച പരിമിതിയുള്ള ഒരു അമ്മയും 2 പിഞ്ച് കുഞ്ഞുങ്ങളും ഒരച്ഛനും ആത്മഹത്യ ചെയ്തത് അവർക്ക് ജീവിക്കാൻ മാർഗമില്ലാതെ, കൃത്യമായി ജോലിക്ക് പോവുകയോ കുടുംബത്തിനെ നോക്കുകയോ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ തിരഞ്ഞെടുത്ത ഒരു അവസാന മാർഗം എന്ന് തന്നെ നമുക്ക് പറയാം ജീവിതത്തിലെ. അതെ, മലയാളികളെ ഒന്നടക്കം ഭയങ്കര വിഷമത്തിലാഴ്ത്തിയായി. നമ്മുടെ ഈ ഒരു നാട്ടിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ കഴിയുന്നു എന്നുള്ള ഒരു നേർക്കാഴ്ചയായിരുന്നു അത്. നമ്മളൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ജീവിക്കാൻ ഇന്ന സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും കീറിക്കിടക്കാൻ ഭവനങ്ങൾ ഏതാണ്ടൊക്കെ ഉണ്ട്, നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ നമ്മൾ പോകുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു കുടുംബം ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് പോയപ്പോൾ അതൊരു ചോദ്യചിഹ്നമായിരുന്നു. ഇങ്ങനെയുള്ളവർ നമുക്കിടയിലുണ്ട്, അല്ലെങ്കിൽ അവരെ നമ്മൾ കാണണ്ടേ, അവർക്കൊരു ഇനിയും ഒരു പക്ഷേ ഇതൊരു കുടുംബം, അതുപോലെ ഇനി എത്ര കുടുംബങ്ങളുണ്ട് ഇങ്ങനെ ലിസ്റ്റിൽ വരാതെ പോയിട്ടുള്ള, അല്ലെങ്കിൽ അറിയാതെ പോയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്നും നമ്മളെ മുമ്പിലേക്ക് വരാത്തവർ നമുക്കിടയിൽ ഇനിയും ഉണ്ടാകില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരു കൈത്താങ്ങ് വരണ്ടേ? അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരണ്ടേ? അവർക്ക് ജീവിക്കാൻ മാർഗമുണ്ടാകണ്ടേ? അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമല്ലേ? അല്ലെ, മരണത്തിലേക്ക് തള്ളിവിട്ട ശേഷം പിന്നീട് നമ്മൾ ഈ പറയും പോലെ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ ഒരു രണ്ട് ഏറ്റവും വിഷമം തോന്നിയത് ഒന്നും അറിയാതെ മരണത്തിലേക്ക് പോയല്ലേ, നാളെ എന്താണെന്നറിയാതെ, അല്ലെങ്കിൽ ഇങ്ങനെ നാളെ നമുക്കുണ്ടോ ഇല്ലയോ എന്നൊന്നും മനസ്സിലാക്കാൻ പ്രായമാകാത്ത ഒരു 2 കുഞ്ഞുങ്ങൾ അതിലുണ്ടായിരുന്നു. അതേറെ വേദനിപ്പിച്ച ഒരു കാഴ്ചയാണ്. അച്ഛൻ്റെ കൈയും പിടിച്ച് കളിച്ചു കൊണ്ടുപോകുന്ന കുഞ്ഞുങ്ങൾ അറിയുന്നില്ല അവർ മരണത്തിലേക്കാണ് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാതെ പോയ രണ്ടു ബാല്യം. ഇതിനൊക്കെ നമ്മൾ കൂടി ഉത്തരവാദികളല്ലേ? കാരണം എങ്ങനെ അവർ ഈ ഒരു സമൂഹത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു നിന്നു? ഇതിന് സഹായിക്കാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ കുറച്ച് പേരുണ്ടായിരുന്നു. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അവർക്ക് കഴിയുന്ന സഹായം, അതവിടുത്തെ ആ ഒരു സ്റ്റേഷനിലെ അവരുടെ എസ് ഐ ഉൾപ്പെടെയുള്ള അവർ അതിനുള്ള സഹായം അവർക്ക് ചെയ്തു എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. പക്ഷേ അവരെ അതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള വിഷമത്തിൽ നിന്നും കരകയറ്റേണ്ടതായിരുന്നില്ലേ? നമ്മളിങ്ങനെയുള്ളവരൊന്നും നമുക്കില്ല എന്ന് നമ്മൾ ആശ്വസിച്ചിരിക്കുമ്പോൾ കേട്ടൊരു വാർത്ത, അപ്പോൾ ഇനി എത്ര പേരുണ്ടാകും എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അവിടെയാണ് ഈ രണ്ടാമത്തെ നമ്മുടെ വിഷയത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. അതായത് ടച്ചിങ്സിന് തല്ലോടുക, ജീവിതം എവിടെ കൊണ്ട് കൂട്ടിമുട്ടിക്കണം എന്നറിയാതെ ആത്മഹത്യ ചെയ്ത ഒരു കുടുംബത്തിൻ്റെ വാർത്ത കേട്ട് നമ്മൾ വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നിസ്സാരമായ ടച്ചിങ്സ്, അതായത് ഈ പറയും പോലെ മദ്യപിക്കാനെത്തിയവർക്കിടയിലെ നിസ്സാരമായ ഒരു വാക്ക് തർക്കം, എവിടെ എത്തി നിൽക്കുകയാണ് നമ്മുടെ കേരളം? ജീവിക്കാൻ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതിരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു നിസ്സാര കാര്യത്തിന് തല്ലുകൂടുന്ന നമ്മുടെ ഈ ഒരു സ്വഭാവം നമ്മുടെ മലയാളികൾ ചിന്തിക്കേണ്ടേ? നമ്മൾ എത്രയോ പേർ ഒരു നേരത്തെ ആഹാരം കിട്ടാതെ നമ്മൾക്കിടയിൽ ഇന്നും ഉണ്ടാകാം, ഇത്രയും പിഞ്ച് കുഞ്ഞുങ്ങളുണ്ടാകാം, നമ്മൾ അറിയാതെ പോകുന്നുണ്ടാവാം. ചിന്തിക്കുക ഇനിയെങ്കിലും. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-2931-111. ഒപ്പമുള്ളത് ശ്രീലക്ഷ്മി എം എസ്. ആദ്യത്തെ കോളുണ്ട്. ഹലോ.
3: ഹലോ ശ്രീലക്ഷ്മി, നമസ്കാരം.
8: നമസ്കാരം.
3: തീർച്ചയായിട്ടും ഞാൻ ദേവലഗ്ര കോളേജിൽ നിന്ന്
8: രാജീവ് പറയൂ. രാജീവ്,
3: തീർച്ചയായിട്ടും ഈ വിഷയം എനിക്ക് അത് ഞാൻ സോഷ്യൽ മീഡിയയിലും ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഇത് ഈ ആ ഒരു വീഡിയോ കണ്ടതാണ്. പക്ഷെ വളരെ എന്റെ കണ്ണിൽ നിന്ന് കണ്ട നീര് വന്നു. ഒന്ന് രണ്ടു വട്ടം കഴിഞ്ഞാൽ പിന്നെ അത് ഞാനത് തോണ്ടിയും കളഞ്ഞു. എന്ന് വെച്ചാൽ അത് കാണാൻ നമുക്ക് പറ്റത്തില്ല ആ ഒരു രംഗം. പക്ഷെ നമുക്ക് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഇന്ന് നമ്മളെല്ലാം ഒരു മറയിലാണ് ജീവിക്കുന്നത്. മറ ജീവിതം തന്നെ ഒരു മറഞ്ഞതാണ്. നമ്മള് ഒരുങ്ങിക്കെട്ടി എല്ലായിടത്തും നമ്മൾ സഞ്ചരിക്കുന്നെങ്കിൽ എല്ലാ മനുഷ്യരും നമ്മൾ പറഞ്ഞു തരാം, അതൊരു 90% അല്ല ഒരു 80% മനുഷ്യരും, കുറച്ചായാലും 20% ആൾക്കാരെ ഓപ്പണിലും തുറന്ന് സംസാരിക്കുകയും ഓപ്പണായിട്ട് തുറന്ന് സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നത് സ്വന്തം കുടുംബകരമായ വിഷയങ്ങളോ അല്ലെ മാനസിക ബുദ്ധിമുട്ടുകളോ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ മറ്റുള്ളവരോട് കൈ നീട്ടി ജീവിക്കാൻ നോക്കും. മരണത്തെ പറ്റി ചിന്തിക്കാത്ത ഒരു സമൂഹമാണ്. അത് ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്. അതായത് ഈ മനുഷ്യന്റെ ഉള്ളിൽ ഈ വല്ലാത്തൊരു വൈകാരികമായ വികാരമുണ്ട്. ഏതാ മനുഷ്യനെ പറഞ്ഞ മനസ്സിലായില്ല. അതായത് നമ്മള് അന്നേരം നമ്മളൊരു മറ്റൊരാളുടെ മുമ്പില് യാചിക്കുമ്പോൾ നമ്മളെന്തോ കുറഞ്ഞ ഒരു മനുഷ്യനായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിൽ ഇന്നൊരു സമൂഹം മാറുന്നു.
8: അല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനെയല്ലേ? നമുക്ക് ജീവിക്കാൻ നമ്മൾ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്നല്ലേ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്?
3: ഞാനൊരു കാര്യം പറയാം. മനുഷ്യൻ ഒരാളെ ഏത് സ്ത്രീയോ പുരുഷനോ ഒക്കെ പറയത്തില്ലേ, സ്ത്രീ ആയാലും പുരുഷനായാലും പറയുന്നുണ്ട് ഞാൻ മാത്രമാണ്, എനിക്ക് പണമുണ്ട്, ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള തന്റെ ഇടമുണ്ട്. ഒരിക്കലും അത് ശരിയല്ലത്. മറ്റൊരാളുടെ സഹായം
8: അത് ശരിയാണ്. നമുക്ക് ഒരു സഹായത്തിന് നമുക്കൊരാളുണ്ടാവണം എന്നുള്ളത് ഉണ്ടാകണം. അത് ഒറ്റപ്പെടുമ്പോഴാണ്
3: നമ്മളൊരു അസുഖം വന്ന് വീണ് കിടക്കുമ്പോ ഹോസ്പിറ്റലിൽ ചെന്നാൽ തനിയെ പോകുമോ?
8: ഇല്ല,
3: മറ്റൊരാളുടെ ആശ്രയം, നേഴ്സുമാരുടെ ആശ്രയം, ഡോക്ടർമാരുടെ ആശ്രയം ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ ഈ ഭൂമിയിൽ, അത് പറയുന്നത് തന്നെ റോങ് ആയ തെറ്റായ വർത്തമാനമാണ്.
8: ശരി.
3: അന്നേരം നമ്മൾ ഈ മരണം എന്ന് പറയുന്നത് ചില മനുഷ്യരുടെ ഉള്ളില് ഈ പറയുന്ന ആ അത് ഡോക്ടേഴ്സ് തന്നെ, അതിന്റെ ഞാനൊരു ഡോക്ടർ വിശദീകരണം നടത്തിയായിരുന്നു ആ മരണത്തെ പറ്റി. ഞാൻ അത് സോഷ്യൽ മീഡിയ കണ്ടു. അന്നേരം അവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ പുരുഷനിലുണ്ടായ എന്തോ ഒരു ടെൻഡൻസിയാണ്, അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഗവൺമെന്റുകൾ പറയാറുണ്ട്, കഴിഞ്ഞ ഗവൺമെന്റ് പറഞ്ഞു ഇവിടെ ദാരിദ്ര്യമില്ലാത്ത കേരളമാണ്. ദാരിദ്ര്യമായുള്ളവരും വീടില്ലാത്തവരും ലക്ഷക്കണക്കിന് ജനം നമ്മുടെ കേരളത്തിലുണ്ട്. അത് ഇവർക്ക് മാറ്റാൻ പറ്റത്തില്ല. നമുക്കത് അതിപ്പോ നമുക്ക് അമേരിക്കയിലും യാചിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ മോഷ്ടാവുണ്ട്. വലിയ സമ്പന്നമായ രാജ്യമാണ്, എന്താ പക്ഷെ നമ്മൾ പറയുന്ന നമ്മുടെ പണ്ടുള്ളവർ പറയും 30 കൊല്ലം മുമ്പ് വരും അവിടുത്തെ യാചകര് വരുന്നത് ബെൻസ് കാറിലാണ്. ആ ബെൻസ് കാർ നമുക്ക് ഇവിടെ ഓടിക്കാൻ പറ്റത്തില്ല, കാര്യം അതിന് 1 ലിറ്റർ മിച്ചമായ കിലോമീറ്ററേ ഓടത്തുള്ളൂ. അന്നേരം അവിടുത്തെ യാചകര് ബെൻസ് കാറിലാണ് പോകുന്നത്, ഇവിടുത്തെ യാചകരുടെ വേറെ രീതി. അന്നേരം നമ്മളെ ഈ മനുഷ്യൻ ദാരിദ്ര്യം മുക്തമായ ഒരു ജീവിതം ഒരു ലോകത്തും ഒരു ഭൂമിയിൽ ഒരു ഭാഗത്തും വരത്തില്ല. അതേപോലെ പാർപ്പിടമില്ലാത്ത മനുഷ്യനെ നമുക്ക് എവിടെയും കാണാം. എന്നുവെച്ചാൽ താമസ സ്ഥലവും കടത്തിണ്ണേ കിടക്കുന്നവരതെല്ലാം എല്ലാ രാജ്യത്തും ഉണ്ടത്. നമ്മൾ പറയും ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അങ്ങനെ ഇങ്ങനെയാണ്, പക്ഷെ അവിടെയും എവിടെയെങ്കിലും ഒക്കെ ഒരു മൂലയിലും മുക്കിലും മൂലയിലും ആരെങ്കിലും ഒരാൾ കാണും ദാരിദ്ര്യം. അന്നേരം ഈ വ്യക്തി മരിച്ചതെന്ന് പറഞ്ഞ അയാള് സത്യത്തിനായക്ക് ജീവിക്കാമോ? അല്പം വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ സോഷ്യൽ മീഡിയ കണ്ട പലരും പറഞ്ഞ അല്പനേരം ഇവിടെ സഹായിക്കാൻ ഒരുപാട് ജനങ്ങളുണ്ട്. മരിക്കേണ്ട കാര്യമില്ല. ആ കുടുംബത്തെ കൈ താങ്ങി ആ രണ്ട് മക്കളെ വളർത്താനുള്ള കെൽപ്പുള്ളവരുണ്ട്, അതിന് സഹായിക്കാൻ മനസ്സുള്ളവരുണ്ട്.
8: അതെ, നമുക്ക് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ നമുക്ക് പറയാൻ അറിയില്ല. നമുക്കത് അവിടെ വരാൻ പറ്റില്ല. നമ്മള് ആത്മഹത്യ അല്ല, ഞാൻ പറഞ്ഞ ആത്മഹത്യ എന്ന ഒരു പ്രവണത അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു സാഹചര്യം,
3: ദാരിദ്ര്യവും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഉള്ളതാണ്. നമ്മൾ പറയുന്നത് ഈ മറ, നമ്മുടെ ജീവിതം ഒരു മറയാണ്. ആ മറയിൽ നിന്ന് ചില സമയത്ത് നമ്മൾ ഒളിച്ചോടും. ഒളിച്ചോടലെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒളിച്ചോടിയാ ചെയ്തത്. ജീവിക്കാമായിരുന്നു, ജീവിക്കാമായിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ ജീവിതം തന്നെ ഒരു മറയെന്ന, മറയിലാണ് ജീവിക്കുന്നത് നമ്മൾ എല്ലാവരും. ജീവിക്കുന്നത് എല്ലാ മനുഷ്യരും പറയുന്നത് മനസ്സിലായല്ലോ, മതിൽ കെട്ടുകൾക്കുള്ളിൽ. അന്നേരം ഇതൊക്കെ ജീവിതത്തില് അത് പ്രശ്നങ്ങൾ, ഇനി ഇതേപോലെ പ്രശ്നങ്ങൾ ഇനിയും വരാം. ഒത്തിരിയും പേര് അറിയാമല്ലോ, ചെറിയ ചെറിയ നിസാരമായ പ്രശ്നങ്ങളിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാറുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പുതിയ ഇന്നത്തെ കാലത്തെ കാലത്തിനനുസരിച്ച് വളരെ മാറ്റങ്ങളും സോഷ്യൽ മീഡിയയും പിന്നെ ഈ പറയുന്നത് പോലെയുള്ള എന്തൊക്കെയോ വ്യത്യസ്ത ഡോക്ടേഴ്സ് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു പുതിയതരം വികാരമാണ് ഒളിച്ചോടാം, ഒളിച്ചോടുക എന്നുള്ളതാണ്. സമൂഹത്തിൽ നിന്ന് ഇത്രയും പെട്ടെന്ന് മാഞ്ഞു പോവുക, മാറിപ്പോവുക എന്ന് വെച്ചാൽ അവര് സമൂഹത്തെ കാണുന്ന വളരെ തെറ്റായ രീതിയിലാണ്. എനിക്ക് ഇവിടെ ഇനി ജീവിക്കാൻ പറ്റത്തില്ല. ജീവിക്കാം, നമുക്ക് ഭൂമി വളരെ വിശാലമാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ നമുക്കിപ്പോ ഈ സ്ഥലം വിട്ട് കൊല്ലം ജില്ല വിട്ടിട്ട് വേറെ ജില്ല ഇല്ലയോ? അവിടെ പോയി ജീവിക്കാമല്ലോ. അല്ലേ, വേറെ ഈ ഭൂമി വളരെ വിശാലമായതാണ്. വിശാലം നമ്മൾ ഇവിടെ മാത്രമല്ല, ഭൂമിയിൽ എവിടെയും പോയാലും ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് ജീവിക്കാം. അത് ആത്മഹത്യ അല്ല, ഒന്നിനും ഒരു പരിഹാരമല്ല.
8: അതെ അതെ, വളരെ സന്തോഷം രാജീവ് സംസാരിക്കാൻ സാഹചര്യം. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് മിണ്ടിയും പറഞ്ഞും തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തവരും ടച്ചിങ്സിന് തല്ലുകൂടിയവരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. രണ്ട് വിഷയങ്ങളെ കോർത്തിണക്കി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ഈ പറയും പോലെ ഒരു ഭക്ഷണം അല്ലെങ്കിൽ ജീവിതം ഒക്കെ വഴിമുട്ടി പോകുന്നവർ നമുക്കിടയിൽ നിൽക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ തല്ലുകൂടുന്നത് എന്തിനാണ്? നമുക്ക് നോക്കാം. അടുത്ത കോൾ ഉണ്ട്. ഹലോ,
9: ഹലോ, നമസ്കാരം മോളെ.
8: നമസ്കാരം അമ്മ.
9: ഞാൻ ഒരു സംഭവം പറയാനാണ് വിളിച്ചത് കേട്ടോ.
8: പറഞ്ഞോളമ്മ.
9: പിന്നെ ഞാനത് കണ്ട കാര്യവാ. അവര് രാജസ്ഥാനിൽ കണ്ടുള്ളവരാ. നമ്മളെ നാട്ടിൽ വന്നു, നാട്ടിൽ വന്ന് അവർക്ക് ഏഴ് പെൺമക്കള്, എട്ടാമത്തെ ഒരു മോൻ. മോനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ അവരെ ഇത്തേറ്റങ്ങ് പോയി. ഇത്തേറ്റങ്ങ് പോയി ഈ സ്ത്രീ, കൊച്ചു കുഞ്ഞ ആൺകുട്ടി. എന്നിട്ട് ഈ സ്ത്രീ പിന്നെ ഈ മിച്ചറൊക്കെ ഉണ്ടാക്കുന്ന കടയിൽ പോകും. നല്ലൊരു സുന്ദരി ഒരു സ്ത്രീ. ഇനി ആ മക്കളും എല്ലാം നല്ല സുന്ദരിയാണ് പെൺമക്കളൊക്കെ. എന്നിട്ട് നമ്മളെ നാട്ടുകാര് അവര് പിന്നെ തൊഴുന്ന് രണ്ട് കൈയും വെച്ച് അയൽക്കാരും എന്റെ നാട്ടുകാരും ഈ നാട്ടിലുള്ളവരും എന്നെ സഹായിച്ചത് കൊണ്ട് എന്റെ പെൺമക്കളെല്ലാം വിദ്യാഭ്യാസമായിട്ട് ഉയർന്നു. അവർക്കൊക്കെ ഇനി നല്ല ജോലി കിട്ടും. മൂത്ത വെച്ച് എം ബി ഏതാണ്ട് കഴിഞ്ഞു. അങ്ങനെ എല്ലാം താഴോട്ട് താഴോട്ട് എല്ലാം നല്ല വിദ്യാഭ്യാസമുള്ള ഈ കൊച്ചുകുഞ്ഞ് മൂന്നിലോ നാലിലോ പഠിക്കുന്നു. പിന്നെ അവരുടെ കാര്യങ്ങളും എല്ലാം നമ്മളെ നാട്ടുകാര് സഹായിക്കുകയാണ്. അവര് തൊഴുന്ന് രണ്ടേയും വെച്ച് എന്നെ, ഞാൻ ഇത്രയും എന്റെ മക്കൾ ഇത്രയും പഠിച്ചതും ഞാൻ ഇങ്ങനെ വാടക വീട്ടിൽ താമസിക്കുന്നതും എന്റെ നാട്ടുകാരും എന്റെ അയൽക്കാര്, എന്റെ നാട്ടുകാരെന്ന് പറയുന്നത് ഈ നാട്ടുകാര്, നമ്മളെ ഈ കേരളത്തിലുള്ളവര് സഹായിച്ചിട്ടാ ഞാനിപ്പോ ഇങ്ങനെ ജീവിക്കുന്നത്, എന്റെ മക്കൾ ഇത്രയും വിദ്യാഭ്യാസം ചെയ്തത് എന്നും പറഞ്ഞു. അന്നേരം ഇതിന് ഈ മരിക്കുന്നതിനൊക്കെ ഒരു നിമിഷം മതി മോളെ,
8: ഒറ്റ
9: നിമിഷം മതി. ആ സമയം അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് മാറും. അങ്ങനെ പല അനുഭവങ്ങളും എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് തോന്നി ഇപ്പൊ അങ്ങ് മരിക്കണമെന്ന് കേട്ടോ, എന്തിനാ ഇങ്ങനെ അവസരം അങ്ങ് മരിക്കണോ തോന്നും. പക്ഷെ ഒരു നിമിഷം ആരെങ്കിലും ഒന്ന് സംസാരിക്കുന്നെങ്കിലും ചെയ്താൽ വരെ നമ്മൾ ഇനി അനുഭവിക്കാൻ കിടക്കുന്നത്. അതുകൊണ്ടാണ് മരിക്കാൻ തോന്നാതെ.
8: ഞാനത് പറയുകയാണെങ്കിൽ എനിക്കൊന്ന് മിക്കവാറും ഉള്ള മലയാളികളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമോ, നമ്മൾ മലയാളികളുടെ കാര്യമാണല്ലോ പറയുന്നത്, അതുകൊണ്ട് മലയാളികൾ സംസാരിക്കുമ്പോൾ പലരും പറയാറുണ്ട് പറ്റുന്നില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ആത്മഹത്യയേ ഉള്ളൂ ഇനി പരിഹാരം എന്ന് പറയുന്ന ആളുകൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ കാണുമ്പോൾ അവർ വളരെ ഹാപ്പിയാണ്. ആ സമയത്തെ ടെൻഷൻ അവരെ കൊണ്ട് പലതും ചെയ്തു, പക്ഷെ അവരൊന്ന് സംസാരിക്കുകയോ ആ ഒരു നിമിഷം മാറുകയോ ചെയ്താൽ ഓക്കെ അല്ലേ? അതാണ് വേണ്ട. ഇപ്പൊ ഉമ്മ പറഞ്ഞ പോലെ
9: എന്റെ അനുഭവം ഞാൻ പറഞ്ഞു, മരിച്ചാ മതി എന്ന് തോന്നിക്കഴിഞ്ഞ് അങ്ങ് തീരുമാനിക്കും. തീരുമാനിക്കുന്ന സമയത്തായിരിക്കും ആരെങ്കിലും വന്ന് നമ്മള് എപ്പോഴും ഒന്ന് സംസാരിക്കുക എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ ടെൻഡൻസി അങ്ങ് മാറി. അത് നമ്മള് അത് ഇതേ ഒരു നിമിഷത്തിന്റെ കാര്യം. പിന്നെ ചിലരുണ്ട് അങ്ങ് മരിക്കണം എന്നും പറഞ്ഞ് ചെയ്യുന്നവര്,
8: അല്ലാതെ നമ്മള്
9: ആ തീരുമാനിച്ച് ഉറച്ചു ചെയ്യുന്നവരുണ്ട്. അതേസമയം ഇങ്ങനെ മരിക്കണം എന്ന് തീരുമാനിച്ച അത് ആരെങ്കിലും ഒന്ന് സംസാരിക്കുക എന്തെങ്കിലും ഒക്കെ ചെയ്തു കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് അതങ്ങ് മാറും.
8: അതാണ് ശരിയാണ്, സംസാരിക്കുക, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായി സംസാരിക്കുക. അതാണ് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അതെ, മനസ്സിലായി മനസ്സിലായി. തോന്നലുകൾ ഉണ്ടാകും, അപ്പോൾ ആ തോന്നലിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗവും നമ്മൾ കണ്ടെത്തുക. അമ്മ സന്തോഷം വിളിച്ചതില്. അപ്പോ പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമാണ് പ്രശ്നം, മറ്റുള്ളവർക്കൊന്നും പ്രശ്നമില്ല, അവരൊക്കെ വളരെ ഹാപ്പി ആയിട്ട്, എനിക്ക് അവരെ പോലെ പറ്റുന്നില്ല എന്ന് തോന്നുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിനോട് നമുക്കൊരു നിരാശ തോന്നുന്നത്. നമ്മളൊന്നും എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഈ സങ്കടമോ വിഷമമോ ബുദ്ധിമുട്ടുകളോ ഒന്നും അനുഭവിക്കാതെ കടന്നു പോയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. അങ്ങനെയൊന്നുള്ള ആരും കാണില്ല, എല്ലാവരും ഇതൊക്കെ അതിജീവിച്ച് വരുന്നവരാണ്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളെയും ഒരു ചിരിച്ച മുഖത്തോടെ അല്ലെങ്കിൽ ഇതിനെയൊക്കെ നേരിടാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് ചിരിക്കാൻ കഴിയുന്നല്ലോ എന്ന് തോന്നുന്ന ഭാഗത്ത് നമുക്കും എത്താൻ കഴിയും. അതല്ലാതെ എനിക്ക് മാത്രമാണ് പ്രശ്നമെന്ന് ചിന്തിക്കുന്നിടത്തെല്ലാം കഴിഞ്ഞു പോകും. അങ്ങനെ ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു ചെറിയ ഇടവേള, തിരിച്ചെത്താം.
10: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
11: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
12: അപ്പൊ അത് അറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ MK Fabrics കൊല്ലത്ത് MK Big Sale 2.0 തുടങ്ങുക. 10 to 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
11: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
12: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ട് സാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK Fabrics കൊല്ലത്തിലേക്ക്.
13: റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം, 7 ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
8: കേട്ടുകൊണ്ടിരിക്കുന്നത് മിണ്ടിയും പറഞ്ഞുമാണ് തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0774-2939-1111. അടുത്ത കോളിലേക്ക് പോവാണ്. ഹലോ,
14: നമസ്കാരം. ശ്രീലക്ഷ്മി MS.
8: നമസ്കാരം.
14: പറഞ്ഞു. ആരും ഒന്നും കൊണ്ടുവരുന്നവരല്ല, എല്ലാം ഇവിടെ വന്നാണ് സ്ഥാപിക്കുന്നത്. അതെല്ലാരും കണക്കിലെടുക്കണം. ഒരു മനുഷ്യനെ സഹായിക്കുക, സഹായിക്കേണ്ട കടമയുണ്ട്. ഒരുത്ത മരിക്കാൻ
8: പഠിപ്പിക്കല്ലോ,
14: പറഞ്ഞ് മനസ്സിലാക്കിക്കണം.
8: ഓക്കെ ഓക്കെ.
14: ഈ ഭൂമി നമുക്ക് വേണ്ടിയുള്ളതാണ്.
8: അല്ല, ഇത് പലരും അറിയുന്നില്ലല്ലോ, ഒരു മരിക്കാൻ പോകുന്ന കാര്യങ്ങൾ ആരും അറിയുന്നില്ലല്ലോ, അതാണല്ലോ പ്രശ്നം.
14: അറിയുന്നില്ല, പക്ഷേ ഇത് അവൻ പറയണം. പറയുമ്പോൾ നമ്മൾ അവനെ വേർതിരിക്കുക, അതിൽ നിന്നും പിന്തിരിപ്പിക്കുക. അങ്ങനെ പറഞ്ഞവരൊരുപാട് പേരുണ്ട്, അവരിപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. എന്റെ വന്ന് പറഞ്ഞവരുണ്ട് ഞാൻ ആ മരിക്കാൻ പോകും, റേഡി വിടാൻ പോകുന്നു. ഞാൻ പറഞ്ഞു അതൊന്നും ശരിയല്ലടാ, നിനക്ക് സൃഷ്ടിതാവ് എന്ന ഭൂമി എന്താ ഇത് റൂഹാണ്, അത് അവര് തന്നെ തിരിച്ചെടുക്കണ്ട. നീ ജീവിക്കൂ, ഏതെങ്കിലും ചെയ്ത് ജീവിക്കൂ.
8: ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി.
14: അങ്ങനെ പിന്തിരിപ്പിച്ച ഒരുപാട് പേരുണ്ട്.
8: ഓക്കെ, നല്ല കാര്യം, നല്ല കാര്യം, സന്തോഷം കേട്ടോ സംസാരിക്കാൻ
14: സാധിച്ചത്.
8: അതെ അതെ. ഓക്കെ, അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന മിണ്ടിയും പറഞ്ഞാണ് തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കാൻ നമ്പർ 0474-293-1111. അടുത്ത കോളിലേക്ക് പോവാണ്, നോക്കാമാരാണെന്ന്. ഹലോ
15: ഹലോ,
8: നമസ്കാരം.
15: നമസ്കാരം, ഞാൻ ഡോക്ടർ അശോകൻ.
8: സ്വാഗതം ഡോക്ടർ.
15: ഈ നമ്മളെ കുടുംബം സ്വാഗതം. ഇന്ന് നമ്മള് കാണുന്നത് ഈ കൂട്ട ആത്മഹത്യകൾ നടക്കുന്നു വളരെ കൂടുതലായിട്ട്. ഒരുപക്ഷെ ഒരു വിരോധാഭാസമായിട്ട് തോന്നുന്നത് നമ്മുടെ കേരളം വലിയ വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനമാണെന്ന് നമ്മൾ പറയുന്നെങ്കിലും അവിടെയാണ് നമ്മൾ ഈ കൂട്ട ആത്മഹത്യകൾ കാണുന്നത്. ഈ കൂട്ട ആത്മഹത്യകളുടെ കാരണം എന്തെന്ന് വെച്ചാൽ, ഭാര്യയും ഭർത്താവും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ അവരെങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുപക്ഷെ ലോണെടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഇത് കവറപ്പ് ചെയ്യാണ്. ഈ ലോൺ എടുക്കുമ്പോൾ അതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഏത് ശതമാനം പലിശയാണെങ്കിലും അതെല്ലാം എടുത്തിട്ട് അവസാനം ഇത് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ, എനിക്കറിയാവുന്ന പലരും ഒരു സ്ഥലത്തു നിന്നൊരു ലോൺ എടുക്കുകയും ആ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ലോൺ എടുക്കുകയും, ചുരുക്കം പറഞ്ഞാൽ ഇതൊരു സീരീസ് ഓഫ് ലോൺ എടുപ്പിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അവസാനം ഒരു സ്റ്റേജ് എത്തുമ്പോൾ എല്ലാവരും കൂടെ കയറി കഴുത്തി പിടിക്കുമ്പോൾ പിന്നെ വേറെ മാർഗമൊന്നുമില്ല, ആത്മഹത്യ മാത്രമേ ഉണ്ടാകുള്ളൂ, ചെയ്യാൻ രക്ഷപ്പെടാൻ എങ്ങനെ രക്ഷപ്പെടണമല്ലോ. അപ്പൊ അതിനുവേണ്ടി ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് ഇത്. അപ്പോ മക്കള് ഇനി അത് പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ, അവര് പോയി കഴിഞ്ഞാൽ പിന്നെ കേസാണല്ലോ. മക്കളും കോടതിയും പോലീസ് സ്റ്റേഷനുമായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് വരുമ്പോ അവരും കൂടെ ഇതിനകത്ത് കയറണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇവരെയും കൂടെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ഇതിന്റെ പരിഹാരം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സമ്പാദ്യത്തിനകത്ത് നിന്നിട്ടുള്ള പ്രവർത്തനം മാത്രമേ ചെയ്യാവൂ എന്നുള്ളതാണ്. ലോൺ എടുക്കേണ്ടി വരും, ബാങ്കുകളുണ്ടല്ലോ, അവരെല്ലാം ഇപ്പൊ നമ്മൾ കാണുന്നത് ലോൺ 5 ലക്ഷം തരാം എന്ന് കേട്ടാൽ ഉടനെ ഓടിപ്പോയി പേപ്പേഴ്സും കാണിച്ച് ആ ലോൺ അവെയിൽ ചെയ്യാണ്. ഈ ലോൺ അവെയിൽ ചെയ്ത് എങ്ങനെയായത് റീപേയ്മെന്റ്, ഒരുപക്ഷെ പറയുന്ന ഒരു കാരണം, ഒരുപക്ഷെ എന്താ കൃഷിക്കോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്കോ വേണ്ടിയിട്ടാണ് നമ്മൾ ലോൺ എടുക്കുന്നതെങ്കിലും ഈ ലോൺ എടുക്കുന്നത് വേറെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയും അവസാനം അത് റീപേയ്മെന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കും വന്നു ചേരുന്നു എന്നുള്ളതാണ് ഒരു കാരണം. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബാറിനകത്തുള്ള പ്രശ്നങ്ങളാണ്.
8: അപ്പൊ
15: ബാറില് എന്താണെന്ന് വെച്ചാല്, നമ്മളാരും അങ്ങനെ കുടിക്കാറില്ല, പക്ഷേ ഒട്ടുമുക്കാൽ ആൾക്കാരും കുടിക്കുന്നു. വളരെ ഒരു ചെറിയ ശതമാനം ആൾക്കാർ മാത്രമാണ് ഈ മദ്യപിക്കാത്തത് എന്നുള്ള കണക്കാണ് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സർക്കാർ വിചാരിക്കുന്നു കൊള്ളാം, ഇത് വിറ്റിട്ട് നമുക്ക് ആളുകൾക്ക് ഒരുപാട് അല്ല സർക്കാരിലേക്ക് കാശ് ടാക്സ് ആയിട്ട് കിട്ടും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു.
8: അപ്പോ
15: ബാക്കി കച്ചവടത്തിനേക്കാളും നല്ലത് മദ്യം വിറ്റാ മതി. അപ്പൊ ഇതിപ്പോ കേട്ടിട്ടുണ്ടല്ലോ, വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കാം എന്നുള്ളൊരു ചർച്ചയാണ് ഇപ്പൊ നടക്കുന്നത്.
8: അപ്പൊ
15: വീര്യം കുറഞ്ഞതിൽ തുടങ്ങി അവസാനം കൂടിയതിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതിനകത്ത് ഒരു ത്രെഷോൾഡ് വാല്യൂ എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയമായ സംഗതിയുണ്ട്. കാരണം ആദ്യം ഇപ്പോ എന്താണ് ഒരു പൈന്റ് എന്നോ എന്താ 6 പൈന്റ് എന്നോ ഒക്കെ പറയുമ്പോ അത് കുടിച്ചു കഴിഞ്ഞ് കുറച്ചാള് കഴിയുമ്പോ ഈ ഒരു ഈ പറയുന്ന പൈന്റിന് ഒരു പവറും ഇല്ല. പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സന്തോഷം കിട്ടത്തില്ല.
8: അപ്പൊ
15: ഡെഫിനറ്റ്ലി നാച്ചുറലി ഇത് കൂട്ടുക എന്നുള്ള സ്ഥിതിയിലാക്കിയാണ് പോകുന്നത്. ഇത് കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ അതിന്റെ കൂടെയുള്ള ചക്കിൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. എന്താ കയ്പും അതൊക്കെ ഉള്ള അങ്ങനത്തെ സാധനങ്ങൾ കൂടെ വേണം എന്ന് പറയുന്ന ഒരു സ്ഥിതി. അതിന് നമുക്ക് ക്ഷമയില്ല. ക്ഷമ എന്ന് പറയുന്ന 2 അക്ഷരമുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമുക്ക് ഒരു കാര്യത്തിനും ക്ഷമയില്ല. ഒന്നും രണ്ടും പറഞ്ഞാൽ ഉടനെ അടിയാണ്, അല്ലാതെ വേറൊരു മാർഗവും ഇല്ലാത്ത രീതിയിൽ നമ്മൾ വന്നിരിക്കുന്നു. ഇത് വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ വിവരമുള്ള കേരളീയർക്ക് ഒരു നാണക്കേടായി വന്നിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്.
8: അതെ, ഡോക്ടർ പറഞ്ഞ ഇതിൽ സംഭവത്തിന് രണ്ടും നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ ക്ഷമ ഒരു വലിയ ഘടകമായി നിൽക്കുക. രണ്ട് കാര്യങ്ങളിലും ഒരു ക്ഷമ വേണം എന്നുള്ളതാണ്. നമ്മളെ ജീവിതത്തിലും നമുക്കതില്ലാതെ പോകുന്നു, നമുക്ക് ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് വരുമ്പോ അതിനും ഇല്ല അല്ലെ എല്ലാം.
15: അപ്പൊ ഇതിപ്പോ ഈ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാണ്, സ്ത്രീകൾ കുടിച്ചിട്ടില്ല എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. കണക്കും പ്രകാരം 2% സ്ത്രീകളും കുടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ വീട്ടിൽ ഇതുപോലെയുള്ള അച്ഛനും അമ്മയും ഇത്തരത്തിൽ ഉപയോഗിക്കുമ്പോ വീട്ടിൽ വന്ന് കേറുന്ന എന്തൊക്കെയാണ് വായിക്കൂടെ പറയുന്നതെന്ന് അറിയാൻ വയ്യ. ഇതെല്ലാം കേട്ടിട്ട് ഈ കുട്ടികളും ഇതേപോലെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ വരെ ഈ വളരെ മോശമായ വാക്കുകൾ പഠിക്കുന്നു. അച്ഛനും അമ്മയും വീട്ടിലാണ് ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഇവിടെ പഠിക്കുന്ന വാക്കുകള് ചെന്ന് ക്ലാസ്സിൽ ചെന്ന് ഒരു പെൻസിൽ എടുക്കുകയോ അല്ലെങ്കിൽ ഒരു റബ്ബർ എടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കൊന്നും എടുക്കുകയോ ചെയ്താൽ അടുത്ത കുട്ടിക്ക് ഇതേ വാക്കുകൾ അവിടെ പറയുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ തന്നെ തുടങ്ങുകയാണ് ഇത്തരത്തിൽ. അപ്പോ അച്ഛനമ്മ എങ്ങനെ പറയാൻ പറ്റും നീ എന്തൊന്നും ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. കാരണം അവരിത് സ്ഥിരം ചെയ്യുകയാണ്, സ്ഥിരം കേട്ട് കേട്ട് കൊച്ചു ശരിയാണെന്ന് ധരിക്കുകയും ഇത് ചെയ്യുമ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ അവർ ഇതേ ലക്ഷ്യത്തിലേക്ക്. ഞാൻ പറഞ്ഞു കേട്ടത് രക്ഷകർത്താവ് മദ്യം വാങ്ങിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ്, എന്നിട്ട് പുള്ളത് കിടന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ അവരെടുത്ത് രണ്ടുപേരും കൂടെ സേവിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത് കാണുമ്പോ കുട്ടികൾ എണീറ്റ് നോക്കുമ്പോ ഇങ്ങനെയാണ് കാണുന്നത് രക്ഷകർത്താവ്. അപ്പൊ ഈ അകത്തിരിക്കുന്ന സാധനം പതുക്കെ കൊച്ചുങ്ങൾ എടുത്തു തുടങ്ങും, ചെറുതായിട്ട് കൊഴിച്ചു തുടങ്ങും. അവർക്ക് അതിന്റെ വോളിയം അറിയില്ലെങ്കിൽ പോലും ഇത് എടുത്തു തുടങ്ങും. ഇങ്ങനെ ഗ്രാജുവലി ഒരു സ്കൂൾ കുട്ടി പോലും ഇത് തുടങ്ങുമ്പോ രക്ഷകർത്താക്ക അല്ല വലുതായി വരുമ്പോ എന്തായിരിക്കും സ്ഥിതി? അതാണ്. അങ്ങനെ ക്ഷമയും കൂടെ വരുമ്പോ വാസ്തവത്തിൽ കേരളം ഒരു കുട്ടിച്ചോറായി മാറി എന്ന് പറയുന്നതാണ്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇത് കുടിച്ചു കഴിയുമ്പോ കുടിച്ച് നമ്മള് ഒരു രാവിലെ എണീക്കുമ്പോ ഒരു ചായ കുടിച്ചാലേ ഒരു ഉഷാർ വരൂ എന്ന് നമ്മളിപ്പൊ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ആ തരത്തിൽ ഇത് കുടിച്ചാലേ ഒരു ദിവസം രാത്രി കിടക്കാൻ പറ്റൂ എന്നുള്ള സ്റ്റേജിലേക്ക് വരികയാണ്. അപ്പോ ഇതെവിടെ നിന്ന് വാങ്ങിക്കും? ചുമ്മാ വില കൂടി വരുന്ന 250% പലിശയുള്ള അല്ല ടാക്സ് ഉള്ള ഒരു സാധനം വാങ്ങിച്ച് കുടിക്കുമ്പോ എങ്ങനെയാണ് നമ്മുടെ ഫാമിലി ബഡ്ജറ്റ് കറക്റ്റ് ചെയ്യുക? അതിനകത്ത് ചെന്ന് എത്തുന്നതാണ് ഈ രണ്ടാം ആദ്യം പറഞ്ഞ കാര്യങ്ങൾ. അതുകൊണ്ട് ഇതിനകത്ത് കുട്ടികളെ നമ്മൾ ശരിയാക്കുക എന്ന് മാത്രമല്ല, ഒരു പക്ഷേ രക്ഷകർത്താക്കളെയും ഇതിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഒരു വിദൂര ഭാവിയിലെങ്കിലും ഉണ്ടാവൂ എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്.
8: ഓക്കെ ഓക്കെ ഡോക്ടർ, സന്തോഷം വിളിച്ചതിൽ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിണ്ടി പറഞ്ഞ തത്സമയം ഫോണിംഗ് പ്രോഗ്രാമാണ്. നമ്മളിപ്പോൾ ഈ സംസാരിച്ച ഡോക്ടർ പറഞ്ഞ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ശീലിക്കുന്ന ചില കാര്യങ്ങൾ, കാണുന്ന ചില കാഴ്ചകൾ, അവരെ കൊണ്ടെത്തിക്കുന്നതും അത് അങ്ങനെ തന്നെ തുടരുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ ഒരുപക്ഷെ പിന്നീട് നമുക്കത് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവർ പോയേക്കുകയും ചെയ്യാം. അപ്പോൾ അന്ന് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല, കാരണം നമ്മൾ അന്ന് ഓർക്കണമെന്നില്ല. ഇത് നമ്മൾ മൂലമാണ് അത് അവരെത്തിയതെന്ന് നമ്മൾ ചിന്തിക്കുകയില്ല. നമ്മൾ ചിലപ്പോൾ കുട്ടികളെ കുറ്റം പറയുകയോ ഇവരെങ്ങനെ ആയിപ്പോയല്ലോ, ഒരു കൂട്ടുകെട്ടാണ് കുഴപ്പം എന്ന് ചിലപ്പം പൊതുവെ എല്ലാ മാതാപിതാക്കളും പറയുന്നൊരു കാര്യം അതായിരിക്കാം. പക്ഷെ ഇത് ചില സമയങ്ങളിൽ നമ്മുടെ വീട്ടിൽ അവർ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മളായി അവരിലേക്ക് എത്തിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഈ പറയുന്ന മദ്യപാനം നമ്മളിപ്പോൾ പറയുന്ന കുട്ടികളിൽ കാണുന്നുണ്ട്, സ്ത്രീകളിൽ പെൺകുട്ടികളിൽ കാണുന്നുണ്ട്. ഇത് ഒരു ചിലപ്പോൾ ഒരു പക്ഷേ ഡിഗ്രി തലമൊക്കെ കഴിയുമ്പോഴത്തേക്കും വീട്ടിൽ തന്നെ കുട്ടികൾ അവർക്കൊരു ആഘോഷത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നവരുണ്ട്. അത് മാതാപിതാക്കൾക്ക് അറിയാവുന്നവരുണ്ട്. അവർ ചിലപ്പോൾ ചിരിച്ച് കളയും, ഓക്കെ വല്ലപ്പോഴും അല്ലേ എന്നൊക്കെ പറയും. പക്ഷേ ഇത് പിന്നീട് അവർ അത് വല്ലപ്പോഴും എന്നുള്ളത് പിന്നീട് ഇടയ്ക്കിടയ്ക്കാവും, പിന്നെ അത് സ്ഥിരമാകും. ഈ ഒരു സാഹചര്യത്തിൽ എത്തുമ്പോഴാണ് പിന്നെ നമ്മൾ കൈവിട്ടു പോയല്ലോ എന്ന് തോന്നുന്നത്, നമ്മൾ ചിന്തിക്കുന്നതും. അന്ന് തിരുത്താൻ പറ്റാത്ത കാര്യത്തിലേക്ക് ഇത് പോവുകയും ചെയ്യുക. ഇത് വീട്ടിലുള്ള കാര്യം പിന്നെ പുറത്താകും. പുറത്താകുമ്പോഴത്തേക്ക് നമുക്കറിയാം മദ്യം നമ്മളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു വസ്തു, നമ്മളുടെ അഭിമാനം പോലും നമ്മൾ മറന്നുപോകുന്ന ഒരു വസ്തു, നമ്മൾ അവിടെ അത് കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നൊരു ബോധമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു വസ്തു. ഇതുമൂലം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ അഭിമാനത്തെ, നമ്മുടെ മാന്യതയൊക്കെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് കൊണ്ടെത്തിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ മിണ്ടിയും പറഞ്ഞ പരിപാടികൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പോൾ ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. സമയം 10 മണി കഴിഞ്ഞിട്ട് 27 മിനിറ്റ് ആണ്. അപ്പോൾ നമുക്കിങ്ങനെ അടുത്തൊരു കോളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷയം. നമ്മൾ കുറേ കാര്യങ്ങൾ, ജീവിക്കാൻ മാർഗമില്ലാതെ ആത്മഹത്യ ചെയ്യുന്നവരുടെ നമ്മുടെ ഈ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ അഭിമുഖീകരിച്ചിട്ട് ജീവിതത്തിൽ മുന്നോട്ട് വരുന്നവരും നമുക്കിടയിലുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും ചിരിച്ചുകൊണ്ട് ഒരു പ്രശ്നവുമില്ല ഇതൊക്കെ എന്നെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നവരും നമുക്കിടയിലുണ്ട്. എന്നാൽ ഇതൊന്നും താങ്ങാൻ കഴിയാതെ ആത്മഹത്യയിലേക്ക് പോകുന്നവരും നമുക്കിടയിലുണ്ട്. ഇതിൽ രണ്ടിലും പെടാതെ ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒന്നും മനസ്സിലാക്കാതെ ചില്ലറ പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങളുമുണ്ടാക്കി ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്നവരും നമുക്കിടയിലുണ്ട്. ഇപ്പം ഈ പറയുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തല്ല് കൂടുക, അത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കേ, നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രവൃത്തികൾ ആരെയൊക്കെ അത് ബാധിച്ചേക്കാം, എന്തൊക്കെ തരത്തിൽ പ്രശ്നങ്ങൾ വന്നേക്കാം, ഇതൊന്നും നമ്മൾ ചിന്തിക്കാറേ ഇല്ല. ഓക്കെ, അപ്പോൾ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ,
16: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ. പേരൊന്ന് കൃഷ്ണ ചേച്ചിയാ മോളെ.
8: പറയൂ കൃഷ്ണ ചേച്ചി, സ്വാഗതം. ഇന്ന്
16: വെയിലൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. പിന്നെ മോളെ, മരണം, മരണത്തെ പറ്റിയല്ലേ ആത്മഹത്യ ചെയ്തതിനെ പറ്റി മോള് പറയുന്ന വിഷയം. ആത്മഹത്യ, മരണം നമുക്ക് ഒന്നിനും ഒരു പരിഹാരം അല്ല. അവര് ആ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ വൈഫുമായിട്ട് പോയി, അതും കാഴ്ചയില്ല ആ പെൺകുട്ടിക്ക്. പോയി മരിച്ചതില് ഒരു കാര്യവും ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ മരിക്കാനുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ടായി, ആ മനുഷ്യനുണ്ടായി. പക്ഷെ ജീവിക്കണമെന്ന് ചിന്ത വരാഞ്ഞി എന്താ? നമ്മള് എന്ത് വന്നാലും നമ്മൾ മരണത്തിലേക്ക് പോകരുത്. നമുക്ക് ജീവിക്കണം എന്ന് നമ്മൾ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും ജീവിക്കാം. നമ്മളെ നാട്ടിൽ എത്രയോ ആൾക്കാർ ദൂര സ്ഥലത്തു നിന്നൊക്കെ വന്ന് ജീവിക്കുന്നു മോളെ. നമ്മളെ നാട്ടിൽ ജീവിക്കാൻ ഒക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഏത് ജോലി ചെയ്തും ജീവിക്കണമെന്ന് നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഒന്ന് നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് നമ്മൾ ആ ജീവിതം നഷ്ടപ്പെട്ട് പോയ നമ്മൾ ചിന്തിക്കരുത്. ആ നഷ്ടപ്പെട്ടടുത്തുനിന്ന് നമ്മൾ വീണ്ടും ജീവിക്കാനായിട്ട് തന്നെ ചിന്തിക്കണം. പിന്നെ പെൺകുട്ടികളാ, ചില മാതാപിതാക്കളുണ്ട് പെൺകുട്ടികളാ, ഞാനിനി എങ്ങനെ ജീവിക്കും എന്ന് ചിന്തിക്കരുത്. ഇന്ന് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ലോകമാണ്, വിദ്യാഭ്യാസം ഉണ്ട്. എങ്ങനെയെങ്കിലും അവരെ വിദ്യാഭ്യാസം ചെയ്തിട്ട് നല്ല രീതിയിൽ അവരെ വളർത്തിയ ആ പെൺമക്കള് നമുക്ക് ആമക്കളെക്കാട്ടി ഉപകാരം ചെയ്യും. ഇന്ന് അങ്ങനെ ഒരുപാട് പെൺമക്കളുണ്ട്, കുടുംബം നോക്കി ജീവിക്കുന്ന പെൺകുട്ടികളുണ്ട്. ഇന്നത്തെ തലമുറ അങ്ങനെയാ, അവരും നല്ല രീതിയിൽ അവരെ കൊല്ല മരിക്കാനോ അല്ലെങ്കിൽ അവരെ കൊല്ലാനോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കരുത്. നമ്മൾ എന്ത് നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ടടുത്തൊന്നും നമ്മൾ തിരിച്ചു തരണം. ചേച്ചി അങ്ങനെ വന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പലപ്പോഴും എന്റെ ചേട്ടൻ മരിച്ചപ്പം വിചാരിച്ച് ആത്മഹത്യ ചെയ്യാവുന്നു. അപ്പോഴെന്റെ മോനാണ് എന്നെ അതിൽ നിന്ന്, എന്റെ മൂത്ത മോൻ പറഞ്ഞു, അമ്മ ഇങ്ങനിരിക്കല്ലേ, എനിക്ക് പേടിയമ്മ, എന്റെ മോൻ സ്കൂളിൽ പോയാൽ എന്റെ മോൻ സ്കൂളിൽ നിന്ന് ഓടി വരും എന്റെ അടുത്ത്. പക്ഷെ എന്റെ മോൻ പറഞ്ഞത്, ഞാനും എന്റെ അനിയനും അനാഥയായി പോകും, അമ്മ മരിച്ച ഞങ്ങൾക്ക് ആരും ഇല്ലാതായി പോകും, നമ്മളെ വീടെല്ലാം നശിച്ചു പോകും. ഇങ്ങനെ എന്റെ മോൻ അന്ന് പ്ലസ് വണ്ണിന് പഠിക്കുക. അപ്പോഴും ഞാൻ മനസ്സിലാക്കി, എന്റെ മോന്റെ മനസ്സിനകത്ത് എപ്പോഴും എന്നെ പറ്റിയുള്ള ചിന്ത, അവന് പഠിത്തത്തിന് മുന്നോട്ട് പോവാനും പറ്റത്തില്ല. നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു, ഇനി നഷ്ടപ്പെടാതിരിക്കുക, എവിടം വരെ എത്താൻ പറ്റും അവിടം വരെ എത്തുക എന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷെ ഇന്ന് ഞാൻ സന്തോഷവതിയാ, എന്റെ മക്കള് രണ്ടുപേരും എന്നെ നല്ല രീതിയിലാണ് മോളെ നോക്കുന്നത്. അന്ന് ഞാൻ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഒരുപക്ഷെ എന്റെ മക്കള് രണ്ടുപേരും നഷ്ടപ്പെട്ടു പോയേനെ, അവര് എങ്ങോട്ടും ഇല്ലാതെ പോയേനെ, അവര് രണ്ടും രണ്ടു വഴിക്ക് പോയേനെ. ഇപ്പൊ ഞാൻ അതിനെ പറ്റി ചിന്തിക്കാറുണ്ട്. ഒരിക്കലും മരണം നമുക്ക് ഒരിക്കലും അനുവാദം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. ഒരിക്കലും നമ്മൾ എന്ത് വന്നാലും, നമ്മൾ എന്തെല്ലാം തരത്തിൽ ആളുകൾ ജീവിക്കുന്നു, നമ്മളെ നാട്ടിൽ ജീവിക്കാൻ ഏത് തരത്തിലാണെങ്കിലും നമുക്ക് ജീവിക്കാം. പിന്നെ എന്ത് ജോലി ചെയ്തും നമുക്ക് ജീവിക്കാം, ഉള്ള ശമ്പളം മതി. അതും കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു കൂര കുത്തി നമ്മൾ അവിടെ കിടന്ന ആ രണ്ട് മക്കളെയും വളർത്തി നമ്മൾ ജീവിക്കാൻ പഠിക്കണം. മരണത്തെ ഒരിക്കലും നമ്മൾ മാടി വിളിക്കാൻ പാടില്ല. മരണം കൊണ്ട് ഒന്നും ഇവിടെ നേടുന്നില്ല. അവര് മരിച്ച ബന്ധുക്കൾ എല്ലാരും വന്ന്, പക്ഷെ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചെങ്കിൽ ആ മനുഷ്യന്റെ മനസ്സിനെ ഒന്ന് ആരെങ്കിലും ഒന്ന്, അവരെത്ര ദിവസം ഇങ്ങനെ നടന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ, എന്തിനാ ഇങ്ങനെ ഇങ്ങനെ പോകേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ മാർഗവും ഉണ്ടാവും, മരണം ഒന്നിനും പരിഹാരം അല്ല എന്നൊന്ന് ഒരു നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയേനായിരുന്നു. നല്ല വാക്കുകള് ഒത്തിരി പണക്കാട്ടി ഉപകരിക്കുമ്പോളെ.
8: ശരിയാണ്, പക്ഷെ നമുക്ക് അറിയില്ലല്ലോ ഇവിടെ എന്താണ് സംഭവിച്ചത്.
16: പക്ഷെ
8: സഹായിക്കാം എന്നുള്ള ഒരു താല്പര്യത്തിൽ കുറച്ചു പേര് അവിടെ ഉണ്ടായിരുന്നു.
16: ബാക്കി ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞ് ആ മനുഷ്യന്റെ ആ മനസ്സിനെ അതിൽ നിന്നും പെട്ടെന്ന് മാറ്റാൻ ഒരു നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, സഹായിക്കാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ മനസ്സിനെ അന്നേരം ഏത് കാര്യം കൊണ്ടാണ്, ഏതൊരു വാക്കുകൊണ്ടാണ് ആ മനസ്സിനെ നമുക്ക് മാറ്റാൻ പറ്റുക നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് അവരെ അതിൽ നിന്ന് മാറ്റുക, മാറ്റി അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്കുക. നമ്മൾ 10 പേര് ചേർന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ അവർക്ക് അതൊരു നല്ല ഒരു അന്നേരത്തേക്കുള്ള ഒരു ഇതാ ഒരു ഇതെങ്കിലും അവർക്കൊരു മനഃശാന്തി ഉണ്ടാവും. ഒരു നല്ല വാക്ക് പറയുമ്പോൾ അത്രയും കിട്ടും. അതാണ് എനിക്ക് പറയാനുള്ളത് മോളെ, മരണം ഒന്നിനും പരിഹാരമല്ല.
8: ശരി ചേച്ചി, ഓക്കെ, സന്തോഷം. അപ്പോ സംസാരിക്കാൻ സാധിച്ചില്ല. കേട്ടുകൊണ്ടിരിക്കുന്ന മിണ്ടിയും പറഞ്ഞു തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. ചെറിയൊരു ഇടവേള.
17: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20 ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
18: നിയമം എന്നത് വക്കീലന്മാർക്കും കോടതികൾക്കും മാത്രം അറിയേണ്ട ഒന്നല്ല.

0: അറിവില്ലായ്മ നിയമത്തിന് മുന്നിൽ ഒരു ഒഴിവ് കഴിവല്ല.
1: അതുകൊണ്ട് നമുക്ക് നിയമം ലളിതമായി പഠിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9:30 പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് മിണ്ടിയും പറഞ്ഞുമാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ നമ്മളുടെ ഇടയിൽ നടക്കുന്ന എത്രയോ പേരുടെ മരണം നമ്മൾ വിചാരിക്കല്ലേ, നമുക്ക് ഒരു വാർത്ത പോലെ എത്രയോ കാര്യങ്ങൾ നമ്മൾ കേട്ട് കളയുന്നുണ്ട്. എത്രയോ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് പലർക്കും അതൊരു വാർത്തകൾ മാത്രമാണ്. പക്ഷെ ഇത് പലരുടെയും ജീവിതമാണെന്ന് നമ്മൾ എത്ര പേര് ചിന്തിക്കാറുണ്ട്. ഈ ജീവിതവുമായി കണക്ട് ചെയ്യുമ്പോഴത്തേക്കും എത്രയോ പേർ ഇതൊക്കെ കടന്നു വന്നവർ നമുക്കിടയിലുണ്ടായിരിക്കും. അപ്പോൾ കൃഷ്ണചേച്ചി ഉൾപ്പെടെയുള്ള നേരത്തെ ആബിതവുമായൊക്കെ പറയുന്നുണ്ടായിരുന്നു, നമ്മളൊക്കെ ഈ ഒരു സാഹചര്യങ്ങൾ അതിജീവിച്ചു, അതാണ് ഏറ്റവും പ്രധാനം. സാഹചര്യത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അതിനു വേണ്ടത് നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക്. അവർക്ക് അവർ തകർന്നു പോകുന്നവരെ നമ്മൾ ഒറ്റപ്പെടുത്തുകയല്ല, അവർക്കൊരു കൈതാങ് നൽകുക എന്നുള്ളൊപ്പം തന്നെയാണ് അവർക്കൊരു മനസ്സിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക, നമ്മളുണ്ട് എന്നൊരു തോന്നൽ നൽകുക എന്ന് പറയുന്നത്. പലപ്പോഴും പലർക്കും പലരും ഈ ഒരു സാഹചര്യത്തിലൊരു എന്താ പറയുക, ആരുമായിട്ട് ഇടപഴകാനോ അല്ലെങ്കിൽ സഹകരിക്കാനോ ഒക്കെ തയ്യാറാവാതെ പോകുന്ന സാഹചര്യം പലർക്കും ഇടയിലുണ്ട്. അങ്ങനെ നിൽക്കുന്നവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ഒരു കോൾ എത്തിയിട്ടുണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ,
3: ഹലോ,
2: നമസ്കാരം.
3: നമസ്കാരം.
2: പേര് പറയാമോ?
3: മഹേശ്വരിയാണ്.
2: സംസാരിച്ചോളൂ.
3: നേരത്തെ ചേച്ചി ഓർമ്മയില്ല, കൃഷ്ണ ചേച്ചി പറഞ്ഞപ്പം ചേച്ചിയുടെ കാര്യം ഓർമ്മയാണ്. ചേച്ചിക്ക് അതേപോലെ ചേച്ചിയുടെ പുറത്ത് ജീവിച്ച് കുറിച്ച് കുറിച്ച് മരിച്ചിട്ട് 2 മാസമായി. അന്നേരം അതാ ഓർമ്മ വന്ന് ചേച്ചി പറഞ്ഞപ്പോഴേ. അന്നേരം ചേച്ചി ഇതാണ് വിഷമത്തിലായിരുന്നു. ജീവിതം തന്നെ വേണ്ടാന്നുള്ള ഇതില് ആയിരുന്നു. പിന്നെ ആളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയൊരു പിള്ളേരുണ്ട്, പിള്ളേരെ കാര്യം
2: നോക്കുന്നു.
3: അന്നേരം അത് ഓർത്താണ് ചേച്ചി പറഞ്ഞത്. ഓഫീസിലൊക്കെ ചേച്ചിയായിട്ട്
2: ചേച്ചിയെ കുറിച്ചാണ് ഈ പറയുന്നത് അല്ലേ? ചേച്ചി, ഞാൻ അന്ന് ശ്രദ്ധിച്ചിരുന്നു, ആള് വളരെ അധികം വിഷമത്തിലായിരുന്നു. അന്ന് ഞാൻ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ആളുടെ മുഖത്ത് എനിക്കത് ഫീൽ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ആ ഒരു സാഹചര്യം, പിന്നെ ഒരു ഹോസ്പിറ്റൽ കേസ് ആയിരുന്നു, കാരണം ഹസ്ബൻഡ് വയ്യാതെ അസുഖമില്ലാ കിടക്കുന്നു. അപ്പൊ പറഞ്ഞിരുന്നു ആളിനിപ്പോ എങ്ങനെ ഉണ്ട് ഇപ്പഴത്തെ സാഹചര്യം? ചേട്ടനിപ്പോ മരിച്ചു. അന്ന് ഇവിടെ വളരെ സീരിയസ് ആയിട്ട് അഡ്മിറ്റ് ആയിരുന്നു ഹോസ്പിറ്റലിൽ.
3: ഡിസ്ചാർജ് ആയി പിന്നെ വീട്ടിൽ
2: പോയി.
3: ഒരു 4 ദിവസം കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ കണക്കെ കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോ അങ്ങ് കൂടുതലായിരുന്നു.
2: ഓക്കെ ഓക്കെ.
3: പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു.
2: അപ്പോഴത്തേക്ക് ഈ ചേച്ചി വീണ്ടും വളരെ വിഷമത്തിലായി.
3: വിഷമത്തിലായിരുന്നു, ഇപ്പോഴും വിഷമത്തില്ല.
2: നല്ല സപ്പോർട്ട് കൊടുക്കുക നമുക്ക്. ഒന്നാമത് അത് ചേച്ചിയെ സംബന്ധിച്ച് ചേച്ചിയുടെ ഭർത്താവാണ്, അപ്പൊ ഉണ്ടാകാവുന്ന ഒരു മാനസിക വിഷമം നമുക്ക് ഊഹിക്കാം.
3: മരിച്ചാ മതി, മരിച്ചാ മതി, അങ്ങനെയൊക്കെ പറയരുത്. പിള്ളേരുണ്ട്, പിള്ളേരെ നോക്കണ്ട, എവിടെ നോക്കും, അങ്ങനെ പറഞ്ഞോടുകൂഷമത്തില്
2: കൂടെ ഉണ്ടാവണം. ചേച്ചി എപ്പോഴും ആ ഒരു ശ്രദ്ധ ഉണ്ടാവണം. സംസാരിക്കണം, അവരെ നമ്മള് സംസാരിപ്പിക്കണം. ഈ സംസാരിക്കാതെ ഇങ്ങനെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ അനുവദിക്കുകയേ ചെയ്യരുത്.
3: ചേച്ചിയാണെങ്കിൽ ആരടുത്തും മുണ്ടത്തില്ല, ആരടുത്തും മുണ്ടാതെ ഇപ്പം ഫോണിൽ പോലും സംസാരിക്കാൻ ചേച്ചി തോന്നില്ല.
2: അത് സംബന്ധിക്കുകയേ ചെയ്യരുത്. എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളിൽ ആളിനെ ബിസി ആക്കുക, ആൾ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളിൽ ശ്രദ്ധ മാറുന്ന
3: രീതിയിൽ. ആളില്ലാതെ നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ല സ്വഭാവം, നല്ല ഇതൊക്കെ ഉള്ള ആളായിരുന്നു. കൊറേ കൂട്ടുകെട്ടുണ്ട്, കൂട്ടുകാരായിട്ട് അങ്ങനെ കുടിക്കാൻ പോകും, കുടിച്ചു കുടിച്ചു അങ്ങനെ. പിന്നെ കൊറേ കട ഉണ്ട്, കട ചെല്ലുക, ആ കടക്കാരൊന്ന് ചോദിക്കുമ്പോ ആ വിഷമത്തില് അങ്ങ് കുടിക്കും, കുടിച്ചു കുടിച്ചു അങ്ങ് ആളങ്ങപ്പം ഇല്ലാതെ. ഇപ്പൊ ആർക്കപ്പോ നഷ്ടമായിരുന്നു ചേച്ചി തന്നെ പറയുന്നത്. ആരേതാണത് ഇപ്പം കേട്ടോണ്ടിരിക്കുന്ന ചേട്ടന്മാരായാലും ആണമാരായാലും അച്ഛന്മാരായാലും ഇതാണ് ആർക്കും കുടുംബത്തിൻ്റെ പോലെ
2: കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുവാണോ ചേച്ചി? അത്
3: ജോലിക്ക്
2: പോകുന്നു.
3: ഷോറൂമില്.
2: ഓക്കെ, അപ്പൊ എല്ലാം മാറും, നമുക്കതെല്ലാം അതിജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഒക്കെ ഉണ്ട്. പറയോ കേട്ടോ,
3: വിഷമം പറഞ്ഞപ്പോ
2: ഇല്ല, നമ്മള് ചേച്ചിയും കൂടി വിഷമിക്കാതിരിക്കുക കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു അന്ന് കൂടെ ഉണ്ടായിരുന്നത് മഹേശ്വരി ചേച്ചിയാണ്, ആ ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മള് അതെ, നമ്മള് കൂടി ഈ കൂടെ നിൽക്കുന്ന, അതായത് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കേണ്ട ഒരാള് കൂടി തളർന്നു പോയാൽ അവർ വീണ്ടും അവർക്ക് ഭയങ്കരമായൊരു ദുഃഖമായിരിക്കും സമ്മാനിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടെ നിൽക്കുന്നവർ അവർക്ക് കൂടുതൽ ധൈര്യം കൊടുക്കുക. നമുക്ക് വിഷമമുണ്ട്, ശരിയാണ്, അവരുടെ മുമ്പിൽ നമ്മൾ കരയാനേ പാടില്ല. അവർക്ക് കുറച്ച് കുറച്ച് കരഞ്ഞോട്ടെ, പ്രശ്നമില്ല, കരയട്ടെ, അവരെ വിഷമം അവർ കരഞ്ഞു തീർത്തോട്ടെ, പ്രശ്നമില്ല. പക്ഷെ അവരെ ഈ ഒറ്റപ്പെടാനും അവർക്ക് കൂടുതൽ സങ്കടം കൊടുക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ അവരെ തട്ടിലിവിടാതെ അവരെ കൂടുതൽ അവരുടെ ശ്രദ്ധ മറ്റൊരു കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങിപ്പോകുന്ന രീതിയിൽ അവർക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങളിലേക്ക് ചേച്ചി കുറച്ച് എൻഗേജ്ഡ് ആവുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് ചേച്ചിയുടെ ശ്രദ്ധ തിരിച്ചുവിടുക കേട്ടോ. അതൊക്കെ ചേച്ചി വേണം ചെയ്യാൻ, ചേച്ചി വേണം ചേച്ചിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ. ഓക്കെ, എല്ലാം ശരി. റേഡിയോ ഒക്കെ കേൾക്കാൻ പറയണം, റേഡിയോയിലെ പരിപാടികൾ കേൾക്കണം, അതിൽ നമ്മുടെ പരിപാടികളിലേക്ക് വിളിക്കാൻ പറയണം കേട്ടോ. നമ്മുടെ റേഡിയോ മനസ്സിലുള്ള പരിപാടിയിലേക്കൊക്കെ വിളിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ കുറെ നേരം
3: വേണം.
2: ഇനി കേൾക്കാൻ പറയണം. ബാറ്ററിയിൽ ഉള്ളത് വാങ്ങിച്ചു കൊടുക്കും.
3: ഓക്കെ, ഫോണിന്റെ ആപ്പ് എടുത്ത് കൊടുത്ത് ആരും കേൾക്കത്തില്ല.
2: ശരി, കേൾക്കാൻ പറയണം
3: കേട്ടോ. അവരെന്തെങ്കിലും വിചാരിക്കും എന്നുള്ള പേടി, ഭയങ്കര പേടിയാ ചേച്ചി.
2: പേടിയൊക്കെ മാറ്റട്ടെ കേട്ടോ, അതൊക്കെ ചേച്ചിയാണ് ഇനി കൂടെ നിൽക്കേണ്ട. ഓക്കെ ചേച്ചി, സന്തോഷം. അപ്പം ആ ചേച്ചിയോടും അന്വേഷണം അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഒരു കോളിലേക്ക് പോകാൻ ശേഷം ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാം കേട്ടോ. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ,
4: ഹലോ, ഗുഡ് മോർണിംഗ് ശ്രീ.
2: നൂർജാൻ ചേച്ചി, ഗുഡ് മോർണിംഗ് ചേച്ചി.
4: ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളും ഒക്കെ നമ്മുടെ ചുറ്റും ഇങ്ങനെയുള്ള പ്രവണത കാണുമ്പോ ആർക്കായാലും ഇങ്ങനെ ഒരു,
2: നമ്മൾ ഒരു വിഷയം എടുത്തു വന്നപ്പോ ചുറ്റുപാടും എത്ര വിഷയം ഉണ്ടെന്ന് മനസ്സിലായല്ലോ, എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്, എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് കാര്യങ്ങൾ എന്നുള്ളതും നമ്മൾ അറിയുന്നുണ്ടല്ലോ.
4: ഇപ്പൊ നമ്മള് തന്നെ ഇപ്പൊ ഒരു വിഷമം വന്നാൽ നമ്മള് നമ്മളെ വിശ്വസിക്കുന്ന ഒരാളോട് ഷെയർ ചെയ്യുക, നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ആളുണ്ടെങ്കിൽ അവർ ചെയ്യുക. ഇപ്പൊ ഞാൻ കൊട്ടാരക്കരയായാലും ഈ ഗാന്ധി ഭവൻ അങ്ങനെയൊക്കെ പോലുള്ള നല്ല സഹജീവികൾ അവിടെ ഉണ്ട്. അവരുടെ തങ്ങൊന്ന് അറിയിച്ചില്ലെങ്കിൽ ഒരിക്കൽ അവരിങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ദൈവം തന്ന ജീവിതം നമ്മൾ ജീവിച്ചു തീർക്കുക, ഗുണമായാലും ദോഷമായാലും. അതാണ് ഒരു വശത്ത് സാമ്പത്തിക പ്രതിസന്ധികളും തൊഴിലില്ലായ്മയും കടബാധ്യതയും കാരണം സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കാൻ മറന്നു പോകുന്നു. കൂടാതെ വിലക്കയറ്റവും നിത്യനിദാന ചെലവുകളും താങ്ങാനാതെ വരുമ്പോൾ ചിലരെങ്കിലും കടുത്ത തീരുമാനങ്ങളിലേക്ക് നീങ്ങുന്നുണ്ട്. ഇനി ഇത് കാണുമ്പോൾ ചില വലിയ വിഷമം തോന്നുന്നു. ചില മാനസികമായ ഒറ്റപ്പെടലും അതിന്റെ കൂടെ ഉണ്ടാകും. ഇത് സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ നിൽക്കാൻ ആരുമില്ലെന്നുള്ള തോന്നലും അവസ്ഥയെ കൂടുതൽ അവരെ വഷളാക്കുന്നു. മറുവശത്ത് ഈ ലൗകികമായ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഓടി കളിക്കാൻ ചില ആൾക്കാർ കണ്ടെത്തിയ ഒരു സമാന്തര ലോകമാണ് സോഷ്യൽ മീഡിയ. വെറും കുറച്ച് സെക്കൻഡ് നീളുന്ന റീൽസിനും ലൈക്കിനും വ്യൂസിനും വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു വലിയ വിഭാഗം തന്നെ ഇവിടെ വളർന്നു വരുന്നുണ്ട്. ഈ ലൈംലൈറ്റ് നിൽക്കാനുള്ള ഈ കടികൂടി പലപ്പോഴും മനുഷ്യബന്ധങ്ങളുടെ വിലകളെയും അനാവശ്യമായ മത്സരങ്ങളിലേക്ക് ആളുകളെ തള്ളിവിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടെ ഈ ഉള്ളിലുള്ള ദാരിദ്ര്യ വിഷമങ്ങളോ മറച്ചു വെച്ച് പുറത്തേക്ക് ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നെന്ന് പലരും ഇങ്ങനെ കാണിക്കാനാണ് സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുന്നത്. അവര് എങ്ങനെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല, ജീവിക്കാനുള്ള ഒരു അനാവശ്യ നെട്ടോട്ടത്തിലാണ് പലരും അതിന് വേണ്ടി പലരും സമയം കളയുന്നിങ്ങനെ. മറ്റുള്ളവരുടെ ആഡംബര ജീവിതം കണ്ട് നമുക്കും അതുപോലെ ആവണമെന്നും ആഗ്രഹിച്ച് കടക്കണിയിലേക്ക് പെടുന്നവരും കുറെ ആൾക്കാരുണ്ട്.
2: അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ സാഹചര്യങ്ങൾ മറന്നു പോയിട്ടുള്ള നമ്മുടെ ജീവിതം അങ്ങനെ നമുക്ക് സംഭവമാണ്.
4: നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കും ആദ്യമേ. പിന്നെ നാളെ നമുക്ക് നമ്മൾ ഇരുമ്പും കല്ലും ഒന്നും അല്ലല്ലോ, നമ്മൾ മനുഷ്യന് ആരോഗ്യം നോക്കണം അതിന്റെ കൂടെ.
2: ശരിയാണ്.
4: റീൽസിലെ കാഴ്ചകൾ മുഴുകി തൊട്ടടുത്ത വീട്ടിലെ മനുഷ്യന്റെ സങ്കടം കാണില്ല, കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് പുതിയ തലമുറയും പോകുന്നത്. ഇപ്പോഴും
2: പുതിയ തലമുറ മാത്രമല്ല, പഴയ തലമുറ ഇപ്പൊ അതിനകത്ത് തന്നെ അഡിക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ പുതിയ അവരും അവരും ഇപ്പൊ വീട്ടിലിരുന്നിട്ട് ഇതെല്ലാം ഉപയോഗിക്കുമല്ലേ. നമ്മളിപ്പോ പുതിയ കുട്ടികൾ മാത്രമല്ല ഇപ്പൊ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന,
4: സാങ്കേതിക വിദ്യകളും പലതും മിസ്യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത് ഓരോരുത്തർ. കാരണം നമുക്ക് അത് ജീവിക്കാൻ മാർഗം ഉണ്ടാക്കാതിൽ കൂടെ പിന്നെ അത് വല്ല അത് ഈ മലയാളി അങ്ങനെ തീർത്ത് തള്ളി പറയാനൊക്കെ തന്നെ ഈ കോവിഡും പ്രളയം ഒക്കെ വന്നപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരും സ്വന്തം ഇത് മറന്ന് കുറെ പേരെ സഹായിച്ചു ജാതി മതം ഒക്കെ നോക്കാതെ. അങ്ങനെയുള്ള മനുഷ്യത് ഇപ്പോഴും മലയാളികളുടെ ഇടയിൽ ഉണ്ടല്ലോ.
2: എങ്ങനെ അതിജീവിക്കണം എന്നുള്ള കാര്യം കൂടി നമ്മൾ പഠിച്ചു. ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അവിടെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ അതിനെ തരണം ചെയ്യണമെന്നുള്ള, അതായത് കോവിഡ് എന്ന് പറയുന്ന ഒരു പുതിയ പാഠമായിരുന്നു. നമ്മളൊന്നും ജീവിക്കാത്ത ഒരു കാലഘട്ടം, നമുക്ക് പറ്റുമോ എന്ന് പോലും നമ്മൾ ചിന്തിച്ച ഒരു സമയം, അതായത് നമ്മുടെ സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെട്ടു പോയ ഒരു കാലം, അതായത് വീടിന്റെ ഗേറ്റിന്റെ പുറത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത കാലം.
4: നമ്മൾ
2: പേടിച്ചു, നമ്മളൊരു വീട്ടിൽ പെട്ടുപോകുമോ എന്ന് പേടിച്ചു, കുട്ടികളുടെ പഠനം നിന്നു പോകുമോ എന്ന് പേടിച്ചു, ജോലി നിന്നു പോകുമോ, നമുക്ക് സമ്പാദ്യം ഇല്ലാതായി പോകുമെന്ന് പേടിച്ചു. ഇതെല്ലാം നമ്മൾ പരിഹാരം കണ്ടെത്തി.
4: അതാണ് ഒരാളും ചെയ്യാതെ അതല്ല, റീൽസിന്റെ ആർഭാടങ്ങൾക്ക് അപ്പുറം ചുറ്റുമുള്ള സഹജീവികളുടെ കണ്ണീരൊപ്പാനും ചെറിയ രീതിയിലെങ്കിൽ നമ്മൾ ശ്രമിക്കാൻ ശ്രമിക്കണം. അതാണ് ഈ അവസ്ഥയ്ക്ക് ചിലപ്പോൾ മാറ്റം ഉണ്ടാവും.
2: മാറ്റം ഉണ്ടാവും. അതെ, ശരിയാണ് ചേച്ചി. ഓക്കെ, സന്തോഷം സംസാരിക്കാൻ സാധിച്ചാല്. ഒരിക്കൽ കൂടി അറിയാം, നമ്മൾ ആ കൊറോണയുടെ ഒരു സമയത്തല്ലേ, കോവിഡിന്റെ കാലഘട്ടത്തിലേക്ക് പോയി നമ്മൾ എന്തൊക്കെ അതിജീവിച്ചു വന്നു ഈ ഒരു സമയത്ത്. അതൊക്കെ അതാണ് നമ്മളെ കൊണ്ട് കഴിയാത്തതായിട്ടൊന്നും ഇല്ല. അത് നമ്മൾ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് ഇതാണ് അവസാനം, അല്ലെങ്കിൽ ഇത്ര എന്നെ കൊണ്ട് പറ്റൂ, ഇതെന്റെ മാക്സിമം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒന്ന് ഓർക്കുക, നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ള ചിന്ത, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. നമ്മളോടൊപ്പം നമ്മൾ കൊണ്ട് നടക്കേണ്ടതും ആ ഒരു ചിന്തയാണ്, എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് കഴിയും എന്നുള്ളത് മാത്രം ചിന്തിച്ച് ഓരോ പ്രശ്നങ്ങളും നമ്മൾ അതിജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ശ്രമിക്കുക, നമുക്ക് പറ്റും, അതാണ് നമ്മൾ ചിന്തിക്കുക. അല്ലാതെ നമ്മൾ പറ്റില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് എല്ലാം കഴിഞ്ഞു പോകുമല്ലേ. തിരിച്ചെത്താം ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം.
5: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
6: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
7: എന്തോ പ്ലാനിംഗിലാണല്ലോ.
6: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
7: ഡബിൾ ഹാപ്പി.
6: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും പറഞ്ഞു തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. സമയം 10 മണി കഴിഞ്ഞിട്ട് 46:32. അടുത്തൊരു കോളിലേക്ക് പോവാണേ. ഹലോ.
8: ഹലോ, നമസ്കാരം ശ്രീലക്ഷ്മി കുട്ടി. എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു.
2: എല്ലാവർക്കും സുഖമായിരിക്കുന്നു ചേട്ടാ.
8: അപ്പം കഴിഞ്ഞ ആഴ്ചയൊക്കെ വിളിക്കണം, പക്ഷേ ഫോണിനകത്ത് പൈസ ഇല്ല, അതാണ് ഞാൻ വിളിക്കായിരുന്നു.
2: ഓക്കെ.
8: അപ്പം ഇന്നത്തെ വിഷയം കൊള്ളാം, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളൂ ആത്മഹത്യയെ കുറിച്ച്. നമ്മൾ 2-3 പ്രാവശ്യം ചർച്ച ചെയ്തിരുന്നു. പക്ഷെ ഇതെന്ന് പറയാൻ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഇപ്പൊ ഈ ആത്മഹത്യ അതിനകത്ത് തന്നെ ഉണ്ടല്ലോ. മനുഷ്യന്റെ ഈ ആത്മഹത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ ഹത്യ ചെയ്യാന്ന്. അതാണല്ലോ ആത്മഹത്യ എന്നൊരു സിസ്റ്റം ഉണ്ടെന്ന് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ ഇല്ലാതാക്കി
2: തീർക്കുകയാണ്.
8: അതെ. അപ്പം ഇതിനകത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ ജീവിതം എന്ന് പറയുന്നത്, ജീവൻ എന്ന് പറയുന്നത് ദൈവം തന്നൊരു വരദാനമാണ്. അത് നമ്മൾ ഒരിക്കലും സ്വയം ഇല്ലാതെ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ ആത്മാവിനെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളെ കുറെ നാളെ ഈ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു നടക്കും എന്നൊക്കെ പണ്ടുള്ളവരൊക്കെ പറയുന്നേ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്ന് പറയുന്ന അത് നമ്മളെ യഥാർത്ഥ മരണമല്ല, ആഗ്രഹങ്ങളും ബാക്കിയുള്ളതൊക്കെ വെച്ചുകൊണ്ടായിരിക്കും ഈ ആത്മാവ് നടക്കുന്നത്. അപ്പൊ അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ വിഷയം. അപ്പം ദൈവം തന്ന വരദാനം ദൈവം തന്നെ തിരിച്ചെടുക്കണം. അപ്പൊ അതാണ് ഒരു മനുഷ്യന്റെ ജീവിതം. ഞാൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് അറ്റാച്ച്മെന്റ് ചെയ്തിട്ടുള്ള ഞാന് ഇപ്പോഴും എന്നെ ഒരുപാട് രീതിയിൽ എന്നെ അറ്റാച്ച്മെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനൊന്നും കാര്യമാക്കില്ല, കാര്യം നമ്മൾ തെറ്റുകാരനുള്ള വിശ്വാസം എന്താ ഉള്ളിൽ എനിക്ക് നല്ല പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ചിന്തിക്കുക, അതിനകത്തോട്ട് പോകേണ്ട കാര്യമില്ല. പിന്നെ ഒരിക്കലും ഞാൻ ആത്മഹത്യ ചെയ്യത്തുമില്ല. അങ്ങനെ ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് 10 അറിഞ്ഞതിനു ശേഷം ഞാൻ അത് മൊബൈലിനകത്തൂടെ മൊത്തം വൈറലായിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ. അങ്ങനെ ചെയ്താൽ എനിക്ക് ഇത് ഞാൻ ചെയ്താന്നുള്ള അറിയണ്ട, എല്ലാവരാളും നമ്മൾ കൊടുക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ ഈ ആത്മഹത്യ ചെയ്യുന്നതിന്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണും. ഇപ്പൊ നമ്മളിപ്പം വെളിയിൽ നിന്ന് ഈ കളി കാണുന്നതും ഈ കളിക്കുന്നവരും തമ്മിൽ ഒരുപാട് വ്യത്യാസം. കളി കാണുന്നവർക്ക് എന്ത് വേണമെങ്കിലും ഇന്ന് പറയാം, ആ അങ്ങനെ അടി ഇങ്ങനെ അടിയുന്നു. പക്ഷെ അടിക്കുന്നവനിക്കറിയത്തുള്ള അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നില്ല, അത് എങ്ങനെ അടിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പൊ എന്ന് പറയുന്ന എനിക്ക് നമ്മളൊരു ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ എന്തെങ്കിലും ചെയ്യുന്നതിന് ഏറ്റവും വലിയ കാര്യം, ആ മനുഷ്യൻ മരിച്ചതിന് ശേഷം ആ മരിച്ചുപോയി നല്ല മനുഷ്യനാണെന്ന് അങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഒരാള് ജീവിച്ചിരിക്കുമ്പോ അയാൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു കൊടുക്കുക, അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കടമ. അത് നമ്മൾ സഹജീവി എന്നുള്ള ചിന്താബോധത്തിലല്ല, ബാക്കിയുള്ളതെല്ലാം വിട്ടു വിടുക. സഹജീവി നമ്മളാണ് ജീവനുള്ള മനുഷ്യനാണെന്നുള്ള ചിന്താബോധത്തിൽ. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ ഒരുപാട് പേര് മുമ്പിലോട്ട് വരാതെയുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ ഇതിന്റെ ബാക്കിൽ, കുരുക്കുകളും നിയമ നിയമമാലകളെ കൊള്ളോണ്ട് ചിലര് പൈസ ചെലവാക്കണമെന്ന് വിചാരിക്കുന്നവരും പിന്മാറുന്നവരും കാണും. അപ്പം അങ്ങനൊരു വിഷയമുണ്ട്. അപ്പം ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങൾ പല രീതിയാണ്. ഇപ്പം ഇനിയുള്ള കാലത്ത് ഒരുപാട് ആത്മഹത്യ കൂടുമെന്നാണ് എന്റെ വിശ്വാസം. കാര്യത്തിൽ ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയ, ഈ ഫോൺ എന്ന് പറയുന്ന സ്ഥാനത്തിലൂടെ പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ ഈ നീറ്റ് പരീക്ഷ എന്ന് പറയുന്ന പരീക്ഷ, അവര് യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്യുന്നൊരു തുല്യമാണ് അവർ ആ പരീക്ഷയ്ക്ക് പോണത് തന്നെ എന്ന് പറയുന്നതൊക്കെ. കാര്യം എല്ലാം കഴിഞ്ഞ് അവരവിടെ ചെല്ലുമ്പോഴത്തേത് മാറ്റി വെച്ചാൽ എല്ലാന്നൊരു ഇന്നാണൊക്കെ പ്രശ്നമാണെന്ന് പറയുക, ഒന്നുകൂടെ എഴുതണമെന്നൊക്കെ പറയുമ്പോഴത്തേ അവരുടെ മനസ്സെത്ര ഇതായിരിക്കും. അപ്പൊ എന്തും വേണ്ടി ബുദ്ധിമുട്ടിയായിരിക്കും അവർ ചെല്ലുന്നത്. അപ്പൊ എന്ന് പറയുന്നവർക്ക് മനുഷ്യന്റെ ചിന്താബോധം ഒരു സെക്കൻഡ് മതി ആത്മഹത്യയിലേക്ക് തിരിയാൻ. അത് ആ ഒരു സെക്കൻഡ് അവര് വേറെ ഒരു മൈൻഡ് അവരുടെ മനസ്സിൽ കാണത്തില്ല. അവർക്ക് ആ ഒരു ചിന്താബോധം അതിലോട്ട് തന്നെ പോകും. അതിൽ നിന്ന് രക്ഷപ്പെടുന്നവർ പിന്നെ ചെയ്യാൻ നിൽക്കത്തില്ല. അപ്പം വിഷം അടിച്ചാലും ഇപ്പം തൂങ്ങി മരിക്കാൻ ചെയ്യുന്നവരാണ്. ഇപ്പൊ ഒരാള് കയറി തൂങ്ങുമ്പം ആരും വന്ന് രക്ഷപ്പെടുത്തി കരുതി കയറി കുരുങ്ങുന്ന സമയത്ത് രക്ഷപ്പെടുത്തിയാലും പിന്നെ അങ്ങനെ ചെയ്യത്തില്ല. വേറെ രീതിയിൽ ചിലപ്പോൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചെയ്യത്തില്ല. അതിന് കാരണം വെച്ചാൽ വേദനയുടെ ഇത് അവനിക്ക് മനസ്സിലാവും. ഇപ്പൊ ഒരാൾ വിഷം അടിച്ച് മരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇനിമ എടുക്കുമ്പോൾ ബാക്കിയുള്ള ബുദ്ധിമുട്ടും വരുമ്പോൾ അതിൽ നിന്ന് ഓം പിന്മാറും. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ആത്മഹത്യ ഒന്നും ഒരു പരിഹാരമല്ല. നമ്മൾ കുറ്റം ചെയ്തിട്ടില്ല, നമ്മളെ പേരിൽ തെറ്റ് ആരോപിച്ചാൽ പോലും നമ്മൾ തെറ്റിയായിട്ടില്ല, നമുക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് തുനിയേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം ഇനിയുള്ള കാലത്തുള്ള കാര്യം ഞാൻ പറയുന്നത്, മറ്റത് ഈ കുടുംബത്തിന്റെ പ്രശ്നങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളുമാണ്.
2: ഓക്കെ ഓക്കെ ചേട്ടാ, സന്തോഷം സന്തോഷം. ഓക്കെ, എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്ന മിണ്ടി പറഞ്ഞ തത്സമയ ഫോണിംഗ് പ്രോഗ്രാം, വിളിക്കാൻ നമ്പർ 0474293111. നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ ചിന്താഗതികൾ മാറിപ്പോകുന്നൊരു സാഹചര്യം, നിസ്സാര കാര്യങ്ങൾക്ക് നമ്മൾ വഴക്ക് കൂടുമ്പോൾ ചെറിയ കാര്യങ്ങൾ കൊണ്ടുപോലും നമുക്ക് ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നവർ, അല്ലെ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ എത്ര എത്ര പേരായിരിക്കാം നമുക്ക് ഡെയിലി ഇപ്പം തന്നെ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര പേരുടെ മരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയൊക്കെ ഇടയിൽ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി തല്ലുകൂടുന്ന വാർത്ത കൂടി വരുമ്പോൾ നമുക്ക് വല്ലാണ്ട് ഒരു നാണക്കേട് തോന്നും. അല്ലേ, നമ്മുടെ സമൂഹത്തിൽ എത്ര പേർ പിഞ്ചു കുഞ്ഞുങ്ങൾ, ഒരു നേരം ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ പോലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ആത്മഹത്യ എന്നൊരു മാർഗത്തിലേക്ക് എത്തുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അവരുടെ തീരുമാനത്തിൽ അതിൽ പെട്ടുപോകുന്നു, അവരുടെ ജീവിതം പോകുന്നു. ഈ ഒക്കെ ഈ സമയങ്ങളിലൊക്കെയാണ് നിസ്സാരമായ കാര്യങ്ങൾക്കായി നമ്മൾ ഒരു സമൂഹം ഇവിടെ തല്ലുകൂടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്തൊരു കോൾ എത്തുന്നുണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ,
9: ഹലോ,
2: നമസ്കാരം.
9: നമസ്കാരം, എന്റെ പേര് മനു അഞ്ചാലുമോട്.
2: മനു അഞ്ചാലുമോട്, ഓക്കെ, സ്വാഗതം.
9: ഇപ്പോൾ ശതകോടീശ്വരന്മാരെ ഒരു വശത്ത് സൃഷ്ടിക്കുമ്പോഴ് മറുവശത്ത് ഈ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരുടെ ഒരു പ്രശ്നങ്ങളുണ്ട്, സാമൂഹ്യവും അങ്ങനെ വ്യത്യാസപരമായിട്ടൊക്കെ ലോണൊക്കെ എടുത്ത് അല്ലെങ്കിൽ വീട് വെക്കാനും ഒക്കെ ലോണൊക്കെ എടുത്തിട്ട് അതൊരു ബാധിതായിട്ട് മാറി ഒരു അവസാനം ആത്മഹത്യയിലേക്ക്
2: മാറുന്ന ഒരു സിറ്റുവേഷൻ.
9: അത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ ഹിന്ദു സമുദായത്തിലാണ്. ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നതും ഹിന്ദു സമുദായത്തിലെ ആൾക്കാരാണ്, 90%. അത് ആദ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രശ്നം അവതരിപ്പിക്കാൻ ഒരു ഒരു വേദി അവർക്കില്ല. ഹിന്ദുക്കൾക്ക് മറ്റു മതക്കാർക്ക് അങ്ങനെയല്ല, അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവർ പരിഹരിക്കാനുള്ള സംവിധാനം ആ മതത്തിലുണ്ട്. ഹിന്ദു മതത്തിൽ അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമോ മറ്റു പിന്നെ സാമൂഹികയോ എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള ഒരു വേദി ഹിന്ദുക്കൾക്കില്ല. അതാണ് ഹിന്ദുക്കൾ 90% കൂടുതലും ആത്മഹത്യയിലേക്ക് മാറുന്നത്.
2: അപ്പൊ
9: അതുണ്ടാവുള്ള മാറ്റം ഉണ്ടാകുമെങ്കിൽ അത് അവരുടെ
2: ഇതിന്റെ ഒരു വേദി ഏറ്റവും പ്രധാനം നമുക്ക് തന്നെ ഉണ്ടാക്കാം, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കാം, നമ്മുടെ സൗഹൃദങ്ങൾക്കിടയിൽ ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ എല്ലാം പ്രശ്നം നമ്മളെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാകണം, അല്ലെ, നമുക്കൊരു സഹായം തരാനും ആരെങ്കിലും ഉണ്ടാകണം, അതൊരു പ്രധാന കാരണമാണ്.
9: അത് മാത്രമല്ല, വിദേശത്ത് മറ്റു മതക്കാർക്ക് വിദേശ പണം ഇവിടെ കണ്ടമാനം ഇവിടെ വന്ന്

0: മേബി അമ്മ പറഞ്ഞോ അമ്മ.
1: ഈ ആത്മഹത്യെന്ന് പറഞ്ഞു വരുമ്പോ ഉണ്ടല്ലോ മോളെ, കുടുംബത്തിന് മദ്യപിച്ച് വരുന്നവരെ നമുക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ രീതിയിൽ ഇനി നോക്കിയാലും അവര് ആത്മഹത്യക്ക് മനസ്സ് വെച്ച് പോയാൽ അവര് ആത്മഹത്യ ചെയ്യത്തേ ഉള്ളു മോളെ. പിന്നെ അവർക്ക് ഇനി എങ്ങനെയൊക്കെ നമ്മൾ നോക്കാൻ ചെയ്യും, ആ കുടുംബത്തിനെ കുറിച്ച് അവര് ചിന്തിക്കുന്നില്ല, ഭാര്യയും മക്കളും കഷ്ടപ്പെടുന്നു അതിനെ കുറിച്ചൊന്നും അവർ
0: ചിന്തിക്കുന്നില്ല.
1: അവർക്ക് മദ്യപിക്കണം അവരുടേതായ രീതിയിലുള്ള, ഈ മദ്യപിച്ച് കഴിയുമ്പോ അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളു കാര്യം. ഈ കുട്ടികൾ എന്ത് ചെയ്യും, ഭാര്യ എന്ത് ചെയ്യും, ഒരു വീടായ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഭാര്യയെ എടുത്ത് കഴിക്കുക, മക്കളൊക്കെ കല്ലുക, ഇതൊക്കെ എല്ലാം ആവുമ്പോഴത്തേനും എന്ത് സംഭവിക്കുന്ന, ഈ അയാൾ നല്ല ചിലപ്പോ ചെറുകാലത്തായിരിക്കും അയാൾ ആത്മഹത്യ ചെയ്തിട്ട് പോകും, ഈ കുട്ടികളെയും ഭാര്യയും ഓർക്കുന്നുണ്ടോ? അത് ഓർക്കത്തില്ല. അപ്പൊ അവര് ആ കഷ്ടത്തില് അവര് ഈ കുഞ്ഞിനെ വളർത്തണമെങ്കിൽ, ഈ കുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിൽ ആ തള്ള എന്തുമാത്രം കഷ്ടപ്പെടും. ആ തള്ള ചെറുപ്പമാണെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള അപരാധങ്ങൾ മൊത്തം കേൾക്കേണ്ടി വരും. അവര് പണ്ടുള്ളവരാണെങ്കിൽ അത്രയും കേട്ടും സഹിച്ചും ഒക്കെയാ മക്കളെ വളർത്തുന്നത്. ഇപ്പോഴുള്ളവര് മക്കളെ കൊന്നിട്ട് അവരവരെ കാര്യം നോക്കിപ്പോ ആണോ? അപ്പൊ അങ്ങനെയുള്ള കാലത്തൊക്കെ ഉള്ള രീതിയില എന്റെ കുടുംബത്തിന് ഇത് എന്തൊരു ആത്മഹത്യ, എന്റെ ഭർത്താവ് ആത്മഹത്യ, എന്റെ മോന് കിട്ടിയ പെണ്ണ് അവള് എന്റെ മോനെ കുഞ്ഞിന് 3 വയസ്സുള്ളപ്പോ കളഞ്ഞിട്ട് പോയി വേറെ കൂടെ പോയി അവിടെ തന്നെ അവൾ ആത്മഹത്യ ചെയ്തു. ആ രണ്ട് കുഞ്ഞ് അതിലും അവന്റെ കൂടെ പോയി രണ്ട് മക്കളെ പ്രസവിച്ചു പെൺകുട്ടി. ആ ഈ കുഞ്ഞുങ്ങളെ സ്ഥിതി എന്തായെന്ന് നോക്കിയാ മോളെ. ഇന്ന് ഇന്ന് ആ കുട്ടികളെ കാര്യമല്ലെങ്കിൽ എന്റെ മകന്റെ കുട്ടിയെ ഞാനും എന്റെ മകന്റെ ജീവിതം പോയി, എന്റെ കുഞ്ഞിന് ആ കൊച്ചിനെ ഞാനും മോനും വളർത്തു. അപ്പോഴും നമുക്ക് ആ ഈ ആത്മഹത്യ ചെയ്യുന്നവർക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തിട്ട് പോവാം, അല്ലെങ്കിൽ മക്കളില്ലാതിരിക്കണം. ചെറുപ്പകാലത്ത് ചേർത്താലും അമ്മയ്ക്കും അച്ഛനും നഷ്ടം, കല്യാണം കഴിഞ്ഞ ഒരു കുടുംബമായതിനു ശേഷം വെക്കാത്ത ഭാര്യയ്ക്ക് നഷ്ടം, ഭർത്താവ് പോയി കഴിഞ്ഞാൽ മക്കളും, ഭാര്യ പോയി കഴിഞ്ഞാൽ ഭർത്താവിനും നഷ്ടം മക്കളുമാണ്. ഭർത്താവും നോക്കുമോ, എല്ലാ ഭർത്താക്കന്മാരും നോക്കുമോ മക്കളെ? നോക്കട്ടെ. അവര് അവരുടെ കാര്യം നോക്കിപ്പോ. ഈ കുഞ്ഞുങ്ങളെ ഈ അമ്മമാര് കഷ്ടപ്പെടുന്ന എന്താ കഴിച്ചത്തില്ല ഓരോടൊപ്പം ഉണ്ട്.
0: ശരിയാണ്,
1: അത് ആ ഒരു കൂട്ടത്തിൽ ഞാൻ ചോദിക്കും. പക്ഷെ എന്റെ മകൻ എന്റെ കുഞ്ഞിനെ നോക്കുന്നുണ്ട്.
0: ശരി, മനസ്സിലായി.
1: നമുക്ക് ആ ഒരു ഈ ആത്മഹത്യയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളെ
0: മനസ്സിലായി. നമ്മള് സന്തോഷം, മനസ്സിലായി. എന്തായാലും കുഞ്ഞുങ്ങൾ നന്നായി വളർന്നു വരട്ടെ. നമ്മളിപ്പോ ഒരു ആത്മഹത്യ, ഒരു കുടുംബം ആത്മഹത്യ ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ നിന്നും ആത്മഹത്യ ഒരു പരിഹാരമല്ല എന്നുള്ളതാണ് നമ്മുടെ ശ്രോതാക്കൾ പറയുന്നത് പലരും. കാരണം അതിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, ഇതിൽ മരണം സംഭവിച്ചപ്പോൾ ഇത് മരണം അവർ അത് എന്താ പറയുക, കുറച്ചും കൂടി നമുക്ക് ക്ഷമ കാണിക്കാമായിരുന്നു, ആ ഒരു ആത്മഹത്യ അനാവശ്യമായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള സംസാരം വരുന്നത്. പലരുടെയും സാഹചര്യങ്ങൾ നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ എന്തൊക്കെ അവസരങ്ങളാണ്, എന്തൊക്കെ സാഹചര്യങ്ങളാണ് അവർ അതിജീവിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്തൊരു കോൾ കൂടിയുണ്ട്, ലാസ്റ്റ് കോൾ ാണ്. ഹലോ,
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം,
2: ഞാൻ മേരിക്കുട്ടി രജിരം.
0: ആ മേരിക്കുട്ടി ചേച്ചി,
2: ഞാൻ എല്ലാവരുടെയും കുറച്ചൊക്കെ കേട്ട്, പിന്നെ കുറച്ച് പുറത്തായതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല. അവസാനം എന്തായാലും ഒന്ന് വിളിച്ചു നോക്കണോന്ന് തോന്നി, അതുകൊണ്ട് വന്നാൽ.
0: ഓക്കെ മേരിക്കുട്ടി ചേച്ചി, പറഞ്ഞോ.
2: അത് പിന്നെ നമ്മളെ ഈ പറയുന്നതൊക്കെ എനിക്ക് ഇത് തന്നെയാണ് അഭിപ്രായം. നമ്മള് ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമില്ല. നമ്മള് എന്ത് വന്നിരുന്നാലും പിടിച്ചു നിൽക്കുക. നമുക്ക് സമൂഹത്തിന് ദൈവം നമുക്ക് കയ്യും കാലം തന്ന ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ജോലി ആകുന്നത് ചെയ്യുക. ആരോഗ്യമില്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ഭാര്യയും ഭർത്താവിനാണ് ഒരു അസുഖമെങ്കിൽ നാണക്കേട് വിചാരിക്കരുത്. ഭാര്യ തെണ്ടിയെങ്കിലും ആ മനുഷ്യനെ നോക്കണം, അത് നമ്മൾ നോക്കി ഈ ലോകത്തിൽ കാണിച്ചു കൊടുക്കണം. അതാണ് നമ്മൾ ഈ ലോകത്തിൽ ചെയ്യാൻ ഏറ്റവും വലിയ, നമ്മളെ ജീവിതം നമ്മൾ നശിപ്പിച്ചതുകൊണ്ട് ഒരു ഫലവും ഈ ലോകത്ത് കിട്ടില്ല. അത് ഇത് തന്നെയാണ് ഈ ആളുകളുടെ ദുർവാസയും പിന്നെ കൂടുതലും ആത്മഹത്യക്ക് ഒരു മനുഷ്യനും പിടിച്ചു നിൽക്കാനുള്ള ശക്തി കിട്ടുന്നില്ല. അത് ഒന്നാമത് ഒന്നിലെ ഒരു സുഹൃത്തുക്കളിൽ നിന്നുള്ള ഒരു പിന്നെ അടുപ്പക്കുറവോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള അടുപ്പക്കുറവോ ആയിരിക്കണം. അവർക്ക് അവരുടേതായ വിഷമങ്ങൾ തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. ഞാൻ ഇത് പറയുന്ന വെച്ചാൽ ഇതെല്ലാം എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. 15 വർഷം കൊണ്ട് ഞാൻ സഹിക്കുന്നതാണ് എന്റെ ഭർത്താവിന്റെ അസുഖം. ഏറ്റവും ദാരിദ്ര്യപ്പെട്ട കുടുംബത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പക്ഷെ എങ്കിലും ഇപ്പോഴും ഞങ്ങൾ ജീവിക്കുന്നത് ഈ കിട്ടുന്ന ഗവൺമെന്റിന്റെ, ഇപ്പൊ എനിക്കും പെൻഷനായതുകൊണ്ട് ആ 4000 രൂപ മാത്രമാണ് ഞങ്ങളുടെ സ്വന്തം വരവെന്ന് പറയുന്നത്. 6000 രൂപ മരുന്നിന് വേണം.

0: അതിനുശേഷം പിന്നെ നമുക്ക് വരുന്ന നമ്മുടെ വീട്ടില് അത് അപ്പം റേഡിയോയിലൂടെ ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു മനുഷ്യനെ എല്ലാവർക്കും അറിയാം ഒരു മനുഷ്യൻ എത്ര കുറഞ്ഞ തോതിൽ ജീവിക്കണമെങ്കിലും ഒരു മനുഷ്യൻ എന്ത് വേണമെന്നുള്ളത്. അപ്പൊ നമ്മൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥം? എന്റെ 2.5 സെന്റ് സ്ഥലം 4 ലക്ഷം രൂപയ്ക്ക് ലോൺ ഇരിക്കുകയാണ്. ഒപ്പം മരണം ചെയ്ത കടത്തിന് ഞങ്ങൾ എന്റെ മോളുടെ സ്വർണങ്ങളെല്ലാം പണയം വെച്ച് കടം വാങ്ങിച്ച് നിൽക്കാൻ വയ്യാത്ത സമയമായപ്പോഴത്തേക്ക് ലോൺ വെച്ച് ആ ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നത് മോളാണ്. അപ്പൊ ഇത്രയും വിഷമം സഹിക്കാതെ വരുമ്പോഴേ നമ്മൾ ആത്മഹത്യ ചെയ്തോണ്ടോ എന്ത് ഫലമുണ്ട്? നമ്മൾ ധീരതയോട് ഈ ലോകത്ത് ജീവിക്കണം. പക്ഷെ ഈ പറഞ്ഞ കണക്ക് പലരും പറഞ്ഞ കണക്ക് നമ്മുടെ കഴിഞ്ഞു പോയ മുഖ്യമന്ത്രി പറഞ്ഞായിരുന്നു കേരളം ദാരിദ്ര്യമുക്തം നേടിയെന്നും. ഓരോ ഭവനങ്ങളിൽ കയറി നോക്കണം, ഇതിലും ഞാൻ അനുഭവിക്കുന്നതിലും സങ്കടം അനുഭവിക്കുന്നതിൽ ഈ ലോകത്തുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത് നമ്മളിലും ഉയരങ്ങളിലേക്ക് നോക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മളിലും താഴ്ചയിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മളെ ദൈവം ഇത്ര മാത്രം പരിപാലിക്കുന്നല്ലോ എന്നുള്ള ഓർത്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം.
1: ചേച്ചി വളരെ സന്തോഷം. അതെ അതെ ചേച്ചി പറഞ്ഞ ആ ഒരു വാക്കിനകത്ത് ഇന്നത്തെ വിഷയത്തിലെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ, ധൈര്യമായിട്ടിരിക്കുക, എല്ലാം സാധിക്കും. ഞാൻ പറയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞവസാനിപ്പിക്കേണ്ട കാര്യങ്ങൾ ആ ചേച്ചി തന്നെ പറഞ്ഞു. ഓരോ ഭവനങ്ങൾ നമ്മൾ സന്ദർശിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കും താഴേക്കിടയിൽ ഉള്ളവർ അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഇത് നമ്മൾക്കിതെങ്കിലും സാധിക്കുന്നല്ലോ എന്നുള്ളൊരു വിശ്വാസം, ആത്മവിശ്വാസം നമുക്കുണ്ടാവും. മുന്നോട്ട് പോവുക, ജീവിതമാണ്. ഒരുപാട് പ്രതിസന്ധികളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, ദുഃഖങ്ങളുണ്ടാകാം. അതിജീവിക്കുക, മുന്നോട്ട് പോവുക. ഈ പറഞ്ഞു പോകുന്നവർക്ക് പറഞ്ഞു പോകാൻ കഴിയുമെന്ന് നിങ്ങൾ കുറച്ചു പേരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അല്ല, നമുക്ക് പറയുന്നതോടൊപ്പം തന്നെ അത് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള ചിന്ത ഓരോരുത്തരിലും വരുമ്പോൾ അത് വിജയിക്കുക തന്നെ ചെയ്യും. എന്തായാലും ഇന്നത്തെ മിണ്ടിയും പറഞ്ഞ പരിപാടിയിൽ നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്.
2: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20 ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം, 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474-293-111.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
4: അപ്പൊ അതറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
3: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിച്ചു.
4: അതെ, 4 ആദ്യം എത്തുന്ന 51 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്. റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം, 7 ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
5: ഗുഡ് മോർണിംഗ് ഫൺഫ്യൂഷനിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ രേഷ്മ. അപ്പൊ ദേ നമുക്ക് ഫൺഫ്യൂഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. ഒരു ചോദ്യം, 7 ടൈം. അതിനുള്ളിൽ തന്നെ മാക്സിമം ആൻസർ പറയാൻ ശ്രമിക്കുക. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ വേഗം തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-29-3-1111. അടുത്ത പതി നമുക്ക് ഫസ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
6: ഹലോ.
5: ഹലോ, നമസ്കാരം.
6: നമസ്കാരം.
5: പേര് പറയോ.
6: പേര് കൃഷ്ണേന്ദു, കൊല്ലത്തു നിന്ന് വിളിക്കുന്നു.
5: ഓക്കെ കൃഷ്ണേന്ദു, ചോദ്യം ഇതാണ്. മാ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 സിനിമ പേര് പറയണം. അക്ഷരം മായ ആണ്. 7 ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
6: മാമ്പഴക്കാലം, മേലെ പറമ്പിലാൺ വീട്, മായാവി.
5: ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ കൃഷ്ണേന്ദു, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-1111. അപ്പൊ ദേ നമുക്ക് അടുത്ത കോള് കണക്ട് ആകുന്നതേ ഉള്ളൂ. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
7: ഹലോ.
5: ഹലോ, പേര് പറയോ അമ്മ. ഹലോ, പേര് പറയോ. ഓക്കെ, ലത അമ്മ. അക്ഷരം മാ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 പാട്ട് പറയണം. 7 ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
7: അറിഞ്ഞിരുന്നാലും മനസ്സിന്റെ മടിയിൽ മലരായി തിരിയുന്നു മഴയെ മഴയെ.
5: ടൈം ഔട്ടായി. ഓക്കെ അമ്മ, അതാദ്യം പറഞ്ഞതിനെ കുറച്ച് ലെങ്ത് കൂടിപ്പോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
8: ഹലോ.
5: ഹലോ, നമസ്കാരം.
8: ഹലോ, നമസ്കാരം.
5: പേര് പറയോ.
8: പേര് സിന്ധു വാളത്തിങ്ങൽ.
5: ഓക്കെ സിന്ധു ചേച്ചി, തല എന്ന വാക്കില്ലേ, തല തല തല തല എന്ന വാക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 സ്ഥല പേര് പറയണം. 3 പറയാൻ പറ്റുമെങ്കിൽ 3 പറഞ്ഞു, കുറഞ്ഞത് 2 പറയാ കേട്ടോ.
8: തലശ്ശേരി.
5: ഓക്കെ, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
8: തലശ്ശേരി.
5: അടുത്തത്
8: താമരക്കുളം.
5: താമരക്കുളത്തിൽ തലയില്ല. ചേർത്തലയിലും തലയില്ല. ചേർത്തലയുടെ തല ലാസ്റ്റ് ആണ്, നമുക്ക് സ്റ്റാർട്ടിങ് വേണം. ഓക്കെ, ടൈം ഔട്ടായി. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
9: ഹലോ
5: ഹലോ, നമസ്കാരം.
9: നമസ്കാരം.
5: പേര് പറയൂ.
9: അജിത
5: ചേച്ചി, ചോദിക്കട്ടെ. ഒരാള് ഒരു ദോശ ഉണ്ടാക്കുമായിരുന്നു, പെട്ടെന്ന് ആ ദോശ പറന്നുപോയി, എന്തുകൊണ്ടാ? കുസൃതി ചോദ്യമാണേ. ഒരാളൊരു ദോശ ഉണ്ടാക്കുമായിരുന്നു, പെട്ടെന്ന് ആ ദോശ പറന്നുപോയി, എന്തുകൊണ്ടായിരിക്കും? കുസൃതി ചോദ്യമാണ്. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. അല്ല, ആലോചിച്ച് നോക്ക്. അമ്പിളി വാമനൊന്നും അല്ല. ഓക്കെ, ടൈം ഔട്ട് ആയിരിക്കുകയാണ്. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ, ഹലോ, പേര് പറയൂ. അതെ,
10: ഞാൻ ജിജോ ചേട്ടാ.
5: ഓക്കെ ജിജോ ചേട്ടാ, അക്ഷരം ആയാണ്, ആ വെച്ചിട്ട് മൂന്ന് പാട്ട് പറയണം കേട്ടോ.
10: ആദ്യമായി കണ്ടതാണ് ആദ്യത്തെ കൺമണി, ആയിരിക്കണം ആദ്യമായി കണ്ടതാൾ.
5: ടൈം ഔട്ടായി. ഓക്കെ ചേട്ടാ, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
11: ഹലോ
5: ഹലോ, നമസ്കാരം.
11: നമസ്കാരം.
5: പേര് പറയൂ.
11: പേര് കൃഷ്ണപിള്ള.
5: ചോദിക്കട്ടെ, കുസൃതി ചോദ്യാണേ.
11: വി പാർക്കിന്ന് വിളിക്കാനേ.
5: ആ ഓക്കെ ഓക്കെ ചേട്ടാ.
11: രേഷ്മയല്ലേ?
5: അതെ അതെ, രേഷ്മയ.
11: കണ്ടിന്യൂ, ഞാൻ റേഡിയോ കേൾക്കുന്ന ആളാണ്.
5: ആ, ഞാൻ ചേട്ടാ ഒരു തവണ കാതോട് കാതോരത്തി വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ കേട്ടായിരുന്നു അപ്പോഴ്. അപ്പൊ ചോദിക്കട്ടെ ചോദ്യം. ഒരു ഉറുമ്പും കൊതുകും കൂടി ക്ലാസ്സിന് പോയി, കുറച്ചു കഴിഞ്ഞപ്പോ ഉറുമ്പിനെ കാണാനില്ല, എന്തായിരിക്കും കാര്യം? ഒരു ഉറുമ്പും കൊതുകും കൂടി ക്ലാസ്സിന് പോയി, കുറച്ചു കഴിഞ്ഞപ്പോ ഉറുമ്പിനെ കാണാനില്ല, എന്തായിരിക്കും കാര്യം എന്നുള്ളതാണ് കുസൃതി ചോദ്യമാണ്. ചോദ്യം മനസ്സിലായോ? കൊറച്ചു കഴിഞ്ഞപ്പോ ഉറുമ്പിനെ കാണുന്നില്ല.
11: ആ,
5: എന്താണ് കാര്യം എന്നുള്ളതാണ്. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
11: അല്ല
5: അല്ല, അറിയത്തില്ല. ഓക്കെ ചേട്ടാ, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
12: ഹലോ
5: ഹലോ, നമസ്കാരം.
12: നമസ്കാരം.
5: പേര് പറയൂ.
12: പേര് ലീലമ്മ.
5: ഒന്നുകൂടെ പറയൂ അമ്മ.
12: ലീലമ്മ. ലീലമ്മ.
5: ലീലമ്മ. ഓക്കെ ലീലമ്മ, ചോദിക്കട്ടെ.
12: ചോദിച്ചോ.
5: മഴ എന്ന വാക്കില്ലേ, മഴ മഴ, ആ മഴ എന്ന വാക്കില് സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം.
12: അറിയത്തില്ല മോളെ.
5: അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഒരു പാട്ടും അറിയത്തില്ല. മഴ വെച്ചൊക്കെ ഉണ്ട്, ഒന്ന് ആലോചിച്ചു നോക്കേ. ഓക്കെ ഓക്കെ, സാരല്ല കേട്ടാ. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
13: ഹലോ
5: ഹലോ, നമസ്കാരം.
13: നമസ്കാരം.
5: പേര് പറയോ.
13: ലീല.
5: ഓക്കെ ലീല ചേച്ചി, ചോദ്യം ഇപ്പൊ ചോദിച്ച ചോദ്യം തന്നെയാണ്. മഴ എന്ന വാക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം. 7 സെക്കൻഡ് ആണ് ടൈം. അടുത്തത് ഇനി ആ ആദ്യം പാടിയ മഴയുടെ അടുത്തൊരു ലൈൻ എന്ന് പറഞ്ഞേ.
13: മഴ
5: ഓക്കെ ഓക്കെ, അത് കറക്റ്റ്. ഇപ്പൊ അത് കറക്റ്റായി. പിന്നെ ഞാൻ ടൈം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുത്തേന്ന് പറഞ്ഞതാ. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
14: ഹലോ
5: ഹലോ, നമസ്കാരം.
14: നമസ്കാരം, പള്ളിത്തോട്ടം വിളിക്കയാ.
5: ഓക്കെ, പേര് പറഞ്ഞോ ചേട്ടാ.
14: പേര് രാജൻ എന്ന്.
5: രാ എന്ന അക്ഷരമല്ലേ രാ? രാ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. മലയാളം വേണം, മലയാളം വേണേ. വേഗം പറഞ്ഞോ, സമയം നമുക്ക് കഴിഞ്ഞു, ടൈം ഔട്ടായി. ഒരെണ്ണമെങ്കിലും പറയുന്നുണ്ടോ?
14: നമുക്കൊരു ചോദ്യം ചോദിക്കാൻ പറ്റൂ?
5: കുസൃതി ചോദ്യമാണോ?
14: കുസൃതി ചോദ്യ
5: നോക്കാം, ട്രൈ ചെയ്യാം. പറഞ്ഞോ,
14: പറയട്ടെ. ഒരു വർഷത്തിൽ എത്ര മണിക്കൂറുണ്ടെന്നറിയാവോ?
5: ഒരു
14: വർഷത്തിൽ എത്ര മണിക്കൂർ?
5: കുസൃതി ചോദ്യമാണോ?
14: കുസൃതി ചോദ്യ.
5: ക്ലൂ തരൂ.
14: ക്ലൂ തരാനില്ല, ഞങ്ങളെ ഞങ്ങളെ നിങ്ങൾ നിങ്ങളെ ഒരു ക്ലൂ തന്നില്ല ഞങ്ങടുത്ത്.
5: ഒരു മണിക്കൂർ
14: പറയട്ടെ. ഒരു വർഷം ഞങ്ങൾ പറയട്ടെ, ഒരു വർഷത്തെ ടൈം എന്ന് പറഞ്ഞാൽ 8760. 8760 മണിക്കൂർ.
5: അത് കുസൃതി ചോദ്യം അല്ല ചേട്ടാ. അത് ജീക്കയാ. ഞാൻ അങ്ങനെ കണക്ക് കൂട്ടി, പക്ഷെ കുസൃതി ചോദ്യം പറഞ്ഞാൽ ഞാൻ ഒരു വർഷത്തിൽ ഒന്നെന്നുള്ള കണക്ക് കൂട്ടിയത്. ഓക്കെ, സാരമല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
15: ഹലോ
5: ഹലോ, നമസ്കാരം.
15: നമസ്കാരം,
5: പേര് പറയൂ.
15: സുനിതയാണ്.
5: സുനിത ചേച്ചി, ചോദ്യം എന്താണ്? ഹാ എന്ന അക്ഷരമല്ലേ? ഹാ
15: ഓ
5: ഓ അല്ല, ഹാ. ഹാ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് സ്ഥല പേര് പറയണം. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
15: ഹരിപ്പാട്.
5: ഒരു സ്റ്റേറ്റ് ഉണ്ട് നമ്മുടെ. വേഗം പറഞ്ഞു. വരട്ട്, ആലോചിച്ച് നോക്ക്. കിട്ടിയോ? കിട്ടുന്നില്ല. അപ്പൊ സാരമില്ല, ആലോചിച്ച് വെച്ചിരുന്നാ. ആ ഹരിയാന. ഇനി ഒന്നും കൂടെ വേണം, പക്ഷെ ടൈം ഔട്ട് ആയി പോയി. സാരമില്ല. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ, പേര് പറയോ.
16: ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്, പേര് പറയോ. നമസ്കാരം.
16: ശോഭ ചേച്ചിയാണ്.
5: ഓക്കെ ശോഭ ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു?
16: പറഞ്ഞോ മോളെ.
5: സുഖമായിട്ടിരിക്കുന്നു? ഓക്കെ, അതൊക്കെ നമ്മുടെ ലൈഫ് ആകുമ്പോ അങ്ങനെയാണല്ലോ, നമ്മൾ അതെല്ലാം ഓവർകം ചെയ്യണം.
16: രണ്ടും കൂടെ നമ്മള് അത് ഭഗവാന്റെയും കൂടെ ഒരു ചിത്രത്തിലങ്ങ് വിട്ടേക്കാണ്.
5: ഓക്കെ, അപ്പൊ നമ്മുടെ
16: വ്യക്തമാവുന്നില്ല, നമുക്ക് കേക്കാവോ?
5: എനിക്ക് കേക്കാം, നല്ല ക്ലിയർ ആയിട്ട് കേക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല.
16: ഇവിടെ റോഡ് സൈഡില് വണ്ടിയൊക്കെ
5: പോകുന്നോണ്ടിരിക്കും. അപ്പൊ ചോദ്യം, കാ എന്ന അക്ഷരല്ലേ? കാ കാ
16: കായ
5: കാ
16: പത്തു വെളുപ്പിന് കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എന്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. ഇത്രേ അറിയത്തോളൂ
5: ചേച്ചി. ഞാൻ ചോദ്യം ചോദിച്ചില്ലായിരുന്നു ചേച്ചി.
16: ഓള് പായ എന്ന് പറഞ്ഞു.
5: ഞാൻ കാ എന്ന അക്ഷരമാണ് പറഞ്ഞത്. അക്ഷരം കേട്ടതും ചേച്ചി അങ്ങ് പാടി. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. എനിക്ക് തോന്നുന്നു എന്തോ റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ചേച്ചി ക്ലിയർ ആയുന്നില്ല. സാരമല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
17: ഹലോ
5: ഹലോ, പേര് പറയോ.
17: എന്റെ പേര് ബീന.
5: ഓക്കെ ബീന ചേച്ചി, ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കണേ. ചോദ്യം ഇതാണ്, ഞാൻ എന്ന വാക്കിലെ ഞാൻ ഞാൻ എന്ന വാക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
17: ഞാൻ അയ്യോ
5: കിട്ടിയില്ല,
17: കിട്ടുന്നില്ല,
5: കിട്ടുന്നില്ല. ഓക്കെ സാരോല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു ഷോർട്ട് ബ്രേക്ക് ആണ്, ബ്രേക്ക് നേഷൻ തിരികെത്താം.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
18: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
19: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
20: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: വിശേഷങ്ങൾ പറയൂ.
21: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: ഓക്കെ തിരികെ എത്താം ഫൺ ഫ്യൂഷനിലേക്ക്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
22: ഹലോ
5: ഹലോ, പേര് പറയൂ. ഓക്കെ അംബിക ചേച്ചി, ചോദിക്കട്ടെ. സിമ്പിള്, ഓ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 പാട്ട് പറയണം. ഓ ആണ് അക്ഷരം. ഓ
22: ഓടി ഓടി ഒളിച്ചു എന്നെ തേടി തേടി പിടിച്ചു. അകത്തുള്ള ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ.
5: ടൈം ഔട്ടായി.
22: അയ്യോ
5: ഇത്രയും നീളത്തിൽ പാടിയ ടൈം ഔട്ടാവും. നമുക്ക് ജസ്റ്റ് പാട്ടെന്ന് പറഞ്ഞാ മതിയായിരുന്നു. ഒരെണ്ണം കൂടെ അറിയോ പാടാൻ? ഒന്നും കൂടെ അറിയോ?
22: ഓക്കെ
5: ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ അക്കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
23: ഹലോ
5: ഹലോ, പേര് പറയോ.
23: ഉമ.
5: ഉമ്മ, ഉമ്മ ചേച്ചി എവിടുന്നാ വിളിക്കുന്നത്? രണ്ടാം കുട്ടി എന്ന്. ചോദിക്കട്ടെ, കട എന്ന വാക്കില്ലേ കട, കട എന്ന വാക്കില് സ്റ്റാർട്ട് ചെയ്യുന്ന 3 സ്ഥല പേര് പറയണം. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത്ര ഫാസ്റ്റ് ആയിരുന്നോ? 1 സെക്കൻഡ് പോലും വേണ്ടിയിരുന്നില്ല. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
24: ഹലോ
5: ഹലോ, പേര് പറയൂ. ഓക്കെ അമ്മ, പ എന്ന അക്ഷരത്തില് സ്റ്റാർട്ട് ചെയ്യുന്ന 3 പാട്ട് പറയണം കേട്ടോ. പാ
24: 8 സെക്കൻഡ്.
5: ടൈം ഔട്ടായി. ടൈം ഔട്ടായി. രണ്ടാമത് പറഞ്ഞ പാട്ട് പാടാം
24: പാടാം എനിക്ക്
5: നമുക്കു പാടാം. ആ പാട്ടാണോ ഉദ്ദേശിച്ചേ? ഓക്കെ ഓക്കെ അമ്മ, സരല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
25: ഹലോ
5: ഹലോ, നമസ്കാരം.
25: നമസ്കാരം,
5: പേര് പറയൂ.
25: നൗഫൽ.
5: ഓക്കെ നൗഫൽ, ചോദിക്കട്ടെ.
25: നേരത്തെ
5: ചോദിച്ചൊരു കുസൃതി ചോദ്യമാണ്. ഒരു ഉറുമ്പും കൊതുകും കൂടി ക്ലാസ്സിന് പോയി. കുറച്ചു കഴിഞ്ഞപ്പോ ഉറുമ്പിനെ കാണുന്നില്ല, എന്തായിരിക്കും കാര്യം? ഒരു ഉറുമ്പും
25: കൊതുകും.
5: കട്ടുറുമ്പ്. കറക്റ്റ് ആൻസർ ആയിരുന്നു. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
26: ഹലോ
5: ഹലോ, നമസ്കാരം. കട, അത് ആൻസർ പറഞ്ഞു.
26: പറഞ്ഞോ. ചിന്നക്കട.
5: ഉം.
26: പെരിയ കട.
5: അത് മൂന്ന് എല്ലാ ആൻസർ തെറ്റാ. അത് ലാസ്റ്റിലാ കട, നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കട വരണം. ഓക്കെ, അപ്പൊ ചോദിക്കട്ടെ ഒരു കാര്യം. അത് ഡോക്ടർ പറഞ്ഞാൽ സന്തോഷമാകും, പക്ഷേ കടക്കാരൻ പറഞ്ഞാൽ സങ്കടം. എന്താണ് ഒരു കാര്യം? ഡോക്ടർ പറയുമ്പോ നമുക്കത് സങ്കടം വരും, കടക്കാരൻ പറയുമ്പോ സന്തോഷം വരും. ആൻസർ തെറ്റിപ്പോയി. ഓക്കെ ചേട്ടാ, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കും. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
0: ഹലോ, കൃഷ്ണകുമാരി മരുത്തരി.
5: ഓക്കെ കൃഷ്ണകുമാരി അമ്മ, ചോദിക്കട്ടെ.
0: ചോദിച്ചോ.
5: കണ്ണാടി എന്ന വാക്കില്ലേ, കണ്ണാടി എന്ന വാക്കില് സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം, 7 സെക്കൻഡ് ആണ് ടൈം.
0: കണ്ണാടി ആദ്യമായി കണ്ണാടി പുഴയോരത്ത്
5: കണ്ണാടി പുഴയോരത്ത് ആ പാട്ടൊന്ന് പാടൂ.
0: കണ്ണാടിപ്പുഴയുടെ
5: അതൊക്കെ അതൊക്കെ.
0: പിന്നെ കണ്ണാടി ആദ്യമായി
5: അമ്മ പറഞ്ഞ കണ്ണാടി പുഴയോരത്തെന്നാ
0: ശരിയാ
5: പാട്ട് മാറിപ്പോയി. അത് വേറൊരു പാട്ടിന്റെ അനുവല്ലവ്യാ. ഓക്കെ ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ.
5: ഓക്കെ നൂർജഹാൻ ജിഷി, ചോദിക്കട്ടെ. ഒരു ഡോക്ടറിന്റെ അടുത്തൊരു പേഷ്യന്റ് പോയി, ആ പേഷ്യന്റിന് 3 ടാബ്ലറ്റ് കൊടുത്തു. ഈച്ച് ഹാഫ് ആൻ അവറില് ആ ടാബ്ലറ്റ് എടുക്കാൻ പറഞ്ഞു. സോറി, എവറി ഹാഫ് ആൻ അവറില് ആ ടാബ്ലറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എത്ര ടൈമിനുള്ളില് ആ ടാബ്ലറ്റ് തീരും?
1: അത് ടാബ്ലറ്റ് തീർക്കുന്നേ ടാബ്ലറ്റ് നമ്മുടെ ഗുളികയല്ലല്ലോ.
5: ചേച്ചി, ഒരു ഡോക്ടറിന്റെ അടുത്ത് ഒരു പേഷ്യന്റ് പോയി, ആ പേഷ്യന്റിന് 3 ടാബ്ലറ്റ് കൊടുത്തു, 3 ഗുളിക കൊടുത്തു. എവറി ഹാഫ് ആൻ അവറില് ഓരോ അരമണിക്കൂറിലും ആ ടാബ്ലറ്റ് എടുക്കണമെന്നോ കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എത്ര ടൈമിലുള്ളില് ആ 3 ടാബ്ലറ്റ് തീരും എന്നതാണ് ചോദ്യം.
1: എവരി ഹാഫ് ആൻ അവറിൽ എത്ര എത്ര എത്ര മണിക്കൂറിനുള്ളിൽ തീരുമെന്നാണ്? 3 മണിക്കൂറിനുള്ളിൽ
5: അല്ല, മൊത്തം 3 ടാബ്ലറ്റേ ഉള്ളു.
1: വളരെ 1.5 മണിക്കൂറിനുള്ളിൽ
5: അല്ല.
1: മുമ്പേ പറഞ്ഞാൽ ഉത്തരം ഞാൻ പറയട്ടെ.
5: ഏതാ?
1: ഡോക്ടർ പറഞ്ഞ
5: പറയുമ്പോ സങ്കടമായി. സന്തോഷമാകും, ഷുഗർ ഇല്ല, അതാണ് അതിന്റെ ആൻസർ. ഇതിന്റെ ആൻസർ അറിയോ? ഓക്കെ, സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ
5: ഹലോ, പേര് പറയോ. ഓക്കെ സുജിത ചേച്ചി, ഹാ എന്ന അക്ഷരമല്ലേ, ഹാ ഹാ ഹൃദയം എന്നെഴുന്ന ഹാ, ആ ഹാ എന്ന അക്ഷരത്തില് സ്റ്റാർട്ട് ചെയ്യുന്ന 3 പാട്ട് പറയണം, 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ
3: ഹൃദയം ഒരു ദേവാലയം ഹൃദയ സരസിലെ.
5: ഓക്കെ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
4: ഹലോ
5: ഹലോ, നമസ്കാരം.
4: എന്റെ പേര് സരിത.
5: ഓക്കെ സരിത, ചോദിക്കട്ടെ. കുസൃതി ചോദ്യമാണേ. ഇരുപത്തെട്ട് ദിവസമുള്ള മാസം ഏതാന്ന് പറയണം. 28 ദിവസമുള്ള മാസം
6: ഏഴ് സെക്കൻഡ്.
5: ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
7: ഹലോ
5: ഹലോ, പേര് പറയൂ. ഓക്കെ, സുലോചന ചേച്ചി, ക്യാരക്ടർ ചോദിച്ചാ പറയാൻ പറ്റുമോ? സിനിമയുടെ ക്യാരക്ടർ ചോദിച്ചാ പറയാൻ പറ്റുമോ? കുസൃതി ചോദ്യം ചോദിക്കാം. തലയുള്ളപ്പോൾ ഉയരം കുറവും തലയില്ലാത്തപ്പോൾ ഉയരം കൂടുതലും ഉള്ളത് എന്തിനാണ്? തലയുള്ളപ്പോൾ ഉയരം കുറവും തലയില്ലാത്തപ്പോൾ ഉയരം കൂടുതലും ഉള്ളത് എന്തിനാണ്? 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. അല്ല അല്ല അല്ല അല്ല അല്ല, അതൊന്നും അല്ല. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നൊരു സാധനമാ. രാത്രിയിലാണ് മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്.
7: രാത്രി
5: മെയിൻ ആയിട്ട് യൂസ് ചെയ്യും. ലൈറ്റ് ഒന്നുമല്ല. ടൈം ഔട്ട് ആയിരിക്കുകയാണ്. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
8: ഹലോ
5: ഹലോ, പേര് പറയൂ.
8: ഹലോ
5: ഹലോ, പേര് പറയൂ.
8: മഞ്ജു. മഞ്ജു.
5: മഞ്ജു ചേച്ചി, ആ റേഡിയോയുടെ വോളിയം കുറയ്ക്കോ. കുറഞ്ഞില്ല, കുറച്ചുകൂടെ കുറയട്ടെ. ആ, ചോദ്യം ഇതാണ്. പക്ഷിയും മാനുമുള്ള ഒരു സ്ഥലത്തിന്റെ പേര് പറയണം. പക്ഷിയും മാനുമുള്ള ഒരു സ്ഥലത്തിന്റെ പേര്. 7 സെക്കൻഡ്. പക്ഷി പക്ഷി ഇല്ലേ, പക്ഷി. പക്ഷിയും മാനും.
8: കിട്ടുന്നില്ല.
5: കിട്ടുന്നില്ല.
8: ഞാൻ അങ്ങോട്ടൊന്ന് ചോദിച്ചോട്ടെ?
5: ആ, ചോദിക്ക്.
8: നേരത്തെ ഒരു കുസൃതി ചോദ്യത ഉണ്ടായിരുന്നല്ലോ, പറന്ന് ഒരു ആള് ദോശ ചുട്ടു, അത് പറന്നു പോകുന്നുള്ളത്. അത് പേപ്പർ റോസ്റ്റ്
5: അല്ല, പ്ലെയിൻ ദോശയാണ് ആൻസർ.
8: നെയ് ദോശ, ഗീ റോസ്റ്റ്, പേപ്പർ റോസ്റ്റ്.
5: ചേച്ചി, പ്ലെയിൻ ദോശയാണ് ആൻസർ. പ്ലെയിൻ, പ്ലെയിൻ.
8: ആ,
5: പ്ലെയിൻ പറക്കത്തില്ലേ, അതാണ് ആൻസർ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, കോള് കണക്ട് ആകുന്നതേ ഉള്ളൂ. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
9: മിനിയാണ്.
5: ഓക്കെ മിനി ചേച്ചി, എവിടുന്നാ വിളിക്കുന്നേ?
9: ഞാൻ വിളിക്കുന്ന കൂടെ ബഹളത്തുണ്ട്. നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ല മോളെ?
5: ഏതാ?
9: അത് പശ്ചിമ ബംഗാളാണ്.
5: പശ്ചിമ ബംഗാൾ? ഏത് ചോദ്യമാ?
9: മുമ്പേ ഒരു ചോദ്യം ചോദിച്ചല്ലേ.
5: പക്ഷിയും മാനുമുള്ള, അല്ല അല്ല, പശ്ചിമ ബംഗാള് എങ്ങനെ കണക്ട് ആവും? പക്ഷിയും
9: മാനും.
5: പശ്ചിമ അല്ല, അതല്ല ആൻസർ.
9: പിന്നെ അത് കഴിഞ്ഞിട്ട് ഗുളികയുടെ ഓർമ്മ ചോദിച്ചില്ല, അത് 2.5 മണിക്കൂറാണോ?
5: അല്ല, 1 മണിക്കൂറാണ് അതിന്റെ ആൻസർ. ഒരു മണിക്കൂറാണ് അതിന്റെ ആൻസർ. ആദ്യത്തെ ഗുളിക നമ്മൾ ആദ്യം ഫസ്റ്റ് ഇപ്പം 12 മണിക്കാണ് നമ്മളൊരു ഗുളിക കഴിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഗുളിക കഴിച്ചില്ലേ 12 മണിക്ക്? അടുത്ത 12.5 ആകുമ്പോൾ നമ്മൾ സെക്കൻഡ് ഗുളിക കഴിക്കും. 1 മണിയാകുമ്പോൾ നമ്മൾ തേർഡ് ഗുളിക കഴിക്കും. അപ്പൊ 1 മണിക്കൂർ. ആ, 1 ഗുളിക വെച്ചാ കഴിക്കുന്നത്. അപ്പൊ 1 മണിക്കൂറിനുള്ളിൽ 3 ഗുളിക നമ്മൾ കഴിക്കും. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ, റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ. ഇല്ല, കൊറയട്ടെ കൊറയട്ടെ, കുറച്ചുകൂടെ കൊറയട്ടെ. ആ, ഇപ്പൊ കേക്കാം. പേര് പറഞ്ഞോ.
10: എന്റെ പേര് വിദ്യ.
5: വിദ്യ, ചോദിക്കട്ടെ. തീറ്റ കൊടുത്താൽ ജീവിക്കും, വെള്ളം കൊടുത്താൽ മരിക്കും, എന്താന്ന് പറയണം? തീറ്റ കൊടുത്താൽ ജീവിക്കും, വെള്ളം കൊടുത്താൽ മരിക്കും. അല്ല, മനുഷ്യന് വെള്ളം കൊടുത്താൽ മരിക്കും.
10: പക്ഷിയും മാനുമുള്ള സ്ഥലത്തിന്റെ പേര് പറയട്ടെ.
5: കിളിമാനൂര്. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ തീ ആണ്. തീറ്റ കൊടുത്താൽ ജീവിക്കും, വെള്ളം കൊടുത്താൽ മരിക്കും. തീ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഫൺഫ്യൂഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തൊരു ഫൺഫ്യൂഷനിലൂടെ കേട്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ് രേഷ്മ.
2: ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ബിൻസിഗറിൽ ഇപ്പോൾ കൂടെയുണ്ട് ഞാൻ സഖി. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
1: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും, കൂടെയുണ്ട് ഞാൻ സഖിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കൂടെയുണ്ട് ഞാൻ സഖിയിൽ പറയുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന കുറച്ച് ഭക്ഷണത്തിനെ കുറിച്ചിട്ടാണ്. അതായത് അവരുടെ ഗട്ട് ഹെൽത്ത് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ കൂടെയുണ്ട് ഞാൻ സഖിയിൽ പറയുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, രാവിലെ തന്നെ മധുരം ചേർത്തവ നൽകാതിരിക്കുന്നതാണ് നല്ലത്. ധാന്യ വിഭവങ്ങൾ പയറുവർഗത്തിനും പച്ചക്കറികൾക്കും ഒപ്പം അവർക്ക് നൽകാം. നാരുകൾ അടങ്ങിയ ഓട്സ്, മില്ലറ്റ്, റാഗി എന്നിവയാണ് ഏറ്റവും അവർക്ക് കൊടുക്കാൻ നല്ലത്. പാക്കറ്റിൽ ലഭിക്കുന്ന ജ്യൂസിലും പൊടി കലക്കി തയ്യാറാക്കുന്ന നിറമുള്ള പാനീയങ്ങളിലും മധുരം കൂടുതലാണ്. അപ്പോൾ അതിൽ നാര് വളരെ കുറവുമാണ്. പഴങ്ങൾ കഴിക്കാനായിട്ട് നൽകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ സ്മൂത്തി നൽകാം. ആപ്പിൾ, ഏത്തപ്പഴം, പപ്പായ, പേരയ്ക്ക എന്നിവയിൽ ധാരാളം നാരുകളുണ്ട്. അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വിഭവമാണ് സാൻഡ്വിച്ച്. അപ്പോൾ എപ്പോഴാണെങ്കിലും സാൻഡ്വിച്ച് തയ്യാറാക്കാൻ ഹോൾ വീറ്റ് ബ്രെഡും റോൾ ഉണ്ടാക്കുമ്പോൾ അതിന് ചപ്പാത്തിയും ഉപയോഗിക്കാം. മൈദ മാത്രമുള്ള വൈറ്റ് ബ്രെഡ് ഏറ്റവും അധികം ഒഴിവാക്കുന്നതാണ് നല്ലത്. ദിവസവും കാൽ കപ്പ് തൈര് കുട്ടിക്ക് നൽകുന്നത് നല്ലതാണ്. വീട്ടിൽ ഉറയൊഴിച്ച് തയ്യാറാക്കുന്ന തൈരാണ് ഏറ്റവും നല്ലത്. കുക്കുംബർ കഷ്ണങ്ങൾ തൈരിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുന്നത് നമുക്ക് കൂടുതൽ, അതായത് മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അതൊരു ഇരട്ടി ഗുണമാണ്. പകൽ സമയം ദാഹം അകറ്റാൻ ഇഞ്ചി ചതച്ചിട്ട് മോര് നൽകാം. ഡ്രൈ ഫ്രൂട്ട്സും വിത്തുകളും വറുത്ത് തരിതരിപ്പായി പൊടിച്ചു വെച്ചാൽ സ്മൂത്തി, സാൻഡ്വിച്ച്, ഫ്രൂട്ട് സാലഡ്, ഓട്സ് കുറുക്കിയത് എന്നിവയിലെല്ലാം ചേർത്ത് നൽകാം. അപ്പോൾ നല്ല ഗുണം അവർക്ക് കിട്ടും. ഈന്തപ്പഴവും ശർക്കരയും ചേർത്ത് സ്നാക്ക് ബോൾസ് തയ്യാറാക്കാം. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് കുട്ടികളുടെ ആ ഒരു ഗട്ട് ഹെൽത്ത്, കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഇതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത കൂടെയുണ്ട് ഞാൻ സഖിയിൽ പുതിയ ടിപ്സുമായി വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. അഞ്ചാലുമുട തൃക്കരുവ ഗ്രാമപഞ്ചായത്തിൽ താൽക്കാലിക ഡ്രൈവർ ഒഴിവിലേക്കുള്ള അപേക്ഷ 13-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് മുൻപ് ഓഫീസിൽ നൽകണം. എഴുത്തു പരീക്ഷ 20-ാം തീയതി രാവിലെ 11-ന് അഭിമുഖം 22-ന് നടത്തും. വിവരങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടണം. തീരപ്രദേശത്ത് നാളെ വരെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് ജില്ലാ കളക്ടർ അറിയിക്കുന്നു. കേരള തീരത്ത് മോശം കാലാവസ്ഥയും ശക്തമായ കാറ്റും പ്രക്ഷുബ്ധമായ കടലും കാരണം മത്സ്യബന്ധനത്തിന് പ്രതികൂലമായ സാഹചര്യമാണെന്നും കളക്ടർ അറിയിച്ചു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ജൂനിയർ റെസിഡന്റ് ഒഴിവിലേക്ക് കരാർ നിയമനം നടത്തും. 15-ാം തീയതി രാവിലെ 11 മണിക്ക് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിന്റെ കാര്യാലയത്തിൽ ഇന്റർവ്യൂ നടക്കും. കെ രവീന്ദ്രനാഥൻ നായരുടെ 3-ാമത് അനുസ്മരണ യോഗവും കലാവിരുന്നും ജൂലൈ 8 ബുധനാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ പബ്ലിക് ലൈബ്രറിയിലെ സോപാനം ഓഡിറ്റോറിയത്തിലും കൊയിലോൺ ആർട്ട് ഗാലറിയിലുമായി നടക്കും. രാവിലെ 10 മണിക്ക് ചിത്രകലാകാരുടെ ചിത്രപ്രദർശനവും സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അച്ചാണി കെ രവീന്ദ്രനാഥൻ നായർ സ്മാരക ചിത്രരചനയും കാരിക്കേച്ചർ മത്സരവും നടക്കും. കൊല്ലം ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ഉദയസുകുമാരൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 3 മണിക്ക് രവി കലയും ജീവിതവും ഡോക്യുമെന്ററി പ്രദർശനവും 4 മണി മുതൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാഞ്ജലിയും തുടർന്ന് അനുസ്മരണ യോഗവും നടക്കും. സംസ്ഥാനത്ത് നിന്ന് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: ഡിബിഎം മാരത്തോണിലെ
1: പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
2: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ.
2: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
5: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ രീഷ്മ. അപ്പൊ ഇന്നത്തെ കാതോട് കാതോരം നമ്മളിവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 04-24-29-3-1-1-1 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ വേഗം തന്നെ വിളിക്കുക, വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുക. അപ്പൊ നീ നമുക്ക് ഫസ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
6: ഹലോ.
5: ഹലോ, നമസ്കാരം.
6: നമസ്കാരം.
5: പേര് പറയൂ. അമ്മ
6: സുധാമണി. അമ്മ കരിക്കോട്.
5: ഓക്കെ, എന്ത് ചെയ്യുക?
6: ആ വീട്ടിലാ മോളെ, 15 പെരിഞ്ഞ് ഒന്ന് വീട്ടിലാ.
5: ഓ, അപ്പൊ അപ്പൊ വിശ്രമ ജീവിതമാണ്.
6: അതെ അതെ.
5: എങ്ങനെയുണ്ട്, എന്ന് നമ്മള് ജോലിക്ക് പോയിട്ട് ഇപ്പൊ വീട്ടിലിരിക്കുമ്പം ഒരു ഭയങ്കര മൂഡ് ഓഫ് ഉണ്ടോ?
6: മുഷിച്ചിലുണ്ട് മോളെ, മുഷിച്ചിലുണ്ട്. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് വേറെ മറ്റു കുടിലൊക്കെ പോയി ജോലി ചെയ്തായിരുന്നു.
5: അപ്പൊ ആ ഒരു ബോറടി മാറ്റാൻ എന്തൊക്കെ ചെയ്യും വീട്ടില്?
6: വീട്ടില് രാവിലെ കുട്ടികൾക്കൊക്കെ ജോലിക്ക് പോകണ്ടെന്നില്ല, മോനുണ്ട്, ഒരു മോനേ ഉള്ളു. അവന്റെ മോൻ പ്ലസ് ടു കഴിഞ്ഞ് കൊച്ചൊരു കടയിൽ ജോലിക്ക് പോകുന്ന ITI എഴുതി കൊടുത്ത്, അത് കിട്ടുന്ന വരെ അവൻ പോണെന്ന് പറഞ്ഞോണ്ട് പോയി. പിന്നെ മരുമോളുണ്ട്, അവള് കശുവണ്ട് ഫാക്ടറിയില ജോലി. മോന് എന്റെ മോൻ ഒരു കടയിൽ നിൽക്കുന്നു, മലക്കറി കടയില്. അവരോടൊപ്പം നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരെയൊക്കെ രാവിലെ കാപ്പിയും ചോറും ഒക്കെ കൊടുത്ത് വിട്ട്, പിന്നെ ഇങ്ങനെ ഈ റേഡിയോ വെച്ചോണ്ടിരിക്കും മോളെ. രാവിലെ 6 മണിക്ക് ഇടുന്നതാ, രാത്രി 10 മണി വരെ 10:30 വരെ ഇത് കേട്ടോണ്ട് കിടക്കും.
5: ഫുൾ ടൈം റേഡിയോ കേക്കും.
6: ആ ഇത് തന്നെ, എല്ലാ പരിപാടിയും കേക്കും.
5: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ അമ്മ പറഞ്ഞേക്കുന്നേ?
6: ഞാൻ ചിത്രത്തിന് നല്ലൊരു പാട്ട്
5: കേട്ടു. പാട്ട് കേട്ടാലോ?
6: ശരി.
5: ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ നീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറയോ?
1: എന്റെ പേര് അഞ്ജു.
0: അഞ്ജു, ഓക്കെ. അഞ്ജു എവിടെ നിന്നാ വിളിക്കുന്നേ?
1: പനയത്തുന്നു.
0: ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
1: അല്ലല്ല, ഞാൻ വെള്ളിയാഴ്ച വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ, എവിടെ വർക്ക് ചെയ്യുന്നേ?
1: ഇല്ല, ഹൗസ് വൈഫ്.
0: ഹൗസ് വൈഫാണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: നാളെ എന്റെ ഹസ്ബൻഡിന്റെ പിറന്നാളാണ്.
0: ചേട്ടന് അഡ്വാൻസ് ജന്മദിന ആശംസകൾ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
1: ഓക്കെ
0: ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെ ഇതാ കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം. എന്റെ പേര് രഞ്ജിനി.
0: നമസ്കാരം രഞ്ജിനി. കൊറേ നാളായല്ലോ നമ്മള് തമ്മിൽ സംസാരിച്ചിട്ട്. കാതോട് കാതോരത്തി.
1: അതെ അതെ.
0: എവിടെ ആയിരുന്നു? ജോലി തിരക്കായിരുന്നോ?
1: അല്ല, ഞാനിപ്പോ മതിപ്പെട്ടിരിക്കുക.
0: കേട്ടില്ല. ക്ലിയർ ആയില്ല കേട്ടോ, എന്താന്നുള്ളതേ. ഓക്കെ ഓക്കെ ഓക്കെ, ആ ഇപ്പൊ മനസ്സിലായി. പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ പാട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടമുള്ള ഒരു പാട്ട് വെക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ. ഓക്കെ രഞ്ജിനി, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
1: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.
3: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോളത്തിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
4: ഹലോ.
3: ഹലോ, പേര് പറയോ.
4: ശോഭ.
3: ഓക്കെ, ശോഭ ചേച്ചി, എവിടെ നിന്നാ വിളിക്കുന്നേ? ബെൻസിർ, നമ്മുടെ ഫാർമസിന്നോ? അവിടെ റേഡിയോ ഉണ്ടോ? ആരുടെ?
4: അപ്പാടെ ഫോണില് റേഡിയോ ഇട്ടിട്ട് ഞാൻ എന്റെ ഫോണിൽ
3: സംസാരിക്കും.
4: അതായത് വിളിച്ചോടനെ ഇന്ന് കിട്ടി.
3: അപ്പൊ ഇപ്പൊ ഫാർമസിയുടെ അവിടെ ആണോ ചേച്ചി നിക്കുന്നത്?
4: ഫാർമസിയുടെ പുറത്തിരിക്കുകയാണ്.
3: ഓക്കെ, ഇവിടെ കാണിക്കാനായിട്ട് വന്നതാണ് ഹോസ്പിറ്റലില്.
4: എല്ലാ അമ്മയ്ക്ക് ഓശാലയില് കണ്ണിൻ്റെത് കാണിച്ചു. അപ്പം ബെന്നി സാറിനെ കാണിക്കണോ പറഞ്ഞു. അപ്പം അത് സിറ്റുഷനെ കാണിച്ചിട്ട്
3: എവിടാണ് സ്ഥലം?
4: ഇതിന്റെ ഓപ്പോസിറ്റ്
3: ആയിട്ടാണ്. ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ടോ ചേച്ചി? ഹൗസ് വൈഫ് ആണ്.
4: വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല, കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല എനിക്ക്.
3: കോള് കണക്ട് ആയില്ലെന്നാണോ അതോ?
4: ഞാൻ 10-20 പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടിയില്ല.
3: ബിസി ആണ്. നമുക്ക് ഇവിടെ കോള് വേറെ, നമ്മള് ഒരു കോള് നമ്മൾ എടുത്തു വെച്ചിരുന്നാലും ബാക്കി ഏത് എത്ര ശ്രോതാക്കൾ വിളിച്ചാലും ബെല്ല് റിംഗ് ചെയ്തോണ്ടേ ഇരിക്കും, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ ഇന്ന് പാട്ട് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ ചേച്ചി, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ നമുക്ക് ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: തിരികെത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പത്തി നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ശോഭ ചേച്ചി, ആ കേക്കാം കേക്കാം, ഇപ്പൊ കേക്കാവോ?
1: ആ ഇപ്പൊ ഒരുവിധം ഇതിലെ കൂടെ റോഡിൽ കൂടെ വണ്ടിയൊക്കെ പോകും, മറ്റേ റോഡ് സൈഡിലാ വീട്. ഞാനിങ്ങി പുറത്തിറങ്ങി റേഡിയോ ഫോണിലാ കേട്ടോണ്ടിരുന്നതേ.
0: നേരത്തെയും കേൾക്കാൻ പറ്റാഞ്ഞ അതുകൊണ്ടായിരിക്കും. ആ പറയാം ചേച്ചി. പിന്നെ മനസ്സിലായി ശോഭ ചേച്ചി, ഞാൻ ഒരിക്കലും മറക്കത്തില്ല,
1: ഒരിക്കലും മറക്കത്തില്ല. ഞാൻ നിങ്ങളെ ആരും ഒരിക്കലും മറക്കത്തില്ല. എന്റെ ജീവിതത്തിൽ ഒരു ഭാഗമാണ് കാതോട്.
0: അതെ അതെ ചേച്ചി, ചേച്ചി ഒരു ദിവസം ഇവിടെ വന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്.
1: നല്ല ഓർമ്മയുണ്ടോ?
0: അതെ അതെ അതെ,
1: കിട്ടിയാ കിട്ടി പോയ പരിപാടിയിൽ പ്രൈസ് മേടിക്കായിരുന്നു.
0: അതെ,
1: നമ്മള് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തായിരുന്നു. ഓർമ്മയുണ്ടോ?
0: ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്.
1: പിന്നെ മോളെ ഞാനൊരു പാട്ട് പാടട്ടെ?
0: പാടിക്കോ.
1: പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം ജില്ലാകം നൽകി, രാഗം പൂളാൻ ഈണം നൽകി, ഈണം തേടും ഈറ കണ്ടിൽ കാറ്റിന് കൈകൾ താളം കൊട്ടി, താളക്കൊമ്പത്തു ഞാനാടി പാടു നാട്ടുമൈനേ, പൂളയാടു ചോലമൈലേ, എന്തിനിത്ര നാളും തമ്മിൽ കുങ്കുമം കൊഴിഞ്ഞു ദൂരെ. ബാക്കി മറന്നുപോയി മോളെ.
0: ആണോ ആണോ, സാരല്ലേ ചേച്ചി, നമുക്ക് നെക്സ്റ്റ് ടൈം പഠിച്ചിട്ട് വീണ്ടും പാടാം കേട്ടോ. വിളിച്ചതിൽ സന്തോഷം. ഗാനം കേൾക്കാം, അതോടൊപ്പം അത് കഴിഞ്ഞ് നമുക്ക് ആകാശവാണി വാർത്തയൊക്കെയാണ്. വാർത്തയ്ക്കൊക്കെ ശേഷം വീണ്ടും ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഇന്തോനേഷ്യയിലെത്തും. 4 ദിവസം നീളുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരള പി എസ് സിയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കും. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ 3-2 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നിവിടങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഇന്തോനേഷ്യയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 2018 ഇന്തോനേഷ്യ സന്ദർശന വേളയിൽ മുന്നോട്ടുവച്ച സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തെ സന്ദർശനം കൂടുതൽ ദൃഢമാക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ശ്രീ മോദി അറിയിച്ചു. സന്ദർശന വേളയിൽ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുമെന്നും ശ്രീ മോദി അറിയിച്ചു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസം നീളുന്ന പരിപാടി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയമാണ് സംഘടിപ്പിക്കുന്നത്. ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: രാവിലെ വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് പ്രതിനിധികളുടെ പരിചയപ്പെടുത്തലും സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗുവാഹത്തിയിൽ തുടക്കം. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും 2 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു. കേരള പി എസ് സിയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും പി എസ് സിയുടെ വിശ്വാസ്യത തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്ന് മാഫിയയെ തകർക്കാൻ ആയതായും പോലീസിനെ ആക്രമിക്കുന്ന മയക്കുമരുന്ന് ലോബിക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിൽ മാറ്റങ്ങളുണ്ടായതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനതല +1 പ്രവേശനോത്സവം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറേണ്ടതുണ്ടെന്നും അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്നും മന്ത്രി പറഞ്ഞു.
2: കഴിഞ്ഞ 150 കൊല്ലം കൊണ്ട് ലോക സമൂഹത്തിലുണ്ടായ മാറ്റങ്ങളെക്കാൾ കൂടുതലാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ട് കൊണ്ടുണ്ടായ മാറ്റം. ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിലാവട്ടെ, ഒരു ഹയർ എഡ്യൂക്കേഷന്റെ കാര്യത്തിലാവട്ടെ, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് പലപ്പോഴും ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലെ കുട്ടികളുമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് അങ്ങനെ മത്സരിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന വിധം നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ ശാക്തീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്.
0: നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറയാൻ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ചെന്താമര പ്രതിയായ 2-ാമത്തെ കൊലക്കേസാണ് ഇത്. നെന്മാറ തിരുത്തമ്പാടം ബോയൻ ഉന്നതിയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയതാണ് കേസ്. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും കോട്ടയത്ത് നടന്നു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യുഎസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനി കോഴിക്കോട് കൊച്ചി ഓഫീസുകളിലെ 800 ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ വകുപ്പിന്റെ ചർച്ച ആരംഭിച്ചു. തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, ലേബർ കമ്മീഷണർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചർച്ച. വെള്ളിയാഴ്ച മന്ത്രി ബിന്ദു കൃഷ്ണ എറണാകുളത്തെത്തി കമ്പനി അധികൃതരുമായി നേരിട്ട ചർച്ച നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: റോഡ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരൻ തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി യാഷ്വാം 5 പേർക്ക് പുതുജീവനേകും. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രി 10:30 കുട്ടിക്ക് മസ്തിഷ്കമരണം സംഭവിക്കുകയായിരുന്നു. ബന്ധുക്കൾ അവയവദാനത്തിന് സന്നദ്ധത അറിയിച്ചതിനെ തുടർന്ന് 2 വൃക്കകൾ, കരൾ, ഹൃദയവാൽവ്, കോർണിയ എന്നിവയാണ് ദാനം ചെയ്തത്. 1 വൃക്ക കോഴിക്കോട്ടുള്ള രോഗിക്ക് നൽകും. സമയബന്ധിതമായി അവയവം എത്തിക്കുന്നതിനായി തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് റോഡ് മാർഗം പോകുന്ന ആംബുലൻസിന് പോലീസ് പ്രത്യേക ഗ്രീൻ കോറിഡോർ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. മറ്റ് അവയവങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ആശുപത്രികളിലാണ് എത്തിക്കുന്നത്. മഴക്കാലത്ത് ശുദ്ധമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പാലക്കാട് ജില്ലയിൽ നടത്തിയ പരിശോധന ഊർജിതമാക്കി. 109 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കി. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി 1 മാസത്തിനുള്ളിൽ ജില്ലയിൽ 850 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും 500,000 രൂപയിലധികം പിഴ ഈടാക്കി. ഷിഗല്ല ബാക്ടീരിയ വ്യാപനം തടയുന്നതിന് ഭക്ഷ്യസംരംഭങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു.
0: കഴിഞ്ഞ വർഷത്തെ പുലിക്കളിക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാത്ത സംഭവത്തിൽ ഇടപെട്ട് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന ടൂറിസം വകുപ്പിന് വീഴ്ച സംഭവിച്ചതാണ് തുക തടസ്സപ്പെടാൻ കാരണമായതെന്ന് വിവിധ പുലിക്കളി സംഘങ്ങളുമായുള്ള യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും പ്രതിനിധികളിൽ നിന്ന് ശ്രീ സുരേഷ് ഗോപി വിശദീകരണം തേടി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോയെ 3-2 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ പ്രവേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
5: തോൽക്കാൻ മനസ്സില്ലാത്ത 2 ശക്തികൾ അരയും തലയും മുറുക്കി ആസ്ട്രക്കയിൽ പൊരുതിയപ്പോൾ കാൽപന്ത് ലോകം ശ്വാസം അടക്കി പിടിച്ചു. 2 പെനാൾട്ടികളും 1 ചുവപ്പുകാർഡുമൊക്കെയായി ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണത്തിൽ വിജയിച്ച് ഇംഗ്ലണ്ട് ലോകകപ്പിന്റെ ക്വാർട്ടറിൽ കടന്നു. 10 പേരുമായി ചുരുങ്ങിയിട്ടും ആതിഥേയരായ മെക്സിക്കോയെ 2-3 വീഴ്ത്തിയാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ മുന്നേറ്റം. മെക്സിക്കോയുടെ ആധിപത്യം കണ്ട മത്സരത്തിൽ കളിയുടെ ഗതിക്ക് വിപരീതമായാണ് ഇംഗ്ലണ്ട് ആദ്യ പകുതിയിൽ ലീഡ് പിടിച്ചെടുത്തത്. വിജയദാഹവുമായി പൊരുതിക്കളിച്ച മെക്സിക്കോയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് 98 സെക്കൻഡിനിടെയാണ് ഇംഗ്ലണ്ട് തുടരെ തുടരെ ഗോളുകൾ അടിച്ചു കയറ്റിയത്.
0: അതേസമയം ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിലെ ഏറ്റവും വലിയ അട്ടിമറിക്കാണ് ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയം ഇന്ന് വേദിയായത്. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ കരുത്തരായ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ക്വാർട്ടർ കാണാതെ പുറത്തായതിന് പിന്നാലെ ബ്രസീൽ താരം നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 151 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 17.1 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 153 റൺസ് നേടി. 64 റൺസ് നേടിയ ബെത്ത് മൂണിയാണ് ഓസ്ട്രേലിയയുടെ ടോപ് സ്കോറർ. ഫീബി ലിച്ച്ഫീൽഡ് 48 റൺസ് നേടി. അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് രാമക്ഷേത്ര പരിസരത്ത് ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളിലെ ക്രമക്കേട് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന ഭരണ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത്റായ്, ട്രസ്റ്റി അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കത്തുകൾ പരിഗണിക്കുന്നതും അജണ്ടയിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 434 പോയിന്റ് ഉയർന്ന് 78,198 നിഫ്റ്റി 139 പോയിന്റ് നേട്ടത്തിൽ 24,410 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 80 രൂപ താഴ്ന്ന് 1,07,520 ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 13,440 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഇന്തോനേഷ്യയിലെത്തും. 4 ദിവസം നീളുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരള PSCയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കും. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ 3-2 രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. ഭരണ നിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5-തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6-ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ബുധനാഴ്ച വരെയുള്ള ഇന്തോനേഷ്യ സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപര പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. തുടർന്ന് മെൽബണിൽ എത്തുന്ന പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ ഭരണ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. പര്യടനത്തിന്റെ ഇന്തോനേഷ്യ സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപര പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. തുടർന്ന് മെൽബണിൽ എത്തുന്ന പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ ഭരണ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. പര്യടനത്തിന്റെ ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഇന്നും നാളെയും പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുക. വിശദാംശങ്ങളിലേക്ക്.
2: പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാവിലെ മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ഊർജ്ജം, വ്യാപാരം, സുരക്ഷാ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം ദോഹയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു.

0: ജി പരീക്ഷയുടെ ഫീസ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള കാലാവധി നാളെ അവസാനിക്കും. ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ സ്ഥിരീകരിച്ചവർക്ക് ഫീസ് തിരിച്ചു നൽകി തുടങ്ങിയതായി എൻടിഎ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ മെയ് 3 നടന്ന പരീക്ഷ റദ്ദാക്കിയതോടെയാണ് ഫീസ് റീഫണ്ട് ചെയ്യാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനതല പ്ലസ് 1 പ്രവേശനോത്സവം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള PSCയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും PSCയുടെ വിശ്വാസ്യത തകർക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഭാരതീയ ജനസംഘ് സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125 ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സാംസ്കാരിക മന്ത്രാലയം പശ്ചിമബംഗാൾ സർക്കാരുമായി ചേർന്ന് വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ശ്യാമപ്രസാദ് മുഖർജിക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു. ഇറാനിൽ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള സയ്യിദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ അയച്ച ഇന്ത്യൻ സർക്കാരിന് നന്ദി അറിയിച്ച് ഇറാൻ എംബസി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധത്തിന്റെ പ്രതിഫലനമാണിതെന്ന് ഇറാൻ പ്രതികരിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർതല വിദഗ്ധ സംഘത്തിന്റെ 9 സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിതി ഖരെ അധ്യക്ഷയാകും. പരിപാടി മറ്റന്നാൾ സമാപിക്കും. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. നാളെ പുലർച്ചെ 5:30 നടക്കുന്ന മത്സരത്തിൽ USA ബെൽജിയവുമായി ഏറ്റുമുട്ടും. 5 ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ മറികടന്ന നോർവേ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. 1-2 നോർവേയുടെ ജയം. അതിനിടെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കഴിഞ്ഞ 1.5 ബ്രസീലിന്റെ മഞ്ഞ ജേഴ്സിയിൽ കോടിക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷകൾ സ്വന്തം ചുമലിലേറ്റിയ ഐതിഹാസിക യാത്രയ്ക്കാണ് ഇതോടെ വിരാമമായിരിക്കുന്നത്. 2010 മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ അമേരിക്കയ്ക്കെതിരെ കളിച്ചുകൊണ്ടാണ് നെയ്മർ ബ്രസീലിനായി അരങ്ങേറ്റം കുറിച്ചത്. 16 ശേഷം അമേരിക്ക അതേ മൈതാനത്ത് വെച്ച് തന്നെ തന്റെ മഞ്ഞക്കുപ്പായത്തിലെ കരിയർ താരം അവസാനിപ്പിക്കുകയാണ്. പെലയുടെ റെക്കോർഡ് മറികടന്ന് ബ്രസീലിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന പുരുഷ താരമെന്ന ഖ്യാതി നെയ്മർക്ക് സ്വന്തമാണ്. ആകെ 129 മത്സരങ്ങൾ, 80 ഗോളുകൾ, 4 ലോകകപ്പുകളിലും സാന്നിധ്യമായി. ബ്രസീലിയൻ ദേശീയ ടീമിനൊപ്പമുള്ള നെയ്മറുടെ കഥ ഇവിടെ അവസാനിക്കുകയാണെങ്കിലും ഫുട്ബോൾ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേരെന്നും സുവർണ ലിപികളിൽ തന്നെ എഴുതപ്പെട്ടിരിക്കും.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, കൊങ്കൺ, ഗോവ, മധ്യ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ പ്രദേശങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിഴക്കൻ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കർണാടക, മാഹി, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 539 ഉയർന്ന് 78,303, നിഫ്റ്റി 159 നേട്ടത്തിൽ 24,430, വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 80 കുറഞ്ഞ് 1,07,520, ഗ്രാമിന് 13,440 ഇന്നത്തെ വില. ഭൂകമ്പം നാശം വിതച്ച വെനസ്വേലയിൽ മരണസംഖ്യ 3,342 ഉയർന്നു. 16,740 പേർക്ക് പരിക്കേറ്റു. 17,000 പേരെയാണ് കാണാതായത്. 80 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ്

തെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. ഭരണ നിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

പാലായി. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ഗാനങ്ങൾ ഏകാന്തതയിൽ ഒരു കൂട്ടാണ്, ദുഃഖത്തിൽ തൂവൽ സ്പർശമാണ്, വിരഹത്തിൽ പ്രതീക്ഷയാണ്, വിരസതയിൽ ആഹ്ലാദമാണ്. പാട്ടിന്റെ പാലായി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. പാട്ടിൻ്റെ പാലാഴി എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 4:00-ക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച 9:00-ക്കും.

0: ഓക്കെ, തിരികെത്താം കാതോട് കാതോരത്തിലേക്ക്. അങ്ങനെ നമ്മൾ വാർത്തയ്ക്കൊക്കെ ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ് കാതോട് കാതോരത്തിൽ. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പം ഈ 3 മണിവരെ നമുക്ക് ഇനി വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനുള്ള സമയമാണ്. അപ്പം എല്ലാവരും വേഗം തന്നെ വിളിക്കുക. വിളിക്കുന്ന നമ്പർ 0474293111. അപ്പം ഇതേ നമുക്ക് അടുത്ത കോളെത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ.
1: ഹലോ രേഷ്മയാണോ?
0: അതെ, രേഷ്മയാണല്ലോ.
1: ഞാൻ ജിജോ ചേട്ടൻ.
0: ഓക്കെ ജിജോ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? വെയിലുണ്ട്. കുറച്ച് ഇടയ്ക്ക് വെയിൽ വരുന്നത് നല്ലതാ.
1: മഴയും വേണം, വെയിലും വേണം.
0: അതെ, രാത്രി മഴ പെയ്തോട്ടെ.
1: രാത്രി മഴയാ,
0: പകലപ്പോ നമ്മുടെ തൊഴിലാളികൾക്കും എല്ലാം വെയിൽ വരുന്നില്ലേ നല്ലത്? അവർക്കൊക്കെ ജോലിക്ക് അതെ അതെ, അങ്ങനെ വീട്ടമ്മമാർക്കും എല്ലാവർക്കും രാവിലെ വെയിലുള്ളത് വളരെ സന്തോഷമുള്ള
1: കാര്യമല്ലേ.
0: പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നു. പാട്ട് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ?
1: പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ ചേട്ടാ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെ എത്താം. കാതോട് കാതോരത്തിലേക്ക് നല്ലൊരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം മോളെ.
0: പേര് പറയൂ.
1: എന്റെ പേര് ഉഷ, വളത്ത് നിന്ന്.
0: ഓക്കെ ഉഷ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: വിശേഷം നല്ല വെയിലൊക്കെ ഉണ്ട്. വർക്ക് ചെയ്തായിരുന്നു, ഇപ്പൊ ഞാൻ റിട്ടയർഡ് ആയി ഈ വർഷം.
0: എവിടായിരുന്നു?
1: കാപ്പെക്സില്.
0: കാപ്പെക്സില്. ഓക്കെ ചേച്ചി, അപ്പൊ റിട്ടയർഡ് ലൈഫ് എങ്ങനെ ഉണ്ട്? ബോറിംഗ് ആയിരിക്കും.
1: ഇന്ന്
0: രാവിലെ ജോലിക്ക് പോയിട്ട് വീട്ടിലിരിക്കുമ്പോ ബോറിംഗ് ആയിരിക്കും അല്ലേ?
1: അത് വലിയൊരു സന്തോഷം. നമ്മള് രാവിലെ ജോലിക്ക് പോകുന്നു,
0: അവിടെ ചെല്ലുന്നു, അതായത് ഫ്രണ്ട്സിനെ കാണാം, അവരുമായിട്ട് നമ്മുടെ വിശേഷങ്ങളൊക്കെ, സുഖവും സന്തോഷങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാം.
1: മാത്രല്ല, അവിടെയും പാട്ട് റേഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ പലരും വിളിക്കുന്നതും എല്ലാം കേട്ട് തന്നു. 24 മണിക്കൂർ ഇങ്ങനെ ഇട്ടേക്ക് റേഡിയോ ഇട്ടേക്ക്, അപ്പൊ പിന്നെ വൈകുന്നേരം വരെ കേട്ടിട്ട് വരാം. അങ്ങനെയൊക്കെ ഉണ്ട്.
0: അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഒറ്റയ്ക്കിരുന്ന് റേഡിയോ കേൾക്കുന്നതിനെക്കാട്ടും നല്ലത് അവിടെ എല്ലാരും കൂടെ ആവുമ്പം ഇപ്പൊ ഒരു പ്രോഗ്രാം കേട്ടിട്ടുണ്ടല്ലോ, ആ അത് അങ്ങനെ പറഞ്ഞു, ആ കൊച്ചു അങ്ങനെ പറഞ്ഞു, അങ്ങനെ പറയത്തില്ല.
1: ഭയങ്കര സന്തോഷം.
0: അനാലിസിസ് ആയിരിക്കും, പല രീതിയിലുള്ള അനാലിസിസ് ആയിരിക്കും അവിടെ.
1: അത് ഓരോരുത്തരെ വിളിക്കുമ്പോ, ഒരു ശ്യാമളയമ്മ വിളിച്ച് മാനെ ചക്കര കുട്ടാന്നൊക്കെ വിളിക്കുമ്പോ എല്ലാരും കൂടെ ഭയങ്കര ചിരിയ കേക്കുമ്പോ, അവരുടെ വിളി കേക്കുമ്പോ ഭയങ്കര ചിരിയങ്ങളിൽ, അത് തന്നെയൊക്കെ ഒരു സന്തോഷം.
0: അതെ അതെ, നമ്മള് ഇപ്പൊ നമ്മളായ പോലും വീട്ടിൽ നിൽക്കുമ്പോ അയ്യോ ഇന്ന് അവധി വേണ്ടായിരുന്നു, നമുക്ക് അങ്ങ് പോവാം എന്നുള്ളൊരു തോന്നല്
1: വരും.
0: പിന്നെ ഫ്രണ്ട്സ് ഒക്കെ വിളിക്കാറുണ്ടോ അടുത്ത ഫ്രണ്ട്സ് ഒക്കെ?
1: ഇപ്പോഴും ഞാൻ അങ്ങോട്ടും വിളിക്കും, ഇങ്ങോട്ടും ഒക്കെ വിളിക്കും.
0: വിളിക്കും. ഓക്കെ,
1: ഇപ്പൊ ജോലി ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരു ഹൈ പറയായിരുന്നു, ജോലി ഇല്ല എന്ന്
0: പറയുന്നത്. ഏത് കമ്പനിയിലായിരുന്നു ചേച്ചി?
1: ഇരേപുരം കാപ്പിക്സ്.
0: ഓക്കെ, ഇരേപുരം. അപ്പൊ എന്തായാലും ഏതെങ്കിലും ഒക്കെ കൂട്ടുകാർ കേൾക്കുന്നുണ്ടായിരിക്കും
1: സംസാരിക്കുന്നത്.
0: വീട്ടില് റേഡിയോ ഉള്ളവരുണ്ടല്ലോ?
1: റേഡിയോ ഉള്ളവർ ഇപ്പൊ മിക്കവാറും അടുത്ത് വണ്ടിയിലും കാറിലായാലും എല്ലായിടവും റേഡിയോ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാവല്ലോ.
0: അതെ അതെ,
1: അതൊരു സന്തോഷം തന്നെ. ഞാനാണ് കൊച്ചിലെ തൊട്ട് റേഡിയോയുടെ ഒരു, അന്ന് ആകാശവാണിയായിരുന്നു, ആകാശവാണികളെല്ലാം ലളിത ഗാനങ്ങൾ കേട്ട് പഠിക്കുകയും അത് ഭയങ്കര സന്തോഷമൊക്കെ കേൾക്കാം. ഞങ്ങൾ ആദ്യമൊന്നും നമ്മളെ വീട്ടിൽ റേഡിയോ ഇല്ലായിരുന്നു, ഞാൻ പത്രയുടെ രഞ്ജിനി വരെ വെളിയിറങ്ങി എന്ന് കേൾക്കുമായിരുന്നു രാത്രി, അപ്പുറത്ത് കേട്ട അത്ര എനിക്കിഷ്ടമാ പാട്ട്.
0: എനിക്കൊരു രണ്ട് ലൈൻ പാടുന്നുണ്ടോ?
1: ഞാനോ
0: രണ്ട് ലൈൻ പാട്.
1: അന്ന് നമ്മള് കേട്ട് പഠിച്ചൊരു പാട്ട് പാടാ, നാലുപേര് പാടാ.
0: ഓക്കെ.
1: ഒരു പിടി അവിളിന്റെ കഥയുമായി ഞാനിന്ന് ഗുരുവായൂരമ്പല കടയിലെത്തി, ഒരു ഗുമൻ മാനസം കാണിക്ക വെക്കുവാൻ ഇരുകയും കൂപ്പി ഞാൻ തൊഴുതു നിന്നു.
0: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ ചേച്ചി.
1: പനിയൊക്കെ മോളെ തൊണ്ട അടച്ചിരിക്കുന്നു, നല്ലോണം പാടും, എന്റെ മക്കള് പാടും, എല്ലാരും പാടും.
0: ഓക്കെ, അപ്പൊ പനിയൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ മ്യൂസിക്കൽ ചെയറിലൊക്കെ വിളിക്കണം കേട്ടോ, അതിനകത്ത് നമുക്ക് പാടാം. ഓക്കെ ചേച്ചി, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഗാനം കേൾക്കുന്നതിന് മുന്നേ ചെറിയ ബ്രേക്കാണ്, ബ്രേക്കിന് ശേഷം തിരികെ എത്താം.
2: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
3: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ,
2: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
3: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ,
2: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ.
3: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ.
4: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
3: അപ്പൊ അത് അറിഞ്ഞില്ലേ, 4-ാം തീയതി രാവിലെ 10 മണി മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
4: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ, ഇത് പൊളിക്കും.
3: അതെ, 4-ാം തീയതി ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
5: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
6: എന്തോ പ്ലാനിംഗിലാണല്ലോ.
5: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
6: ഡബിൾ ഹാപ്പി.
5: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
7: വളർച്ചയുടെ പടവുകൾ
8: കുഞ്ഞും ഒരു വിസ്മയമാണ്. അവരുടെ ഓരോ നോട്ടവും ചിരിയും പുതിയൊരു ലോകമാണ്.
7: കുരുന്നുകൾ നമ്മുടെ സമ്പത്താണ്. അവരുടെ വളർച്ചാ ഘട്ടങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളാണ് നാളെയുടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്.
8: നിങ്ങളുടെ കുഞ്ഞ് കൃത്യസമയത്ത് പ്രതികരിക്കുന്നുണ്ടോ? അവർ വാക്കുകൾക്കായി ബുദ്ധിമുട്ടുന്നുണ്ടോ? ഈ മാറ്റങ്ങൾ നമുക്ക് നേരത്തെ തിരിച്ചറിയാം.
7: റേഡിയോ ബെൻസിഗറിൽ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10 മണിക്കും വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്കും
8: വളർച്ചയുടെ പടവുകൾ.

0: ഒക്കെയാണ് ദേവരാജൻ മാഷിന്റെ നല്ലൊരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് കാതോട് കാതോരത്തിൽ. ശ്രോതാക്കളോടൊപ്പം ഞാൻ രീഷ്മയാണ്. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ, ഹലോ, നമസ്കാരം.
1: എന്റെ പേര് അഖിൽ എന്നാ.
0: ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാൻ പെരുമണി.
0: പെരുമണി ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
1: ആദ്യമായിട്ട് വിളിക്കുക.
0: ഓക്കെ, എന്ത് ചെയ്യുക?
1: ഞാൻ ഇവിടെ ഒരു കടയിൽ വർക്ക് ചെയ്യാ.
0: ഷോപ്പില്?
1: ഒരു സ്റ്റേഷനറി ഷോപ്പ് ഉണ്ട്, എനിക്ക് സ്വന്തമായിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ, അപ്പൊ ഒരു ബിസിനസ്മാൻ ആണ്. ചെറുതായിട്ട് തുടങ്ങി വലിയൊരു ലുലു മോളിന്റെ ഓണർ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? അതേ കണക്ക് വലിയൊരു ബിസിനസ്മാൻ ആവട്ടെ. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? അവിടെ എങ്ങനെയാ കച്ചവടം ഒക്കെ ഉണ്ടോ? കച്ചവടം ഒക്കെ ഉണ്ടോ അവിടെ?
1: കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്.
0: എവിടെ അഞ്ചാലും മോളോ? സ്ഥലം എവിടെയായിട്ട് വരും കടയുടെ? പെരുമൺ. ഓക്കെ, പിന്നെ എത്ര നാളായി ഈ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്?
1: ഇപ്പം രണ്ടാഴ്ചയായുള്ളൂ
0: തുടങ്ങിയതേയുള്ളൂ.
1: എനിക്കൊരു വലിയൊരു അപകടം പറ്റി, അങ്ങനെയാണ് ഈ കട തുടങ്ങുന്നത്.
0: ഓക്കെ, എന്ത് പറ്റി?
1: ഒരു ആക്സിഡന്റ് പറ്റി. ഇങ്ങനെ ഞാൻ കുവൈറ്റിലായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത്. അവിടുന്ന് ലീവിനെത്തി, ആ സമയത്ത് ഒരു ആക്സിഡന്റ് പറ്റി, കാലിന് ചെറിയൊരു ഇഞ്ചുറി ആയി.
0: അപ്പൊ ഇനി അതുകൊണ്ട് തിരിച്ചു പോണില്ല എന്ന് വിചാരിച്ചു അല്ലേ?
1: ഇനി തിരിച്ചു പോകുന്ന കാര്യം പാടാണ്, കാലവരിയാവുന്നവരെ ജീവിക്കണ്ടേ?
0: അതെ അതെ, അല്ലെ, അതിനെക്കാട്ടി നമുക്ക് ഈ ബിസിനസ് നല്ലപോലെ മൂവ് ചെയ്യിക്കാന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഏറ്റവും നല്ലത്.
1: ഏറ്റവും നല്ലത് അതാണ്.
0: അതെ, നമ്മുടെ സ്വന്തം നാട്ടിൽ നമുക്ക് നിക്കുകയും ചെയ്യാം. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: വേറെ ഇങ്ങനെ പോകുന്നു. ഇപ്പം തുടങ്ങിയതല്ലേ ഉള്ളത്, ഇപ്പം എങ്ങനാന്ന് അറിയത്തില്ല. ആദ്യമായിട്ട് തുടങ്ങിയ ബിസിനസ്സാ.
0: കുഴപ്പമൊന്നുമില്ല, നല്ലപോലെ വരും.
1: ഓക്കെ,
0: നല്ലപോലെ ആയി വരട്ടെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ശ്രോതാക്കൾ എല്ലാരും ഇത് കേട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, ഉറപ്പായിട്ടും ചേട്ടന് വേണ്ടിട്ട് പ്രാർത്ഥിക്കും. നല്ലപോലെ ബിസിനസ്, വലിയൊരു നല്ല കച്ചവടമൊക്കെ ആയി വരട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
1: കന്മദം സിനിമയിലെ മോഹൻലാലിന്റെ.
0: കടയിൽ റേഡിയോ വെച്ചിട്ടുണ്ടോ?
1: റേഡിയോ വെച്ചിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ വരുന്ന കസ്റ്റമേഴ്സിനും കേൾക്കാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പൊ ഓക്കെ ചേട്ടാ, അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കുക കേട്ടോ, സമയം കിട്ടും. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം. എന്നോട്
2: ശരിക്കും ഇഷ്ടമാണോ? ദാമുവിനോടുള്ള ഇഷ്ടത്തിന്റെ

0: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
1: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
2: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
1: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech, സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
2: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
1: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
2: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402. മറ്റൊരു നമ്പർ 0474276403. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.
1: നിയമം എന്നത് വക്കീലന്മാർക്കും കോടതികൾക്കും മാത്രം അറിയേണ്ട ഒന്നല്ല.

0: അറിവില്ലായ്മ നിയമത്തിന് മുന്നിൽ ഒരു ഒഴിവ് കഴിവല്ല.
1: അതുകൊണ്ട് നമുക്ക് നിയമം ലളിതമായി പഠിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9:30 പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും ഉച്ച കഴിഞ്ഞ് 3:00.
2: ഓക്കെ, തിരികെത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പതീ സമയം 1:31 ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2939-1111 എന്ന നമ്പറിലേക്കാണ്. അപ്പതീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം,
2: പേര് പറയൂ.
3: സത്യൻ.
2: സച്ചിൻ.
3: സത്യൻ.
2: സത്യൻ. ഓക്കെ, സത്യൻ ചേട്ടാ എവിടുന്നാ വിളിക്കുന്നേ? പുളിയത്ത് മുക്കിന്ന്. ഓക്കെ, വീട്ടിൽ വീട്ടിലാണോ? ആ, തൃശ്ശൂർ. ഓക്കെ ഓക്കെ, ആ ഇപ്പൊ മനസ്സിലായി. ഇടക്കിടക്ക് ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ട്. വിളിച്ചിട്ടുണ്ട്. ഓക്കെ, എവിടെ ഇവിടെ എവിടെ വർക്ക് ചെയ്യുന്നേ?
3: പുളിയത്ത് മുക്കില്.
2: അല്ല, എന്ത് ജോബാ ചെയ്യുന്നേന്നുള്ളത്?
3: അത് പപ്പടത്തിന്റെ പണി.
2: എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? ഇനിയിപ്പോ ഓണൊക്കെ വരുമ്പം എല്ലാരും വാങ്ങും. നമ്മുടെ പരിപ്പൊക്കെ വെച്ചിട്ട് അതിന്റെ കൂടെ നമ്മുടെ പപ്പടോ ഇല്ലെങ്കിൽ ഒരു രസം ഇല്ല
3: തന്നെയാണല്ലോ.
2: അതെ അതെ, പരിപ്പും നെയ്യും പപ്പടം ഒക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ ഒരു സുഖം വേറെ തന്നെ. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓണത്തിന് നാട്ടിലേക്ക് പോണുണ്ടോ? പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
3: പാട്ട് പറഞ്ഞിരുന്നു.
2: ഇവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഭക്ഷണം കഴിച്ചു. ഓക്കെ ചേട്ടാ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പത്തേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, അറന്നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
1: ഹലോ നമസ്കാരം, പുത്തുകുലം ബൈക്ലത്തിൽ നിന്ന് അജിതകുമാരി അമ്മളെ.
0: ഓക്കെ അമ്മ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: വിശേഷം രാവിലെ ഇത് തുടങ്ങിയപ്പോ മുതല് വിളിക്കുന്നു, കിട്ടിയതാ. കട്ടായിപ്പോയി.
0: അശോ, ഇപ്പൊ വീണ്ടും കണക്ട് ആയപ്പോ ഹാപ്പി ആയില്ലേ?
1: അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇനി ഇത് കിട്ടിയത് തന്നെ
0: കാര്യമുള്ളൂ
1: പറഞ്ഞു അങ്ങനെ കാത്തിരുന്ന് വിളിച്ചെന്തായാലും കിട്ടി.
0: അതെ, നമ്മൾ ആ വാശി
1: പരാതിയുണ്ട്.
0: ആ പറഞ്ഞോ.
1: എല്ലാരും വിളിക്കുമ്പോഴേ ഇന്ന ആളാന്ന് മോള് പറയും, ഇന്നടുത്തുന്ന ഇന്ന ആളാ അറിയാം. എന്നെ ഇതുവരെ അങ്ങനെ
0: അത് നമ്മള് മറ്റതെന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരുപാട് തവണ വിളിച്ച് കേട്ടിട്ടുള്ള സൗണ്ടുകൾ ആയതുകൊണ്ടിരിക്കും, ചില സൗണ്ടുകൾ മാത്രം നമുക്ക് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ചേച്ചി
1: ശ്രീലക്ഷ്മിയേയും മറ്റേ മനു
0: മനു
1: ഒരു വേറൊരു പറയുപോയി
0: അരുണോ
1: പ്രവീൺ മോൻ പ്രവീൺ ഇതെല്ലാരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ, ഇനി ഇനി വിളിക്കുമ്പോ നോക്കട്ടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യാം. ഇത്ര പേരൊന്നും പറയോ? അപ്പൊ
1: കൊച്ചുകൂനും വൈക്കത്തും അജിതകുമാരി. ഇപ്പൊ ഞാൻ മോന്റെ കൂടെ വളർത്തെങ്കില.
0: ഓക്കെ, ആ ഇപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മള് സംസാരിച്ചിട്ടുണ്ട്.
1: ആ അതെ പറഞ്ഞത്.
0: ഓക്കെ ചേച്ചി, ഏത് പാട്ടാ പറഞ്ഞു?
1: എന്റെ ഇത് റേഡിയോ, ഇവര് ഇവിടെ റേഡിയോ ഒന്നും വെക്കത്തില്ല. ഞാൻ വീട്ടിൽ പോയപ്പം റേഡിയോ കഴിഞ്ഞ് എടുത്തോണ്ട് വന്നു. അന്നേരം ഇവിടെ എല്ലാരും ജോലിക്ക് പോവുന്നു, ഞാൻ അവര് വരുന്നിടം വരെ റേഡിയോയുടെ പരിപാടിയാ.
0: ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ പെട്ടെന്ന് നമുക്ക് പേര് ഓർമ്മ വരത്തില്ല. പക്ഷെ ഈ ചേച്ചി ഡീറ്റെയിൽസ് പറയുമ്പോ നമുക്ക് ഓർമ്മ വരും. അതാ ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു ചേച്ചിയുടെ. ഓക്കെ, അപ്പൊ പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
1: ആ പാട്ട് പറഞ്ഞു.
0: ഏത് പാട്ടാ?
1: ഹൃദയം നിനക്കായി മാത്രം പാട്ട്. ഒരാളോണ്ട് ആ പാട്ട് വിചാരിച്ചു.
0: എൻ ഹൃദയം നിനക്കായി മാത്രം.
1: ആ ശിഖരങ്ങളിലുള്ള
0: തുടക്കം അങ്ങനെ തന്നെയാണോ?
1: ആ എൻ ഹൃദയം നിനക്കായി മാത്രം ഈ ജന്മം ഞാനിനിയും തുടർന്നാലും നിനക്കൂ ഞാൻ സ്വന്തം. ഞാനാണെന്റെ കട.
0: ഓക്കെ, നല്ല അടിപൊളിയായിട്ട് പാടുന്നുണ്ട് കേട്ടോ.
1: ശരി.
0: ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. അപ്പോ ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റായി, ഒന്ന് വേഗം വന്നേ.
3: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
2: രജിസ്റ്റർ ചെയ്യാനോ?
3: എന്താ കാര്യം? ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന ജൂലൈ 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതയ്ക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
2: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
3: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
2: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
4: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
5: കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു അഡ്വക്കേറ്റ് CR അജയ്കുമാർ.
6: കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചില ഓർമ്മപ്പെടുത്തലുകളാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചില അറിവുകളുടെ പങ്കുവയ്ക്കലാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിയമ അവബോധം സമൂഹത്തിൽ സൃഷ്ടിക്കാനുള്ള ഒരു ബോധത്തിന്റെ ഉപോൽപ്പന്നമാണ്.
5: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ചൊവ്വാഴ്ച രാവിലെ 10:30 പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ച വൈകിട്ട് 5:30. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ.
7: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
8: ഹലോ
7: ഹലോ, നമസ്കാരം.
8: നമസ്കാരം,
7: പേര് പറയൂ.
8: മണിയൻ
7: കടവൂർ. ഓക്കെ, എന്ത് ചെയ്യുവാ? ഇതിനു മുന്നേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ? വേഗം ഭേദമാവട്ടെ കേട്ടോ. മെഡിസിൻ ഒക്കെ ഉണ്ടോ
8: ഇപ്പോഴും?
7: ആയുർവേദമാണ്. ഓക്കെ, അപ്പൊ എനിക്കൊന്ന് ഈ കിഴിയിടൽ എണ്ണ അതൊക്കെ കാണും അല്ലേ? പെട്ടെന്ന് ഭേദമാവട്ടെ കേട്ടോ ചേട്ടാ. പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഫുഡൊക്കെ കഴിച്ചോ? ഫുഡ് ആഹാരം കഴിച്ചോ? ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചോ? കഴിച്ചു. ഓക്കെ, പിന്നെ പാട്ട് പറഞ്ഞിട്ടുണ്ടോ? കലാഭവൻമണി ചേട്ടന്റെ ഫാനാണോ? എനിക്ക് തോന്നുന്നു സ്ഥിരം എപ്പോഴും ചേട്ടാ മണിച്ചേട്ടന്റെ പാട്ടുകൾ തന്നെ ആവശ്യപ്പെടുന്നല്ലേ. അത്ര കട്ട ഫാനാണ് മണിച്ചേട്ടന്റെ? അപ്പൊ ഇപ്പൊ അല്ല
8: അല്ല ജീവിച്ചിരിക്കുമ്പോ നല്ല ഫാനായിരുന്നു.
7: ഓക്കെ, അപ്പൊ മണിച്ചേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാ?
8: ഏതായാലും
7: ഇഷ്ടമാണല്ലേ. സിനിമ കാണാൻ പോവായിരുന്നോ മണിച്ചേട്ടന്റെ? എല്ലാ സിനിമകളും കാണുമായിരുന്നു. തമിഴായിരുന്നോ മലയാളമായിരുന്നോ ഇഷ്ടം?
8: എല്ലാം ഇഷ്ടം. ഇപ്പൊ 66 വയസ്സുണ്ട്
7: ചേട്ടനോ?
8: എനിക്ക്.
7: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പം വലിയൊരു മണിച്ചേട്ടൻ ഫാൻ തന്നെയാണ്. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: നമസ്കാരം.
1: പേര് പറയൂ.
0: അഖില.
1: അഖില, ഓക്കേ. അഖില, എവിടുന്ന വിളിക്കുന്നേ?
0: ഉളിയക്കോവിൽ കണ്ണമത്ത ക്ഷേത്രത്തിന്റെ അടുത്ത്.
1: കണ്ണമത്ത ക്ഷേത്രം, ഓക്കേ. ആദ്യമായിട്ടാണോ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നേ?
0: ആദ്യമായിട്ടാണ്.
1: പഠിക്കുവാണോ?
0: അല്ല, വർക്ക് ചെയ്യും.
1: വർക്ക് ചെയ്യ എവിടാ വർക്ക് ചെയ്യുന്നേ?
0: ഒരു ഗാർഡനിൽ.
1: ഗാർഡൻ,
0: ലക്ഷ്മി ഗാർഡൻ.
1: ആ, ഓക്കെ. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ഇതിന് മുന്നേ വേറെ ആരോ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓണർ വിളിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ബൊഗെയിൻവില്ലയുടെ സമയത്ത് ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് തന്നെ. ഓക്കെ, ഇപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഏതിന്റെ സീസണാ?
0: ഇപ്പൊ അതിന് സീസണിലേക്കുള്ള കട്ടിങ്സും ഗ്രാഫിക്കും ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നു.
1: അല്ല, ഇപ്പം ഏത് ചെടിയുടെ സീസണാ അവിടെ കൂടുതലായിട്ട് വേണം? റോസ് ആണോ അതോ വേറെ ഏത് ഐറ്റംസാ?
0: അല്ല, ഇവിടെ ബോഗൻവില്ലയുടെ ഇതാ നടക്കുന്നത്. അപ്പൊ അതിനുള്ള വർഷത്തേക്കുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇപ്പഴേ അതിന്റെ കട്ടിങ്സ് ഒക്കെ ഇട്ടാലും ആ വർഷം ആകുമ്പോഴത്തേന്
1: ഓക്കെ
0: ശരിയാവത്തുള്ളു.
1: ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് പോയില്ല.
0: പോയി, അവിടെ നിന്നോണ്ട് വിളിക്കുക.
1: ഓക്കെ, അവിടെ
0: കഴിച്ചിട്ടിരിക്കുക.
1: എത്ര സ്റ്റാഫുകളുണ്ട്? എത്ര സ്റ്റാഫുകൾ ഉണ്ട് അവിടെ?
0: രണ്ടുപേര്.
1: ഓക്കെ, എങ്ങനെ ടൈമിങ്?
0: ടൈമിങ് 9 മണി 6 മണി.
1: 9 to 6. ഓക്കെ, അപ്പൊ എന്ത് പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
0: ആ, പാട്ട് പറഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
0: കേക്കാം.
1: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: നാട്ടിലെ പാട്ടുകാർ
1: പ്രധന്യതയാർന്നു.
0: തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 9:30. ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
2: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കർസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ശ്രോതാക്കളോടൊപ്പം ഞാൻ രശ്മിയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
5: ഹലോ
4: ഹലോ, നമസ്കാരം.
5: ഹലോ, നമസ്കാരം മാഡം.
4: ഓക്കെ, ഇതാരാ സംസാരിക്കുന്നേ?
5: ഇത് സീനത്ത്, കരിക്കോട്ടെന്നാ.
4: കരിക്കോട്ടെന്നും സീനത്തേച്ചി
5: ആദ്യം
4: പുലരി നഗർ. പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
5: കഴിഞ്ഞ മാസം ചേട്ടന്റെ മോന്റെ കല്യാണമായിരുന്നു, അപ്പൊ അവർക്ക് വേണ്ടി ഈ പാട്ട് ഞാൻ ഇടയ്ക്കുന്നത്.
4: ഓക്കെ, അവര് പേര് പറഞ്ഞോ?
5: സൈദലിയും ഹയ്യായും കൊച്ചിന്റെ പേര്
4: ഹയ്യ. ഓക്കെ, അപ്പൊ സൈദലിക്കും ഹയ്യക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
5: പിന്നെ എന്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പാട്ട്, എന്റെ മോക്കും എല്ലാവർക്കും വേണ്ടി. പിന്നെ ഞാൻ ജോലിക്ക് പോന്നെ, ഇപ്പം ജോലിക്ക് പോകാതെ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുക.
4: രണ്ടു
5: മാസമായി കോതേറ്റ് കമ്പനി രണ്ടാംകുറ്റിയില്,
4: രണ്ടാംകുറ്റി
5: ഡിവി നിക്കുക, സുഖമല്ലാതെ ഒക്കെ ആയി.
4: എന്തോ ഇപ്പൊ ഓക്കെ ആയോ? മരുന്ന് കഴിക്കുന്നു. ഇനി മരുന്നൊക്കെ കഴിച്ച് നല്ല പണ്ടത്തെ ആ സ്മാർട്ടായിട്ട് തിരിച്ച് നമുക്ക് കമ്പനി പോകാനുള്ളതാ ജോലിക്ക്.
5: പിന്നെ എല്ലാരും കണ്ടു വിളിയാ, ഓരോ ദിവസം പോലും ഇല്ലാതെ ഫ്രണ്ട്സുകളെല്ലാം കണ്ടു വിളിയാ, വരുന്നില്ല.
4: ഇപ്പൊ ഓക്കെ ആയോ?
5: ഞാൻ പറഞ്ഞു എന്തായാലും നാളെയും കൂടെ ആശുപത്രി ചെക്കപ്പിന് പോണം, പോയിട്ട് ഡോക്ടർ എന്താ പറയുന്ന വെച്ചിട്ട് ലീവ് വെട്ടി കുറച്ചിട്ട് കേറാവുന്ന പറഞ്ഞു ഞാൻ.
4: അത് മതി, ഡോക്ടർ പറയുന്നതിനനുസരിച്ച് ഡോക്ടർ പൊക്കോളാൻ പറയുകയാണെങ്കിൽ പോയാ മതി കേട്ടോ, അല്ലെങ്കിൽ വീണ്ടും റെസ്റ്റ് എടുക്കണം. നമ്മുടെ ആരോഗ്യം കൂടെ നമ്മള് നോക്കണ്ടേ? ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ കാത്തിരിക്കും, എന്താ വരാത്തേന്നൊക്കെ ഉള്ള
5: വിഷമത്തിലാ.
4: ചേച്ചിക്ക് വിഷമമായിരിക്കും, അങ്ങോട്ട് പോവാൻ പറ്റാത്തോണ്ടൊരു ഒരു സങ്കടം കാണും. പക്ഷെ എന്നാലും നമ്മുടെ ശാരീരിക അസ്വസ്ഥതകൾ മൂലം നമുക്ക് പോവാനും പറ്റുന്നില്ല. ആണോ? ഓക്കെ, അപ്പൊ പെട്ടെന്ന് അസുഖമൊക്കെ മാറി വീണ്ടും പഴയ പോലെ കൂട്ടുകാരോടെ ചാടി നടക്കട്ടെ കേട്ടോ, ഓടിച്ചാടി നടന്ന് ജോലിയൊക്കെ ചെയ്യും.
5: പിന്നെ ഞങ്ങളെ വീടിന്റെ അപ്പുറത്തെ ഒരു പൂക്കാരണ്ണെന്ന് പറഞ്ഞ ഒരു അണ്ണൻ ഉണ്ടാണ്, ആ അണ്ണ എന്നും റേഡിയോയിലെ പാട്ടൊക്കെ കേക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ വിളിക്കുമ്പോ പറയും, അപ്പൊ ആ അണ്ണനും മക്കൾക്കും വേണ്ടി എല്ലാവർക്കും.
4: ഓക്കെ, അപ്പൊ ആ ചേട്ടനും മക്കൾക്കും ഫ്രണ്ട്സിനും ഹനയ്ക്കും എല്ലാവർക്കും വേണ്ടി നമുക്ക് പാട്ടേക്കാം കേട്ടോ,
5: എല്ലാവർക്കും വേണ്ടി ഒരു അടിപൊളി പാട്ട്.
4: ഓക്കെ ചേച്ചി, അപ്പൊ നല്ല അടിപൊളി ഒരു ഗാനം തന്നെ വരുന്നുണ്ട്, ഗാനം കേട്ടിട്ട് തിരികെ എത്താം.
6: പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്, അതവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടി. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്, അതവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തെറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. വെളിച്ചത്തിലേക്ക് ഓരോ തവണ

0: ഈ തട്ടത്തിൻ മറയത്തൻ സിനിമയിലെ നല്ലൊരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് കാതോട് കാതോരത്തിൽ. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 04742931111. അപ്പം ഇനി വളരെ കുറച്ച് ടൈമും കൂടെ ഉള്ളൂ, അപ്പോൾ വേഗം തന്നെ വിളിക്കുക. നമുക്കത് ഈ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ, ഓക്കെ അനീഷ് ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓക്കെ, അത് കേൾക്കുമ്പോ ഒരു പ്രത്യേക രസമാ. ചേട്ടാ മാത്രമേ ഉള്ളൂ അങ്ങനെ പറയുന്നത്.
1: നമ്മള് ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട് പലർക്കും പോകുമ്പോഴും, പലർക്കും പലരോടും താല്പര്യം. കുറെ വീട്ടമ്മമാർക്കും അവർക്കൊക്കെ ശ്രീലക്ഷ്മി, ഇപ്പൊ അമ്മാമ്മക്കൊക്കെയാണ് ശ്രീലക്ഷ്മി. പിന്നെ ചില ഈ ഗീതാഞ്ജലി കേൾക്കുന്ന കുട്ടികളുണ്ട്, അതിനോട് അത് സ്റ്റൈലാണ്. ഞാൻ പറഞ്ഞില്ലേ സെയിം വോയിസ് ആണ് നിങ്ങളെ രണ്ടുപേരെ,
0: ലക്ഷ്മിയുടെ
1: സെയിം വോയിസ് ആണ്. ഏകദേശം ഒരു കേൾക്കുമ്പോ ഒരു ലോങ് സൈഡിലൊക്കെ നോക്കുമ്പോ കേൾക്കുമ്പോ നല്ല സുഖമുണ്ട് കേട്ടാ. ഗീതാഞ്ജലി ഒന്ന് അവതരിപ്പിച്ചു കൂടി എന്നുള്ളത് ഞാൻ മറ്റേ ഇതിലെ ഒരിക്കൽ പറഞ്ഞായിരുന്നു.
0: ആ പറഞ്ഞായിരുന്നു, ഞാനിവിടെ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആലോചിച്ചിട്ട് പറയാം കേട്ടോ.
1: പിന്നെ പറഞ്ഞു കഴിഞ്ഞാ എന്തെങ്കിലും ഒരു പൊതു കാര്യം കൂടെ പറയണമല്ലേ, ഞാൻ ഇതിനകത്ത് ഇപ്പം അധികാരികളോട് പറയാം. ഇതുണ്ടല്ലോ സംഭവം,
0: ആ ജനശബ്ദം,
1: ജനശബ്ദം, അതിനകത്ത് വിളിച്ചിട്ട് ഞാനൊരു കാര്യം പറയാം. നമ്മള് ഈ ചിമ്മാമുക്ക് മുതൽ ഇങ്ങോട്ടൊരു 3:30 മുതൽ ഒരു 4:30 ഒരു മണിക്കൂറോളം ഭയങ്കര പ്രാമുഖ്യമാണ് എല്ലാവരും സ്കൂള് വിടുന്ന
0: ടൈമിൽ.
1: ഞാനൊരു നല്ലൊരു നിർദ്ദേശം അവരോട് പറയായിരുന്നു, എന്നിട്ട് ഒരു മാറ്റമില്ല. കാരണം ഞാൻ ഇന്നലെയും പോയപ്പോഴത്തേക്കിന് ഒരു രോഗി കൊണ്ടുവരുക, നമ്മളെ മെഡിസിറ്റിയിലോട്ട് കൊണ്ട് കൊണ്ടുവരുക, ആ ട്രാഫിക്കിലിടെ കിടക്കുക അവര്, ഭയങ്കര ഒരു പ്രശ്നമാണ്. ഈ രാവിലെ ഒരു 9:00 തൊട്ട് ഒരു 9:45 വരെയൊക്കെ ഭയങ്കര ട്രാഫിക്കാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്.
0: ബുദ്ധിമുട്ട് ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് വൈകിട്ട് അതിലേ കൂടെ പോകുമ്പോൾ കാണും, ഞാൻ മിക്ക ദിവസം ആ റൂട്ടിലുള്ള ബസ്സിൽ കൂടെ പോകുന്നത്. അപ്പൊ ഞാനും കണ്ടിട്ടുണ്ട് കൊറേ നേരം അവിടെ കിടക്കണം നമ്മള്.
1: അതെ അതെ അതെ അതെ, തീർച്ചയായിട്ടും ഒരു ഒരു ഗേറ്റ് തീരാവുന്ന ഒരു പ്രശ്നമുള്ളത്. കാരണം അവർക്ക് ഇവര് ശരിയാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗേറ്റ് കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് അവിടെ ഒരു സെക്യൂരിറ്റി നിർത്തണം, അല്ലെങ്കിൽ അവിടെ ഒരു ഗാർഡായിട്ട് ഒരാള് എന്റെ ആവശ്യമില്ല. അപ്പൊ അയാൾ സാലറി കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനെക്കാട്ടി വലിയ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കും.
0: അല്ല, സ്കൂളിന്റെ ഗേറ്റ് ഇടുന്ന കാര്യമാണോ ചേട്ടൻ പറയുന്നേ?
1: സ്കൂളിന്റെ ഗേറ്റ് ഇടുന്ന രണ്ട് അവിടെ ഈ വണ്ടികളെ കയറി ഇറങ്ങിയിട്ട് ചെയ്യുന്ന ഒരേ ഒരൊറ്റ
0: ഗേറ്റേ ഉള്ളൂ.
1: ഒരൊറ്റ ഗേറ്റേ ഉള്ളൂ, ആ ഗേറ്റിൽ കൂടെ തന്നെ ഇറങ്ങി കയറി ചെയ്യുന്ന ഒരു ബസ് അങ്ങോട്ട് പോകും, ഒരു ബസ് അങ്ങോട്ടും, അതിന്റെ ഇടയ്ക്ക് ഓട്ടോ കയറും, അതിന്റെ ഇടയ്ക്ക് കുട്ടികൾ കയറി വരും. ജാമായി ഭയങ്കര പ്രശ്നമാണ്.
0: നമ്മളത്
1: വർഷങ്ങളായിട്ട് കാണുന്നേ, ഓർമ്മ ഒരു 10, 25, 30 വർഷം കൊണ്ടൊക്കെ നമ്മൾ ഈ സംഭവം കാണുന്നതാണ്. അതിന്റെ ഇടയ്ക്ക് കുറച്ച് റെസ്റ്റർ ഉണ്ടായിരുന്നു, കാരണം അതിന്റെ ഇടയ്ക്ക് ചെറിയ ഗേറ്റ് ഉണ്ടായിരുന്നു, അതിലൂടെ ഈ കാൽനട യാത്രക്കാർക്ക് ചെയ്യാൻ ആ ഗേറ്റ് ഒരു ബ്ലോക്ക് ചെയ്യും. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളത് പറഞ്ഞിട്ട് അവര് അതൊരു ഇതായിട്ട് എടുക്കുന്ന പോലുണ്ട്. ഞാനത് അല്ലാത്തൊരു നമ്മുടെ കോർപ്പറേഷന്റെ ഇതിൽ ഞാനത് പറഞ്ഞായിരുന്നു, ഈ ഒരു പ്രശ്നം
0: പറഞ്ഞായിരുന്നു. ഇത് എന്തായാലും ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. ഞാനും നമ്മളിവിടെ ഓഫീസില് നമ്മുടെ ഓഫീസില് അറിയിക്കാം എന്തായാലും കേട്ടോ. ഓക്കെ ചേട്ടാ, അപ്പൊ ചേട്ടൻ എന്താ ആ സുഖമായിട്ടിരിക്കുന്നു? ചേട്ടാ എവിടെ വർക്ക് ചെയ്യുന്നേ?
1: ഞാൻ പുറത്തായിരുന്നു, ഞാൻ സ്വിറ്റ്സർലൻഡിലായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്.
0: എവിടായിരുന്നു?
1: സ്വിറ്റ്സർലൻഡില്.
0: ഓക്കെ ഓക്കെ, ആ ഇപ്പൊ നാട്ടിലുണ്ട്. അപ്പൊ ഇനി തിരിച്ചു പോകണുണ്ടോ?
1: വീടിന്റെ പണിയൊക്കെ നടക്കും.
0: ഓക്കെ ഓക്കെ, അപ്പൊ പാട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. ആ ഓക്കെ ഓക്കെ ചേട്ടാ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെത്താം, അതിനു മുന്നേ നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് ആണ്. ബ്രേക്കിന് ശേഷം തിരികെത്താം.
2: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
3: അപ്പൊ അത് അറിഞ്ഞില്ലേ? 4 രാവിലെ 10 മുതൽ MK Fabrics കൊല്ലത്ത് MK Big Sale 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
2: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ, ഇത് പൊളിക്കും.
3: അതെ, 4 ആദ്യം എത്തുന്ന 51 51 പട്ട് സാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK Fabrics കൊല്ലത്തിലേക്ക്.
4: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
5: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
4: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
5: ഡബിൾ ഹാപ്പി.
4: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
6: Voices of Change. എല്ലാ ചൊവ്വാഴ്ചകളിലും 4:30 വ്യാഴാഴ്ചകളിൽ രാവിലെ 9:30 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് റിനീഷ് ആന്റണി. Voices of Change.

0: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. ശ്രോതാക്കളോടൊപ്പം ഞാൻ ലക്ഷ്മിയാണ്. അപ്പൊ ഈ സമയം 2:22 ആയിരിക്കുകയാണ്. അപ്പൊ ഇനി കുറച്ച് ടൈമും കൂടെ ഉള്ളൂ നമ്മുടെ കാതോട് കാതോരത്തിൽ ശ്രോതാക്കൾക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ വേഗം തന്നെ വിളിക്കുക. വിളിക്കുന്ന നമ്പർ 0474239311. അപ്പൊ ഈ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം നമസ്കാരം
0: നമസ്കാരം. പേര് പറയൂ. പേരൂർ മോഹൻ. ഓക്കെ, മോഹൻ ചേട്ടാ എന്ത് ചെയ്യാ?
1: ഞാനിപ്പോ ഒരു ക്ഷേത്രത്തിൽ വർക്ക് ചെയ്യാ.
0: ഏത് അമ്പലത്തിലാ?
1: പേരൂർ വെള്ളാവിൽ ക്ഷേത്രം.
0: വെള്ളാവിൽ?
1: വെള്ളാവിൽ.
0: ഓക്കെ, അവിടെ ഏത് പ്രതിഷ്ഠയാണ് അവിടെ?
1: അവിടെ വനദുർഗ.
0: വനദുർഗ, ആ ഞാൻ കേട്ടിട്ടുണ്ട് ആ ദൈവത്തിനെ കുറിച്ച്. ഞങ്ങളുടെ നാട്ടിലും ഉണ്ട് ഈ വനദുർഗയുടെ. പക്ഷേ മെയിൻ ടെമ്പിൾ അല്ല, നമ്മുടെ പുറ്റിങ്ങൽ ക്ഷേത്രം ഇല്ലേ, അതിൻ്റെ കൂടെ ചേർത്ത് ഇതിനൊക്കെ ഒരു വനദുർഗ ക്ഷേത്രമുണ്ട്. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വേറെ
1: എന്തൊക്കെയാണ്?
0: ഇത് ക്ഷേത്രത്തിലാകുമ്പോ രാവിലെ പോവണ്ടേ നമുക്ക്? എനിക്ക് തോന്നുന്നു 4:45 ആകുമ്പോ നമുക്ക് അവിടെ എത്തണം അല്ലേ?
1: 5:30.
0: എത്ര മണിക്കാ അമ്പലം തുറക്കുന്നത്?
1: 5:30.
0: അപ്പം അതിന് മുന്നേ 5 മണിയാകുമ്പോഴേക്ക് പോകണ്ടേ നമ്മള്?
1: 5 മണിയാകുമ്പോ
0: പോണം. വൈകിട്ടും അതേണക്ക് രാത്രി പൂജയെല്ലാം കഴിയുന്നതുവരെ നമ്മളെ വെയിറ്റ് ചെയ്യണം അവിടെ അല്ലേ? പിന്നെ അതൊരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെ അല്ലേ?
1: വളരെ സന്തോഷം.
0: അതെ അതെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വീട്ടിൽ? ആരൊക്കെയുണ്ട്
1: വീട്ടില്? മോന്, മരുമോള്, വൈഫ്, പിന്നെ തൊട്ടടുത്ത് തന്നെ മോളും ഒക്കെ താമസിച്ചിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ എല്ലാരും. നേരത്തെ
1: ഞാൻ പിന്നെ പ്രവീൺ സാറിനോട് ഒരു റിക്വസ്റ്റ് ഞാൻ ചെയ്തായിരുന്നു. രാത്രി ഒരു 9:00 ശേഷം ഒരു ശാസ്ത്രീയ സംഗീതത്തിന്റെ ഒരു പരിപാടിയൊക്കെ ഇടണമെന്നൊക്കെ.
0: അപ്പൊ
1: പുള്ളി പരിഗണിക്കാം, അവിടെ പറയാം എന്നൊക്കെ പറഞ്ഞായിരുന്നു.
0: നമുക്കിതിനു മുന്നേ ശാസ്ത്രീയ സംഗീതത്തിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, നമ്മുടെ മുഖത്തല തുളസി സാറ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം ക്ലാസിക്കൽ ബേസ് ആയിട്ട് നമുക്ക് ആശ ടീച്ചർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് രാവിലെ, അതിന്റെ റിപ്പീറ്റ് നമുക്ക് രാത്രിയിൽ പോകുന്നുണ്ട്. ആണോ? ഇപ്പൊ നമുക്ക് രാഗസുധാസാഗരം എന്ന് പറഞ്ഞൊരു ക്ലാസിക്കലിന്റെ പ്രോഗ്രാം പോകുന്നുണ്ട്. അത് പക്ഷെ സിനിമാ പാട്ടിനെ ബേസ് ചെയ്ത് നമ്മള് ക്ലാസിക്കൽ അതിനകത്ത് വരുന്ന രാഗങ്ങളെ കുറിച്ചും അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമുക്ക് പോകുന്നുണ്ട്. അതിന്റെ റിപ്പീറ്റ് രാത്രിയില് ഉണ്ട്. റിപ്പീറ്റ് ഞാൻ ഈ പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ, റിപ്പീറ്റിന്റെ ടൈമും ഫ്രഷിന്റെ ടൈമും എപ്പോഴാണ് മോർണിംഗ് പോകുന്നതും എന്ന് പറയാം. അത് നമ്മൾ ക്ലാസിക്കൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെ. ഓക്കെ, അപ്പൊ എന്നാ ദിവസമൊന്നും അല്ല, ഞാൻ ഈ പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ പാട്ട് പറഞ്ഞിട്ടുണ്ടോ? തുളസി സാറിന്റെ ശിഷ്യൻ അല്ലേ, അപ്പോ ഒരു 2 വരി വേണമെങ്കിൽ പാടാം. ഓക്കെ ഓക്കെ, എനിക്ക് ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പൊ ഇനി വിളിക്കുമ്പോ എനിക്കൊരു പാട്ട് പാടി തന്നാ മതി കേട്ടോ. ഓക്കെ ചേട്ടാ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: നിങ്ങൾ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു, പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു അറിവിന്റെ ലോകം. മത്സര പരീക്ഷയിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ, ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, പൊതുവിജ്ഞാനം, അങ്ങനെ വിജ്ഞാനപ്രദമായ എന്തുമാകട്ടെ, അറിവിന്റെ വാതിൽ നിങ്ങൾക്കായി തുറന്നിടുന്നു. കേൾക്കുക അറിവിന്റെ ലോകം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ.
3: പ്രക്ഷേപണം ചൊവ്വാഴ്ച രാവിലെ 9:30, പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 7:30, വെള്ളിയാഴ്ച രാവിലെ 9:30, പുനഃപ്രക്ഷേപണം അന്നേ ദിവസം വൈകിട്ട് 7:30.
4: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പം നമ്മുടെ ചേട്ടൻ മറ്റേ ഇത് ചോദിച്ചിരുന്നു, ക്ലാസിക്കൽ ബേസ് ചെയ്തുള്ള പ്രോഗ്രാം, അത് രാഗസുധാസാഗനം ഞായറാഴ്ച രാത്രി 8:00, തിങ്കളാഴ്ച രാവിലെ 9:15 പുനഃപ്രക്ഷേപണം നടത്തുന്നത്. അപ്പോൾ അത് കേട്ടാൽ മതി. സമയം ഒന്നുകൂടെ പറയാം, രാഗസുധാസാഗരം ഞായറാഴ്ച രാത്രി 8:00, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 9:15. അപ്പോൾ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
5: ഹലോ, നമസ്കാരം മോളെ. നമസ്കാരം.
4: നമസ്കാരം ഭാസ്കരൻ ചേട്ടോ.
5: എന്തോ മോളെ, എന്തുകൊണ്ട് വിശേഷം?
4: സുഖമായിട്ടിരിക്കുന്നു. അവിടെ സുഖം തന്നെ? ആ, ഫുഡൊക്കെ കഴിച്ചു.
5: പിന്നെ
4: ഭാസ്കരൻ ചേട്ടാ ഫുഡൊക്കെ
5: കഴിച്ചു?
4: ആ, പാടിക്കോ.
5: തെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. മയിൽപ്പിരി ചൂടിക്കൊണ്ടും മഞ്ഞത്തുകിൽ ചുറ്റിക്കൊണ്ടും മണിക്കൂട ചൂടിക്കൊണ്ടും കണി കാണണം. വാഗചാത്തു കഴിയുമ്പോൾ വാസന പൂവണിയുമ്പോൾ കോവികമാർ ഒഴുക്കുന്നോടൽ കാണണം. തെച്ചി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ആകരിയ മടി എന്റെ അശ്രുവീണു കൂറിന്നൂരി അവിൽ പൊരി കൈക്കൊള്ളുവാൻ കണി കാണണം. തെറ്റി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം.
4: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഫുള്ള് പാടി, ഇനി അതിനകത്തില്ല, ഫുള്ളും പാടി ആ പാട്ടിന്റെ. പ്രത്യേക ഇഷ്ടമല്ലേ എനിക്ക്.
5: തൃശ്ശൂരൊക്കെ യോജിച്ചിട്ടുണ്ട്, തൃശ്ശൂർ രണ്ടാം പോണോ ഞങ്ങൾക്ക് മാസത്തോടൊക്കെ. അപ്പൊ അത് തൃശ്ശൂർ അങ്ങോട്ട് ട്രെയിൻ ഇല്ല, എന്നാലും പിന്നെ ബസ്സിലാക്ക
4: പോകുന്നത്.
5: വെളുപ്പാട്ടാ ചെല്ലും.
4: ഓക്കെ,
5: ഭഗവാനെ കണ്ട് തൊഴുതിശൂർക്ക് വരത്തുള്ളൂ.
4: അവിടെ പോയി തൊഴുത് കഴിയുമ്പോഴേ നമുക്ക് പ്രത്യേക ഒരു സമാധാനവും. അതെ അതെ, മനസ്സിലുള്ള സങ്കടങ്ങളും മൊത്തം നമ്മൾ ഭയങ്കര സങ്കടമായിട്ടാണ് പോണേ. തിരിച്ചു വരുമ്പോ, അതെ, തിരിച്ചു വരുമ്പോ അതിനൊരു സൊല്യൂഷൻ നമുക്ക് എന്തായാലും കിട്ടിയിരിക്കും ഉറപ്പായിട്ടും.
5: അമ്പലത്തിന്റെ പ്രത്യേക ഗുരുവും വായും കൂടെ പ്രതിഷ്ഠിച്ച പുരാണത്തെ പറയുന്നത്.
4: അതെ അതെ, ഗുരുവും വായും പ്രതിഷ്ഠിച്ച ഗുരുവായൂര്.
5: ശ്രീകൃഷ്ണന്റെ മരണ കഴിഞ്ഞിട്ട് ആത്മാക്കൾ കടലിലേക്ക് വരുവാണ്. ആ കടലിൽ നിന്ന് ഗുരുവും വായും കൂടെയാണ്
4: പ്രളയത്തിൽ കിട്ടുന്ന വിഗ്രഹമാണ്. ഗുരുവും വായും കൂടെ പ്രതിഷ്ഠിക്കുന്നതാണ് ഗുരുവായൂർ എന്നാണ് ഐതിഹ്യം.
5: അവിടെ അവിടെ ആരും വേറെ ഒന്നുമില്ല. പിന്നെ ഇപ്പൊ ഉണ്ട് നിയമം, അത് ഉണ്ടെങ്കിൽ ആരും അത് വായിക്കുന്ന ഒന്നുമില്ല.
4: കേട്ടില്ല, എന്ന് മനസ്സിലായില്ല.
5: ജാതിയും ഉണ്ടെങ്കിലേ ഗുരുവായൂർ ഗുരുവായൂർ മിക്കവാറും കേറുന്നുണ്ട്.
4: പക്ഷേ
5: ചോദിക്കത്തില്ല,
4: ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ തന്നെയാണ് അവിടെ
5: എപ്പോഴും.
4: അതെ അതെ,
5: പാടിയായിരുന്നു പാട്ട് ഒരുപാട് ഗുരുവായൂർ പാട്ടുണ്ട്. ഗുരുവായൂരിന്റെ പാട്ട്
4: അറിയാം.
5: ഇപ്പൊ ഞാൻ പല പാട്ട് മോക്ക്
4: വേണ്ടി
5: അത് കേട്ടു നമ്മക്ക് എന്താണെന്ന് വെച്ചാൽ ജയിച്ചോട്ടെ പാടിയ പാട്ടാണ്. എത്ര കേട്ടാലും മതിയാകത്തില്ല,
4: മതിയാകത്തില്ല. ഞാനൊരു ഭയങ്കര ഗുരുവായൂരപ്പന്റെ ഫാനാണ്.
5: എനിക്കറിയാതെ ഞാൻ എന്നാലും ഒരു ദിവസം വീട്ടിപ്പോട്ടേക്ക്
4: ഞാൻ ആക്ച്വലി ഇന്നലെ കൂടെ ഒന്ന് പോണോന്ന് വിചാരിച്ചതാ ഗുരുവായൂര്, പക്ഷെ നടന്നില്ല. നമ്മളങ്ങനെ വിചാരിക്കുമ്പോ എത്താൻ പറ്റത്തില്ലല്ലോ, അതിന് ഗുരുവായൂരപ്പൻ തന്നെ വിചാരിക്കണ്ടേ.
5: ഞാനിപ്പോ ലാസ്റ്റ് പോയപ്പോഴാണോ കൊച്ചുകൂടെ കല്യാണം ഉണ്ടായിരുന്നു.
4: ഓക്കെ,
5: മൂന്ന് വർഷം മുമ്പ്.
4: നമ്മൾ ഇവിടെ നിന്ന് വിളിച്ചാലും മതി, അവിടെ കേട്ടോളൂ.
5: എല്ലാ ദൈവങ്ങളും നമ്മൾ
4: അതെ അതെ
5: എല്ലാരോടും.
4: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. എല്ലാരും ഇവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പറഞ്ഞേക്കാം പറഞ്ഞേക്കാം. ഓക്കെ, എല്ലാരും ഇവിടെ ഉണ്ട്, കുഴപ്പമില്ല. എല്ലാരും തിരക്കി എന്ന് പറഞ്ഞേക്കാം. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
1: അപ്പൊ അതറിഞ്ഞില്ലേ, 4-ാം തീയതി രാവിലെ 10 മണി മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
0: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
1: അതെ, 4-ാം തീയതി ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
2: വിശേഷങ്ങൾ പറയൂ.
3: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
4: ഹലോ ഹലോ, അബിയല്ലേ? എടാ, എന്താ രാവിലെ പരിപാടി?
5: ആ റൈഹാൻ, ഞാനേ കിംസെൽത്ത് ഡിബിഎം മാരത്തോണിലേ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
4: ഓ, അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
5: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്.
4: പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
6: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
7: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
1: എന്തിനാ? പത്രത്തിലിടാനാണോ?
7: ഏയ്, അല്ല, റേഡിയോയിലിടാനാ.
1: റേഡിയോയിലോ?
7: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
1: അതെയോ?
7: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
1: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
8: തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ ഈ സമയം 2:46 ആയിരിക്കുകയാണ്. ഇനി 3 മണി വരെയാണ് നമ്മുടെ ടൈം. അപ്പൊ ഇനി വളരെ കുറച്ച് ടൈമും കൂടെ ഉള്ളൂ. വേഗം തന്നെ വിളിക്കുക. വിളിക്കണ നമ്പർ 0474-2939-1111. അപ്പൊ ഇതേ നമുക്ക് അടുത്ത കോളത്തിലുണ്ട്. ഹലോ.
9: ഹലോ.
8: ഹലോ, നമസ്കാരം.
9: നമസ്കാരം.
8: പേര് പറയൂ.
9: ആരിഫ
8: അമ്മ.
9: വിളിച്ചിട്ടില്ലേ?
8: ആ, വിളിച്ചിട്ടുണ്ട്. വിളിച്ചിട്ടുണ്ട്.
9: മോളെ ഇഷ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്.
8: ആ, ഇപ്പൊ ഓർമ്മ വന്നാളിനെ. കൊറച്ചു നാളായെന്ന് തോന്നല്ലോ വിളിച്ചിട്ട്.
9: അയ്യോ, ഇങ്ങനെ ഇന്നലെ വിളിച്ച്, ഇന്നലെ വിളിച്ച് 2 വട്ടം കിട്ടി കട്ടായി പോയി.
8: ആണോ?
9: ശ്രീലക്ഷ്മി 1 വട്ടം വിളിച്ച്. അങ്ങനെ അരുൺ സാറിനെ ഒന്നും വിളിച്ചാൽ കിട്ടത്തില്ല.
8: അഡ്വക്കേറ്റ്
9: സാറിനെ വിളിച്ചാൽ ഒട്ടും കിട്ടത്തില്ല. എപ്പോഴും വിളിക്കും. അത് ഭയങ്കര സന്തോഷം നിങ്ങളുടെ സംസാരം കേൾക്കാൻ.
8: എന്തൊക്കെയുണ്ട് വിശേഷം?
9: ഫസ്റ്റ് ആണ് നിങ്ങളുടെ സംസാരം.
8: പാട്ടിനെ കാട്ടിയോ? താങ്ക് യു സോ മച്ച്. ഓക്കേ അമ്മ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
9: സംസാരം നല്ല, എല്ലാരും ആയിട്ടുള്ള സംസാരം
8: ആണോ? ഓക്കേ, പിന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോ? കുറെ ദിവസമായി.
9: നല്ല വിശേഷം. നല്ല വെയിലത്ത് തുണി ഇട്ടിട്ട് ഞാൻ ഇരിക്കുക.
8: അതാണ് ഏറ്റവും പാട്.
9: പോണൊരു പാട്ട് പാടും.
8: ആ, പാടി.
9: ഹലോ.
8: ആ ഹലോ, പേര് പറയോ?
9: പേര് റസീന.
8: റസീന. റസീന വർക്ക് ചെയ്യുവാണോ?
9: ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ചെയ്യുന്നില്ല. അക്കൗണ്ടുണ്ടായിരുന്നു.
8: ഓക്കെ ഓക്കെ, അപ്പം പാടിക്കോ.
9: റൂഹേ നീ അകലും മുമ്പും മാറി കണ്ടു മരിക്കും.

കൊള്ളായിരുന്നു, നല്ല രസമുണ്ട്. ബാക്കിയും കൂടെ അറിയിക്കി പാടിക്കോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോ ഒരു പാട്ട് പഠിച്ച്, അല്ലെങ്കിൽ നമ്മുടെ മ്യൂസിക്കൽ ചെയർ ഉണ്ട് ബുധനാഴ്ച വൈകിട്ട് 3:30. അതി വിളിച്ചാലും മതി. ഓക്കെ ഓക്കെ, അപ്പൊ അമ്മ അടുത്ത് പറഞ്ഞേരെ, തിരക്കിയതായിട്ട് അന്വേഷണം പറഞ്ഞേരെ കേട്ടോ. പാട്ട് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
1: നമസ്കാരം ദേശന, ഞാൻ കൃഷ്ണൻ മുണ്ടക്കൽ.
0: നമസ്കാരം കൃഷ്ണൻ ചേട്ടോ.
1: നമസ്കാരം.
0: ഓക്കെ, ഇതൊക്കെയുണ്ട് വിശേഷങ്ങൾ. അസുഖമായിട്ടിരിക്കുന്നു.
1: ഭക്ഷണം കഴിഞ്ഞു?
0: ഭക്ഷണം കഴിച്ചു. ഇവിടെ കൊല്ലത്തുണ്ടോ അതോ ഇടുക്കിയിലാണോ?
1: അല്ല, ഞാൻ ഇപ്പൊ നാട്ടിലുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിരുന്നു.
0: കഴിഞ്ഞ ആഴ്ച പോയിരുന്നു. ഓക്കെ, അവിടുന്ന് ഏതൊക്കെ ഇതാ എടുക്കുന്നേ?
1: അവിടുന്ന് പൈസയെല്ലാം ഉണ്ട്. ഏലം, കുരുമുളക്, ജാതിക്ക, ഗ്രാമ്പ്, പട്ട.
0: ഓക്കെ, എല്ലാം ഹോൾസെയിൽ ആയിട്ട് എടുക്കും?
1: അതെ, ഹോൾസെയിൽ ആയിട്ട്. കർഷകർ മറ്റേ ഇതുണ്ടല്ലോ, നമ്മുടെ
0: എസ്റ്റേറ്റുകൾ. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ബാക്കി കൊച്ചു കൊച്ചു കടക്കാർക്ക് കൊടുക്കും. സപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ പാക്ക് ചെയ്താണോ അവിടുന്ന് വരുന്നത്? കൊണ്ടുവന്നിട്ട് ചേട്ടൻ ഇവിടെ ഇതുണ്ടോ? ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള
1: പരിപാടിയൊക്കെ?
0: അപ്പൊ ചെറിയൊരു ബിസിനസ് മാനാ.
1: കൊറോണ ഒക്കെ ആയപ്പോഴത്തേ പിന്നെ പോകാൻ പറ്റിയില്ല.
0: അതെ,
1: അപ്പൊ അതിന് മുമ്പേ ചെയ്യുമായിരുന്നു.
0: പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇനിയിപ്പോ മഴയൊക്കെ മാറിയുണ്ട്, വൈകിട്ട് വ്യൂ പാർക്കിലൊക്കെ പോയി പാടാനൊക്കെ പോവായിരിക്കും അല്ലേ?
1: വ്യൂ പാർക്കിൽ നനഞ്ഞ സന്തോഷമാണ്. മോനും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പാടാനായിട്ട്.
0: ആണോ? ഓക്കെ,
1: സന്തോഷമാണ്. അവിടെ വന്നിരുന്നു. പിന്നെ ഇന്നലെ നമ്മുടെ ബീച്ചില് തൂഫാന്റെ ഒരു പരിപാടി ഉണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ പാടാറുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നലെയും പാട്ടുണ്ടായിരുന്നു.
0: ഓക്കെ, അപ്പൊ അവര് ക്ഷണിക്കോ ചേട്ടനെ? അതോ ചേട്ടാ
1: ചെന്ന് നമുക്ക് അവിടെ? അല്ല, നമുക്ക് അവിടെ പാടാം. അവിടെ നമുക്ക് ചെന്ന് നമ്മള് പേര് കൊടുത്താ നമുക്ക് പാടാം.
0: ഓക്കെ,
1: അവിടെ പാടാൻ ആഗ്രഹമുള്ളവരെ വിളിക്കോ. പാടാൻ ആഗ്രഹമുള്ളവര് പേര് കൊടുക്കാൻ പറയും, ആ പേര് കൊടുക്കുക, വിളിക്കാം. രേഷനക്ക് വന്നാലും പാടാം ഇവിടെ.
0: ഓക്കെ, കരോക്കെ ഇട്ടാണോ പാടുന്നത് അതോ അല്ലാതെയോ? അല്ലാതെ പാടാൻ പറ്റത്തില്ല.
1: ഡാൻസ് കളിക്കാം, പദ്യം പറയണം, കവിത
0: എന്ത് വേണേലും ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ പാടുന്നേ?

ദുഃഖം മണി വിളക്കു വേണ്ട മൂങ്കിൽ കാണേണ്ട ഈ പ്രേമ സല്ലാപം കളി പറഞ്ഞിരിക്കെ കിളി തുടങ്ങിയല്ലോ അനുരാഗ സംഗീതം ഇരു കരളുകളിൽ വിരുന്നു വന്നു മായാത്ത മധുമാസം

பகரு மலர் சொரியு அனுராக பௌர்ணமி. ஓகே, കൊള്ളായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ കാതോട് കാര്യത്തിന്റെ ലാസ്റ്റ് കോളർ കൂടിയാണ്. ഓക്കെ ചേട്ടാ, അപ്പൊ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഗാനം കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഇന്നത്തെ കാതോട് കാതോരത്തിൽ നിന്നും എനിക്ക് ടാറ്റ പറയാനുള്ള സമയമായിരിക്കുകയാണ്. വീണ്ടും അടുത്തൊരു കാതോട് കാതോരത്തിൽ കേട്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ് രേഷ്മ.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി

0: double happy.
1: Lulu end of season sale at Lulu Daily, Dream Small Kottayam.
2: Hello, hello. Check hello. Mic testing.
3: Community Radio Bensigaril. ഇപ്പോൾ നാട്ടിലെ പാട്ടുകാർ.
4: Hello, hello. Check hello.
3: സാങ്കേതിക സഹായം

0: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: പെട്രോൾ വിലയോർത്ത് വിഷമിക്കേണ്ട. ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട. വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്, ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444778689846976084.
1: വിശേഷങ്ങൾ പറയൂ.
2: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
1: അപ്പൊ അത് അറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
0: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
1: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.

നമസ്കാരം, ഞാൻ ബോണി. പാട്ടിന്റെ പാലാഴി തുടങ്ങുകയായി. നടൻ സലീം കുമാർ വിടവാങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടു. തന്റെ സ്വയസിദ്ധമായ അഭിനയ ശൈലി കൊണ്ട് മലയാളികളെ രസിപ്പിച്ച, ചിന്തിപ്പിച്ച അഭിനയ പ്രതിഭയായിരുന്നു സലീം കുമാർ. 2010 അഭിനയത്തിനുള്ള ദേശീയ അവാർഡ് കേരളക്കരയിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹം. അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള പാട്ടിന്റെ പാലാഴിയാണ് ഈ ആഴ്ച. സന്ദേശം എന്ന സിനിമയിലെ ഗാനം ആദ്യം ആസ്വദിക്കാം. സന്ദേശത്തിലൂടെയാണ് സലീം കുമാർ സിനിമാ അഭിനയ ജീവിതം ആരംഭിച്ചത്. ഇതിലെ വരികൾ കുറിച്ചത് കൈതപ്രമാണ്, സംഗീതം ജോൺസൺ, പാടിയത് കെ എസ് ചിത്ര, ജി വേണുഗോപാലും, പിന്നെ കോറസും.

അപ്പോഴാണ് ഞാൻ സലീം കുമാറിനെ സ്ക്രീനിൽ കണ്ടതെന്ന് ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്തായാലും സിനിമയിലല്ല, വെട്ടിപ്പെട്ടി എന്ന് വിളിക്കുന്ന ടെലിവിഷൻ സ്ക്രീനിലൂടെയാണ് സലീം കുമാറിനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ ആസ്വാദന മനസ്സിലേക്ക് കടന്നു വരുന്നത്. കോമിക്കോള എന്ന പരിപാടിയിലൂടെ ആവണം അത്. പ്രത്യേകിച്ച് ഓർക്കുന്നത് അദ്ദേഹം അക്കാലത്ത് ചിന്താരവിയെ അനുകരിച്ചതാണ്. അത് അക്കാലത്ത് തന്നെ ഏറെ രസിപ്പിച്ചിരുന്നു. എൻ്റെ കേരളം എന്ന പരിപാടിയിൽ ചിന്താരവി നടക്കുന്നതും ഇരിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം സലീം കുമാർ തൻ്റെ കോമിക്കോളയിൽ മനോഹരമായി അനുകരിക്കുമായിരുന്നു. വളരെ രസകരമായിരുന്നു അത് കാണാൻ. ചിന്താരവിയുടെ കൂടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അതൊരു ഒരു ട്രാവലോഗായിരുന്നു. അതിനെ അനുകരിച്ച് സലീം കുമാർ ചെയ്തത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഇഷ്ടമാണ് 100 വട്ടം എന്ന സിനിമയിലെ ഗാനം ഇനി കേൾക്കാം. പാടിയ ദേശ്ദാസ്, ചിത്ര, സംഗീതം എസ് ബാലകൃഷ്ണൻ, രചന ഗിരീഷ് പ.

0: സലീംകുമാറിന്റെ പേരിന് പിന്നിലും രസകരമായ ഒരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്. നിരീശ്വരവാദിയും സാമൂഹ്യ പരിഷ്കർത്താവുമായ സഹോദരൻ അയ്യപ്പന്റെ കടുത്ത അനുയായിയായിരുന്നു പിതാവ് ഗംഗാധരൻ. മകന്റെ പേര് ഒരു മതവുമായി ബന്ധപ്പെടുത്തരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. മകനെ മതത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മാറ്റി നിർത്താൻ അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. അതിന്റെ ഫലമാണ് സലീംകുമാർ എന്ന നാമം. 1969 ഒക്ടോബർ 10 വടക്കൻ പരവൂരിൽ ഗംഗാധരന്റെയും കൗസല്യയുടെയും ഇളയ മകനായാണ് അദ്ദേഹം ജനിച്ചത്. മന്നാടിയാർ പെണ്ണിന് ചെങ്കോട്ട ചെക്കൻ എന്ന സിനിമയിലെ ഗാനമാണ് ഇനി. വരികൾ പി കെ ഗോപി, സംഗീതം രവീന്ദ്രൻ, പാടിയത് ജി വേണുഗോപാൽ, കൃഷ്ണചന്ദ്രൻ, കോറസ്.
1: പാട്ട് പാടണോ?
2: അതേടാ, പാട്ട് പാടണമെന്നാ പാട്ട് പാടണം.
3: നേര്

0: dun dun dun dun dun dun dun Kerala.
1: Dun dun dun dun dun dun dun dun dun
0: dun dun dun dun dun
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിന്റെ പാലാഴിയാണ്. അവതരിപ്പിക്കുന്നത് ബോണി. സലീം കുമാർ അഭിനയിച്ച സിനിമയിലെ ഗാനങ്ങളാണ് ഇക്കുറി നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പരിപാടി തുടർന്ന് കേൾക്കുക. ചിറ്റാറ്റുകര ഗവൺമെന്റ് എൽ പി സ്കൂളിലും നോർത്ത് പരവൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലുമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. അതിനുശേഷം മുത്തക്കുന്നം ശ്രീനാരായണ മംഗളം കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി. അടുത്തത് കേൾക്കാൻ പോകുന്നത് ഗുരുശിഷ്യൻ എന്ന സിനിമയിലെ ഗാനമാണ്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ, പാടിയത് കെ ജെ യേശുദാസ്.

കുട്ടിക്കാലത്ത് ഗായകനാകാനായിരുന്നു മോഹം. പക്ഷേ എത്തിച്ചേർന്നത് മിമിക്രിയുടെ ലോകത്ത്. മഹാരാജാസിൽ BA പഠിക്കുന്ന വേളയിൽ 3 തവണയാണ് മിമിക്രി കലാകാരനുള്ള പുരസ്കാരം സർവകലാശാല മത്സരങ്ങളിൽ നിന്ന് കരസ്ഥമാക്കിയത്. ഇനി കേൾക്കാൻ പോകുന്ന ഗാനം മന്ത്രി കൊച്ചമ്മ എന്ന സിനിമയിലേതാണ്. വരികൾ S. രമേശൻ നായർ, പാടിയത് മനോജ് കൃഷ്ണൻ ദലീമ. ഇതിന്റെ സംഗീതവും ഈണവും മോഹൻ സിതാരയാണ്.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ

0: സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
4: അപ്പൊ അത് അറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
3: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
4: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
5: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
6: എന്തോ പ്ലാനിംഗിലാണല്ലോ.
5: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മുതൽ പുലർച്ചെ 1 വരെ. ഹാപ്പി ആയില്ലേ?
6: ഡബിൾ ഹാപ്പി.
5: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിന്റെ പാലാഴിയാണ്. അവതരിപ്പിക്കുന്നത് ബോണി. സലീം കുമാർ അഭിനയിച്ച സിനിമയിലെ ഗാനങ്ങളാണ് ഇക്കുറി നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പരിപാടി തുടർന്ന് കേൾക്കുക. സിനിമയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഏഷ്യാനെറ്റിലെ കോമിക്കോള എന്ന ജനപ്രിയ കോമഡി പരിപാടിയുടെ അവതാരകനായും ജനശ്രദ്ധ നേടി. കോമിക്കോളയെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കോമിക്കോള വഴിയാണ് സലീം കുമാറിൻ്റെയും ദിലീപിൻ്റെയും അടക്കമുള്ള കലാകാരന്മാരുടെ പേരുകൾ മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കോമിക്കോള ഒരു ഹിറ്റ് പരിപാടിയാണ്. അതിലൂടെ ഇവർ അവതരിപ്പിച്ച നർമ്മരംഗങ്ങൾ ഇന്നും മലയാളിയുടെ മനസ്സിൽ മായാതെ നിൽപ്പുണ്ട്. മാട്ടുപ്പെട്ടി മച്ചാൻ എന്ന സിനിമയിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം സി തങ്കരാജ്, പാടിയത് കെ എസ് ചിത്ര, എം ജി ശ്രീകുമാർ.

അരങ്ങേറ്റ ചിത്രം എന്ന് പറയാൻ പറ്റുന്നത് ഇഷ്ടമാണ് നൂറുവട്ടം എന്ന സിനിമയാണ്. 1997 സിദിഖ് ഷമീറാണ് ഇത് സംവിധാനം ചെയ്തത്. അങ്ങനെ ചെറിയ വേഷങ്ങൾ സിനിമയിൽ ചെയ്ത് തന്റെ സാന്നിധ്യം സിനിമയിൽ സലീം കുമാർ ഉറപ്പിച്ചു. ഇനി കേൾക്കാൻ പോകുന്ന ഗാനം മംഗല്യ പല്ലക്ക് എന്ന സിനിമയിലേതാണ്. സംഗീതം ബാലഭാസ്കർ, വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഗായകൻ എം ജെ ശ്രീകുമാർ.

നിരസിക്കലിന്റെ കയ്പുനീരും സലീം കുമാർ സിനിമയിൽ നിന്ന് കുടിച്ചിട്ടുണ്ട്. പ്രശസ്ത സംവിധായകൻ സിബി മലയിൽ സംവിധാനം ചെയ്ത നീ വരുവോളം എന്ന ചിത്രത്തിൽ സലീം കുമാറിനെ ക്ഷണിച്ചുവെങ്കിലും അഭിനയം ശരിയായില്ല എന്ന് പറഞ്ഞ് തിരികെ പറഞ്ഞയച്ച ഒരു സാഹചര്യവും ഉണ്ടായി സലീം കുമാറിന്റെ ജീവിതത്തിൽ. ഇത് തുടക്കകാലത്താണ് സംഭവിച്ചത്. പിന്നീട് ആ വേഷം നടൻ ഇന്ദ്രൻസ് ആണ് ചെയ്തത്. ഇന്നത്തെ അവസാന ഗാനം ഡാർലിംഗ് ഡാർലിംഗ് എന്ന സിനിമയിലേതാണ്. ഇതിന്റെ വരികൾ എസ് രമേശൻ നായരാണ് എഴുതിയത്. സംഗീതം ഔസേപ്പച്ചൻ, പാടിയത് ഹരിഹരൻ, സുജാത, മോഹൻ.

0: ഇതോടുകൂടി പാട്ടിന്റെ പാലാഴി അവസാനിക്കുക. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കൂ. അടുത്ത എപ്പിസോഡിലെ സലീം കുമാർ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കൂ. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്. പോണി.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിൽ നിങ്ങളിപ്പോൾ കേട്ടത് പാട്ടിന്റെ പാലാഴി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസി.
2: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
5: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
0: വിശേഷങ്ങൾ പറയൂ.
6: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

0: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
1: അപ്പൊ അതറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
0: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
1: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടു സാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.

0: പ്രത്യേകതകൾ.
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ.
0: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ.
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ.
0: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ.
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
0: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
0: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
1: ഫോൺ 8848533001.
0: മറ്റൊരു നമ്പർ 8129520477.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
7: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
1: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
7: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech, സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
1: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
7: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
1: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402. മറ്റൊരു നമ്പർ 0474276453. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.
8: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ,
9: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
8: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
9: ഡബിൾ ഹാപ്പി.
8: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസുകർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി MS. അഞ്ചാലുമൂട് തൃക്കരുവ ഗ്രാമപഞ്ചായത്തിൽ താൽക്കാലിക ഡ്രൈവർ ഒഴിവിലേക്കുള്ള അപേക്ഷ 13-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് മുൻപ് ഓഫീസിൽ നൽകണം. എഴുത്തു പരീക്ഷ 20-ാം തീയതി രാവിലെ 11-ന് അഭിമുഖം 22-ന് നടത്തും. വിവരങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടണം. തീരപ്രദേശത്ത് നാളെ വരെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് ജില്ലാ കളക്ടർ അറിയിക്കുന്നു. കേരള തീരത്ത് മോശം കാലാവസ്ഥയും ശക്തമായ കാറ്റും പ്രക്ഷുബ്ധമായ കടലും കാരണം മത്സ്യബന്ധനത്തിന് പ്രതികൂലമായ സാഹചര്യമാണെന്നും കളക്ടർ അറിയിച്ചു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ജൂനിയർ റെസിഡന്റ് ഒഴിവിലേക്ക് കരാർ നിയമനം നടത്തും. 15-ാം തീയതി രാവിലെ 11 മണിക്ക് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ കാര്യാലയത്തിൽ ഇന്റർവ്യൂ നടക്കും. കെ രവീന്ദ്രനാഥൻ നായരുടെ 3-ാമത് അനുസ്മരണ യോഗവും കലാവിരുന്നും ജൂലൈ 8 ബുധനാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ പബ്ലിക് ലൈബ്രറിയിലെ സോപാനം ഓഡിറ്റോറിയത്തിലും കൊയിലോൺ ആർട്ട് ഗാലറിയിലുമായി നടക്കും. രാവിലെ 10 മണിക്ക് ചിത്രകലാകാരുടെ ചിത്രപ്രദർശനവും സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അച്ചാണി കെ രവീന്ദ്രനാഥൻ നായർ സ്മാരക ചിത്രരചനയും കാരിക്കേച്ചർ മത്സരവും നടക്കും. കൊല്ലം ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ഉദയസുകുമാരൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 3 മണിക്ക് രവി കലയും ജീവിതവും ഡോക്യുമെന്ററി പ്രദർശനവും 4 മണി മുതൽ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാഞ്ജലിയും തുടർന്ന് അനുസ്മരണ യോഗവും നടക്കും. സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റായി, ഒന്ന് വേഗം വന്നെ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th edition കിംസ് ഹെൽത്ത് DBM 2026 എന്ന

0: വരുന്ന ജൂലൈ 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ അറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
1: കൊള്ളാലും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
0: അത് ഈസിയല്ലേ. www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു. പപ്പു
1: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074936129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: വിശേഷങ്ങൾ പറയൂ.
2: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
3: ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ, എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി, പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
4: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
5: പാജിനേഷൻ. പാജിനേഷൻ.
4: Pagination is spelled as P A G I N A T I O N.
5: This is a noun. It's a process of dividing content into discrete pages, either in print or digital format, to improve readability, നാവിഗേഷൻ ആൻഡ് പെർഫോമൻസ്. ഒരു പുസ്തകത്തിൻ്റെയോ പത്രത്തിൻ്റെയോ പേജുകളിലേക്ക് നൽകിയിട്ടുള്ള സംഖ്യകളുടെ ക്രമം.
4: താങ്ക് യു ഓൾ.
6: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയം.

0: Your life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: प्लेटफॉर्म नंबर 2 से चलने वाली सुपर फास्ट
2: एक्सप्रेस के यात्रियों चेची अल मोबाइल चार्ज चाहिए
3: निंदे बुद्धि चार्ज चाहिए
2: इतरम पब्लिक पोर्टल फोन चार्ज पर्सनल डेटा पब्लिक आऊं
3: कंडिले
4: पप्पा निकु न्यान पे चाहिए
5: नो सिग्नल
2: इन एंड चाहिए
4: फ्री वाईफाई उंडलो
3: ए मंड तरम निर्त
2: പേയ്മെന്റ് നായി നോ ഓപ്പൺ വൈഫൈ
5: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ
2: RBI പറയുന്നു
3: ശരിയായി തുടങ്ങൂ ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി പ്രധാന വാർത്തകൾ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം വാർത്തകൾ വിശദമായി ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ് ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്ന ശ്രീ മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും ബുധനാഴ്ച ഓസ്ട്രേലിയയിലെത്തുന്ന അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം 3 ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും തുടർന്ന് വെള്ളിയാഴ്ച പ്രധാനമന്ത്രി ന്യൂസിലന്റിലേക്ക് തിരിക്കും ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവും നടക്കും പ്രതിരോധശേഷി നൂതനാശയങ്ങൾ സഹകരണം സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഇന്ത്യയുൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് രാജ്യത്ത് വരുന്ന ഉത്സവ സീസണിൽ 300 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഓണക്കാലത്ത് റെയിൽവേ 100 പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു
6: To my friends in Kerala, I would like to share with you that we will be running more than 100 special trains during the Onam festival. रेलवे हमेशा लो इनकम और मिडिल क्लास फैमिलीज की सवारी है इसलिए बहुत ध्यान दिया गया है कि अफोर्डेबल सर्विसेज ज्यादा से ज्यादा बढ़े
7: ഓണക്കാലത്ത് 100 സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി ബിജെപി സംസ്ഥാന അധ്യക്ഷനും എംഎൽഎയുമായ രാജീവ് ചന്ദ്രശേഖർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 1000 മലയാളികൾക്ക് വലിയ ആശ്വാസമാണ് തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 എന്ന പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ് ബിന്ദുകൃഷ്ണ ഷിബു ബേബി ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും സ്കൂളുകളിൽ പഠനേതര പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും കുട്ടികളെ അകറ്റാൻ സഹായിക്കുമെന്ന് മന്ത്രി കെ എ തുളസി പാലക്കാട് ജില്ലാതല പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം കോങ്ങാട് കെ പി ആർ പി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി
8: അപ്പൊ നമുക്ക് നന്നായിട്ട് പഠിക്കണം ആ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഏതൊരു സ്കൂളിന്റെയും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം അതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം അത് തന്നെയാണ് അപ്പൊ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാലേ നമുക്ക് ഇതിന്റെ ഒരു ഈ ഒരു പ്രവർത്തനം അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ
7: ആരോഗ്യവകുപ്പിന്റെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഗുണഫലം താഴെത്തട്ടിലെത്തിക്കാൻ ആരോഗ്യ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിഞ്ഞ വർഷത്തെ മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും ടി ബി ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സാംക്രമിക രോഗങ്ങൾ പിടിപെടാതിരിക്കാനുള്ള ജാഗ്രത കർശനമായി പാലിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിൽ നിർമ്മാണം നടക്കുന്ന 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ശേഷിക്കുന്ന 62 വീടുകൾ ഡിസംബറോടെ പൂർത്തിയാകും. ടൌൺഷിപ്പിലെ ആരോഗ്യ കേന്ദ്രം, പൊതു മാർക്കറ്റ്, ശുചിമുറികൾ എന്നിവയുടെ നിർമ്മാണം ആരംഭിച്ചതായും അദ്ദേഹം വയനാട്ടിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാ രേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇടപെടൽ. ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളും അഭിമുഖത്തിൽ ലഭിച്ച മാർക്കും ഉൾപ്പെടെ പുറത്തുവിടണമെന്ന് ഉത്തരവിൽ പറയുന്നു. ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയായ ചീഫ് നിയമനത്തിന് 2022 വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
7: ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 USA ബെൽജിയവുമായും നാളെ രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന ഈജിപ്തുമായും ഏറ്റുമുട്ടും. അതിനിടെ ബ്രസീലിനെ മറികടന്ന് നോർവേയും മെക്സിക്കോയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള സമാശ്വാസ തുകയുടെ 2 ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ. മത്സ്യത്തൊഴിലാളികൾക്കായി റെസ്ക്യൂ ബോട്ടുകളും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് ജുവനൈൽ ഹോമിൽ ജീവനക്കാരുടെ കുറവ് നികത്താൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ നാളെ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനം ആചരിക്കും. അതിനിടെ ജില്ലയിൽ ഒരു കുട്ടിക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
9: ജില്ലയിൽ ആദ്യ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച ആറന്മുള എഴുക്കാട് ഉന്നതിയിലെ കുട്ടിയുടെ സമീപവാസിയായ കുട്ടിക്കാണ് രോഗബാധ. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ജില്ലയിൽ മറ്റൊരു കുട്ടിക്കുകൂടി രോഗബാധ സംശയിച്ച് നിരീക്ഷണത്തിലുണ്ട്. രോഗബാധയ്ക്ക് കാരണമായത് പഴകിയ ഭക്ഷണമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. നാളെ ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനമായി ആചരിക്കും.
7: തിരുവനന്തപുരം ജില്ലയിൽ H1N1 കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. കടുത്ത പനി, തലവേദന, ചുമ, തൊണ്ടവേദന, കഠിനമായ ശരീരവേദന എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. എല്ലാ സർക്കാർ ആശുപത്രികളിലും H1N1 പ്രതിരോധ മരുന്ന് സൌജന്യമായി ലഭ്യമാണെന്നും DMO അറിയിച്ചു. വൈദ്യുതി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കടം വാങ്ങുമെന്നും മന്ത്രി സണ്ണി ജോസഫ്. രാത്രി വൈദ്യുതി സംഭരിച്ചു വയ്ക്കാനുള്ള ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം കൊണ്ടുവരുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി നാളെ രാവിലെ മുതൽ തുറന്നു പ്രവർത്തിക്കാൻ ധാരണയായി. തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ഉമാ തോമസ് MLA ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ കളക്ട്രേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 6 സ്വകാര്യ ആശുപത്രികളിൽ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം ആരംഭിച്ചത്. ആശുപത്രികളിൽ തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ മാനേജ്മെന്റുകൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംയുക്ത സമര സഹായ സമിതി ആവശ്യപ്പെട്ടു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
10: ആകാശവാണി വാർത്താ വീക്ഷണം. സെൻസസ് 2027 രാജ്യത്തെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്ന വഴികാട്ടി. തയ്യാറാക്കിയത് ശ്രീജിത്ത് ശ്രീധരൻ, മാധ്യമപ്രവർത്തകൻ. അവതരണം നവനീത. ലോകത്തെ ഏറ്റവും വലിയ സെൻസസ് പ്രക്രിയയായി വിലയിരുത്തപ്പെടുന്ന സെൻസസ് 2027 പ്രവർത്തനങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുകയാണ്. 2026-27 കാലയളവിൽ നടത്തുന്ന പുതിയ സെൻസസ് ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. രാജ്യം കണ്ട ഏറ്റവും ബൃഹത്തായ സെൻസസ് എന്നതിലുപരി ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സെൻസസ് എന്ന പ്രത്യേകതയും സെൻസസ് 2027. പൌരന്മാർക്ക് ഓൺലൈൻ വഴി വിവരങ്ങൾ സ്വയം സമർപ്പിക്കാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യവും ഇക്കുറി പുതുതായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടു ഘട്ടങ്ങളിലായി നടക്കുന്ന സെൻസസ് നടപടികളുടെ ആദ്യഘട്ടത്തിൽ വീടുകളുടെ കണക്കെടുപ്പും ഭവന സെൻസസും നടക്കും. രണ്ടാം ഘട്ടത്തിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. 150 വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഇന്ത്യൻ സെൻസസ് ആദ്യമായി 1872 അവസാനമായി 2011 നടന്നത്. ഈ പരമ്പരയിലെ 16-ാമത്തേതും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ 8-ാമത്തെ സെൻസസുമാണ് ഇപ്പോൾ നടക്കുന്നത്. 2027 ജനസംഖ്യാ സെൻസസ് നടത്തുന്നത് സംബന്ധിച്ച് 2025 ജൂൺ 16 ഭാരത സർക്കാർ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. സെൻസസിന്റെ 1-ാം ഘട്ടത്തിനായുള്ള വിജ്ഞാപനം 2026 ജനുവരി 7 പുറത്തുവന്നു. ഇതേ തുടർന്ന് 2026 ഏപ്രിലിൽ രാജ്യത്ത് ആദ്യഘട്ട സെൻസസ് പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമായി. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ ഗവൺമെന്റുകളുടെ സൌകര്യാർത്ഥം 2026 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസത്തിനുള്ളിൽ 30 ദിവസത്തെ കാലയളവിലാണ് വീടുതോറുമുള്ള ആദ്യഘട്ട സെൻസസ് പ്രവർത്തനം നടക്കുക. ഈ 30 ദിവസ കാലയളവിന് തൊട്ടുമുമ്പുള്ള 15 ദിവസമാണ് സെൽഫ് എന്യൂമറേഷനുള്ള സൌകര്യം അനുവദിച്ചിട്ടുള്ളത്. കേരളത്തിൽ ആദ്യഘട്ടമായി വീടുകളുടെ എണ്ണമെടുക്കലും ഭവന സെൻസസും ജൂലൈ 1 മുതൽ 30 വരെ നടക്കും. ഈ ഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വീടിന്റെ അവസ്ഥ, വീട്ടുകാർക്ക് ലഭ്യമായ സൌകര്യങ്ങൾ, കൈവശമുള്ള ആസ്തികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കും. ഓരോ കുടുംബത്തോടും 33 ചോദ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ചോദിക്കുക. വീടിന്റെ നിർമ്മാണ രീതി, ശുദ്ധജലം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ, വീട്ടിലുള്ള വാഹനങ്ങൾ, ഇന്റർനെറ്റ് ലഭ്യത എന്നിവ ചോദ്യങ്ങളിൽ ഉൾപ്പെടും. 1-ാം ഘട്ടത്തിന് മുന്നോടിയായി വ്യക്തികൾക്ക് കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി സ്വയം സമർപ്പിക്കാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ ജൂൺ 16 ആരംഭിച്ച് ജൂൺ 30 അവസാനിച്ചു. ജൂലൈ 1 മുതൽ 31 വരെ സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മുന്നോടിയായാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നത്. വിജയകരമായി വിവരങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 11-അക്ക സവിശേഷ സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ ഈ ID കൈമാറി വിവരങ്ങൾ ഡിജിറ്റലൈസ് സ്ഥിരീകരിക്കാം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാത്തവരുടെ വിവരങ്ങളും ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ശേഖരിക്കും. സെൻസസിന്റെ 2-ാം ഘട്ടം 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലും ജമ്മുകശ്മീർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ മഞ്ഞുമൂടിയ പ്രദേശങ്ങളുടെയും 2-ാം ഘട്ട സെൻസസ് 2026 സെപ്റ്റംബറിൽ നടത്തും. കണക്കെടുപ്പിന്റെ 2-ാം ഘട്ടത്തിലാണ് ജാതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ ജനസംഖ്യാപരമായ വിവരങ്ങൾ, സാമൂഹിക സാമ്പത്തിക കാര്യങ്ങൾ, കുടിയേറ്റം, കുടുംബം മുതലായവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓരോ വ്യക്തിയിൽ നിന്നും ശേഖരിക്കും. 2-ാം ഘട്ടത്തിലെ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ കൃത്യമായ തീയതികളും ഈ ഘട്ടത്തിലെ ചോദ്യങ്ങളും സർക്കാർ യഥാസമയം അറിയിക്കും. സ്വാതന്ത്ര്യത്തിന് ശേഷം 1948 സെൻസസ് നിയമം രാജ്യത്ത് നിലവിൽ വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1951 മുതൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഭാരത രജിസ്ട്രാർ ജനറൽ ആന്റ് സെൻസസ് കമ്മീഷണറുടെ കാര്യാലയമാണ് സെൻസസ് നടത്തിവരുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസിനാണ് സംസ്ഥാന സർക്കാരുകളുമായുള്ള ഏകോപന ചുമതല. പൊതുഭരണവകുപ്പാണ് സംസ്ഥാനത്തെ നോഡൽ ഏജൻസി. പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാരെന്ന നിലയിൽ ഓരോ ജില്ലയിലെയും സെൻസസ് പ്രവർത്തനങ്ങളുടെ ചുമതല ജില്ലാ കളക്ടർമാർ നിർവഹിക്കും. സെൻസസ് സുഗമമായി നടത്തുന്നതിന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നിർണായക പങ്കാണ് വഹിക്കുന്നത്. വിവരശേഖരണം, ഒത്തുനോക്കൽ, നിരീക്ഷണം, മേൽനോട്ടം, പുരോഗതി വിലയിരുത്തൽ എന്നിവയുൾപ്പെടെയുള്ള വിവിധ ഫീൽഡ് തല പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് അതാത് സംസ്ഥാന സർക്കാരുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നിയോഗിക്കുന്ന സെൻസസ് ഉദ്യോഗസ്ഥരാണ്. സെൻസസിലൂടെ ശേഖരിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ തികച്ചും രഹസ്യമായി സൂക്ഷിക്കും. വിവിധ ഭരണതലങ്ങളിലുള്ള ക്രോഡീകരിച്ച വിവരങ്ങൾ മാത്രമായിരിക്കും പ്രസിദ്ധീകരിക്കുക. 1948 സെൻസസ് നിയമം, 1990 സെൻസസ് നിയമങ്ങൾ എന്നിവയിൽ കാലാകാലങ്ങളായി വരുത്തുന്ന ഭേദഗതി വ്യവസ്ഥകൾ പ്രകാരമാണ് ഇന്ത്യയുടെ സെൻസസ് നടത്തുന്നത്. 2027 സെൻസസിനായി കേന്ദ്ര ഗവൺമെന്റ് 11,718.24 crore രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. 4 ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഇത്തവണ ഡിജിറ്റലായി സെൻസസ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ച് ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകൾ ഡിജിറ്റലായി നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ് HLBC വെബ് ആപ്ലിക്കേഷൻ. എന്യൂമറേറ്റർമാർക്ക് ഹൌസ് ലിസ്റ്റിംഗ് വിവരങ്ങൾ ശേഖരിക്കാനും അപ്ലോഡ് ചെയ്യാനുമുള്ള സുരക്ഷിതമായ ഓഫ്ലൈൻ ആപ്പായി HLO മൊബൈൽ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നു. സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ ഓൺലൈനായി സ്വയം വിവരങ്ങൾ സമർപ്പിക്കുന്നത് സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ വഴിയാണ്. സെൻസസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യാനും നിയന്ത്രിക്കാനും നടപ്പിലാക്കാനും നിരീക്ഷിക്കാനും സെൻസസ് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന പോർട്ടൽ സഹായിക്കുന്നു. ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി ശേഖരിക്കുന്ന പ്രക്രിയ എന്ന നിലയിൽ 140 crore+ വരുന്ന ജനസംഖ്യയെ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണപരമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഇന്ത്യയുടെ സെൻസസ് പ്രക്രിയ. കേവലം കണക്കെടുപ്പ് എന്നതിലുപരി രാജ്യത്തെ ജനസംഖ്യയുടെയും ജീവിത സാഹചര്യങ്ങളുടെയും വിശദമായ ഒരു ചിത്രമാണ് സെൻസസ് നൽകുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെയും കൃത്യമായ കണക്കെടുക്കാനും ഈ വിഭാഗങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനും സെൻസസ് വിവരങ്ങൾ വഴിയൊരുക്കും. സെൻസസ് വഴി ലഭിക്കുന്ന പ്രായത്തിന്റെ കണക്കുകൾ വഴി കുട്ടികൾ, യുവാക്കൾ, മുതിർന്നവർ, വയോജനങ്ങൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കായി വിദ്യാഭ്യാസ, തൊഴിൽ, ആരോഗ്യ, പെൻഷൻ, സുരക്ഷാ പദ്ധതികൾ സൃഷ്ടിക്കാനും നിലവിലുള്ള പദ്ധതികളിൽ കാലാനുസൃത മാറ്റങ്ങൾ വരുത്താനും കഴിയും. 2021 സെൻസസിനായി 2019 സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും കോവിഡ് മഹാമാരി കാരണം സെൻസസ് പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുകയായിരുന്നു. 2011 സെൻസസ് നടത്തി 15 വർഷത്തിന് ശേഷമാണ് ഇത്തവണത്തെ സെൻസസ് നടക്കുന്നത്. ഈ കാലയളവിൽ ജനസംഖ്യാ വ്യതിയാനങ്ങൾ, കുടിയേറ്റം, നഗരവൽക്കരണം, വിദ്യാഭ്യാസ നിലവാരം, തൊഴിൽ മേഖലയിലെ പ്രവണതകൾ എന്നിവയിലെല്ലാം വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ക്ഷേമ പദ്ധതികളുടെ ആസൂത്രണം, അടിസ്ഥാന സൌകര്യ വികസനത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കൽ, സംവരണം, ജനസംഖ്യാനുപാതികമായ മണ്ഡല പുനർനിർണയം തുടങ്ങിയ നയപരമായ തീരുമാനങ്ങളെടുക്കാൻ സർക്കാരിനെ സഹായിക്കുക പുതിയ സെൻസസ് ഡേറ്റയാകും. അതുകൊണ്ടുതന്നെ സെൻസസ് 2027 കൃത്യമായ വിവരങ്ങൾ നൽകി രാജ്യത്തെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്നതിൽ പങ്കാളിയാവുക എന്നത് നമ്മുടെ കടമയാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. സെൻസസ്
11: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

എന്നുച്ചൊരു പച്ച കണകിട്ടി ഏഴാക്കി ചിന്തി തോരൊറ്റ

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ.

തിരഞ്ഞതെന്റെ ജവലയ ജലതീസം. സൂര്യനാളമൊരു സ്വരമഴയുടെ മിഴിമന്ത്ര തീർത്ഥ പൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടി.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

0: വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്പ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000-ത്തോളം വനിതകൾ അണിനിരക്കും. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മുംബൈയിലും കൊങ്കൺ മേഖലയിലും ജനജീവിതം ദുരിതത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. യുഎസ്എ ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ അദ്ദേഹത്തെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ പ്രകടനത്തോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിക്ക് ആവേശോജ്വലമായ സ്വീകരണം നൽകിയത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്തോനേഷ്യയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. പൌരാണിക നഗരമായ യോഗ്യകർത്തയിലെ പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ബിസിനസ് ഫോറത്തിലും അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കും. തുടർന്ന് ജൂലൈ 10 മുതൽ 11 വരെ ന്യൂസിലൻഡ് സന്ദർശിക്കുന്ന ശ്രീ മോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയോടനുബന്ധിച്ച് 300-ലധികം പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിൽ സർവീസ് നടത്തുന്ന 800-ലധികം ട്രെയിനുകൾക്ക് പുറമെയാണ് അധിക സർവീസ് ഏർപ്പെടുത്തുന്നത്.
1: We will be operating 300+ special trains during the Ratha Yatra of Mahaprabhu Jagannath Ji, and during Onam festival we'll be running about more than 100 special trains. This is a big effort from railways, effort from the central government, effort from Prime Minister Shri Narendra Modi Ji to make sure that our citizens get affordable and safe services. We'll continue to work in that direction.
0: ഓണക്കാലത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചതിൽ കേന്ദ്ര സർക്കാരിന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ നന്ദി രേഖപ്പെടുത്തി. പരിഷ്കാരങ്ങൾ, ഡിജിറ്റൈസേഷൻ എന്നിവയിലൂടെ രാജ്യത്തെ സഹകരണ പ്രസ്ഥാനം വികാസത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ. സഹകരണ മന്ത്രാലയം സ്ഥാപിതമായതിന്റെ 5-ാമത് വാർഷികാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 5 സഹകരണ സംഘങ്ങളെ കണ്ടെത്തുന്നതിന് റാങ്കിംഗ് ചട്ടക്കൂട് തയ്യാറാക്കിയതായും അദ്ദേഹം പറഞ്ഞു. ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം കുറയ്ക്കാനും അദ്ദേഹം കർഷകരോട് അഭ്യർത്ഥിച്ചു.
2: सहकारिता मंत्रालय के इनिशिएटिव से कुल 9 राष्ट्रीय स्तर पर काम करने वाली सहकारी समिति बनाकर देश से लेकर ग्राम तक ये 9 क्षेत्रों में सहकारिता मंत्रालय को एक माला में पिरोने का काम हमने किया है.
0: നാഷണൽ ഹൈവേ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ അവലോകന യോഗം കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്നു. മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ, റോപ്വേകൾ തുടങ്ങിയവയുടെ പദ്ധതിതല പുരോഗതി മന്ത്രി വിലയിരുത്തി. സംയോജിത ഗതാഗത ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഇത്തരം സംരംഭങ്ങൾ പ്രധാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ 6 രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളിൽ നിന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരപത്രം സ്വീകരിച്ചു. മൊസാംബിക്, നിക്കരാഗ്വെ, സുരിനാം, ഗാബോൺ, മംഗോളിയ, ബഹാമാസ് എന്നീ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളിൽ നിന്നാണ് രാഷ്ട്രപതി അംഗീകാരപത്രം സ്വീകരിച്ചത്. ലീഗൽ മെട്രോളജി നിയമം 2011 ഭേദഗതി വരുത്തി കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം. ശാസ്ത്രീയമായ രീതികളിലൂടെ അളവ് തൂക്ക ഉപകരണങ്ങളുടെ പരിശോധന വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് വെയ്റ്റ് പരിധി 50% നിന്നും 20% കുറച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: അർത്ഥവത്തായ ചർച്ചകൾക്കും പരസ്പര പഠനത്തിനും ക്രിയാത്മകമായ സഹകരണത്തിനും ഈ യോഗം വഴിയൊരുക്കുമെന്ന് പ്രതിനിധികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വ്യക്തമാക്കി. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ പ്രതിബദ്ധതയെ അത് കൂടുതൽ ശക്തിപ്പെടുത്തും. തയ്യാറെടുപ്പുകളുടെ ഭാഗമായി നടന്ന കൂടിയാലോചനകളിൽ അംഗരാജ്യങ്ങൾ പ്രകടിപ്പിച്ച ക്രിയാത്മകമായ സമീപനം അടുത്ത രണ്ട് ദിവസത്തെ ചർച്ചകളെയും നയിക്കുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. ജൂലൈ 8 ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. തുടർന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ചകൾ നടത്തും. സമ്മേളനത്തിന്റെ സമാപന ദിവസമായ ജൂലൈ 9 സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും.
0: ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ തുടരുന്ന കനത്ത മഴയിൽ മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും രൂക്ഷം. ഇവിടേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. റോഡ്, റെയിൽ ഗതാഗതവും വിമാന സർവീസുകളും മോശം കാലാവസ്ഥ മൂലം തടസ്സപ്പെട്ടു. മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലും മുംബൈ ഗോവ ദേശീയപാതയിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പൂനെയിലും തീരദേശ ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു. രത്നഗിരി, സിന്ധുദുർഗ് ജില്ലകളിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. ഗുജറാത്തിന്റെ തെക്കൻ മേഖലകളിലും സൌരാഷ്ട്രയിലും കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. 3 ദേശീയ പാതകളടക്കം 80 റോഡുകൾ താൽക്കാലികമായി അടച്ചു. 100 ഗ്രാമങ്ങളിൽ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പും വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ദുരന്ത സാധ്യതയുള്ള ജില്ലകളിൽ NDRF SDRF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലാമിൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ആരാധകർ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. നാളെ പുലർച്ചെ 5:30 യുഎസ്എ ബെൽജിയം മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന പ്രീ ക്വാർട്ടറിൽ 5 ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ 1-2 നോർവേ പരാജയപ്പെടുത്തി. ലോകകപ്പിൽ നിന്ന് പുറത്തായതിന് പിന്നാലെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി നടന്ന വിലാപയാത്രയ്ക്കായി ടെഹ്റാനിൽ ഇന്ന് അണിനിരന്നത് വൻ ജനാവലി. ഫെബ്രുവരി 28 ഇസ്രായേൽ അമേരിക്ക വ്യോമാക്രമണത്തിലാണ് ഖമനേയിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. 12 നീളുന്ന വിലാപയാത്രയോടനുബന്ധിച്ച് റോഡുകളും വ്യോമപാതയും അടച്ചിരിക്കുകയാണ്. ഖമനേയിയുടെ ജന്മസ്ഥലമായ മഷ്ഹാദിൽ വ്യാഴാഴ്ചയാണ് ഖബറടക്കം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പാക് അധീന കശ്മീരിലെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തിയതായി സാമൂഹ്യമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഇക്കുറി 100 സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മുംബൈയിലും കൊങ്കൺ മേഖലയിലും ജനജീവിതം ദുരിതത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. യുഎസ്എ ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: ടെസ്റ്റ് ഡ്രൈവ് ഹ്യുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹ്യുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
2: അപ്പൊ അത് അറിഞ്ഞില്ലേ? 4-ാം തീയതി രാവിലെ 10 മണി മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
1: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
2: അതെ, 4-ാം തീയതി ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ,
3: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട, ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
3: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

സൂപ്പറായിട്ട് ജോറായിട്ട് പാട്ടൊക്കെ അസലായി. പക്ഷേ ഇല്ല, നമ്മള് ഈ റമ്മൊക്കെ അടിച്ചേക്കണുണ്ടേ, ഒരു മലയാളം പാട്ട് കേൾക്കണം, ഒരു മലയാളം പാട്ടടിക്കുമ്പോളേ.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: ടെസ്റ്റ് ഡ്രൈവ് ഹ്യുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹ്യുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
6: അപ്പൊ അതറിഞ്ഞില്ലേ, 4-ാം തീയതി രാവിലെ 10 മണി മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫറുണ്ട്.
5: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
6: അതെ, 4-ാം തീയതി ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
7: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
8: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
7: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
8: ഡബിൾ ഹാപ്പി.
7: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ നെപ്പോളിയന്റെ നാട്ടിലൂടെ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
9: മാന്യ ശ്രോതാക്കളെ, നെപ്പോളിയന്റെ നാട്ടിലൂടെ എന്ന യാത്രാവിവരണത്തിന്റെ 54-ാം ഭാഗമാണിത്. ഞാനും എന്റെ ഭാര്യ പ്രൊഫസർ ഉഷയും നടത്തിയ ആഹ്ലാദപൂർണമായ യൂറോപ്യൻ യാത്രയുടെ പര്യവസാനമായിരുന്നല്ലോ 53-ാം ഭാഗത്തിൽ നടത്തിയത്. ആ യാത്ര ആരംഭിക്കുന്നത് ഗൾഫ് നാടുകളിലൂടെയായിരുന്നു, അവസാനിക്കുന്നത് സിംഗപ്പൂർ, മലേഷ്യ എന്നീ രാജ്യങ്ങളിലൂടെ. ഇനി ഞാൻ വിവരിക്കുന്നത് നെപ്പോളിയന്റെ നാട്ടിലെ വിശേഷങ്ങളല്ല, ഏഷ്യാഭൂഖണ്ഡത്തിലെ 2 സമ്പന്ന രാജ്യങ്ങളിലൂടെയുള്ള എന്റെ മടക്കയാത്രയ്ക്കിടയിൽ അനുഭവേദ്യമായ ചില കൗതുക കാഴ്ചകളാണ്. ജർമ്മൻ നഗരമായ മ്യൂണിച്ചിൽ നിന്നും ഞങ്ങളുടെ യാത്ര സിംഗപ്പൂരിലേക്കും, അവിടെ നിന്നും മലേഷ്യൻ തലസ്ഥാനമായ കോലാലംപൂരിലേക്കും, തുടർന്ന് കൊച്ചിയിലേക്കുമായിരുന്നു. ഒരാഴ്ച ഈ 2 നഗരങ്ങളിൽ ചുറ്റിക്കറങ്ങാനും കാഴ്ചകൾ കണ്ടാസ്വദിക്കാനും അവസരം ലഭിച്ചത് യഥാർത്ഥത്തിൽ വീണുകിട്ടിയ ഭാഗ്യാനുഭവമായിരുന്നു. സിംഗപ്പൂർ നഗരത്തെപ്പറ്റി ധാരാളം വായിച്ചറിഞ്ഞിരുന്നു. ഏതാനും കിലോമീറ്ററുകൾ മാത്രം ഭൂവിസ്തൃതിയുള്ള ഈ രാജ്യം ഒന്നാകെ ഒരു നഗരമാണ്, അതും ഒരു വൻ നഗരം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു തുറമുഖ നഗരമാണിത്. ലോക വാണിജ്യ ഭൂപടത്തിൽ തന്ത്രപ്രധാനമായ സ്ഥാനം വഹിക്കുന്ന രാജ്യവുമാണിത്. സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിക്കുന്ന ഈ രാജ്യം സമ്പന്നതയുടെ കാര്യത്തിൽ മറ്റേത് യൂറോപ്യൻ രാജ്യത്തിനോടും കിടപിടിക്കുന്നു. പൗരാവകാശം എന്നത് ആത്യന്തികമായി രാജ്യത്തിന്റെ വികസനത്തിനെയും സാമൂഹ്യ ഉന്നമനത്തിനെയും ആശ്രയിച്ചിരിക്കുന്നതിനാൽ പലതരം വിലക്കുകളും ജനജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. കുറ്റകൃത്യ നിരക്ക് താരതമ്യേന കുറവാണെങ്കിലും തീരെ ഇല്ലാതില്ല. വിചാരണയും ശിക്ഷയും അത്ര കണ്ട് ലളിതവുമല്ല. ഉദാഹരണത്തിന്, അടിശിക്ഷ ഇപ്പോഴും നിലവിലുള്ള രാജ്യമാണിത്. അടി എന്നാൽ പ്രത്യേകതരം ചൂരൽവടി കൊണ്ടാണ് അത് നടത്തുന്നത്. ഡോക്ടറുടെ സാന്നിധ്യത്തിൽ അരയിൽ കട്ടിയുള്ള ബെൽറ്റ് ധരിപ്പിച്ച ശേഷമാണ് അത് നടത്തുന്നത്. കിഡ്നികൾക്ക് കേട് സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലാണ് അത്. കൃത്യമായി നിതംബത്തിലെ മാംസള ഭാഗത്തായിരിക്കും ചൂരൽ പതിക്കുക. ഒരടി മാത്രമേ ഒരിക്കലും നൽകുകയുള്ളൂ. പ്രത്യേകതരം ചൂരലായതിനാൽ അടി കൊണ്ട ഭാഗം പൊള്ളി അടരുകയും അത് കരിയാൻ ആഴ്ചകൾ എടുക്കുകയും ചെയ്യും. ഒന്നിൽ കൂടുതൽ അടിശിക്ഷ അതുകൊണ്ട് തന്നെ ആഴ്ചകളുടെ വ്യത്യാസത്തിൽ മാത്രമേ നൽകാറുള്ളൂ. വധശിക്ഷ നിലവിലുള്ള രാജ്യമാണിത്. കുറ്റകൃത്യങ്ങളോട് സീറോ ടോളറൻസ് പുലർത്തുന്ന ഈ രാജ്യം അക്കാരണത്താൽ ലോക ബിസിനസ് ഭീമന്മാരുടെ ഇഷ്ടപ്പെട്ട ഇടം കൂടിയാണ്. ലോകപ്രശസ്തമായ പല കോർപ്പറേറ്റ് ഓഫീസുകളും സിംഗപ്പൂർ നഗരത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

വളരെ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്ന സിംഗപ്പൂർ നഗരം വൃത്തിയിലും വെടിപ്പിലും ഉയർന്ന നിലവാരം പുലർത്തുന്നു. തുണ്ട് കടലാസ് വലിച്ചെറിയുന്നതും നിരത്തിൽ തുപ്പുന്നതും പരസ്യമായി തുമ്മുന്നതുമെല്ലാം ശിക്ഷാർഹമായ കുറ്റങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ വിമാനം സിംഗപ്പൂരിൽ ഇറങ്ങുന്നതിന് മുന്നോടിയായി പൈലറ്റിന്റെ അറിയിപ്പ് ലഭിച്ചു. വിമാനം താഴ്ന്നു പറക്കുകയാണ്. ജാലകത്തിലൂടെ ഏറെ കേട്ടറിഞ്ഞ സിംഗപ്പൂർ നഗരം നോക്കിക്കണ്ടു. ഉന്നതമായ എടുപ്പുകളോടെയുള്ള സൗധങ്ങളുടെ ആകാശ കാഴ്ച മനോഹരമായിരുന്നു. വൻ തുറമുഖമായ സിംഗപ്പൂരിനെ ചുറ്റിവളഞ്ഞു കിടക്കുന്ന കടലിൽ നിരനിരയായി നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പലുകളുടെ കാഴ്ച മറക്കാനാകാത്തത് തന്നെയായിരുന്നു. വിമാനം റൺവേയിലൂടെ സാവധാനം നീങ്ങി, ഒടുവിലെന്ന് നിശ്ചലമായി. യാത്രക്കാർ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. സിംഗപ്പൂർ എയർലൈൻസിലെ ക്രൂ മെമ്പേഴ്സിന്റെ പുഞ്ചിരി തൂകുന്ന മുഖവും കണ്ടുകൊണ്ട് പുറത്തിറങ്ങി. ബാഗേജുകൾ അധികം വൈകാതെ തന്നെ എത്തി. നിരവധി അറൈവൽ ലോഞ്ചുകളുള്ള വലിയ വിമാനത്താവളമാണ് സിംഗപ്പൂർ. ഒന്നിനു പുറകെ ഒന്നായി വിമാനങ്ങൾ ലാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഒട്ടും തന്നെ തിക്കും തിരക്കുമില്ല. ശാസ്ത്രീയമായി പ്ലാൻ ചെയ്തിരിക്കുന്ന അറൈവൽ ലോഞ്ച്, എത്ര പേർക്കും സുഖമായി തങ്ങാനുള്ള സൗകര്യങ്ങൾ ലോഞ്ചിലുണ്ട്. ടോയ്ലറ്റ് സൗകര്യങ്ങൾ നിരവധി. ഞങ്ങൾ വൈകാതെ പുറത്തിറങ്ങി. കോൾ ടാക്സി സൗകര്യം ഉപയോഗിച്ച് ഹോട്ടലിലേക്കുള്ള ടാക്സി തരപ്പെടുത്തി. ചൈനീസ് മുഖഭാവമുള്ള ഡ്രൈവറാണ് ടാക്സിയിലുള്ളത്. എന്നാൽ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കും. മീറ്ററിൽ കാണിക്കുന്ന തുകയാണ് നൽകേണ്ടത്. പേശൽ ഇല്ലേയില്ല. മുന്തിയിനം കാറുകളാണ്. ടാക്സിയായി സിംഗപ്പൂർ നഗരത്തിൽ ഓടുന്ന മിക്ക കാറുകളും ബെൻസ് കമ്പനിയുടേതാണ്. ടാക്സികളുടെ നിറത്തിൽ നിന്ന് അവകളെ പെട്ടെന്ന് തിരിച്ചറിയാനാകും. നഗരഹൃദയത്തിലൂടെ ഞങ്ങളുടെ കാർ ഓടിക്കൊണ്ടിരുന്നു. അമ്പരചുംബികളായ ബഹുനില മന്ദിരങ്ങളാണ് റോഡിന് ഇരുവശവും. അതുപോലെ തന്നെ റോഡിന് ഇരുവശവും പൂച്ചെടികൾ നിറഞ്ഞു നിൽക്കുന്നു. ഇടവിട്ട് ചെറുമരങ്ങളും ശിഖരങ്ങൾ ഷെയ്പ്പ് ചെയ്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വീതിയുള്ള റോഡിൽ കാൽനടയാത്രക്കാർക്കുള്ള നടപ്പാത അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ചെറുവാഹനങ്ങൾ തീരെ കാണാനേയില്ല. റോഡരികിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളും തീരെ കാണാനേയില്ലായിരുന്നു. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

ഞങ്ങളുടെ ടാക്സിക്കാർ ഹോട്ടലിന്റെ പോർട്ടിക്കോയിലെത്തി. മുന്തിയ സ്റ്റാർ ഹോട്ടലാണ്. റിസപ്ഷനിലേക്ക് തലപ്പാവ് ധരിച്ച വെയിറ്റർ ഞങ്ങളെ സ്വാഗതം ചെയ്തു. 15 നിലകളുള്ള ഹോട്ടലിലെ 10 നിലയിലുള്ള ഒരു സ്യൂട്ട് റൂം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു. രാവിലെ സിംഗപ്പൂർ സമയം 9 കഴിഞ്ഞിരുന്നു. കുറച്ചു സമയം വിശ്രമിച്ചതിന് ശേഷം നഗരം കാണാമെന്ന് ഗൈഡ് പറഞ്ഞതനുസരിച്ച് 10 ഞങ്ങൾ ഹോട്ടലിലെ റിസപ്ഷനിൽ ഒത്തുകൂടി. ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല പ്രാവീണ്യമുള്ള ഒരു ഗൈഡിനെ കൂടി ഞങ്ങളുടെ സഹായത്തിന് കൂട്ടി. സിംഗപ്പൂർ നഗരത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും അവർ ഞങ്ങൾക്ക് ആദ്യം തന്നെ പറഞ്ഞു തന്നു. 1375 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു ദ്വീപസമൂഹമാണ് സിംഗപ്പൂർ. തൊട്ടടുത്ത രാജ്യമായ മലേഷ്യയുടെ ഭാഗമായിരുന്ന സിംഗപ്പൂർ ഒരു ബ്രിട്ടീഷ് കോളനിയായിരുന്നു. ബ്രിട്ടൻ സിംഗപ്പൂരിനെ സ്വതന്ത്രമാക്കുന്നത് 1963. അതിനുശേഷം മലേഷ്യയുടെ ഭാഗമായ സിംഗപ്പൂർ 1965 സ്വതന്ത്ര രാജ്യമായി മാറി. ഭൂമിശാസ്ത്രപരമായി മലേഷ്യയുമായി വളരെയേറെ സാമ്യമുള്ള സിംഗപ്പൂരിനെ ജോഹോർ എന്ന കടലിടുക്കാണ് വേർതിരിക്കുന്നത്. ഇന്ന് ഒരു പാലത്താൽ രണ്ട് രാജ്യങ്ങളും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മലേഷ്യൻ തലസ്ഥാനമായ കോലാലംപൂർ നഗരത്തിൽ നിന്നും സിംഗപ്പൂരിലേക്കുള്ള വീതിയേറിയതും തിരക്കേറിയതുമായ പാത ജോഹോർ പാലം വഴിയാണ് കടന്നുപോകുന്നത്. ജോഹോർ പാലം വിനോദസഞ്ചാരികളുടെ ഒരു കൗതുക കാഴ്ച കൂടിയാണ്. മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിലേക്ക് വരുന്ന മലേഷ്യൻ പൗരന്മാർക്ക് വിസയോ മറ്റു രേഖകളോ കാണിക്കേണ്ടതില്ല. എന്നാൽ വിദേശ പൗരന്മാർ എല്ലാവിധ പരിശോധനകൾക്കും വിധേയരായതിനു ശേഷം മാത്രമേ സിംഗപ്പൂരിലേക്ക് കടക്കാനാകൂ. മലേഷ്യയിൽ നിന്നും വ്യത്യസ്തമായ നീതി നിയമ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യമാകയാൽ സിംഗപ്പൂരിലേക്കുള്ള യാത്രികരുടെ പ്രവേശനം കർശന പരിശോധനയ്ക്ക് ശേഷമേ അനുവദിക്കുകയുള്ളൂ. ആരോഗ്യ പരിപാലനത്തിൽ അതീവ ശ്രദ്ധാലുക്കളാണ് സിംഗപ്പൂർ സമൂഹവും ഗവൺമെന്റും. അതുകൊണ്ടുതന്നെ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾ ആരോഗ്യ പരിശോധനയിലും കാട്ടുന്നില്ല. എന്തിനേറെ ബാഗേജുകളും അവയിലെ സാധനങ്ങളും വരെ കർശന പരിശോധന നടത്തിയ ശേഷമേ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുകയുള്ളൂ. സമുദ്രനിരപ്പിൽ നിന്നും അധികമൊന്നും ഉയരത്തിലല്ല സിംഗപ്പൂരിന്റെ കിടപ്പ്. 2/3 കരഭാഗവും ശരാശരി 50 മാത്രം സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സാമാന്യം നല്ല ചൂടും അനുഭവപ്പെടും. 26°C മുതൽ 32°C വരെയാണ് ശരാശരി ചൂട്. സാമാന്യം നല്ല മഴയും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

നഗരം കാണുന്നതിന് തയ്യാറായി ഞങ്ങൾ ഹോട്ടലിന് പുറത്തിറങ്ങി. ഒരു ചെറിയ ലക്ഷറി ബസ് ഞങ്ങളെ കാത്തുകിടപ്പുണ്ട്. സിംഗപ്പൂർ നഗരം വ്യാപ്തി കുറഞ്ഞ ഒരു ലോക നഗരമാണല്ലോ. സ്ഥലപരിമിതിയെ മറികടക്കാൻ ഗവൺമെന്റ് കൃത്യമായ പ്ലാനിങ്ങോടെ നഗരാസൂത്രണം നടപ്പിലാക്കിയിട്ടുണ്ട്. എത്ര വാഹനങ്ങളെ നഗരത്തിന് ഉൾക്കൊള്ളാമെന്നും വാഹന പാർക്കിങ്ങിന് എത്ര സ്ഥലം എവിടെയൊക്കെ ആവശ്യമായി വരുമെന്നും ഒക്കെ കണക്കുകൂട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വാഹനങ്ങൾക്ക് രജിസ്ട്രേഷനും പെർമിറ്റും അനുവദിക്കുകയുള്ളൂ. അതായത് ആർക്കും ഒരു വാഹനവും വാങ്ങി സ്വന്തം ഇഷ്ടപ്രകാരം നഗരത്തിൽ സഞ്ചരിക്കാനാവില്ല. മാത്രമല്ല വാഹന നികുതിയും ഉയർന്നത് തന്നെയാണ്. അതായത് ഒരു നിശ്ചിത വരുമാനത്തിന് താഴെയുള്ളവർക്ക് സ്വന്തമായി വാഹനം വാങ്ങി ഉപയോഗിക്കാൻ ആവില്ല. അതുപോലെ തന്നെ നഗരത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കാം. തോന്നിയ സ്ഥലത്ത് പാർക്ക് ചെയ്യാനോ വാഹനം നിർത്താനോ അനുവാദമില്ല. എന്നാൽ പൊതുഗതാഗത സൗകര്യം ധാരാളമായി നഗരത്തിലുണ്ട് താനും. എല്ലാം അത്യാധുനിക ആഡംബര ബസ്സുകൾ. ഡ്രൈവർ മാത്രമേ ബസ്സിൽ ഉണ്ടാകുകയുള്ളൂ. ടിക്കറ്റ് ഗൂഗിൾ പേ പോലെയുള്ള സംവിധാനം വഴി നടത്തിയാൽ മാത്രമേ യാത്ര ചെയ്യാനാകൂ. നിശ്ചിത ബസ് സ്റ്റോപ്പുകളിൽ മാത്രം നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യും. ധാരാളം ടാക്സി കാറുകൾ നിരത്തിൽ ഓടുന്നുണ്ട്. ഓട്ടോറിക്ഷകൾ ഇല്ലേയില്ല. അതുപോലെ സൈക്കിൾ റിക്ഷകളും ടൂ വീലറുകൾ എണ്ണത്തിൽ കുറവ് തന്നെയാണ്. കുറ്റമറ്റ ട്രാഫിക് സംവിധാനം സിംഗപ്പൂരിന്റെ പ്രത്യേകത തന്നെയാണ്. റോഡപകടങ്ങൾ തീരെയില്ല എന്ന് തന്നെ പറയാം. ട്രാഫിക് നിയമങ്ങൾ കർശനം തന്നെയാണ്. കമ്പ്യൂട്ടർ നിയന്ത്രിതമായ റോഡ് ട്രാഫിക് നിയന്ത്രണമായതിനാൽ അതോടൊപ്പം തന്നെ ചൂരലിനുള്ള അടിശിക്ഷ കിട്ടും എന്നതിനാലും നിയമങ്ങൾ ലംഘിക്കാൻ ആരും പൊതുവെ തയ്യാറാകുന്നില്ല. ഞങ്ങളുടെ ബസ് സിംഗപ്പൂർ നഗരക്കാഴ്ചകളിലൂടെ മിതമായ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ആധുനിക കാലത്തെ സിംഗപ്പൂർ നയന മനോഹരമായ കാഴ്ച തന്നെയാണ്. റോഡിനിരുവശവും തല ഉയർത്തി നിൽക്കുന്ന ബഹുനില മന്ദിരങ്ങൾ എല്ലാം മോടി പിടിപ്പിച്ചവകൾ തന്നെയാണ്. പൂന്തോട്ടങ്ങളും പുൽത്തകടികളും ബഹുനില മന്ദിരങ്ങളുടെ പ്രൗഢി വർദ്ധിപ്പിക്കുന്നു. എങ്ങും പച്ചപ്പാർന്ന ശീതളിമ കലർന്ന അന്തരീക്ഷം. നഗരത്തിൽ അമിതമായ വാഹനത്തിരക്കോ ജനത്തിരക്കോ ഇല്ല. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

ഞങ്ങൾ സിംഗപ്പൂർ നഗരത്തിലൂടെ സാവധാനം ബസ് യാത്ര നടത്തിക്കൊണ്ടേയിരുന്നു. തികഞ്ഞ അച്ചടക്കം പുലർത്തുന്ന നഗരാന്തരീക്ഷമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അനാവശ്യമായ ഹോണടികളോ ഓവർടേക്കിങ്ങോ അമിത വേഗതയിലുള്ള വാഹനപ്പാച്ചിലുകളോ കാണാനേയില്ല. വാണിജ്യ സ്ഥാപനങ്ങളെല്ലാം തുറന്നിട്ടുണ്ട്. ധാരാളം ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും കാണാനായി. അവയുടെയെല്ലാം പേരുകൾ ഇംഗ്ലീഷിൽ എഴുതി വച്ചിരിക്കുന്നതിനാൽ സഞ്ചാരികൾക്ക് ബുദ്ധിമുട്ടില്ലാതെ വായിക്കാനാകും. ബഹുനില മന്ദിരങ്ങളെല്ലാം 25 നിലകളും അതിനു മുകളിലും ഉയരമുള്ളവകളാണ്. അവകളുടെ ശില്പഭംഗി മനം കുളിർപ്പിക്കുന്നത് തന്നെയാണ്. പല കെട്ടിടങ്ങൾക്കും റൂഫ് ഗാർഡൻസ് കാണാനുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്നത് മറീന ബേയിലേക്കാണ്. ഒരു അത്ഭുത ലോകമാണ് ഞങ്ങളെ അവിടെ കാത്തിരിക്കുന്നതെന്ന് ഗൈഡ് പറഞ്ഞു. ഞങ്ങളുടെ ബസ് ഒരു ചെറു മൈതാനത്തിലെത്തി. ഇനി നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ എന്ന് ഗൈഡ് പറഞ്ഞു. ബസ്സിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച അതീവ ഹൃദ്യമായിരുന്നു. അകലെയായി തല ഉയർത്തി നിൽക്കുന്ന മനോഹരമായ ഉന്നത സൗധങ്ങൾ. ഞങ്ങൾക്ക് മുമ്പിൽ നീല ജലാശയം. കടലല്ല, എന്നാൽ കടലിന്റെ അനുബന്ധമായ ഒരു വൻ ജലാശയം. ഞങ്ങൾ പതിയെ നടക്കാൻ തുടങ്ങി. വാഹന ഗതാഗതം അനുവദിച്ചിട്ടില്ലാത്തതിനാൽ സഞ്ചാരികൾ ഉല്ലാസപൂർവം ചിരിച്ചു കളിച്ച് നടക്കുന്നു. കൊച്ചുകുട്ടികളുടെ കളിസ്ഥലം കൂടിയായതിനാൽ ധാരാളം കളി ഉപകരണങ്ങളും അവിടെ കാണാനായി. തണൽ മരങ്ങളും ധാരാളമുണ്ടവിടെ. അവയുടെ കീഴിൽ ധാരാളം ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കഫറ്റീരിയകളും ഐസ്ക്രീം പാർലറുകളും നിരവധിയുണ്ട്. തൊട്ടുമുമ്പിൽ ജലാശയമാണെന്ന് പറഞ്ഞുവല്ലോ. ജലാശയത്തിന്റെ കരയിൽ സിംഗപ്പൂരിന്റെ ഐക്കൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രതിമ മനോഹരമായി രൂപകൽപ്പന ചെയ്ത് സ്ഥാപിച്ചിരിക്കുന്നു. അത് ഒരു സിംഹത്തിന്റെ രൂപസാദൃശ്യമുള്ള പ്രതിമയാണ്. വായിൽ കൂടി ശക്തിയായി ജലം നിർഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. പീച്ചാങ്കുഴിയിൽ നിന്നും ജലം ശക്തിയായി പുറത്തേക്ക് ചീറ്റുന്നത് പോലെ. ഏതാണ്ട് ജലാശയത്തിന്റെ മധ്യഭാഗത്താണത് പതിക്കുന്നത്. ചെറു ജലഗണങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നതിനാൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ നിരവധി മഴവില്ലുകൾ രൂപം കൊള്ളുന്നത് വിവരിക്കാനാകാത്ത മനോഹരമായ ദൃശ്യമാണ്. ജലാശയത്തിലേക്ക് വീതിയേറിയ പടിക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഒരു ഗാനത്തോടെ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. 55-ാം ഭാഗവുമായി അടുത്ത ആഴ്ച.

0: റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് നെപ്പോളിയന്റെ നാട്ടിലൂടെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് സിഗർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നിർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 സാഹിത്യത്തിന്റെ നിറവ്, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 നിയമം ലളിതമായി, 10:00 വളർച്ചയുടെ പളവുകൾ, 10:30 കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, 11:00 പ്യാർബരി ആവാസ്, 11:55 രുചിഭേദം, 11:58 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:30 കാതോട് പേസലാം, 4:30 വോയിസസ് ഓഫ് ചേഞ്ച്, 5:00 നാടൻ പാട്ടുകൾ, 5:30 വീക്ലി സ്പോർട്സ് റൗണ്ട്, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:45 ബട്ടർഫ്ലൈസ്, 7:00 കഥാസാഗരം, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസ്ണേഴ്സ് ലോഞ്ച്, 9:00 നീർച്ചാലുകൾ, 9:05 പാട്ടിന്റെ പാലാഴി, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

മുഖം പ്രസന്നമാകുന്നത് മനം പ്രസന്നമാകുമ്പോഴാണ്. മനം പ്രസന്നമാകുന്നതാകട്ടെ നമ്മിൽ ദൈവീക ചൈതന്യം നിറയുന്ന നിമിഷങ്ങളിലാണ്. ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു, ഹൃദയവ്യഥ ഉന്മേഷം കെടുത്തിക്കളയുന്നു. വ്യത്യസ്ത കർമ്മ മേഖലകളിൽ വ്യാപരിക്കുന്ന നമ്മുടെ ലക്ഷ്യം സന്തോഷം കണ്ടെത്തുകയാണല്ലോ. എന്നാൽ നമ്മിലെല്ലാമുള്ള തെറ്റായ ഒരു പ്രവണത ഉള്ളതിനെപ്പറ്റി സന്തോഷിക്കാതെ ഇല്ലാത്തതിനെപ്പറ്റി വേവലാതിപ്പെടുക എന്നതാണ്. ഈ വേവലാതിയും ആശങ്കയുമാണ് നമ്മിലെ പ്രസന്നതാഭാവത്തെ കെടുത്തിക്കളയുന്നത്. നടിയും നർത്തകിയും ഗായികയുമായ മിറ്റ്സി ഗെയ്നർ ഉന്മേഷവതിയും ശുഭാപ്തി വിശ്വാസക്കാരിയുമാണ്. ജീവിതത്തോടുള്ള നിങ്ങളുടെ താൽപ്പര്യം എത്രയോ ഊർജസ്വലമാണ് എന്ന് ബ്രിട്ടീഷ് പത്രപ്രവർത്തകനായ കോളിനോസ് ഒരു അഭിമുഖത്തിനിടയിൽ പറഞ്ഞപ്പോൾ ഉത്സാഹത്തോടെ മിറ്റ്സി ഇങ്ങനെ പ്രതികരിച്ചു, അതെ, എനിക്ക് ജീവിതത്തോട് ആവേശമാണ്. ഓരോ പ്രഭാതത്തിലും പുതുമ നിറഞ്ഞതും ആവേശകരവുമായ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും എന്ന് ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കുന്നു. ഞാൻ എന്റെ ജോലിയെയും ജനങ്ങളെയും സ്നേഹിക്കുന്നു. ജീവിതത്തോടുള്ള മിറ്റ്സിയുടെ സമീപനം തികച്ചും അനുകരണീയമാണ്. ഓരോ പ്രഭാതത്തെയും പുതുമയോടെ നോക്കിക്കാണുക, ജീവിതം തികച്ചും വ്യത്യസ്തമാകും. സന്തുഷ്ടരായിരിക്കുവാൻ ആഗ്രഹിക്കുകയും എന്നാൽ അസന്തുഷ്ടിയോടെ കഴിയുകയും ചെയ്യുന്നവർ ഏറെയുണ്ട്. വ്യാമോഹങ്ങളുടെ ഭാണ്ഡവും പേറി പരാതിയുടെ പാതയിലൂടെ ചരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷത്തിന്റെ കണിക കാണുകയില്ല. അസന്തുഷ്ടരായവർ കടിച്ചു പിടിച്ച എല്ലിൻ കഷ്ണവുമായി ജലാശയത്തിലേക്ക് നോക്കിയ നായയെ പോലെയാണ്. തന്റെ പ്രതിബിംബം കണ്ട് മറ്റേ നായയുടെ വായിൽ നിന്ന് എല്ലിൻ കഷ്ണം സ്വന്തമാക്കാൻ വെള്ളത്തിൽ ചാടി അവൻ നിരാശനായി. ഇതുപോലെയാണ് തന്റെ കയ്യിലിരുന്ന സന്തോഷത്തെയും സൗഭാഗ്യത്തെയും മറക്കുകയും മറ്റുള്ളവരുടെ ഭാഗ്യങ്ങളിൽ അതൃപ്തരാവുകയും ചെയ്യുന്നവർ. അവർക്ക് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനാവില്ല, സ്വയം സന്തോഷചിത്തരാകാനും കഴിയില്ല. സന്തുഷ്ടി നമ്മിൽ തന്നെയാണുള്ളത്, അത് നാം കണ്ടെത്തണം. കുടുംബാംഗങ്ങളുടെ പരസ്പര സ്നേഹം, സുഹൃത്തുക്കളുടെ അടുപ്പം, സഹപ്രവർത്തകരുടെ മതിപ്പ്, മേലാധികാരികളുടെ പ്രശംസ തുടങ്ങിയ സന്തോഷാനുഭവങ്ങളൊക്കെ നേരായ വണ്ണം കാണുവാൻ വേണ്ട തുറവയാണ് ഉണ്ടായിരിക്കേണ്ടത്. ജീവിതത്തിൽ കൊടുത്തുകൊണ്ട് നേടുക എന്ന നയം നാം സ്വീകരിക്കുമ്പോൾ നമ്മിലും സ്വീകരിക്കുന്നവനിലും സന്തുഷ്ടി പ്രസരിക്കും. പ്രസന്നത നിറഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ട ചില പ്രായോഗിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. മാറ്റാൻ പറ്റാത്തവയെ അംഗീകരിക്കാൻ, അതായത് നാം ആയിരിക്കുന്ന ജീവിതാവസ്ഥയുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ സാധിക്കണം. നമുക്കുണ്ടാകുന്ന ഏത് അനുഭവത്തിന്റെ പിന്നിലും ദൈവകരം ദർശിക്കുവാനുള്ള വിശ്വാസത്തിലേക്ക് നാം വളരണം. അസാധ്യമായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ ചേക്കേറുവാൻ അനുവദിക്കരുത്. മറിച്ച് സാധ്യമാകുന്നവയെ ആഗ്രഹിക്കുകയും അതിനായി തീവ്ര പരിശ്രമം നടത്തുകയുമാണ് വേണ്ടത്. പ്രശ്നങ്ങളിൽ നിന്ന് ഓടിയൊളിക്കാതെ അവയെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് നാം പ്രകടിപ്പിക്കുമ്പോൾ ജീവിതം കൂടുതൽ കൗതുകകരമായി മാറും. ലക്ഷ്യത്തിനു വേണ്ടിയുള്ള പ്രയാണത്തിനിടയിൽ വീണുകിട്ടുന്ന സന്തോഷത്തിന്റെ നിമിഷങ്ങൾ ആസ്വദിച്ച് ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ ജീവിതം ഹൃദ്യമായ ഒരു അനുഭവമായി മാറും. നമ്മിൽ പ്രസന്നത കളിയാടും.

ഹായ് ഹലോ നമസ്കാരം. ടൈം പാസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ എടുക്കട്ട് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മുടെ ടൈം പാസിൽ ഡിസ്കസ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ഒരു മണിക്കൂർ നേരം നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാറുണ്ട്. അതിൽ പലതും എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാം തന്നെ നമ്മുടെ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മോട് ചോദിക്കുന്ന പല സംശയങ്ങളുമാണ്. അത് ആ ചോദിക്കുന്ന സമയത്ത് വ്യക്തിപരമായിട്ടായിരിക്കാം ചോദിക്കുന്നത്, അതല്ല എങ്കിൽ നമ്മൾ റേഡിയോയിലൂടെ ആയിരിക്കാം, അതല്ല എങ്കിൽ പലപ്പോഴും എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു തന്നിട്ടായിരിക്കും ചോദിക്കുന്നത്. ഇന്ന കാര്യത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം, അല്ലെങ്കിൽ അതെങ്ങനെയാണ്, അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളോട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം, ഇപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അതല്ല നമുക്ക് ചില എക്സ്പേർട്ടുകളോട് ചോദിക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. മിക്കവാറും പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ടതോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം കേട്ടോ. അതിനൊന്നും യാതൊരു മടിയും വിചാരിക്കേണ്ട. അങ്ങനെ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, ആ ഒരു ചോദ്യമാണ് നമ്മുടെ ഇന്നത്തെ ടൈം പാസിൽ ആദ്യത്തെ വിഷയമായിട്ട് ഞാൻ എടുക്കുന്നത്. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്. ഇപ്പൊ ഒരു വ്യക്തി ഒരു വായ്പ എടുക്കുന്നു. സാധാരണ നമ്മൾ എല്ലാവരും വായ്പ എടുക്കാറുണ്ട്. ഒരുപാട് പേര്, മിക്കവാറും എല്ലാവരും തന്നെ, അത് ബാങ്കിൽ നിന്നാകാം അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നാകാം, ഇങ്ങനെ പലയിടത്തു നിന്നും വായ്പ എടുക്കുന്ന വ്യക്തികളാണ് നമ്മൾ. അപ്പൊ നമ്മൾ ബാങ്കിൽ നിന്നും ഒരു വായ്പ എടുക്കുന്നു എന്ന് സങ്കല്പിക്കുക. ആ വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വായ്പ തിരിച്ചടയ്ക്കേണ്ടത് ആരാണ്? ഇനി അഥവാ ആ വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വായ്പ ഇല്ലാതാകുന്നു. ഇത് ഒരു ആ വ്യക്തി ഒരു സംശയമായിട്ട് എന്നോട് ചോദിച്ചതാണ്. ആ കടം അവിടെ ഇല്ലാതാകുന്നുണ്ടോ, അതല്ല ഇനി മറ്റാരെങ്കിലും അടയ്ക്കേണ്ടി വരുന്നുണ്ടോ, അവരുടെ വീട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ, ഇനി ഇവരെല്ലാവരും കൂടെ ചേർന്നോ ഇത് തിരിച്ചടയ്ക്കേണ്ടി വരുന്നു, ഇതെങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പണം തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത രീതിയിൽ വരുമോ, ഇങ്ങനെയൊക്കെ ഒരു സംശയമാണ് ഒരു വ്യക്തി എന്നോട് ചോദിച്ചത്. നമ്മുടെ ഒരു ശ്രോതാവ് തന്നെയാണ് ചോദിച്ചത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് രണ്ട് കാര്യമായിട്ട് തിരിക്കാം അതിനെ. ആദ്യം നമ്മൾ നമ്മുടെ സ്വകാര്യ വ്യക്തികളിൽ നിന്നും സുഹൃത്ത് വലയത്തിൽ നിന്നൊക്കെ എടുക്കുന്ന വായ്പകളാണെങ്കിൽ നമുക്കറിയാം അതൊക്കെ നമ്മൾ അത് സെറ്റിൽ ചെയ്ത് പോവുകയാണ് പതിവ്. പക്ഷേ അവിടെ പ്രശ്നമുണ്ടാകുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, നമ്മൾ ബാങ്കുകളിൽ നിന്നോ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ഒക്കെ നമ്മൾ വായ്പ എടുക്കുന്ന സമയത്താണ് അവിടെ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ വായ്പ അവസാനിക്കുമോ, സ്വമേധയെ അവസാനിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാനുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു സാധാരണഗതിയിൽ ആ ഒരു വായ്പ അത് ഒരിക്കലും സ്വമേധയാ അവസാനിക്കുകയില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ പിന്നെ ഒരു സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാകും, കുടുംബാംഗങ്ങളാണോ ഈ കടം തിരികെ അടയ്ക്കേണ്ടത്, അവരതിന് നിർബന്ധിതരാകുമോ എന്നുള്ളതാണ്. ഇപ്പൊ സാധാരണഗതിയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, സാധാരണഗതിയിൽ നമ്മൾ വായ്പ എടുത്ത വ്യക്തിയുടെ മരണത്തോടെ കടം ഇല്ലാതാകുന്നില്ല. അത് മാത്രമല്ല, ഈ കടം തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത ആരിലേക്ക് മാറും എന്നുള്ളത് ചോദിച്ചാൽ അത് വായ്പയുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. ഈ വായ്പയുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ വായ്പ എടുത്ത സമയത്തുള്ള ആ ഒരു കരാറുണ്ടല്ലോ, ആ കരാറിലെ വ്യവസ്ഥകൾ, അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഗ്യാരണ്ടി, അതുപോലെ തന്നെ അതിന് ഈടായിട്ട് നൽകിയിരിക്കുന്ന സ്വത്ത്, ഇത് കൂടാതെ ഇൻഷുറൻസ് പരിരക്ഷ, ഇങ്ങനെയുള്ള ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കും ഈ ഒരു വായ്പ ആരടയ്ക്കേണ്ടി വരുന്നു എന്നുള്ളത്. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ, വായ്പയ്ക്ക് ആരെങ്കിലും ഗ്യാരണ്ടർ ഉണ്ടെങ്കിൽ, അങ്ങനെയുണ്ടെങ്കിൽ വായ്പ കുടിശ്ശികയാകുന്ന സമയത്ത് ബാങ്കിന് നിയമാനുസൃതമായിട്ട് ഗ്യാരണ്ടറിൽ നിന്നും തുക ഈടാക്കാൻ കഴിയും. നിയമാനുസൃതമായിട്ട് എന്നുള്ളത് ഞാനൊന്നുകൂടെ എടുത്തു പറയുകയാണ്, നിയമാനുസൃതമായിട്ട് ഗ്യാരണ്ടറിൽ നിന്നും ഈ തുക ഈടാക്കാനായിട്ട് കഴിയും. ഇനി അതുപോലെ തന്നെ ഈ കോ ബോറോവർ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ രണ്ടുപേര് ചേർന്നൊക്കെയാണ് ഈ ഒരു ലോൺ എടുക്കുന്നത് എങ്കിൽ, അതല്ലെങ്കിൽ ഈ സംയുക്ത വായ്പ കരാർ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വായ്പ തിരിച്ചടയ്ക്കുന്നതിനുള്ള ഉത്തരവാദിത്തം അദ്ദേഹത്തിനും തുടരും എന്നുള്ളൊരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഇനി പല സമയത്തും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ വീടോ അല്ലെങ്കിൽ സ്ഥലമോ വാഹനമോ പോലുള്ള സ്വത്തുക്കളൊക്കെ നമ്മൾ ഈടായി വെച്ചുകൊണ്ടാണ് ആ ലോൺ എടുത്തിരിക്കുന്നതെങ്കിൽ, ആ കുടിശ്ശിക തിരിച്ചു പിടിക്കുന്നതിനായിട്ട് ബാങ്കിന് ആ സ്വത്തിന്മേൽ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് കഴിയും. ഇനി ആവശ്യമായ സാഹചര്യങ്ങളിൽ ബാങ്കിന് ഈ സ്വത്ത് വേണമെങ്കിൽ ലേലം ചെയ്ത് ആ കുടിശ്ശിക തുക വീണ്ടെടുക്കാനും അധികാരമുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ഒന്ന് ഓർക്കുന്ന നന്നായിരിക്കും. പക്ഷെ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, മരിച്ച വ്യക്തിയുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ഇനി മക്കൾ അല്ലെങ്കിൽ മറ്റ് നിയമാവകാശികൾ ഇതിന്റെ ഗ്യാരണ്ടറോ കോ ബോറോവറോ അല്ല എന്ന് കരുതുക.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ സ്വന്തം വ്യക്തിഗത സ്വത്തുക്കളിൽ നിന്നും വായ്പ അടയ്ക്കുന്നതിന് നിയമപരമായിട്ട് ബാധ്യസ്ഥരല്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാനൊന്ന് പറയുകയാണ്. എന്നാൽ മരിച്ച വ്യക്തിയുടെ സ്വത്തുക്കൾ തങ്ങൾക്ക് അവകാശമായിട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വത്തുക്കളുടെ പരിധിക്കുള്ളിൽ മാത്രം കടബാധ്യതകൾ തീർപ്പാക്കേണ്ട സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ് സാധാരണഗതിയിൽ അങ്ങനെ വരുന്നത്. ഇപ്പോൾ അതൊരു സംശയം വരുന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറിയൊരു ഉദാഹരണമായിട്ട് പറയാം. ഇപ്പം മരിച്ച വ്യക്തിയിൽ നിന്നും അദ്ദേഹത്തിന്റെ സ്വത്തുവകകളായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ലഭിക്കുന്നത് 500,000 രൂപയാണെന്ന് കരുതുക. അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കടം, അതായത് ബാധ്യത 600,000 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ കടം 500,000 രൂപയിൽ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് 500,000 രൂപ മാത്രമാണ് മരിച്ച വ്യക്തിയിൽ നിന്നും ഈ ഒരു സ്വത്തായിട്ട് അദ്ദേഹത്തിന്റെ അവകാശിക്ക് കിട്ടുന്നതെങ്കിൽ അദ്ദേഹം വരുത്തി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള ബാധ്യത ഈ 500,000 രൂപയായിട്ട് അത് നിയന്ത്രിക്കാനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ കരുതുന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ സ്വന്തം വ്യക്തിഗത സ്വത്തുക്കളിൽ നിന്നും വായ്പ അടയ്ക്കാൻ നിയമപരമായിട്ട് ബാധ്യസ്ഥരല്ല. അതായത് 500,000 മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ 600,000 അടയ്ക്കണമെങ്കിൽ 100,000 സ്വന്തം സ്വത്തുക്കളിൽ നിന്നും ബാധ്യസ്ഥരായിട്ട് അല്ലെങ്കിൽ അടയ്ക്കുന്നതിന് ബാധ്യസ്ഥരാകും എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെ വരില്ല. എന്നാൽ മരിച്ച വ്യക്തിയുടെ സ്വത്തുക്കൾ തങ്ങൾക്ക് അവകാശമായി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വത്തുക്കളുടെ പരിധിയിൽ മാത്രം കടബാധ്യതകൾ തീർപ്പാക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു അടിസ്ഥാനത്തിലാണ്. അതായത് നിയമപരമായിട്ട് അവകാശികൾക്ക് ലഭിച്ച അനന്തരാവകാശ സ്വത്തുക്കളുടെ മൂല്യത്തിന് മുകളിൽ വ്യക്തിപരമായിട്ടുള്ള ബാധ്യത സാധാരണയായിട്ട് ഉണ്ടാകാറില്ല എന്നുള്ളതാണ് പറഞ്ഞത്. കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വ്യക്തതയോടുകൂടിയാണ് ഞാൻ പറഞ്ഞത്. അതിനാണ് ഒരു ഉദാഹരണം പറഞ്ഞത്. 500,000 രൂപയാണ് പിതാവിൽ നിന്നും മക്കൾക്ക് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബാധ്യത 600,000 രൂപയുണ്ടെങ്കിൽ 500,000 രൂപ മാത്രം തിരിച്ചടച്ചാൽ മതിയാകും. ഇനി ഇന്നത്തെ സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള വായ്പ അല്ലെങ്കിൽ പല വായ്പകൾക്കും ലോൺ പ്രൊട്ടക്ഷൻ ഇൻഷുറൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷയൊക്കെ ഉണ്ടായിരിക്കും. പലപ്പോഴും പലതും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് എടുക്കുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പല വിധികളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഒരു ലോൺ പ്രൊട്ടക്ഷൻ ഇൻഷുറൻസ് എടുക്കുന്നത് നന്നായിരിക്കും എന്നൊരു അഭിപ്രായം കൂടിയാണ് എനിക്കുള്ളത്. കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ ഒരു പോളിസി നിലവിലുണ്ടെങ്കിൽ വായ്പ എടുത്ത വ്യക്തിയുടെ മരണശേഷം ഇൻഷുറൻസ് കമ്പനി വായ്പയുടെ മുഴുവൻ തുകയോ അതല്ലെങ്കിൽ നിശ്ചിത ഭാഗമോ ഒക്കെ അടച്ച് അത് തീർപ്പാക്കാനുള്ള സാധ്യത കൂടി ഉള്ളപ്പോൾ അത് കുറെ കൂടി ഒരു പ്രൊട്ടക്ഷൻ കൂടിയാണ് അല്ലെ. അതിനാൽ വായ്പ എടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കാനുള്ളത് ഞാൻ പറയുകയാണ്. നമ്മൾ വായ്പ എടുത്ത വ്യക്തിയുടെ മരണം സംഭവിച്ചാൽ കടം സ്വമേധയാ അവസാനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. അത് മാത്രമല്ല, ഈ കുടുംബാംഗങ്ങൾ എല്ലാവരും സ്വമേധയാ കടക്കാരാവുകയും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഓരോ കേസും അതിൻ്റെതായ പ്രത്യേക സാഹചര്യത്തിൽ കരാർ വ്യവസ്ഥകൾ, ലഭ്യമായ സ്വത്തുക്കൾ, ഗ്യാരണ്ടി, ഇൻഷുറൻസ് പരിരക്ഷ, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമപരമായി വിലയിരുത്തപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സംഗതി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഭയപ്പെടാതെ തന്നെ ഇതിന്റെ വസ്തുതകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമോപദേശം തേടിയതിന് ശേഷം അതനുസരിച്ച് നീങ്ങുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോകുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹായ് ഹലോ നമസ്കാരം, തിരിച്ചുവരാം ടൈം പാസ്റ്റിലേക്ക്. ഞാൻ അഡ്വക്കേറ്റ് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മൾ ചില സമയത്തൊക്കെ നമ്മുടെ വീട്ടിലെ തന്നെ അടുക്കളയിലേക്കൊക്കെ പ്രവേശിക്കുന്ന സമയത്ത് ഒരു വല്ലാത്ത ഒരു സ്മെല്ല്, അതുപോലെ തന്നെ അതായത് പാചകം കഴിഞ്ഞതിന് ശേഷമുള്ള സ്മെല്ലിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ കുറേയേറെ പുകയൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു ശ്വാസം മുട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു അടുക്കളയിലേക്ക് മറ്റൊരാളാണ് വന്ന് കയറുന്നതെങ്കിലോ, അപ്പോൾ അവർ വിചാരിക്കുന്നത് നമുക്കൊട്ടും തന്നെ ഇതൊന്നും വൃത്തിയില്ലാതിരിക്കുന്നു എന്നുള്ള ഒരവസ്ഥയിലേക്കൊക്കെ അവർക്ക് പോകാറുണ്ട് അല്ലേ. അപ്പോൾ ഇത് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഈ ചിമ്മിനികളായിരുന്നു. ചിമ്മിനികൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഒന്ന് പുതിയ തലമുറയിൽപ്പെട്ട പലർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും കാണത്തില്ല. ഒരു ഗുഹ പോലെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ചിമ്മിനി, അതുപോലെ തന്നെ അതിനുശേഷം പുകയില്ലാത്ത അടുപ്പുകളൊക്കെ വന്നു. പക്ഷെ അങ്ങനെ വരുന്ന സമയത്തും നമ്മൾ കൂടുതലൊക്കെ വർക്കുകയും പൊരിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ അടുക്കളകളിൽ ആ ഒരു സ്മെല്ലൊക്കെ നിറഞ്ഞു നിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് ഇപ്പോൾ ഇലക്ട്രിക് ചിമ്മിനികളുണ്ട്, അത് കൂടുതൽ സ്ഥലമൊന്നും അപഹരിക്കുകയില്ല, പക്ഷേ അതിന് തന്നെ 30,000-40,000 രൂപയൊക്കെ വലിയ തുകയൊക്കെ കൊടുക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമുക്കിത് എങ്ങനെയൊന്ന് ശുദ്ധമാക്കി വെക്കാൻ കഴിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്തരത്തിലുള്ളൊരു സംവിധാനം നമുക്കുണ്ട്. എക്സോസ്റ്റ് ഫാൻ എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ്. ഏകദേശം 1,000 രൂപ റേഞ്ചിൽ മാത്രമേ നിൽക്കുള്ളൂ. പല വീടുകളിലും ഇത് ആ വീടിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എത്രമാത്രം പ്രയോജനകരമാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഒന്ന് നോക്കാൻ പോകുന്നത്. അതായത് അടുക്കളയിലുള്ള വായു മലിനീകരണത്തെ കുറിച്ച് നമ്മൾ പലപ്പോഴും വലിയ ബോധ്യമില്ലാത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരിഗണിക്കാത്തവരാണ് നമ്മൾ എന്നുള്ളതാണ്. ഈ വിറകടുപ്പൊക്കെ ആണെന്നാണ്, അതുപോലെ തന്നെ വറുക്കലും പൊരിക്കലും ഒക്കെ ഉള്ളതാണെങ്കിൽ പിന്നെ നമ്മൾ പറയും കൂടെ വേണ്ട. അവിടെ വരുന്ന പുകയെന്ന് പറയുന്നത് അത് നമ്മുടെ ആരോഗ്യത്തെ തന്നെ തകരാറിലാക്കും എന്നുള്ളത് കാര്യത്തിൽ ഒരുപാട് പഠനങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പുകയും മണവും ഒക്കെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ എക്സോസ്റ്റ് ഫാനുകൾ, ഏകദേശം 1,000 രൂപ ശരാശരി മാത്രം വിലയുള്ള എക്സോസ്റ്റ് ഫാനുകൾ നമുക്ക് ഉപയോഗിക്കാം. അതിനേക്കാൾ കൂടിയ വിലയുള്ള ഒരുപാട് കപ്പാസിറ്റി ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ചിലർക്കെങ്കിലും ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു എക്സോസ്റ്റ് ഫാൻ പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദം പലർക്കും അത് അരോചകമായിട്ട് തോന്നാറുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇത് പ്രവർത്തിപ്പിക്കാതെ, എക്സോസ്റ്റ് ഫാൻ വച്ചിട്ട് പോലും പ്രവർത്തിപ്പിക്കാത്തവരുണ്ട്. അത് അതിനെക്കുറിച്ച് പിന്നെ എനിക്ക് ഒന്നും പറയാനായിട്ട് കാര്യമില്ല. പക്ഷെ എന്താണെന്നുണ്ടെങ്കിൽ ശരി, വീടിന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ വീടിനും ആരോഗ്യത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ഈ എക്സോസ്റ്റ് ഫാനുകൾ ഒരുപാട് സഹായിക്കും എന്നുള്ളതാണ് ഗവേഷണങ്ങൾ പറയുന്ന ഒരു കാര്യം. അത് പാചകം ചെയ്യുമ്പോൾ പുറത്തു വരുന്ന നീരാവി, ദുർഗന്ധം, പുക, ഗ്രീസ്, മറ്റ് മലിനീകരണ വസ്തുക്കൾ, ഇതെല്ലാം തന്നെ എക്സോസ്റ്റ് ഫാനുകൾ പിടിച്ചെടുത്ത് ഫിൽട്ടർ ചെയ്യുന്നു, അതിനെ പുറത്തേക്ക് കളയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കൂടിയ ചൂടിൽ സ്റ്റൗ വെച്ച് എന്തെങ്കിലുമൊക്കെ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമൂലം അധികമായിട്ട് പുക പുറന്തള്ളുന്നത് നമ്മൾ കാണുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ പറയും പാത്രമൊക്കെ കരിയുന്ന ആ ഒരു അവസ്ഥയിലൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു പുക നേരിട്ട് ശ്വസിക്കുന്നത് ശ്വാസകോശത്തിനും അതുപോലെ തന്നെ ഹൃദയത്തിനും വളരെ ദോഷകരമായിട്ടുള്ള സംഗതി തന്നെയാണ്. ഈ വായുവിലൊക്കെ തങ്ങി നിൽക്കുന്ന എല്ലാ അപകടകരമായിട്ടുള്ള കണികളെയും ഇത്തരത്തിലുള്ള എക്സോസ്റ്റ് ഫാൻ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുന്നില്ല, പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുന്നില്ല എങ്കിലും അതുമായിട്ടുള്ള വലിയ സമ്പർക്കം, അതിനകത്ത് ഗണ്യമായിട്ടുള്ളൊരു സമ്പർക്കം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് വളരെയധികം സഹായിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. എന്തായാലും പാചക സമയത്ത് അടുക്കളയിലെ ജനാലകളും വാതിലുകളും ഒക്കെ നമ്മൾ പൂർണ്ണമായിട്ട് തുറന്നിടാൻ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം പലരും പലപ്പോഴും പല ആവർത്തി പറയുന്നതാണെങ്കിലും പലപ്പോഴും ഒക്കെ നമ്മൾ ചെയ്യാറില്ല എന്നുള്ളതാണ്. അതായത് ഓരോ ദിവസവും രാവിലെ ഇത് തുറക്കുക, ജനൽ തുറക്കുക, ചിലപ്പോൾ 2 ജനലൊക്കെ ഉണ്ടാകും, അപ്പൊ അത് മൊത്തം തുറന്നിടുക, വൈകുന്നേരങ്ങളിൽ അടയ്ക്കുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് പലരും അതൊന്നും തുറക്കാതിരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഒരു പരിധിവരെ അടുക്കളയിലുള്ള മലിനവായു നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എയർ പ്യൂരിഫയറുകൾ പലരും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും പാചകം ചെയ്യുന്ന ആ ഒരു സമയത്ത് പുറത്തു വരുന്ന വാതകങ്ങൾ ഈ ഒരു പ്യൂരിഫയർ അത് നീക്കം ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും നമുക്ക് ഇപ്പോൾ ആ ഒരു പിന്നെ ഇത് ഈ വാതകം പുറത്തു വിടുന്നതിനൊക്കെ വേണ്ടിയിട്ട് എക്സോസ്റ്റ് ഫാൻ ചെയ്യുന്ന ഒരു പ്രയോജനം ഇതെന്തിനാണ് ഞാനിവിടെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും നമ്മുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണെങ്കിൽ പോലും ആ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് ചൂട് അനുഭവപ്പെടുന്നു എന്നുള്ളൊരിതാണ്. നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരും തന്നെ പലപ്പോഴും ഒക്കെ പറയുന്നുണ്ട്, പരാതി പറയുന്നുണ്ട്, ആ മഴ എങ്ങോട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ മഴ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ചൂടെടുക്കാൻ തുടങ്ങുന്നു എന്നുള്ളൊരു അവസ്ഥയാണെന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീടിനുള്ളിലെ ചൂട് കുറയ്ക്കുന്നതിന്
വേണ്ടിയിട്ട്. ഇപ്പം എല്ലാവർക്കും എയർ കണ്ടീഷണർ വാങ്ങി ഫിറ്റ് ചെയ്യാനൊന്നും സാധിക്കുകയില്ല. കാരണം എന്ന് പറയുന്നത്, ഒന്ന്, എയർ കണ്ടീഷണറുകളുടെ വില ഇപ്പോൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എയർ കണ്ടീഷണറുടെ വില കൂടുന്നത് അനുസരിച്ച് തന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലും കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തുടർച്ചയായിട്ടുള്ള, അപ്പം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു എ സി മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിപ്പിക്കുന്നതിന് കറണ്ട് ആവശ്യമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ചാർജ് കൂടെയൊക്കെ നോക്കുന്ന സമയത്ത് വളരെ ലളിതമായിട്ട് വീട്ടിനുള്ളിൽ ശുദ്ധമായിട്ടുള്ള വായു കൊണ്ടുവരികയും അതുപോലെ തന്നെ ചൂടിനെ ഒരു പരിധി വരെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പൊ അത്തരത്തില് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ പൊതു ഇടങ്ങളായിട്ടുള്ള നമ്മുടെ ഹാള്, അതുപോലെ തന്നെ കിച്ചൺ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ, നമ്മൾ അടുക്കളകളിലൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് ഫാൻ ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീടിനുള്ളിലെ ചൂട് വായുവിനെ നമുക്ക് പുറത്തേക്ക് കളയാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നമ്മളിപ്പോൾ ഹാളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് എക്സോസ്റ്റ് ഫാൻ വെക്കുക. ഒരെണ്ണത്തിൽ നമ്മൾ പുറത്തേക്കും ഒരെണ്ണം അകത്തേക്കും വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല, ഇപ്പം നമുക്ക് രാത്രിയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൂട് സമയമാണെങ്കിൽ പോലും രാത്രി ഒരു 9 മണിയൊക്കെ കഴിയുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ പുറത്ത് നല്ല തണുത്ത അന്തരീക്ഷം നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പൊ ആ ഒരു തണുത്ത വായുവിനെ, ശുദ്ധവായുവിനെ നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതിനും അതോടൊപ്പം തന്നെ വീടിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൂടുള്ള അശുദ്ധമായിട്ടുള്ള വായുവിനെ പുറത്തേക്കും രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് ഫാനുകൾ വെച്ചുകൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു സുഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ വീടിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. പലരും ഇതൊക്കെ പല ആവർത്തി പല യൂട്യൂബ് ചാനലുകളിലൊക്കെ പലരും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് പരിശീലിച്ച, അല്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആണ് എന്ന് ചെയ്ത ഒരു, അല്ലെങ്കിൽ കണ്ട ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു അവസരത്തിൽ ഇത് ഇവിടെ പറയണമെന്ന് ഞാൻ കരുതിയത്. ഇനിയെങ്കിലും നമ്മൾ വെക്കുന്നവരാണെങ്കിൽ ഇനി ഇതൊന്നും വേണ്ട, നമ്മുടെ ഇപ്പം നിലവിലുള്ള വീടാണ്, നമുക്കതൊന്ന് ആ അടുക്കളയിലുള്ള ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഏകദേശം വലിയ ചിലവില്ലാതെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള എക്സോസ്റ്റ് ഫാനുകൾ വാങ്ങിച്ച് നമുക്ക് നമ്മുടെ വീടിനുള്ളിലുള്ള ആ ഒരു മോശമായിട്ടുള്ള, അല്ലെങ്കിൽ പിന്നെ ബാഡ് സ്മെൽ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഒരു പിന്നെ മലിനമായിട്ടുള്ള വായുവിനെ നമുക്ക് പുറന്തള്ളുന്നതിനും നമ്മുടെ വീടിനുള്ളിലേക്ക് ശുദ്ധമായിട്ടുള്ള വായു കൊണ്ടുവരുന്നതിനും ഒക്കെ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചൊരു സംഗതി കൂടിയാണ്. വളരെ ലളിതമായിട്ട് നമുക്ക് നമ്മുടെ ജനാലയിലൂടെ, അല്ലെങ്കിൽ ജനാലയുടെ ഭാഗത്തോ, അതല്ല എങ്കിൽ എയർ ഹോൾ ഉണ്ടെങ്കിൽ ആ എയർ ഹോളിൻ്റെ അടുത്ത് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കിക്കൊണ്ട് അവിടെയൊക്കെ ഫിക്സ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം നല്ലതായിരിക്കും. നമ്മുടെ ആരോഗ്യം തന്നെയാണ് നമുക്ക് ഏറ്റവും മുഖ്യം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹായ് ഹലോ നമസ്കാരം, തിരുച്ചിറം ടൈം പാസിലേക്ക് ഞാൻ എടുക്കട്ടെ. സന്തോഷമാണ് നിങ്ങളോടൊപ്പമുള്ളത്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദീർഘദൂര യാത്രകൾക്ക് ജനം തിരഞ്ഞെടുക്കുന്ന ഒരു പൊതുഗതാഗത സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, അത് ഇന്ത്യൻ റെയിൽവേ തന്നെയാണ് അല്ലെ. സുഖകരമായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സുഖകരമായിട്ടുള്ള, അതായത് സേഫ് ആയിട്ടുള്ള ഒരു യാത്രയ്ക്ക് കൂടി വേണ്ടിയിട്ടും നമ്മുടെ ഇന്ത്യൻ റെയിൽവേ കൂടെ കൂടെ അവരുടെ നിയമങ്ങളിൽ അപ്ഡേഷൻസ് കൊണ്ടുവരാറുണ്ട്. അതായത് നല്ല നല്ല പുതിയ നിർദ്ദേശങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് തത്കാൽ അത് രജിസ്ട്രേഷൻ വേണ്ടിയിട്ടുള്ള, ടിക്കറ്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഈ തത്കാലം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് തന്നെ വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമായിരുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും റെയിൽവേ നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ ഇനി മുതലേ കനത്ത പിഴ നൽകേണ്ടി വരും എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയുന്നത്. നമ്മുടെ ജൂൺ 20 മുതൽ പ്രാബല്യത്തിൽ വന്ന ജൻ വിശ്വാസ് ആക്ട് 2026 പ്രകാരം റെയിൽവേ ആക്ടിലെ സെക്ഷൻ 162 കീഴിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് പിഴത്തുക 500 രൂപയിൽ നിന്നും 2500 രൂപയായിട്ട് ഉയർത്തിയതാണ് ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് 500 രൂപയിൽ നിന്നും 5 ഇരട്ടിയായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, നിരവധി റെയിൽവേ കുറ്റകൃത്യങ്ങൾക്ക് ഉയർന്ന പിഴകൾ ഏർപ്പെടുത്തുന്നതിനും കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഞാനെന്ന് അറിയിക്കുന്നത്. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല കേട്ടോ, ഇതൊരു കരുതൽ കൂടിയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു മാർഗനിർദ്ദേശങ്ങൾക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ രാഷ്ട്രപതിയുടെ, നമ്മളൊരു നിയമം നിയമമായി മാറുന്നത് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുമ്പോഴാണല്ലോ. നമുക്കറിയാവുന്ന കാര്യമാണ്, 1989 റെയിൽവേ നിയമത്തിലെ ഭേദഗതികൾ പ്രത്യേക വിജ്ഞാപനത്തിലൂടെ പ്രാബല്യത്തിൽ വരുമെന്നും റെയിൽവേ ബോർഡ് എല്ലാ സോണൽ റെയിൽവേകളെയും അറിയിച്ചും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇത്തരത്തിലുള്ള പുതുക്കിയ വ്യവസ്ഥകളെല്ലാം ജൂലൈ 1 മുതൽ തന്നെ നിലവിൽ വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ഒന്ന് ഓർക്കേണ്ടുന്ന ഒരു കാര്യം. അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, നമ്മൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണ്. അതിൽ ടിക്കറ്റ് ഇല്ലാതെ പലപ്പോഴും പലരും യാത്ര ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം റെയിൽവേയിൽ നമ്മുടെ ബസ്സിനെ പോലെ അല്ലല്ലോ, അതിനകത്ത് ടിക്കറ്റ് പരിശോധിക്കുന്നതിനോ ടിക്കറ്റ് തരുന്നതിനോ സ്ഥിരമായിട്ട് ആളില്ല. ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ സാധാരണ ടിക്കറ്റ് എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാം ഓൺലൈനായ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്ന, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ടിക്കറ്റ് എടുക്കുന്നതിന്, നമ്മുടെ മൊബൈലിൽ തന്നെ ടിക്കറ്റ് എടുക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. റെയിൽ 1 എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെയിൽവേ ട്രാക്കിൽ നിന്നും നിശ്ചിത അകലത്തിൽ നിന്നുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ട്രെയിനിലിരുന്നു കൊണ്ട് ടിക്കറ്റ് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് റെയിൽവേ ട്രാക്കിൽ നിന്നും നിശ്ചിത അകലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുന്ന ടിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ എടുത്ത ടിക്കറ്റ് എടുത്ത സമയം മുതൽ 3 മണിക്കൂറിനുള്ളിൽ യാത്ര തുടങ്ങണം എന്നൊരു നിബന്ധന മാത്രമേ ഉള്ളൂ. അതായത് തലേ ദിവസമേ ടിക്കറ്റ് എടുത്തു വെക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ സീസൺ എടുക്കുകയാണെങ്കിൽ, സീസൺ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ തലേ ദിവസം മുതൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം. അതായത് ഇന്ന് ഞാനിപ്പോൾ എടുക്കുകയാണെങ്കിൽ നാളെ മുതൽ ആരംഭിക്കുന്ന സീസൺ, 1 മാസത്തേക്കോ 3 മാസത്തേക്കോ ഒക്കെ ഉള്ള സീസണുകളുണ്ടല്ലോ, ആ സീസൺ ടിക്കറ്റുകൾ നമുക്ക് തലേ ദിവസം വേണമെങ്കിൽ പോലും എടുക്കാം. അതായത് നാളെ രാവിലെ, അതിരാവിലെ നിങ്ങൾ പോവുകയാണ്, നാളെ രാവിലെ മുതൽ നിങ്ങളുടെ ഡ്യൂട്ടി തുടങ്ങുകയാണ്, അപ്പോൾ രാവിലെ നമുക്ക് സീസൺ ടിക്കറ്റ് എടുക്കുന്നതിന് സമയം കിട്ടില്ല എങ്കിൽ തലേ ദിവസം വേണമെങ്കിലും, എന്നാൽ ഇന്നത്തെ ഡേറ്റ് മുതലല്ല, നാളത്തെ ഡേറ്റ് മുതൽ നമുക്ക് സീസൺ ടിക്കറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളു. അങ്ങനെ അപ്പോൾ അങ്ങനെ വരുന്ന ഈ ഒരു ടിക്കറ്റ് എടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുകയാണെങ്കിലോ, പുതുക്കിയ ഈ ഒരു സെക്ഷൻ 137 പ്രകാരം ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവരോ, അതുപോലെ തന്നെ ഉപയോഗിച്ച ടിക്കറ്റ് വീണ്ടും ഉപയോഗിക്കുന്നവരോ അധിക ചാർജുകൾക്കൊപ്പം ബാധകമായിട്ടുള്ള നിരക്കും നൽകേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ നിലവിൽ ഉള്ള 250 രൂപ എന്നുള്ളത് 500 രൂപയായിട്ട് ആ ഒരു പുതിയ നിരക്കാണ് ഇനി മുതൽ ഈടാക്കാൻ പോകുന്നത്. ഈ ഒരു വ്യക്തി പണം നൽകിയില്ല എങ്കിൽ ഈ വിഷയം കോടതിയിലേക്ക് റെഫർ ചെയ്യും, പിന്നെ നമ്മൾ കോടതി കയറി ഇറങ്ങുന്ന ഒരു അവസ്ഥ കൂടി വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ മറ്റൊരാളുടെ ടിക്കറ്റിൽ യാത്ര ചെയ്യുകയാണെങ്കിലോ, അപ്പൊ അങ്ങനെയുള്ള പിഴയിലും മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ടിക്കറ്റ് കണ്ടുകെട്ടുമെന്നുള്ളത് ഒന്നാമത്തെ കാര്യം, അത് കൂടാതെ യാത്രക്കാരൻ യാത്രാ നിരക്കും അധികമായിട്ടുള്ള ചാർജും ഒക്കെ നൽകേണ്ടി വരുന്ന ഒരു സംഗതി കൂടിയുണ്ട്. ഇനി അതുപോലെ തന്നെ മറ്റ് പല കുറ്റകൃത്യങ്ങൾക്കുമുള്ള നിരക്കുകളും പിഴ ശിക്ഷയും ഒക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ട്രെയിനുകളിലും റെയിൽവേ പരിസരങ്ങളിലുമൊക്കെ അനധികൃതമായിട്ട് കച്ചവടം നടത്തുക, ഇനി അതുപോലെ തന്നെ ഭിക്ഷാടനം നടത്തുക, ഇതിനൊക്കെ 2000 രൂപ പിഴയായിട്ട് ഈടാക്കും എന്നുള്ളതാണ്. ഈ കുറ്റകൃത്യം ആവർത്തിക്കുന്നവർക്കാണെങ്കിൽ 1 വർഷം വരെ ഒരു തടവ് ശിക്ഷ ലഭിക്കുന്നതിനും പുതിയ നിയമത്തിനകത്ത് അല്ലെങ്കിൽ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതിനകത്ത് ആ ഒരു വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെയിൽവേ ബോഗികളിലും സ്റ്റേഷനുകളിലും യാചന നിരോധിച്ചുകൊണ്ടുള്ള ഭേദഗതിയും ഈ ഒരു നിയമത്തിൽ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം കൂടിയാണ്.
ഇപ്പോ യാത്രക്കാർക്ക് ശല്യമുണ്ടാക്കുക, അസഭ്യം പറയുക, അതുപോലെ തന്നെ റെയിൽവേയുടെ സൗകര്യങ്ങളിൽ ഇടപെടുകയോ സഹയാത്രികൾക്ക് അസൗകര്യം സൃഷ്ടിക്കുകയോ ചെയ്താൽ 1,000 രൂപ പിഴ ചുമത്താം എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ സാധാരണ റെയിൽവേയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ നിരന്തരം കാണുന്ന ഒരു കാര്യം കൂടിയാണ്, അതായത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ നമ്മുടെ ചുറ്റിലും ഒരു 10 പേരുണ്ടെങ്കിൽ അതിനകത്ത് പകുതിയിൽ കൂടുതൽ ആൾക്കാരും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മൊബൈൽ ഫോൺ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഓരോ യാത്രക്കാരും, ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരും ഓരോ മാനസികാവസ്ഥയിൽ സഞ്ചരിക്കുന്നവരായിരിക്കാം. എല്ലാവരും ആഹ്ലാദകരമായിട്ടുള്ള ചുറ്റുപാടിൽ സഞ്ചരിക്കുന്നവരാകണമെന്നില്ല. ഹോസ്പിറ്റലിൽ പോകുന്നവരുണ്ടാകാം, പോയിട്ട് വരുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ മരണമറിഞ്ഞു പോകുന്നവരുണ്ടാകാം, സ്വന്തമായിട്ടുള്ള അടുത്ത ബന്ധുക്കൾക്ക് അസുഖമാണ് എന്നറിഞ്ഞുകൊണ്ട് വിഷമത്തോടുകൂടി പോകുന്ന സമയത്താണ് അത്യുച്ചത്തിൽ അവർക്ക് വളരെ അരോചകമായിട്ടുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പാട്ടുകളും റീൽസുകളും ഒക്കെ കാണുന്നവർക്ക് അവർക്ക് ഒന്ന് കരുതിയിരുന്നാൽ നല്ലതാണ്. കാരണം 1,000 രൂപ പിഴയാണ് അവരെ കാത്തിരിക്കാൻ പോകുന്നത്. അവർക്ക് കേൾക്കണമെങ്കിൽ ആ ഒരു ചെറിയ ശബ്ദത്തിൽ അവർക്ക് ഹെഡ്ഫോണോ അതല്ലെങ്കിൽ ഇയർഫോണോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മാത്രമായിട്ട് കേൾക്കാം. എന്തിനാ മറ്റുള്ളവരെ ശല്യം ചെയ്യുന്നത് അല്ലേ? ഇനി അതുപോലെ തന്നെ മദ്യപിച്ച് കുഴപ്പമുണ്ടാക്കുന്നവരെ ട്രെയിനിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റേഷനിൽ നിന്നും പുറത്താക്കുകയും അതോടൊപ്പം തന്നെ പിഴ ചുമത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, പലപ്പോഴും പലരും ഒക്കെ പരാതി പറയുന്ന ഒരു കാര്യമാണ്, സ്ത്രീകൾക്കായിട്ട് നിശ്ചിതമായിട്ടൊരു ഒരു കോച്ച് ആ ഒരു മാറ്റി വെച്ചിട്ടുണ്ടാകും. അങ്ങനെ സ്ത്രീകൾക്കായി നീക്കി വെച്ചിരിക്കുന്ന കോച്ചുകളിലോ സീറ്റുകളിലോ ബെർത്തുകളിലോ പുരുഷന്മാർ ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്യുന്നത് കണ്ടാൽ 2,500 രൂപ പിഴ ചുമത്താനാണ് പുതിയ ഭേദഗതിയിൽ നിർദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, അത്തരം യാത്രക്കാരെ നീക്കം ചെയ്യാനായിട്ട് റെയിൽവേ ജീവനക്കാർക്ക് അധികാരവുമുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ നിരോധിതമായിട്ടുള്ളതോ അപകടകരമോ ആയിട്ടുള്ള വസ്തുക്കൾ ട്രെയിനിൽ കൊണ്ടുപോകുന്നതിന് ഏറ്റവും കുറഞ്ഞ പിഴ തുക 10,000 രൂപയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഗ്യാസോ അല്ലെങ്കിൽ പിന്നെ പടക്കം ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ പാസഞ്ചർ ഏരിയകളിൽ അതിക്രമിച്ച് കയറിയാൽ 500 രൂപ പിഴ ഈടാക്കും എന്നുള്ളതാണ്. അതേസമയം അനധികൃത കച്ചവടക്കാർ, യാചകരായിട്ടുള്ളവര്, മറ്റ് നിയമലംഘകര്, ഇവരെല്ലാം അംഗീകൃത റെയിൽവേ ജീവനക്കാർക്കും നീക്കം ചെയ്യാൻ കഴിയും എന്നുള്ളൊരു മാറ്റം കൂടിയുണ്ട്. എന്തായാലും രാത്രിയിലും അതുപോലെ തന്നെ തിരക്കേറിയ സമയങ്ങളിലും ഒക്കെ ലേഡീസ് കോച്ചിൽ RPFഉം TTയും കർശന പരിശോധന നടത്തും എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ദീർഘദൂര ട്രെയിനുകളിൽ വനിതാ കോച്ചുകളിൽ ആ വനിതാ കോച്ചുകൾക്ക് പ്രത്യേക മുൻഗണന നൽകുമെന്നുള്ളൊരു കാര്യം കൂടി ഇതിനകത്ത് അറിയിപ്പുകളിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും പുതിയ നിയമത്തെക്കുറിച്ച് യാത്രക്കാരെ ബോധവൽക്കരിക്കുന്നതിനും അത് വേണ്ടിയിട്ട് സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ ട്രെയിനിലുമൊക്കെ പ്രത്യേക അറിയിപ്പ് നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബോർഡുകളൊക്കെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനുകളിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റേഡിയോ ബെൻസികളിലൂടെയും ഇത്തരത്തിലുള്ള നമ്മുടെ ഈ ഒരു ടൈം പാസിലൂടെയും ഈ ഒരു മുന്നറിയിപ്പ് നിയമലംഘകർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിയമലംഘകർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു മുന്നറിയിപ്പ് എന്ന നിലയിലേക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും ഒരു ചെറിയൊരു ഇടവേള എടുത്തതിന് ശേഷം ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹായ് ഹലോ, നമസ്കാരം. തിരുച്ചിരം ടൈം പാസിലേക്ക് ഞാൻ അടുക്കി സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. അതിശക്തമായിട്ടുള്ള ഒരു വേനലിന് ശേഷം ഇങ്ങനെ മഴ തുടങ്ങിയ സമയത്ത് നമുക്ക് വലിയ ആശ്വാസമായിരുന്നു. എന്തായാലും സമാധാനമായിട്ട് കിടന്നൊന്ന് ഉറങ്ങാമല്ലോ, ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ചിന്ത. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച അത്ര അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മഴ നമുക്ക് ലഭിച്ചില്ല എന്നുള്ളത് വളരെ വ്യസനസമേതമാണ് എല്ലാവരും ഓർക്കുന്നത്. കാരണം ആ ഒരു കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്തൊക്കെ നല്ല മഴ കിട്ടിക്കൊണ്ടിരുന്നതാണെങ്കിൽ ഇപ്പൊ നമുക്ക് അതിശക്തമായ മഴയൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ വാഹനവുമായിട്ട് റോഡിലോട്ട് പോകുന്ന സമയത്ത് റോഡിലൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു പുതിയ റോഡില്, പുതുതായിട്ട് നിർമ്മിച്ച റോഡുകളിൽ അതിന്റെ ആ ഒരു ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ അപാകതയാണെന്ന് പൊതുവെ പരക്കെ നമ്മൾ പറയുന്നുണ്ട്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആ ഒരു ഡ്രെയിനേജ് സിസ്റ്റം വർക്ക് ചെയ്യാത്തത് കൊണ്ടായിരിക്കും പലയിടത്തും വെള്ളം കെട്ടിക്കിടക്കുന്നത് നമ്മൾ ന്യൂസിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ പക്ഷേ ഈ ഒരു പെരുമഴയത്ത് നമ്മൾ റോഡിലൂടെ വേഗത്തിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ മഴക്കാലത്തിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, അതായത് മഴയത്ത് വാഹനം ഓടിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് അതിനു മുൻപേ നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലെല്ലാം നമ്മുടെ ഈ ഒരു ഷോയിലൂടെ തന്നെ നമ്മൾ എല്ലാം പറഞ്ഞൊരു കാര്യം കൂടിയാണ്. ഇനി നമ്മൾ മഴയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറെ കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു വരാം. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹൈഡ്രോ പ്ലെയിനിങ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതായത് വാഹനങ്ങൾ ചീറിപ്പായാൻ സാധ്യതയുള്ള ഹൈവേ പോലെയുള്ള റോഡുകളിലാണ് ഈ സംഭവിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു അപകടം അല്ലെങ്കിൽ ആ ഒരു അപകട സാധ്യതയാണ് ഈ ഒരു ഹൈഡ്രോ പ്ലെയിനിങ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എല്ലാവിധ സുരക്ഷാ സംവിധാനമുള്ള കാറുകൾ പോലും അല്ലെങ്കിൽ വാഹനങ്ങൾ പോലും ഇത്തരത്തിലുള്ള ഈ ഒരു അവസ്ഥയിൽ അപകടത്തിൽ പെടാം എന്നുള്ളതാണ്. പലരും പറയുന്നൊരു കാര്യമുണ്ട്, എന്റേത് ഏറ്റവും മോസ്റ്റ് മോഡേൺ കാറാണ്, അതിനകത്ത് ഇല്ലാത്ത സംവിധാനങ്ങളൊന്നുമില്ല, അതിനകത്ത് അഡാപ്റ്റ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ അതിനകത്ത് പിന്നെ ABS സിസ്റ്റം ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, ഇതെല്ലാ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ് എന്നുള്ളത് സാമാന്യ ജനത്തിനൊക്കെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഹൈഡ്രോ പ്ലെയിനിങ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ നമുക്കത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ എന്താണ് ഹൈഡ്രോ പ്ലെയിനിങ് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഈ മഴക്കാലത്ത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഡ്രൈവർമാർ നേരിടുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഈ ഹൈഡ്രോ പ്ലെയിനിങ് എന്ന് ഞാൻ ഇപ്പോൾ പറയുകയുണ്ടായി. ഇതിന് മറ്റൊരു പേര് കൂടെ പറയുന്നുണ്ട്, അക്വാ പ്ലെയിനിങ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതായത് വെള്ളം കെട്ടി നിൽക്കുന്ന റോഡിൽ നമ്മൾ വേഗത്തിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ ടയറിന്റെ പമ്പിങ് ആക്ഷൻ മൂലം ടയറിന്റെ താഴെയുള്ള വെള്ളം, ആ വെള്ളത്തിൽ ഒരു പാളി രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു ടയർ റോഡിൽ സ്പർശിക്കുന്നിടത്തെ ജലം ആ ഒരു ടയറിന്റെ ത്രെഡിന്റെ സഹായത്തോടുകൂടി, അതായത് ആ ഗ്യാപ്പിലൂടെ ആ ഒരു ചാലുകളിലൂടെ സ്പിൽവേ എന്നാണ് അവർ പറയുന്നത്, അത് പമ്പ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ടയറും റോഡും തമ്മിലുള്ള ബന്ധം നിലനിർത്താനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും. നല്ലൊരു കൺട്രോൾ നമുക്ക് കിട്ടും, കാരണം ഈ ഒരു ടയർ നമ്മുടെ റോഡിൽ ആ ഒരു ടാർ റോഡിൽ തന്നെ ഇത് കറക്റ്റായിട്ട് കോണ്ടാക്ടിലൂടെ പോകും. പക്ഷേ ടയറിന്റെ വേഗം കൂടുന്ന സമയത്ത് ഇത് പമ്പ് ചെയ്ത് പുറന്തള്ളാൻ കഴിയുന്ന അളവിനേക്കാൾ കൂടുതൽ വെള്ളം ഈ ഒരു ടയറിനും അതുപോലെ തന്നെ റോഡിന്റെയും ഇടയിലേക്ക് അതിമർദ്ദത്തിൽ ട്രാപ്പ് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ട്രാപ്പ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആ വെള്ളം കംപ്രസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ മർദ്ദം മൂലം ടയർ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ റോഡിൽ നിന്നും കുറച്ച് ഉയർന്നിങ്ങനെ നിൽക്കും. അപ്പൊ അങ്ങനെ ടയറും റോഡും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുകയും വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രതിഭാസമായിട്ട് ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഹൈഡ്രോ പ്ലെയിനിങ് അഥവാ അക്വാ പ്ലെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സമയത്ത് ആ വെള്ളത്തിന്റെ മുകളിലൂടെ നമ്മളെ വാഹനം പോകുമ്പോൾ റോഡും അതുപോലെ തന്നെ ഈ നമ്മുടെ ടയറും തമ്മിൽ ഒരു ബന്ധമില്ലാതെയായി മാറുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ പതുക്കെ ഓടിക്കുന്ന സമയത്ത് ഈ പ്രശ്നം വരുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ, പതുക്കെ ഓടുന്ന സമയത്ത് ആ ഒരു ടയറിന്റെ ആ ഒരു നമ്മൾ പറയുന്ന കട്ട, ആ കട്ടയുടെ ഇടയിലുള്ള ചാലിലൂടെ ഈ വെള്ളം ഇങ്ങനെ തെറിച്ച് പുറകിലേക്ക് പോകുന്നു. നമ്മളിപ്പോ നമ്മളൊരു വാഹനത്തിന്റെ പുറകിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നതാണിത്. അതേസമയം നമ്മുടെ വാഹനത്തിന്റെ ടയറ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മുട്ടയാണെങ്കിലോ, ഇത് വളരെയധികം അപകടകരമാകുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും റോഡും ടയറുമായിട്ടുള്ള ഈ ഒരു സമ്പർക്കം വേർപെട്ട് കഴിഞ്ഞാൽ എന്താകും, ടയറ് വളരെ ഫ്രീ ആയിട്ട് തിരിയും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ബ്രേക്കിന്റെയും സ്റ്റിയറിംഗിന്റെയും ആക്സിലേറ്ററിന്റെയും ഒക്കെ പ്രവർത്തനം പൂർണ്ണമായും നഷ്ടപ്പെടും. അതോടെ ഡ്രൈവർക്ക് വാഹനത്തിന്റെ ഗതിയോ അതുപോലെ തന്നെ വേഗമോ ഒക്കെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥയും ഉണ്ടാകും. ലളിതമായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വാഹനം റോഡിലൂടെ അല്ല പോകുന്നത്, മറിച്ച് വെള്ളത്തിന് മീതെ ഇങ്ങനെ ഒഴുകി പോകുന്നു അല്ലെങ്കിൽ വഴുതി പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ബ്രേക്കോ സ്റ്റിയറിംഗോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു എഫക്റ്റും ഉണ്ടാകില്ല. അത് മാത്രമല്ല, നമ്മളവിടെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാഹനം പൂർണ്ണമായിട്ടും അതിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും അത് തെന്നി മാറുന്നതിനോ മറിയുന്നതിനോ ഒക്കെ കാരണമുണ്ടാകുകയും ചെയ്യും.
നമ്മള് ഈ അക്വാപ്ലൈനിങ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, അമിത വേഗം തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന റോഡിലൂടെ അമിത വേഗത്തിൽ പോകുന്ന സമയത്താണ് ഈ ഒരു വെള്ളം പുറന്തള്ളാൻ സഹായിക്കുക അല്ലെങ്കിൽ പറ്റാത്തൊരു സാഹചര്യം വരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച തേയ്മാനം സംഭവിച്ച ടയറുകൾ, നമ്മൾ മൊട്ട ടയർ എന്നൊക്കെ പറയും. അതിന്റെ ത്രെഡ് എല്ലാം പോയത്, കട്ടയൊക്കെ പോയിരിക്കുന്ന ഒരു ടയർ, ആ ടയറുകളിലെ ആ ഒരു ത്രെഡ് ഡെപ്ത് അത് കുറവാണെങ്കിൽ വെള്ളം വശങ്ങളിലേക്ക് മാറിപ്പോകത്തില്ല, കാരണം വെള്ളത്തിന്റെ മുകളിൽ കൂടെ ആയിരിക്കും അത് പോകുന്നത്. അപ്പൊ ഇങ്ങനെ വെള്ളത്തിന്റെ അളവ് കൂടുന്നതും വലിയ പ്രശ്നമാണ് കേട്ടോ. അതായത് റോഡിൽ കൂടുതൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സമയത്ത് പലരും ഒക്കെ അതിനകത്തോട് ഇങ്ങനെ വളരെ വേഗത്തിൽ ഇങ്ങനെ ഓടിച്ചു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ടയറിലുള്ള വായുമർദ്ദം, അങ്ങനെ ടയറിൽ കാറ്റ് കുറവാണെങ്കിലും ഈ ഒരു പ്രതിഭാസം ഉണ്ടാകും, അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ അഥവാ നമ്മൾ ഇങ്ങനെ പോകുന്നു, നമുക്ക് ആ ഒരു നിയന്ത്രണം നഷ്ടപ്പെട്ടു, നമ്മൾ എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ, റോഡിൽ വെച്ച് ഇങ്ങനെ പെട്ടെന്ന് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വളരെ പെട്ടെന്ന് നമുക്ക് ലൈറ്റാതെ പോലെ അങ്ങ് തോന്നും. ആ ഒരു സമയത്ത് ആക്സിലേറ്ററിൽ നിന്ന് നമ്മൾ കാലെടുക്കുക, അത് വാഹനത്തിന്റെ വേഗത തനിയെ കുറയട്ടെ, നമ്മൾ ബ്രേക്ക് ചെയ്ത് കുറയാനായിട്ട് ശ്രമിക്കരുത്. അതോടൊപ്പം തന്നെ സ്റ്റിയറിംഗ് നേരെ പിടിക്കുക, സ്റ്റഡി ആയിട്ട് പിടിക്കുക എന്നുള്ളതാണ്. അതായത് വാഹനം ഏത് ദിശയിലേക്കാണോ പോകുന്നത് ആ ദിശയിൽ തന്നെ സ്റ്റിയറിംഗ് നമ്മൾ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് പിടിച്ചു വയ്ക്കുക. നമ്മൾ വശങ്ങളിലേക്ക് വെട്ടിത്തിരിക്കാൻ നോക്കരുത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാഹനം നമ്മുടെ കയ്യിൽ നിന്നും പാളിപ്പോകും. ഇനി അതുപോലെ തന്നെ ക്ലച്ചും ബ്രേക്കും ഒരേ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നു. അതായത് മാനുവൽ വണ്ടിയാണെങ്കിൽ ഗിയർ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എഞ്ചിൻ ബ്രേക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ക്ലച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റമാണ് നമുക്കറിയാവുന്നതാണ്. നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് എഞ്ചിന്റെ പിടുത്തം കൊണ്ട് നമുക്ക് വാഹനത്തിന്റെ വേഗത കുറയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൂടാത്തൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ബ്രേക്ക് ചവിട്ടരുത് പെട്ടെന്ന് തന്നെ. അതായത് നമ്മൾ പരിഭ്രാന്തരായിട്ട് ബ്രേക്ക് ശക്തിയായിട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ വാഹനത്തിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയും നിയന്ത്രണം തെറ്റി മറിയാനുള്ളൊരു സാധ്യത തന്നെയുണ്ട്. ഇനി വാഹനത്തിന് ABS ഉണ്ടല്ലോ, പ്രശ്നമില്ലല്ലോ, ഒരിക്കലും പാടില്ല. വാഹനത്തിന് ABS ഉണ്ടെങ്കിൽ പോലും പെട്ടെന്നുള്ള കഠിനമായിട്ടുള്ള ബ്രേക്കിംഗ് ഒഴിവാക്കണം എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വെട്ടിച്ചു മാറ്റുന്നത് ഒഴിവാക്കുക, കാരണം വാഹനം വഴുതി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇത് ചെയ്യരുത് എന്നുള്ളതാണ്. ഇത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. അതായത് നമ്മൾ വേഗം കുറഞ്ഞ അവസ്ഥയിൽ അല്ലെങ്കിൽ ചെറിയ വേഗത്തിൽ, മഴയുള്ള സമയത്ത് സാധാരണ വേഗതയേക്കാൾ വളരെ കുറച്ച് വേഗത്തിൽ മാത്രം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ടയറുകളുടെ അവസ്ഥ പരിശോധിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, മഴക്കാലത്തിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ടയറിന്റെ ത്രെഡ്, ആ കട്ടകൾ കൃത്യമായിട്ടുണ്ടോ അല്ലെങ്കിൽ അത് മാറേണ്ട സമയമായോ അതിനകത്തുള്ള എയർ കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് പരിശോധിക്കുക. അതുപോലെ തന്നെ ഒരു റോഡിലുള്ള റോഡിന്റെ വശങ്ങളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങളിലൂടെ വാഹനം കയറ്റി ഇറക്കുന്നത് അല്ലെങ്കിൽ വാഹനം കയറ്റിക്കൊണ്ട് പോകുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇനി അതുപോലെ മുൻപിലുള്ള വാഹനത്തിന്, മുൻപേ പോകുന്ന വാഹനത്തിന്റെ ടയർ പാടുകൾ ആ പിന്തുടരുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു പിന്നെ മുൻപിൽ പോകുന്ന വാഹനം ഇങ്ങനെ റോഡിലെ വെള്ളം മാറ്റിപ്പോകുന്നുണ്ടാകും. ആ പാതയിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ, ആ ട്രാക്കിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ സുരക്ഷിതമായിരിക്കും, പൂർണ്ണമായും സുരക്ഷിതമല്ല എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ പല വാഹനങ്ങളിലും, പുതിയ തരം വാഹനങ്ങളിൽ ക്രൂസ് കൺട്രോൾ സിസ്റ്റം ഉണ്ട്. അത്തരത്തിലുള്ള ക്രൂസ് കൺട്രോൾ ഓഫ് ചെയ്ത് മാത്രം പോവുക, കാരണം മഴയത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ക്രൂസ് കൺട്രോൾ നമ്മൾ ഉപയോഗിക്കരുത് എന്നുള്ള വളരെ പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹായ് ഹലോ, നമസ്കാരം. തിരുച്ചിരം ടൈം പാസിലേക്ക് ഞാൻ എടുക്കാൻ സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് കേട്ടോ. ഒരു വ്യക്തി മരണമടയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആസ്തികൾ, ആസ്തി ബാധ്യതകൾ അനന്തരാവകാശികളിലേക്ക് പോകുന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം വരുത്തി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന കടങ്ങൾ, ആ ഒരു കടങ്ങൾ അദ്ദേഹത്തിന്റെ അസറ്റിന് അനുസൃതമായിട്ട് അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾ അത് തീർക്കേണ്ടി വരുന്ന കാര്യമൊക്കെ ഞാൻ ഇന്ന് ഇപ്പോൾ ആദ്യം ഞാൻ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് അല്ലെ. പക്ഷേ മറ്റൊരു കാര്യം കൂടെ, ഡിജിറ്റൽ ആസ്തികൾ അതിനെന്ത് സംഭവിക്കും? അത് അനന്തരാവകാശികൾക്ക് കൈമാറാവുന്ന സ്വത്താണോ? അപ്പൊ ഡിജിറ്റൽ ആസ്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായില്ല എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് പിതാവിന്റെ ഐഫോൺ, അതുപോലെ തന്നെ ഐക്ലൗഡ്, ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളിലേക്കുള്ള പ്രവേശനം മക്കൾക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അനുവദിക്കാമോ എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഐക്ലൗഡിലുള്ള സാധനങ്ങൾ, ഡിജിറ്റൽ ആയിട്ടുള്ള കണ്ടന്റുകൾ, ഫോട്ടോ ആകാം, ആൽബം ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീഡിയോസോ മറ്റ് കണ്ടന്റുകളാകാം, ഇതിന്റെ അവകാശി ആരാണ്? ഇതിനാണ് നമ്മൾ ഡിജിറ്റൽ ആസ്തികൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മരണമടഞ്ഞ പിതാവിന്റെ ഐഫോൺ, ഐക്ലൗഡ് തുടങ്ങിയ അക്കൗണ്ടുകളിലേക്കുള്ള പ്രവേശനം മകൾക്ക് അനുവദിച്ചുകൊണ്ട് ഒരു കോടതി ഉത്തരവ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ സാധാരണ കോടതി ഉത്തരവ്, പ്രത്യേകിച്ച് നിയമം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ, ആ കോടതി ഉത്തരവുകളെ നമ്മൾ നിയമമായിട്ട് നമ്മൾ കണക്കിലെടുക്കാറുണ്ട്. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ എന്ന് പറഞ്ഞത് ലോ ഓഫ് ദി ലാൻഡ് ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് ഇതിനൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ്, നമ്മളിപ്പോൾ ഒരു വ്യക്തി മരണമടയുന്ന സമയത്ത് അദ്ദേഹം സ്വകാര്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഡിജിറ്റൽ സ്വത്തുകളുടെ ഭാവി എന്താകും എന്നുള്ള ഒരു വിഷയമായിരുന്നു കോടതിയിൽ വന്നത്. അതായത് ഇത് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്തരത്തിൽ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് ആർക്കെങ്കിലും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണോ എന്നൊക്കെയുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം ഈ ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ ഈ പറഞ്ഞ ഒരു കേസിനകത്ത് ആ മരണമടഞ്ഞ വ്യക്തി, അദ്ദേഹം വിൽപ്പത്രം തയ്യാറാക്കാതെയാണ് മരണപ്പെട്ടത്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന വ്യക്തിയുടെ ഐഫോൺ, ഐക്ലൗഡ് അക്കൗണ്ടുകൾ സൂക്ഷിച്ച്, അതിനകത്തൊക്കെ സൂക്ഷിച്ചിരുന്ന ഫോട്ടോകള്, വീഡിയോകള്, വോയിസ് നോട്ടുകള്, കോണ്ടാക്റ്റുകള്, മറ്റ് വ്യക്തിഗത ഡിജിറ്റൽ വിവരങ്ങൾ, ഇവയിലേക്കുള്ള പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മകളും കുടുംബാംഗങ്ങളും ആപ്പിൾ കമ്പനിയെ സമീപിച്ചു. അപ്പോൾ ആപ്പിൾ കമ്പനിയെ സമീപിച്ച സമയത്ത് പരേതന്റെ സ്വത്തുക്കളുടെ നിയമപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർമാരായിട്ട് അപേക്ഷകരെ നിയമിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവ് ഹാജരാക്കിയാൽ മാത്രമേ ഈ അക്കൗണ്ടിലേക്കുള്ള പ്രവേശനം അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഐഫോൺ അധികൃതർ അറിയിക്കുകയുണ്ടായി. കാരണം അവർ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ സെക്യൂർഡ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് നിങ്ങളിങ്ങനെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. ഇങ്ങനെ ഈ ഒരു അക്കൗണ്ടുകളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവരങ്ങളുടെ ഉടമസ്ഥരായിട്ട് കോടതി നിങ്ങളെ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കോടതിയുടെ ആ ഒരു ഉത്തരവ് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് അതിന് ഡീറ്റെയിൽസ് തരാം എന്നുള്ളതാണ് കോടതി ഇങ്ങനെ ആ ഈ ഒരു

ടെലിഫോൺ കമ്പനി ഇങ്ങനെ അറിയിച്ചിട്ടുണ്ടായത്. അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് മകൾ പിന്നെ ഇത് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലെറ്റേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗുജറാത്ത് ഗാന്ധിനഗർ ജില്ലാ കോടതിയെ സമീപിക്കുന്നത്. അപ്പൊ ഈ കോടതി എന്തായാലും ഈ ഒരു അപേക്ഷ പരിശോധിച്ചു, അതിനെക്കുറിച്ച് ന്യായ അന്യായങ്ങളൊക്കെ പരിശോധിച്ചതിനു ശേഷം മരിച്ച വ്യക്തിയുടെ ഡിജിറ്റൽ എസ്റ്റേറ്റിന്റെ നിയമാനുസൃത അഡ്മിനിസ്ട്രേറ്ററായിട്ട് മകളെ നിയമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് തീർച്ചയായിട്ടും കോടതി അത്തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഉത്തരവുമായിട്ട് വന്നു. ആ ഉത്തരവ് അവര് ഐഫോണിന് കൊടുക്കുകയും അവരിതെല്ലാം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കുമുള്ള സംശയമുണ്ടാകും, എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ആസ്തികൾ എന്നുള്ളത് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്. എങ്കിലും ഒന്നുകൂടെ ഒന്ന് പറയുന്നുണ്ട്, അത് നമ്മുടെ ഫോണിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഒക്കെ ഉള്ള ഫോട്ടോകൾ, ഡിജിറ്റൽ ഫോട്ടോകൾ, അതുപോലെ തന്നെ വീഡിയോകൾ, ശബ്ദരേഖകൾ എന്ന് പറഞ്ഞാൽ വോയിസ് റെക്കോർഡിംഗ്, ഇപ്പൊ പാട്ടുകളോ അതല്ല എങ്കിൽ വോയിസ് റെക്കോർഡിങ്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത്, ഇനി അതിനകത്തുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് പോലും ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ആസ്തികളുടെ കൂട്ടത്തിൽ വരുന്നതാണ്. കോൺടാക്ട് ലിസ്റ്റ് അല്ലെങ്കിൽ കോൺടാക്ട് വിവരങ്ങൾ, ഇനി അതുപോലെ തന്നെ ക്ലൗഡിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫയലുകൾ, നമ്മളിപ്പോ നമ്മുടെ ഫോണിൽ സൂക്ഷിക്കാതെ ഇപ്പോ പുതുതായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു സംഗതിയാണ്, നമ്മുടെ ഫോണിന്റെ മെമ്മറി വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ക്ലൗഡിൽ സൂക്ഷിക്കാനുള്ള ആ ഒരു ക്ലൗഡ് ഫെസിലിറ്റീസ് നൽകുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ അവരുടെ ഒരു ചെറിയ തുക വാടക നൽകിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് വളരെ സേഫ് ആയിട്ട് ഇപ്പൊ നമ്മുടെ ഫോണിലൊക്കെ സൂക്ഷിച്ചിരിക്കുന്നു. ഫോൺ നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ ഡീറ്റെയിൽ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇനി അതുപോലെ തന്നെ ഫോൺ ചീത്തയായി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡീറ്റെയിൽസ് ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ക്ലൗഡിലൊക്കെ സൂക്ഷിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും നശിക്കുകയില്ല, കാരണം അത് ആ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ക്ലൗഡിൽ ഫയലുകളൊക്കെ സൂക്ഷിക്കുന്നു, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കമ്പനികളുടെയോ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളെല്ലാം നമ്മൾ ഇത് സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ തന്നെ നമ്മുടെ ശ്രോതാക്കളോട് നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട രേഖകൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ക്ലൗഡിൽ സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ അതിന് നമ്മളൊരു മന്ത്ലി ഫീസ് അല്ലെങ്കിൽ ഒരു ഇയർലി ഫീസൊക്കെ നമ്മൾ നൽകേണ്ടി വരും. ഇനി അതിന് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് വളരെ സുരക്ഷിതമായിട്ട് ചെയ്യാമെന്നുണ്ട്, നിങ്ങളുടെ മെയിൽ ഐഡിയിൽ സൂക്ഷിക്കാം. അപ്പൊ അതെങ്ങനെ, നിങ്ങളുടെ പാസ്വേഡ് മറന്നു പോകരുത് എന്ന് മാത്രം. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ അതിന്റെ ഒരു ഫോട്ടോ എടുക്കുക, ആ ഫോട്ടോ എടുത്തതിന് ശേഷം അത് അറ്റാച്ച് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മെയിലിൽ നിന്നും നിങ്ങളുടെ ഇമെയിലിൽ നിന്നും നിങ്ങളുടെ ഇമെയിലിലേക്ക് തന്നെ ഒരു മെസ്സേജ് അയക്കുക. ആ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയുന്നുണ്ട്, അത് നമ്മുടെ ഇപ്പോൾ ഫോട്ടോ, ഉദാഹരണത്തിന് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഒരു കോപ്പി വേണമെന്ന് വെക്കുക, അതല്ല എങ്കിൽ നിങ്ങളുടെ പിന്നെ SSLC സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി, അത് വളരെ സുരക്ഷിതമായിട്ട് കോപ്പി സൂക്ഷിക്കണം നിങ്ങൾക്ക് എങ്കിൽ. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അതിന്റെ ഒരു ഫോട്ടോ എടുക്കുക, ആ ഫോട്ടോ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു മെയില് നിങ്ങളുടെ മെയിലിൽ നിന്നും നിങ്ങൾക്ക് തന്നെ അയക്കുക, അതവിടെ സുരക്ഷിതമായിരിക്കും. കാരണം അതിനകത്ത് സാധാരണഗതിയിൽ എനിക്ക് തോന്നുന്നു 15 GB ആണ് നമുക്ക് അതിനകത്ത് ഫ്രീ ആയിട്ട് ആ ഒരു മെമ്മറി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 15 GB വരെയുള്ള ഡേറ്റ നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് അതിനകത്ത് അയക്കാം, അത് എപ്പോഴും അവിടെ ഉണ്ടാകും. ഇനി അതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നിന്നും നിങ്ങൾ ബാംഗ്ലൂർ പോയി, ആ ബാംഗ്ലൂരിൽ ചെന്ന സമയത്താണ് നിങ്ങൾക്ക് ഇതിന്റെ ഏതെങ്കിലും ഒരു കോപ്പി വേണം, പക്ഷേ നിങ്ങളുടെ കൈവശം അതില്ല, അത് വീട്ടിൽ പറഞ്ഞ് എടുത്തു തരാൻ പെട്ടെന്ന് ആരും അവിടെ ഇല്ല. ഈ മെയിലിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു കഫേയിൽ കയറി അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യുക, ആ ഒരു ഫയല് നിങ്ങൾക്ക് അവിടെ നിന്നും അത് പിന്നെ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അത് എടുക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാം, അവിടുത്തെ ആവശ്യങ്ങളൊക്കെ സാധിക്കും. ഇനി അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ ഡിജിറ്റൽ അക്കൗണ്ടുകൾ, ഇതെല്ലാം അനന്തരാവകാശികൾക്ക് കൈമാറാവുന്ന ഡിജിറ്റൽ സ്വത്തായിട്ട് കണക്കാക്കേണ്ടതാണ് എന്നുള്ള കോടതി ഉത്തരവുകളുണ്ട്. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള ഈ ഒരു സ്വത്ത് എന്നൊരാശയം, കോടതി പറഞ്ഞൊരു കാര്യം കൂടിയാണ് കേട്ടോ, സ്വത്ത് എന്ന് പറയുന്ന ഒരു ആശയം ഭൗതിക വസ്തുക്കളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അതിൻ്റെ അകത്ത് ഉടമസ്ഥാവകാശം, നിയന്ത്രണം, കൈമാറ്റം, മറ്റ് നിയമപരമായിട്ടുള്ള നിയന്ത്രണം, സംരക്ഷണം, ഇവയ്ക്കെല്ലാം വിധേയമായിട്ടുള്ള അല്ലെങ്കിൽ തൊട്ടുനോക്കാൻ കഴിയാത്ത ആസ്തികളും സ്വത്തിൽ പെടുന്നതാണ്, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ളതും സ്വത്തിൽ പെടുന്നതാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ കൂടി എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്, പക്ഷേ സമയം കുറച്ചുകൂടിയേ ഉള്ളൂ. നമുക്ക് ഞാൻ ഉടൻ തന്നെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം.

ഹായ് ഹലോ, നമസ്കാരം. തിരിച്ചു വരാം ടൈം പാസിലേക്ക്. ഞാൻ അടുക്കട്ട് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നിങ്ങളുടെ അനുവാദമില്ലാതെ ഒരു 5 രൂപ നിങ്ങളിൽ നിന്നും ഒരാൾ ബലമായിട്ട് ഈടാക്കുന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? സാധാരണഗതിയിൽ 5 രൂപയല്ലേ, ആ പോട്ടെ എന്ന് കരുതി നിങ്ങൾ മടങ്ങുമോ, അതോ ആ തുക തിരിച്ചു പിടിക്കുന്നതിനുള്ള നിയമ നടപടിയിലേക്ക് നീങ്ങുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് നിയമ പോരാട്ടം നടത്തി ഇത്തരത്തിൽ റീഫണ്ട് തുക ഇനത്തിൽ നഷ്ടമായിട്ടുള്ള 5 രൂപ തിരികെ വാങ്ങിയ ഒരു സംഭവമാണ് എനിക്ക് നമ്മുടെ ശ്രോതാക്കളുടെ ഓട് പങ്കുവയ്ക്കാനുള്ളത്. അതായത്, ഒരു 41 വയസ്സുകാരനാണ്, പഞ്ചാബിലെ ലുധിയാന സ്വദേശിയായിട്ടുള്ള പ്രേംജിത് സിംഗ്. ആ ഒരു വ്യക്തിയാണ് ഉപഭോക്തൃ കോടതിയിൽ നിന്നും അനുകൂലമായിട്ടുള്ള വിധിയും നേടി വന്നിരിക്കുന്നത്. ഇതെന്ത് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രെയിൻ ടിക്കറ്റ് റദ്ദാക്കിയ ഇനത്തില് ആ ലഭിച്ച റീഫണ്ട് തുകയിൽ 5 രൂപ കുറവ് വന്നതോടെയാണ് പ്രേംജിത് സിംഗ് നിയമ പോരാട്ടത്തിനായിട്ട് ഇറങ്ങുന്നത്. ആദ്യം റെയിൽവേ അധികൃതരെ സമീപിച്ചു, അനുകൂലമായിട്ടുള്ള പ്രതികരണം വന്നില്ല. അദ്ദേഹം തുടർന്ന് ജില്ലാ ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കുകയാണ് ഉണ്ടായത്. ഇപ്പൊ ഇത് എന്നാണ് നടന്നത്, സംഭവം നടന്നത് എന്ന് ചോദിച്ചാൽ 2023 ഫെബ്രുവരി 28 ഈ ഒരു സംഭവം നടക്കുന്നത്. പ്രേംജിത് സിംഗ് അദ്ദേഹത്തിനും പിതാവിനും വേണ്ടിയിട്ട് ഹിസാറിൽ നിന്നും ലുധിയാനയിലേക്ക് യാത്ര ചെയ്യുന്നതിനായിട്ട് 330 രൂപ ചെലവിൽ 2 ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത് ലുധിയാന റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഡെബിറ്റ് കാർഡ് മുഖേനയാണ് അദ്ദേഹം ബുക്ക് ചെയ്യുന്നത്. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് 2 ദിവസം മുൻപ് അദ്ദേഹം പിന്നെ ടിക്കറ്റ് റദ്ദാക്കുകയുണ്ടായി. അപ്പോൾ എന്തായാലും ക്യാൻസലേഷൻ ചാർജ് നിരക്കായിട്ടുള്ള 240 രൂപ കഴിഞ്ഞ് 90 രൂപ മാത്രമാണ് അദ്ദേഹത്തിന് അത് റീഫണ്ടിനായിട്ട് അക്കൗണ്ടിൽ ലഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ 2024 ജനുവരിയിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുന്ന സമയത്താണ് ഈ 90 രൂപ ലഭിക്കേണ്ടുന്ന സ്ഥാനത്ത് 85 രൂപ മാത്രമേ അദ്ദേഹത്തിന് ലഭിച്ചുള്ളൂ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും ടിക്കറ്റും ബാങ്ക് സ്റ്റേറ്റ്മെന്റുമായിട്ട് പ്രേംജിത് സിംഗ് റെയിൽവേ സ്റ്റേഷൻ അധികൃതരെ സമീപിച്ചു. അപ്പൊ 5 രൂപ കുറച്ചതിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണം ലഭിച്ചില്ല അദ്ദേഹത്തിന്. അദ്ദേഹം വൈകാതെ 5 രൂപ കൂടി റീഫണ്ട് തേടിക്കൊണ്ട് യുവാവ് റെയിൽവേക്ക് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു, ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കുകയും ചെയ്തു. അതിനിടെ തങ്ങളല്ല 5 രൂപ പിടിച്ചതെന്ന്, യുവാവിന്റെ ബാങ്കാണ് പിടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് റെയിൽവേ ഒരു മറുപടിയൊക്കെ കോടതിയിൽ കൊടുത്തു. പക്ഷേ ഉപഭോക്തൃ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ ആ ഒരു POS മെഷീനിലൂടെ നടത്തുന്ന 1000 രൂപ വരെയുള്ള ഇടപാടുകൾക്ക് 5 രൂപ റീഫണ്ട് ചാർജ് പിടിക്കാൻ ബാങ്കുകളെ അനുവദിക്കുന്ന 2017 ഒരു റെയിൽവേ ബോർഡ് വിജ്ഞാപനം അദ്ദേഹം കണ്ടെത്തി. എന്നാൽ ഇക്കാര്യം എതിർകക്ഷിയായിട്ടുള്ള റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് പോലും അറിവില്ലായിരുന്നു എന്നാണ് കമ്മീഷൻ കണ്ടെത്തിയിരുന്ന മറ്റൊരു കാര്യം. അപ്പൊ റീഫണ്ട് തുകയിൽ നിന്നും 5 രൂപ പിടിച്ചതിനുള്ള കാരണം പരാതിക്കാരനെ അറിയിച്ചില്ലെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ റെയിൽവേ ഹിതകരമല്ലാത്ത വ്യാപാര രീതി നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയ കമ്മീഷൻ പരാതിക്കാരന് ബാക്കി തുകയ്ക്ക് അർഹതയുണ്ട് എന്ന് കണക്കാക്കുകയും എന്ന് ആ ഒരു നിഗമനത്തിൽ എത്തുകയും ചെയ്തു. അപ്പൊ എന്തായാലും റീഫണ്ടിൽ നിന്നും പിടിച്ച 5 രൂപ യുവാവിന് നൽകാൻ ഉത്തരവിട്ട കമ്മീഷൻ ചെലവിനത്തിൽ 10,000 രൂപ അടയ്ക്കുന്നതിനും നിർദ്ദേശിക്കുകയുണ്ടായത് മാത്രമല്ല, 30 ദിവസത്തിനുള്ളിൽ തുക നൽകില്ല എങ്കിൽ തുക അടയ്ക്കുന്നത് വരെ ഓരോ ദിവസത്തിനും 200 രൂപ വീതം പിഴ ചുമത്തുമെന്നും ഉത്തരവിലുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പൊ നമ്മളും പലപ്പോഴും പല കാര്യത്തിനും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മുടെ ഈ ഷോ തന്നെ കേട്ടിട്ട് പലരും കോടതിയെ സമീപിക്കുന്നു, പ്രത്യേകിച്ച് കൺസ്യൂമർ ഉപഭോക്തൃ കമ്മീഷനെ ഒക്കെ സമീപിക്കുന്നു, അതിനുള്ള നിയമവശങ്ങളെയൊക്കെ ചോദിച്ചുകൊണ്ട് പലരും പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് മറുപടിയായിട്ട് നമ്മുടെ ഈ ടൈം പാസിലൂടെ തന്നെ നമ്മൾ അതിനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പൊ ഇത്തരത്തിലുള്ള അപ്പോൾ റെയിൽവേക്കെതിരെ നമുക്ക് ഇങ്ങനെ കേസ് കൊടുക്കാൻ കഴിയുമോ, റെയിൽവേക്കെതിരെ ബാങ്കിനെതിരെ കേസ് കൊടുക്കാൻ കഴിയുമോ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കെതിരെ KSRTC വാട്ടർ അതോറിറ്റിക്കെതിരെ KCB അതോ സാധാരണ നമുക്ക് ചെറിയ ചെറിയ കടകൾക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ, നമുക്ക് അർഹമായിട്ടുള്ള ആ ഒരു നീതി നമുക്ക് ലഭിച്ചില്ല എങ്കിൽ ആർക്കൊക്കെ എതിരായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നുള്ളത് പലതരത്തിൽ നമ്മൾ പല രീതിയിൽ നമ്മൾ അത്തരത്തിലുള്ള ആ ഒരു പല കാര്യങ്ങളും നമ്മുടെ ഈ ഷോയിലൂടെ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ പറയുന്നത്, റെയിൽവേ ആണെങ്കിൽ പോലും നമുക്ക് ഇത്തരത്തിൽ നമുക്ക് അർഹതപ്പെട്ട 5 രൂപയെങ്കിൽ 5 രൂപ അവിടെ 1 രൂപ പോലും നമുക്ക് അനർഹമായിട്ട് നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ
ഇടപെടാൻ നമ്മൾ അനുവദിക്കരുത് എന്നുള്ളതാണ്. ആ ഒരു സിസ്റ്റത്തിലൂടെയാണ് ഇദ്ദേഹം ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതും. അദ്ദേഹത്തിന് ചെലവിനത്തിൽ 10,000 രൂപയും 5 രൂപ അദ്ദേഹത്തിന്റെ റീഫണ്ട് അത് പിടിച്ചു വെച്ച അല്ലെങ്കിൽ തടഞ്ഞു വെച്ച തുക, അങ്ങനെ 10,005 രൂപ അദ്ദേഹത്തിന് 30 ദിവസത്തിനുള്ളിൽ നൽകണമെന്നുള്ളതാണ്. ഇനി അതുപോലെ 30 ദിവസം കഴിഞ്ഞിട്ട്, അതായത് 30 ദിവസത്തിനുള്ളിൽ നൽകിയില്ല എങ്കിൽ ഈ താമസിക്കുന്ന ഓരോ ദിവസത്തിനും 200 രൂപ വീതം പിഴയും കൂടെ ചുമത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ പിഴ ചുമത്തുമെന്നുള്ള ഒരു ഉത്തരവോടുകൂടിയാണ് ഈ ഒരു ഉപഭോക്തൃ കമ്മീഷൻ അതിന്റെ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവുമായിട്ടുള്ള കുറെ വിവരങ്ങളുമായിട്ടാണ് ഞാൻ അഡ്വക്കേറ്റ് സന്തോഷ് നിങ്ങളുടെ മുന്നിൽ ഈ ടൈം പാസിലൂടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ടൈം പാസ് ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുകയാണ്. അപ്പൊ ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ സംശയങ്ങൾ, പല കാര്യങ്ങളും ഇന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ ഇതിലുള്ള ഏതെങ്കിലുമൊക്കെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വേണമെന്നുള്ളതോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ഏതൊക്കെ ഉൾപ്പെടുത്തണമെന്നോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാവുന്നതാണ്. റേഡിയോ ബെൻസിഗറിന്റെ വാട്സ്ആപ്പ് നമ്പറിലോ അതല്ല എങ്കിൽ അവിടുത്തെ ലൈവ് നമ്പറിലോ ഒക്കെ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വിളിച്ച് അല്ലെങ്കിൽ മെസ്സേജിലൂടെ ആവശ്യപ്പെടാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത വരുന്ന ആഴ്ചയിലെ ടൈം പാസിൽ നമ്മളത് നിർബന്ധമായിട്ടും അത് ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒരു ശുഭദിനം കൂടി നേർന്നുകൊണ്ട് ഇന്നത്തെ ടൈം പാസിൽ നിന്നും ഞാൻ അഡ്വക്കേറ്റ് സന്തോഷ് സ്നേഹപൂർവ്വം വിടവാങ്ങുന്നു.

0: തടിയനുമാനക്കൊടയനുമാനത്തൊടിയിലില്ല അമ്പാടി ചെറു തവളക്കുമ്മിന തരേറ്റമ്മര അയ്യയ്യ
1: തലയിവിടെ ഇരിക്കുമ്പോ വാലിൽ തരങ്ങല്ലടാ
0: മടികൊടു തടി കിട്ടാൻ ഒരു മിട്ട തടങ്ങല്ലടാ
1: ഒരു കൈ ഒരു കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം തടിയാ മടയാ വാടാ കുഴിമടിയാ.